You are listening to Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കൈയിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഒമാൻ ഉൾക്കടലിൽ ഇറാൻ ബന്ധമുള്ള കപ്പൽ യു എസ് സൈന്യം തകർത്തു. ഇന്ത്യ ഗേറ്റിൽ രാഹുലിന്റെ മിന്നൽ പ്രതിഷേധം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ത്യ മുന്നണി നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതിയിൽ. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഹർജികൾ പരിഗണിക്കും. രാജ്യവ്യാപക എസ് ഐ ആറിൽ ക്രമക്കേടുകൾ ഉണ്ടെന്നാരോപിച്ചാണ് ഹർജി. ജന്തർ മന്ദറിനെ പ്രതിഷേധ ഇടത്തിൽ നിന്ന് ഒഴിവാക്കിയത് ചോദ്യം ചെയ്തുള്ള ഹർജികളും ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ സുപ്രീംകോടതിയിലേക്ക് മാർച്ച് ചെയ്ത് ഹർജി സമർപ്പിച്ചത്. ഡൽഹിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രതിഷേധത്തിനിടെ മലയാളി വിദ്യാർത്ഥിനി ആതിര വിജയനെ ക്രൂരമായി മർദ്ദിച്ചതിൽ കേരളത്തിൽ കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിലാണ് കേസെടുത്തത്. ആതിര വിജയൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. ഇന്ത്യ ഗേറ്റിന് മുന്നിൽ മിന്നൽ പ്രതിഷേധവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. പ്രിയങ്കയും പ്രതിഷേധത്തിന് നേതൃത്വം നൽകാൻ മുൻനിരയിലുണ്ട്. ബിജെപി നേതാവ് ദുഷ്യന്ത് കുമാറിനെ സിക്കിം ഗവർണറായി നിയമിച്ചതിൽ പ്രതിഷേധിച്ച് അങ്കിത ഭണ്ഡാരിയുടെ കുടുംബം സമരം നടത്തുകയാണ്. ഇതിന് ഐക്യദാർഢ്യവുമായാണ് രാഹുലും സംഘവും എത്തിയത്. അങ്കിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് ബിജെപിയുടെ ഉത്തരാഖണ്ഡ് സംസ്ഥാന ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയായിരുന്ന ദുഷ്യന്ത് കുമാർ ഗൌതമിനെതിരെ ആരോപണം ഉയർന്നിരുന്നു. ഉത്തരാഖണ്ഡിലെ റിസോർട്ടിൽ റിസപ്ഷനിസ്റ്റായിരുന്ന അങ്കിത ഭണ്ഡാരി 2022 സെപ്റ്റംബർ 18 കൊല്ലപ്പെടുന്നത്. കാണാതായി 6 ദിവസത്തിന് ശേഷം കനാലിൽ നിന്നായിരുന്നു അങ്കിതയുടെ മൃതദേഹം ലഭിച്ചത്. രാഹുൽഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശം. ആർ ശ്രീലേഖയ്ക്കെതിരെ ഡിജിപിക്ക് പരാതി. ഡൽഹിയിലെ രാഹുലിന്റെ സമരത്തെ മയക്കുമരുന്ന് ഉള്ളിൽ ചെന്നാലുണ്ടാകുന്ന താണ്ഡവം പോലെയെന്ന് തിരുവനന്തപുരം ശാസ്തമംഗലം കൌൺസിലറായ ആർ ശ്രീലേഖ പറഞ്ഞിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിലാണ് പരാതി നൽകിയത്. രാഹുലിനെതിരായ ശ്രീലേഖയുടെ പരാമർശം അതീവ ഗൌരവത്തോടെ പരിശോധിക്കേണ്ട വിഷയമാണെന്നും കേവലം രാഷ്ട്രീയ വിമർശനത്തിന്റെ പരിധിയിൽ ഉള്ളതാണെന്ന് കരുതുന്നില്ലെന്നും വിഷ്ണു പരാതിയിൽ ആരോപിച്ചു. താണ്ഡവം എന്നത് ഹിന്ദു പുരാണത്തിലെ ശിവ ഭഗവാൻ അവതരിപ്പിക്കുന്ന ഉഗ്രവും ഊർജ്ജസ്വലവുമായ ഒരു ദിവ്യ നൃത്തമാണ്. മയക്കുമരുന്ന് അമിതമായി ഉള്ളിൽ ചെല്ലുമ്പോഴുള്ള താണ്ഡവം നടത്തിയെന്ന പരാമർശം ഹൈന്ദവ വിശ്വാസികളെയും ഒരുപോലെ അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്നും പരാതിയിൽ പരാമർശിക്കുന്നു. സിഎംആർ അലക്സ ലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ പി എം എൽ എ കേസ് രജിസ്റ്റർ ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വിജിലൻസ് കേസിന്റെ പശ്ചാത്തലത്തിലാണ് ഇ ഡി കേസെടുത്തത്. വിജിലൻസ് എഫ്ഐആർ എടുത്ത് അന്വേഷിക്കണമെന്ന ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ പിണറായി വിജയന് അനുമതി നൽകണോ എന്നതിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. സിഎംആർ അലക്സ ലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയും മുൻമന്ത്രി പി എം മുഹമ്മദ് റിയാസ് എംഎൽഎയും ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഉടൻ സമൻസ് നൽകാൻ നീക്കം. ഇരുവരുടെയും സാമ്പത്തിക ഇടപാടുകളിലും വിശദമായ പരിശോധന നടക്കും. എസ് എഫ് ഐ പ്രവർത്തകൻ അഭിമന്യു കൊലക്കേസിൽ 8 വർഷത്തിനുശേഷം വിചാരണ നടപടികൾക്ക് ഇന്ന് തുടക്കം. 1 മുതൽ 16 വരെ പ്രതികളാണ് വിചാരണ നേരിടുക. ആദ്യം വിസ്തരിക്കുക 1-2 സാക്ഷികളെ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നത്. 2018 ജൂലൈ 2 പുലർച്ചെയാണ് അഭിമന്യു കൊല്ലപ്പെട്ടത്. പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകൻ ചെറുവയൽ രാമന് വിട. വയനാട് മാനന്തവാടി കമ്മന നവോദയം സ്കൂളിൽ പൊതുദർശനം. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം ഉച്ചതിരിഞ്ഞ് കുടുമലയിലെ സമുദായ ശ്മശാനത്തിൽ നടക്കും. ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. 2023 ഇന്ത്യ പത്മശ്രീ നൽകി ആദരിച്ച നെൽവിത്തുകളുടെ സംരക്ഷകനാണ് ഓർമ്മയാകുന്നത്. കേരളത്തിൽ തുലാവർഷം ഇന്നെത്തും. ഇനിയുള്ള ദിവസങ്ങളിൽ മിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കാസർഗോഡും ഒഴികെ 12 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന 4 പ്രധാന പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ പേര് മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. ഇന്ദിരാഗാന്ധിക്ക് പകരം പ്രധാനമന്ത്രി എന്ന് പേര് ചേർത്തായിരിക്കും പദ്ധതികൾ ഇനി അറിയപ്പെടുക. ദേശീയ ഭിന്നശേഷി പെൻഷൻ പദ്ധതി, വയോജന പെൻഷൻ പദ്ധതി, വിധവാ പെൻഷൻ പദ്ധതി എന്നിവയുടെ പേരുകളാണ് ഇത്തരത്തിൽ മാറ്റുന്നത്. ഒഡീഷയിലെ പുതിയ ഗവർണറായി നിയമിതനായ ബ്രിജ്മോഹൻ റാമിന്റെ പ്രസ്താവനയെ ചൊല്ലി വിവാദം. ഗവർണറായി നിയമിച്ചതിനു പിന്നാലെ നൽകിയ അഭിമുഖത്തിൽ ബിജെപിയെ ശക്തിപ്പെടുത്താനായി പ്രവർത്തിക്കുമെന്ന് ബ്രിജ്റാം മോഹൻ പറഞ്ഞതാണ് വിവാദത്തിലായത്. പ്രസ്താവന വിവാദമായതോടെ ബിജെഡിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ളവർ പുതിയ ഗവർണർക്കെതിരെ രംഗത്തെത്തി. ഒമാൻ ഉൾക്കടലിൽ ഇറാൻ ബന്ധമുള്ള ഒരു തകർത്തുവെന്ന് യു എസ് നാവികസേനയെ ലക്ഷ്യമിട്ട് നിരീക്ഷണം നടത്തി വരികയായിരുന്നു ഒരുവാണ് കടലിൽ മുക്കിയതെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ദൃശ്യങ്ങളും സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടു. കപ്പൽ തകർക്കുന്നതിന് മുൻപ് അതിലുണ്ടായിരുന്ന ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ഹോർമുസ് കടലിടുക്കലിൽ മൈനിൽ തട്ടി ഒരു ചരക്ക് കപ്പൽ മുങ്ങിയതായി അതിനിടെ ഇറാൻ IRGC അറിയിച്ചിട്ടുണ്ട്. വെസ്റ്റ് ഇൻഡീസിനെതിരായ 4th T20 ഇന്ത്യയ്ക്ക് 24 റൺസിന്റെ തോൽവി. ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസ് ഉയർത്തിയ 248 റൺസ്. വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്ത ഇന്ത്യയ്ക്ക് 19.4 ഓവറിൽ 223 എല്ലാവരും പുറത്തായി. 23 പന്തിൽ 56 റൺസ് എടുത്ത സഞ്ജു വി സാംസൺ ആണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning station clock ഇപ്പോൾ സമയം 7:06.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Very good morning. Dubai-ile ippozhathe taapanila 30 degree Celsius, antariksha eerpam 76%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Sand Dunes with Akshay on Home 92.2 FM.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, മറിച്ച് നമ്മെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരാൾ. സ്വപ്നം കാണുക, സ്വപ്നം കാണുക, സ്വപ്നം കാണുക. സ്വപ്നങ്ങൾ ചിന്തകളായി മാറുന്നു, ചിന്തകൾ പ്രവൃത്തികളായി മാറുന്നു. പ്രവർത്തനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ വ്യക്തി, സ്വപ്നങ്ങൾ വെറും പകൽ കിനാവുകളായി മാറരുത്, അവ സാക്ഷാത്കരിക്കാൻ കഠിനാധ്വാനവും അർപ്പണബോധവും ആവശ്യമാണ് എന്ന് നമ്മളെ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച് പഠിപ്പിച്ച വലിയ ഒരു വ്യക്തിത്വം. വലിയ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ അശ്രാന്ത പരിശ്രമം നടത്താനും എപ്പോഴും കുട്ടികളോടും യുവ തലമുറയോടും ആഹ്വാനം ചെയ്ത വ്യക്തി. എന്തുകൊണ്ടാണ് ഇന്ന് ഇത് പറയുന്നതെന്നല്ലേ. ഇന്ന് ലോക വിദ്യാർത്ഥി ദിനമാണ്. എല്ലാ വർഷവും ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുകയാണ്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ്. ഈ ദിവസം അദ്ദേഹം 1931 ഒക്ടോബർ 15 ജനിച്ചത്. വിദ്യാർത്ഥികളോടും യുവജനങ്ങളോടും എന്നും അതിയായിട്ടുള്ള വാത്സല്യം പ്രകടിപ്പിച്ച അദ്ദേഹം വിദ്യാർത്ഥികൾക്കേറെ പ്രചോദനമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ദിവസമാണ് ഇന്ന് വിദ്യാർത്ഥി ദിവസമായിട്ടാണ് നമ്മുടെ ലോകം, ഇന്ത്യ പ്രത്യേകിച്ച് ഇതിനെ കൊണ്ടാടുന്നത്. ആ ഒരു ദിവസത്തിൽ തന്നെ തുടങ്ങാൻ പറ്റുന്നത് സന്തോഷമുള്ള ഒരു കാര്യം അല്ലേ. എന്തായാലും എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും വാർത്തകളുടെ ലോകത്തിലേക്ക്, സാൻഡ് ട്യൂൺസിലേക്ക്, പ്രസ് ക്ലബിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മിനി പത്മിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ആദ്യം ഒന്ന് തലക്കെട്ട് വാർത്ത നോക്കിയിട്ട് വന്നാലോ. RTA റിവീൽസ് പ്ലേസസ് ഇൻ ദുബായ് സെറ്റ് ബൂം ആസ് പോപ്പുലേഷൻ സ്വെൽസ് എന്ന് പറയുന്ന വാർത്ത ഖലീജ് ടൈംസ് ആദ്യ പേജിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം ദ ഗ്ലോബൽ വില്ലേജ്, ലോകം മുഴുവനും ഒരു കുടക്കീഴിലാകുന്ന ഒരു സ്ഥലത്ത് ഒരു ലോകം മുഴുവൻ എത്തുന്നത്, നമുക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ്, ഗ്ലോബൽ വില്ലേജിലേക്ക് പോകും. അപ്പോൾ ഇന്നലെ എന്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു എന്നറിയോ. ഗ്ലോബൽ വില്ലേജിലുണ്ടായിരുന്നത് എ മോർ വണ്ടർഫുൾ വേൾഡ്, ഹോംവർക്ക്, ഫേക്ക് ഇമേജസ്, ജെൻ ഡൂബ് AI ടു ഹെൽപ് പാരൻസ് വിച്ച് ചിൽഡ്രൻസ് AI യൂസ് സംബന്ധിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ആദ്യ പേജിൽ, ആദ്യ വാർത്തയായിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വായിക്കാറുണ്ട് അല്ലേ. AI നോട്ട് അലൌഡ് ടു മേക്ക് ഡിസിഷൻസ് ഓൺ ലൈവ്ലിഹുഡ് സേസ് മിനിസ്റ്റർ അൽ ഒലാമ എന്ന് പറഞ്ഞ വാർത്തയും ആദ്യ പേജിൽ ഖലീജ് ടൈംസ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മലയാള പത്രങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം നടന്ന സമരത്തിന്റെ വാർത്തകൾ തന്നെയാണ് പ്രധാന വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്. മർദ്ദകർക്ക് താക്കീത്, സമരഭൂമിയിൽ മർദ്ദനമേറ്റവരുമായി രാഹുൽ എന്ന് പറയുന്ന വാർത്തയാണ് ആദ്യ പേജിൽ മലയാള പത്രങ്ങൾ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്കൊക്കെ ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരാം. കേന്ദ്ര പദ്ധതികളുടെ പേര് മാറ്റി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേന്ദ്ര തലത്തിൽ നിന്ന്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതായത് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ പേരിലുണ്ടായിരുന്ന പല പദ്ധതികളും ഇന്ദിരാഗാന്ധി എന്ന പേര് മാറ്റി ഇനി PM പദ്ധതി എന്ന് മാത്രമായിരിക്കും. മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിയതുപോലെ കേന്ദ്ര പദ്ധതികളുടെ പേരിൽ നിന്ന് ഇന്ദിരാഗാന്ധിയെയും ഒഴിവാക്കുന്നു എന്നാണ് നമ്മുടെ മലയാള പത്രങ്ങളൊക്കെ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള 3 പെൻഷൻ പദ്ധതികളുടെ പേരുകൾ മാറ്റാൻ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ച വാർത്ത ആദ്യ പേജിലുണ്ട്. അത് ഏതൊക്കെ പദ്ധതിയാണ് നോക്കിയാൽ, ഇന്ദിരാഗാന്ധി ദേശീയ വയോജന പെൻഷൻ പദ്ധതിയുണ്ട്, വിധവാ പെൻഷനുണ്ട്, ദേശീയ ഭിന്നശേഷി പെൻഷൻ, അതിനൊക്കെ ഇനി പ്രധാനമന്ത്രി എന്നുള്ള പേരായിരിക്കും തുടക്കത്തിൽ കൊടുക്കുക എന്നാണ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. പേരുമാറ്റത്തിനൊപ്പം ഭിന്നശേഷി പെൻഷന്റെ മാനദണ്ഡങ്ങളിലും ആനുകൂല്യത്തിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഭിന്നശേഷിയുടെ പരിധി 80% നിന്ന് 40% കുറച്ചിട്ടുണ്ട്. പ്രായപരിധി 18 നിന്ന് ജനനം മുതൽ എന്നാക്കിയിട്ടുണ്ട്. ഇതോടെ കൂടുതൽ പേർക്ക് ആനുകൂല്യം ലഭിക്കും. പുതിയ വ്യവസ്ഥയനുസരിച്ച് 79 വരെയുള്ള ഭിന്നശേഷിക്കാർക്ക് മാസം തോറും 375 രൂപ, 80 അതിൽ കൂടുതലുള്ളവർക്ക് 625 രൂപയുമാണ് കേന്ദ്രത്തിന്റെ സഹായമായിട്ട് ലഭിക്കുന്നത്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. സാമൂഹിക സുരക്ഷാ പദ്ധതിയുടെ 4 ഉപപദ്ധതിയായിട്ടുള്ള അന്നപൂർണ നിർത്തലാക്കിയോ എന്ന ചോദ്യത്തിന് മന്ത്രി പക്ഷേ മറുപടി പറഞ്ഞിട്ടില്ല എന്നതാണ് വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡ്രൈവിംഗിനിടെ ഫോണിൽ ചാറ്റിംഗ്, സ്വകാര്യ ബസ് ഡ്രൈവറെ യാത്രക്കാരി കുടുക്കി എന്ന് പറഞ്ഞുള്ള ഒരു വാർത്ത ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം വാഹനം ഓടിക്കുമ്പോൾ ഒരു കാരണവശാലും മൊബൈൽ ഫോൺ നോക്കരുത് എന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്നാലും നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഫോൺ നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, ഒന്ന് മാറ്റി വെച്ചോളൂ കേട്ടോ. എന്തായാലും ഇവിടെ നമുക്ക് ഒരുപാട് ക്യാമറകളുണ്ട്, കുടുങ്ങുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മുടെ നാട്ടിൽ മൊബൈൽ ഫോൺ നോക്കി സ്വകാര്യ ബസ് ഡ്രൈവർ വാഹനം ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്, ചങ്ങനാശ്ശേരി കോട്ടയം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജീസസ് ബസ്സിലെ ഡ്രൈവർ ഇടയ്ക്കിടെ മൊബൈൽ ഫോൺ നോക്കി വാഹനം ഓടിക്കുന്ന ദൃശ്യം പുറത്തുവിട്ടു. ചാറ്റ് ചെയ്ത് ഡ്രൈവർ വാഹനം ഓടിക്കുന്ന ദൃശ്യം യാത്രക്കാരി പകർത്തിയിട്ട് സമൂഹ മാധ്യമങ്ങളിൽ അങ്ങ് പോസ്റ്റ് ചെയ്തു. ഇതേ ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയാണിവർ. ദൃശ്യങ്ങൾ വൈറലായതോടെ പിറ്റേന്ന് ബസ്സിൽ കയറി യുവതിയെ ഡ്രൈവർ ഭീഷണിപ്പെടുത്തി. വീട്ടിൽ കയറി വകവരുത്തുമെന്നൊക്കെ ഭീഷണി, എന്തായാലും പരാതി പോയിട്ടുണ്ട്. അത് വലിയ രീതിയിൽ കേസാവുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഇനി ഡൽഹി സമരവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഇന്ത്യ സെക്കൻഡ് ഡൽഹിയിൽ നടത്തുന്ന പ്രക്ഷോഭത്തിൽ രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങൾക്കൊപ്പം ശ്രദ്ധ നേടി കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഇടപെടൽ ഇന്ത്യ സഖ്യത്തിലെ വിവിധ ഘടകകക്ഷികളെ ഒന്നിച്ചു നിർത്തുന്നതിലും എല്ലാവരെയും ഒരുപോലെ വേദിയിലെത്തിക്കുന്നതിലും വേണുഗോപാലിന്റെ പരിശ്രമമുണ്ട്. ഇപ്പോൾ പലരും പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണം KC വേണുഗോപാൽ എന്നൊരു പക്ഷം പറഞ്ഞപ്പോഴും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അദ്ദേഹം എന്തുകൊണ്ട് കേന്ദ്ര തലത്തിൽ വേണമെന്ന് വാദിക്കുന്നവരും ഇപ്പോൾ ഉണ്ട്. ഇന്ത്യ സഖ്യം നടത്തിയ മാർച്ചിലും കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ നൽകിയ ഉച്ച വിരുന്നിലും എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ ആസൂത്രണം നടത്തിയത് KC വേണുഗോപാൽ ആയിരുന്നു. ആകാശവാണി ഭവനിലേക്കുള്ള രാഹുലിന്റെ അപ്രതീക്ഷിത പ്രവേശനവും കുത്തിയിരിപ്പ് സമരവും പ്രക്ഷോഭത്തിന് പുതിയ മാനം നൽകിയപ്പോൾ പ്രതിപക്ഷ നേതാക്കൾക്കിടയിൽ ഏകോപനവും തുടർ പരിപാടികളുടെ ആസൂത്രണവും ഒക്കെ ഏറ്റെടുത്തത് മലയാളിയായിട്ടുള്ള നമ്മുടെ സ്വന്തം KC വേണുഗോപാൽ തന്നെയാണ്. രാഹുലും പ്രിയങ്കയും മുന്നിൽ നിന്ന് നയിക്കുന്ന സമര നീക്കങ്ങൾക്ക് സംഘടനാപരമായ പിന്തുണ ഉറപ്പാക്കുന്നതിൽ വേണുഗോപാലിന്റെ പങ്ക് ശ്രദ്ധേയമായിരുന്നു എന്നാണ് ഈ മലയാള പത്രങ്ങളിൽ വന്ന കുറിപ്പുകളിൽ പറയുന്നത്. മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് നിറയെ സിനിമാ വാർത്തകളുണ്ട് കേട്ടോ. ജയിലർ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്, തിയേറ്ററുകൾ മുഴുവനും വലിയ ആഘോഷ ആരവത്തിൽ മുങ്ങി എന്ന വാർത്ത. പക്ഷെ നമ്മളെ മലയാളത്തിനെ സംബന്ധിച്ചിട്ട് നമ്മൾ കാർഷിക വൃത്തിയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. നമ്മളെ സംബന്ധിച്ചിട്ടൊരു വിടവാങ്ങലിൻ്റെ ദിവസം കൂടിയാണ് ഇന്ന്. വയലിൻ്റെ രാമൻ, വയനാടിൻ്റെ പെരുമ, പുല്ലുപുര തേടിയെത്തിയ പത്മശ്രീ അറ്റുപോകുന്നത് ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ കണ്ണിയാണ്. കാർഷിക പെരുമയുടെ പെരുന്തച്ഛൻ വിടവാങ്ങി പൈതൃക നെൽവിത്തുകളെ ജീവനോളം പരിപാലിക്കുകയും പുതിയ തലമുറയിലേക്ക് കൈമാറുകയും ചെയ്ത രാമേട്ടൻ, ഭാരതത്തിന്റെ അഭിമാനമായിട്ട് പത്മശ്രീ പുരസ്കാരം നേടിയ കർഷകൻ, ഇറതാണ വീട്ടിൽ നിന്ന് തല ഉയർത്തി ഇല്ലായ്മകളോടും പ്രതിസന്ധികളോടും പൊരുതിയായിരുന്നു ജീവിതം. രാമന്റെ പുല്ലുപുര പുരസ്കാരങ്ങളുടെയും വീടാണ്. പത്മശ്രീ മുതൽ ഈ വർഷത്തെ ആദ്യ ഉമ്മൻചാണ്ടി പുരസ്കാരം വരെ അനേകം ബഹുമതികൾ ആ വീട്ടിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണ് ഈ പുരസ്കാരങ്ങൾ. കൃഷിക്കാരൻ അഥവാ ആത്മാർത്ഥതയുള്ളവൻ എന്നാണ് പറയുന്നത്. ഈ കാലം വരെയേ വയലൊന്നും അധികം തരിച്ചിട്ടില്ല. സമയത്തും കാലത്തും വിത്തിറക്കും, പുതിയ നെൽവിത്തുകളൊന്നും വേണ്ട. പഴമയുടെ മൂല്യങ്ങളെ ചേർത്ത് പിടിച്ചിട്ടായിരുന്നു യാത്ര. വയനാടൻ ഗന്ധകശാലയും ജീരകശാലയും എല്ലാം അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലുണ്ട്. അതിനൊപ്പം അപൂർവമായിട്ടുള്ള നെൽവിത്തുകളും. ഇതെല്ലാം CR ചെറുവയൽ രാമൻ എന്ന ലേബൽ എഴുതിയ പ്രത്യേകം വയലുകളിൽ കൃഷി ചെയ്യും. കൊയ്ത്ത് കാലമാകുമ്പോൾ പ്രത്യേകം പ്രത്യേകമായിട്ട് വേർതിരിച്ച് കൊമ്മലുകളിലും മറ്റുമായിട്ട് സൂക്ഷിക്കും. അങ്ങനെ 32 നെൽവിത്തുകൾ ഈ ശേഖരത്തിലുണ്ട്. ഇവ വയനാടിൻ്റെ തനത് നെല്ലിനങ്ങളാണ് കേട്ടോ. ആ പേരൊന്ന് കേട്ടുവെക്കു: ചെമ്പകം, ചെന്താടി, ഓണമൊട്ടൻ, ചേറ്റുവിളിയൻ തുടങ്ങി രാമന്റെ കലവറയിലെ വിത്തുകളുടെ പേരുകൾ അങ്ങനെ അങ്ങനെ നീളുകയാണ്. ചെറുപ്പകാലം തൊട്ട് കൂടെയുള്ളതും പിന്നീട് അദ്ദേഹം ഓർത്ത് വെച്ച് പഴയ കാലത്തുള്ളതെന്ന് ഓർത്ത് വെച്ച് ശേഖരിച്ചതുമായിട്ട് ഒരുപാടുണ്ട്. കൈവശമുള്ളത് 3.5 ഏക്കറാണ്. ആ പാടത്തിൽ, 1.5 ഏക്കർ പാടത്ത് ഈ നെൽവിത്തുകളെ വർഷത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് അദ്ദേഹം, സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. പാരമ്പര്യ നെൽവിത്തുകൾ അന്വേഷിച്ച് വരുന്നവരെ അദ്ദേഹം നിരാശരാക്കുന്നുമില്ല. 2 കിലോ വിത്ത് വരെ പരമാവധി ഓരോ കർഷകനും അദ്ദേഹം കൊടുക്കും. വിത്തിന് പകരമായി പണം വാങ്ങുന്ന പതിവ് ഇന്നോളമില്ല. പണം വേണ്ട, അടുത്ത ആണ്ടിൽ അത്രയും നെൽവിത്ത് തിരിച്ചു തന്നാൽ മതി എന്നാണ് പറയുന്നത്. കാരണം അത് കൊണ്ടുപോകാൻ അപ്പോൾ അടുത്ത ആൾക്കാർ എത്തും. ഇതുകൊണ്ട് ഒരു കൃഷിക്കാരനെ കൂടി സൃഷ്ടിക്കാൻ കഴിയുമല്ലോ, പിന്നെ ഇവർ തമ്മിലൊരു ആത്മബന്ധവും സ്ഥാപിക്കാൻ കഴിയുമല്ലോ. അങ്ങനെ ഇവിടെ നിന്ന് വിത്ത് നൽകി വാക്ക് പാലിച്ചവർ ഒരുപാടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രകൃതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവനം. കതിര് നിരക്കുന്ന നെൽപ്പാടങ്ങൾ വിതയ്ക്കുന്നവന് മാത്രമുള്ളതല്ല, പക്ഷികളും നാനാതരം ജീവികളും ഇതിൻ്റെ വീതം തേടി വരും. ഇങ്ങനെയാണ് അദ്ദേഹം പറയുക: വീട്ടിൽ കൃഷിയെയും നെൽവിത്തുകളെയും അടുത്തറിയാൻ വരുന്നവരെ നിരാശരാക്കാറില്ല. എല്ലാവർക്കും സമയം പോലെ കാര്യങ്ങൾ വിശദീകരിക്കും. പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നതിന് മുൻപേയും പിന്നാലെയുമായി ധാരാളം പേർ ആ വീട്ടിലെത്താറുണ്ട്. രാമന്റെ പുല്ലുമേഞ്ഞ വീടിന്റെ ഇറയത്തിരുന്ന് ഏറെ നേരം വർത്തമാനം പറയും. ഒപ്പം വീട്ടിൽ വയനാടൻ കട്ടൻ കാപ്പിയുടെ രുചിയും അറിഞ്ഞിട്ടൊക്കെയാണ് പോവുക. എന്തായാലും അല്പസമയത്തിനകം അകം അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുകയാണ് വയനാട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉച്ചതിരിഞ്ച് സമുദായ ശ്മശാനത്തിൽ സംസ്കാരങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി ക്രിക്കറ്റ് ലോകത്തേക്ക് പോവുകയാണെങ്കിൽ ബാറ്റിംഗ് വെടിക്കെട്ടൊരുക്കി സഞ്ജു. പക്ഷേ എന്താ കാര്യം, ഇന്ത്യ തോറ്റുപോയി. T20 100 സിക്സർ നേടിയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു വി സാംസൺ. വെസ്റ്റ് ഇൻഡീസിനെതിരായ 4 T20 തകർപ്പൻ ബാറ്റിംഗുമായിട്ട് സഞ്ജു 23 പന്തിൽ 6-4, 4 സിക്സർ സഹിതം 56 റൺസാണ് സഞ്ജു അടിച്ചെടുത്തത്. ഒരറ്റത്ത് അഭിഷേക് ശർമ്മയെ കാഴ്ചക്കാരനാക്കിയായിരുന്നു മലയാളി താരത്തിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് നടന്നത്. ഇതോടെ T20 സിക്സറുകളുടെ എണ്ണത്തിൽ സഞ്ജു സെഞ്ചുറിയും പൂർത്തിയാക്കി. 4 T20 തുടങ്ങുന്നതിന് മുൻപ് നൂറിലെത്താൻ സഞ്ജുവിന് രണ്ട് സിക്സറുകൾ കൂടി മതിയായിരുന്നു. ഷമാർ ജോസഫിനെ ലോങ് ഓഫിലൂടെ പറത്തിയാണ് സഞ്ജു 100 സിക്സർ പൂർത്തിയാക്കി. ആ ഓവറിൽ 2 സിക്സറും 1 ഫോറും അടിച്ചെടുത്തത്. കായിക പേജിൽ നമുക്ക് സന്തോഷം തരുന്ന ഒരു മലയാള അഭിമാനമുള്ള വാർത്തയാണെങ്കിലും നമ്മുടെ ഇന്ത്യ തോറ്റുപോയി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ നേടിയാലും നമ്മുടെ രാജ്യം തോറ്റുപോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കതൊരു സങ്കടം തന്നെയാണ്. വൻകിട നിക്ഷേപങ്ങളുമായി ഇൻസ്പയർ റൊമാൻസ് സമ്മിറ്റിന് സമാപനം എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത ഗൾഫ് മാധ്യമം അവരുടെ ആദ്യ പേജിൽ കൊടുത്തിട്ടുണ്ട്. LLB പ്രവേശന പരീക്ഷകൾ ഇനി മലയാളത്തിലാക്കും. എപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ മാതൃഭാഷയിൽ നമുക്ക് പരീക്ഷ എഴുതാനൊക്കെ കഴിയണമെന്ന്. അത് ആദ്യ പേജിൽ തന്നെ വന്നിട്ടുണ്ട്. റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇന്നലെ ഇക്കാര്യം പറഞ്ഞത്. നമ്മുടെ കേരളത്തിൽ തുലാവർഷം അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടെ തുലാവർഷം ശക്തമാകും. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ജർമ്മനിയിൽ ഒരു ഫ്ലാറ്റിൽ തീപിടുത്തം. 3 മലയാളികൾ മരിച്ചു. അതിലെന്തെങ്കിലും അട്ടിമറിയുണ്ടോ എന്ന് സംശയിക്കുന്നു. വലിയ രീതിയിൽ അന്വേഷണം നടക്കുന്നു എന്ന വാർത്തയും ആദ്യ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ജന്തർമന്ദറിലേക്കേറിയ CJP നേതാക്കൾ തിഹാർ ജയിലിലേക്കെന്ന് ആദ്യ പേജിലെ വാർത്ത. മോദിയുടെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്ന് അഭിജിത് ദീപ്കെ പറഞ്ഞതൊക്കെ ഉൾപേജിലെ വാർത്ത. ഒപ്പം ജ്ഞാനേഷ് മോദി അമിത്ഷായുമായിരിക്കും ജയിലാവുക എന്ന് ആക്ടിവിസ്റ്റും നടനുമായിട്ടുള്ള പ്രകാശ് രാജു പറഞ്ഞ വാർത്ത. മാധ്യമപ്രവർത്തകർക്കെതിരായ അതിക്രമത്തിൽ ഡൽഹി ജേർണലിസ്റ്റ് യൂണിയൻ സുപ്രീംകോടതിയെ സമീപിച്ച വാർത്ത. ജന്തർ മന്ദറിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഇടതു പ്രതിഷേധമൊക്കെ പെട്ടെന്നുണ്ടായിരുന്ന വാർത്ത. ത്രിവർണ പതാക പാറിക്കൽ സമരവുമായി CJP മുന്നോട്ട് വരുന്നതും ഉൾപേജിലെ വാർത്ത. CJP നേതാക്കളെ ജയിലടച്ചതിനെതിരെ രാഹുൽ നന്ദി അറിയിച്ച് ദീപ്കയും രംഗത്തെത്തിയതൊക്കെ ആദ്യ പേജിലെ പ്രധാന വാർത്തകളായിട്ട് വരികയാണ്. ഒരു ചെറിയ ബ്രേക്ക്, വളരെ പെട്ടെന്ന് തിരിച്ചു വരാം പ്രസ് ക്ലബിലേക്ക്, വാർത്തകളുടെ ലോകത്തിലേക്ക്. സ്റ്റേ ട്യൂൺഡ്.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആർ brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
3: ഏറ്റവും
0: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. Call 050-000-2918.
2: Russell Kaima, St. Gregorius, Yakobaya, Suryani Church Sangadipikinu Harvest Festival 2026 Grahadurathathinte Ormakal Pookunna Koithulsavam
0: October 17 Shaniyazhcha Vaikunneram 6 Mani Muthal Russell Kaima Al Jazeerayile St. Gregorius Devalayanganathil Vechu Nadathapedunnu
2: Ittavana Ningaleyum Kaathu UAEile Prashastha Singers Naikkunna Musical DJ-yum Prashastha Narthakiyaya Anubhama Vippillayum Sanghavum Adhiripikkunna Dance Performance-um Vaividhyamarna Food Stall-ukalum
0: ആഘോഷങ്ങളിൽ പങ്കുചേരാൻ ഏവർക്കും സ്വാഗതം. പ്രവേശനം സൗജന്യം. ഫോർ മോർ ഡീറ്റെയിൽസ് 050-590-3152.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ഓൺ ഹോം 92.2 FM.
6: നമസ്കാരം, ഗുഡ് മോർണിംഗ്. സാൻ ട്യൂൺസിലേക്ക്, വാർത്തകൾ ലോകത്തേക്ക്, പ്രസ് ക്ലബിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. മിനി പത്മയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത്. അക്ഷയ് ഓൺ ദ വേയാണ് കേട്ടോ, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിന് പുതിയ SOP, കാരണം ഇവിടെ കുറേ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അയച്ച പലരുടെയും പേരുകൾ മനസ്സിലാവുന്നില്ല, എങ്കിലും എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ലൊരു പ്രഭാതമാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? കുറച്ച് ചൂടൊക്കെ മാറിയിട്ട് നല്ല സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇന്ന് തോന്നുന്നുണ്ട് പുറത്തിറങ്ങിയപ്പോൾ. പക്ഷേ രാവിലെ കണ്ട UA ആയിരിക്കില്ല, വൈകുന്നേരം ആകുമ്പോൾ കുറച്ചുകൂടെ ചൂട് കൂടും, ചിലപ്പോൾ മഴ പെയ്യാനൊക്കെ സാധ്യതയുണ്ട്. കേരളത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ, പോലീസിന് പുതിയ SOP, അവർ കരുണ അർഹിക്കുന്നവർ ലോക്കപ്പിൽ ഇടരുത് എന്ന് പറഞ്ഞിട്ട്. അതായത് മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ആരെയും ഒരു കാരണവശാലും പോലീസ് ലോക്കപ്പുകളിലോ ജയിലുകളിലോ ഇനി മുതൽ പാർപ്പിക്കാൻ പാടില്ല. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരും സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കാൻ കഴിയാത്തവരുമായ വ്യക്തികളുടെ സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പാക്കാനായിട്ട് കേരള സർക്കാർ വിജ്ഞാപനം ചെയ്ത പുതിയ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ SOPയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ നല്ല ഒരു തീരുമാനമായിട്ട് ഇതിന് കൈയടിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിൽ നെടുമ്പാശ്ശേരിയിൽ നടന്ന ആ വാഹനാപകടത്തിൽ, അത്താണിയിൽ നടന്ന മിനി കൂപ്പർ വാഹനാപകടത്തിൽ, പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നും വ്യത്യാസമില്ലാതെ സ്പീക്കർ എല്ലാവരും ഒരുപോലെ എഴുതിത്തള്ളിയത് അല്ലെങ്കിൽ എതിർത്തത് ഈ വർഗീയ പ്രചരണങ്ങളെക്കുറിച്ചായിരുന്നു. നമ്മുടെ കേരളത്തിൽ രണ്ട് പെൺകുട്ടികൾ ഒരു ആൺകുട്ടിയും ആ സമയത്ത് ചായ കുടിക്കാൻ പോയി, അവർ അപകടത്തിൽപ്പെട്ടു. അതിന് വേറൊരു രീതിയിലേക്ക്, വർഗീയ പ്രചരണ ആംഗിളിലേക്ക് മാറ്റരുത്. നമ്മുടെ കേരളത്തിനത് നല്ലതല്ല എന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിയമസഭ നിൽക്കുന്നത് നമ്മൾ കണ്ടൊരു ദിവസം. അതുപോലെ ചോദ്യകർത്താവായിട്ട് നമ്മുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാറിയൊരു ദിവസം, ആ ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി VD സതീശൻ മറുപടി നൽകുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഒപ്പം വൈദ്യുതി പ്രതിസന്ധിയിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവരുന്നു. ആ സമയത്ത് ഭരണപ്രതിപക്ഷ വാക്പോരൊക്കെ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായി. ഞങ്ങളല്ല കരാർ റദ്ദാക്കിയത്, കരാർ ഞങ്ങൾ അതേപോലെ പിന്തുടരുകയായിരുന്നു എന്ന് പിണറായി വിജയൻ സർക്കാർ അവരുടെ കാലത്ത് അതായിരുന്നു എന്ന് പറയുന്നു. നിങ്ങൾ എന്തിനാണെന്നുള്ള പ്രചരണം നടത്തുന്നതെന്ന് പിണറായി വിജയൻ്റെ ചോദ്യങ്ങളൊക്കെ വന്ന ഒരു വലിയ പ്രക്ഷുബ്ധമായിട്ടുള്ളൊരു സമയമായിരുന്നു. പക്ഷേ പ്രക്ഷുബ്ധതയും വിഷയത്തിനടിസ്ഥാനമാക്കിയിട്ട് വേറൊന്ന് വേറെ സ്ഥലത്തും പൊതുവിഷയങ്ങളിൽ സഭയിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ, അല്ലെങ്കിൽ സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടു. എന്തായാലും CMR ലെക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ ED കേസെടുത്തു. പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും ഒക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. അത് ഒരു ഭാഗത്ത് നടക്കുകയാണ്. KM ഷാജഹാൻ ആ പരാതി കൊടുത്ത വ്യക്തി പറയുന്നത്, ഞാൻ അടുത്ത ദിവസങ്ങളിൽ കുറെ കൂടി വിവരങ്ങൾ പുറത്തുവിടും,

0: അതില് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ സർക്കാർ പേടിക്കുന്നത്, അല്ലെങ്കിൽ ഭീഷണിയുണ്ട് അദ്ദേഹത്തിന് സി പി എമ്മിൽ നിന്ന് എന്ന രീതിയിൽ ഒരു പരാമർശം നടത്തിയെന്ന് തെളിവുകൾ പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തെളിവൊക്കെ പുറത്തു വരട്ടെ അല്ലേ. എന്തായാലും ഉൾപേജിലെ നമ്മുടെ വാർത്തകളിലേക്ക് നമുക്ക് പോവാം. മൂലത്തറ ആൾക്കൂട്ടക്കൊല, 7 പ്രതികളും റിമാൻഡിലായി. ചിറ്റൂരിലുണ്ടായിരുന്ന ആ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് എല്ലാ പ്രതികളും റിമാൻഡിലായത്. വൈദ്യുതി കണക്ഷൻ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നു. നമ്മുടെ കേരളത്തിൽ 90% വരെ കുറവുണ്ട്. നേരത്തെ വൈദ്യുതി പോസ്റ്റുകൾ, ഓവർഹെഡ് ലൈനുകൾ, ട്രാൻസ്ഫോമറുകൾ എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള മുഴുവൻ ചെലവും ഉപഭോക്താവ് വഹിക്കേണ്ടിയിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ 90% കുറവ് വന്നു എന്ന വാർത്തയാണ് ഉള്ളത്. വന്യജീവി ആക്രമണ മരണ നഷ്ടപരിഹാരം 25% കൂട്ടിയ വാർത്തയുമുണ്ട്. ഇനി ഗൾഫ് പേജിലേക്ക് പോവുകയാണെങ്കിൽ, ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ 31 സീസണ് വർണ്ണാഭമായ തുടക്കം തന്നെയാണ്. ഇന്ന് ഇംഗ്ലീഷ് പത്രങ്ങളിലും മലയാള പത്രങ്ങളിലും വളരെ വിശദമായിട്ട് ഗൾഫ് വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. സീസണിൽ ഉടനീളം 40,000+ കലാപ്രകടനങ്ങളാണ് ഉണ്ടാവുക. പതിവ് കാഴ്ചകളേക്കാൾ കൂടുതൽ മനോഹരമായ ലോകമൊരുക്കി ഗ്ലോബൽ വില്ലേജിന്റെ വാതിലുകൾ തുറന്നിരിക്കുകയാണ്. ആഗോള ഗ്രാമം അങ്ങനെ തുറന്നിരിക്കുകയാണ്. സഞ്ചാരികൾക്കായി എ മോർ വണ്ടർഫുൾ വേൾഡ്, കൂടുതൽ മനോഹരമായ ലോകം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം കേട്ടോ. 31 സീസണാണ് ഇന്നലെ വൈകിട്ട് ആരംഭിച്ച ആ ഒരു വലിയ കാർണിവൽ തന്നെയാണ് 6 പൊതുജനങ്ങൾക്കായിട്ട് കവാടം തുറന്നു കൊടുത്തതോടെ ദുബായിയുടെ സാംസ്കാരിക വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള ഗ്ലോബൽ വില്ലേജിലേക്ക് സന്ദർശകരുടെ വലിയൊരു പ്രവാഹം തന്നെ ഉണ്ടായിരുന്നു. അതുവഴി പോയവർക്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ, ഡ്രോൺ ഷോയൊക്കെ ആദ്യ ദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളെ പരിചയപ്പെടുത്തുന്ന വർണ്ണാഭമായിട്ടുള്ള പരേഡ് ഓഫ് വേൾഡ് ഗായക സംഘത്തിന്റെ പ്രകടനം ഗംഭീരമായിട്ടുണ്ടായിരുന്നു. സന്ദർശകരുടെ സൗകര്യം കണക്കിലെടുത്ത് പാർക്കിംഗ്, ടിക്കറ്റ്, ദിശാസൂചകങ്ങൾ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്നിവ കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഞായർ മുതൽ ബുധൻ വരെ വൈകിട്ട് 4 അർദ്ധരാത്രി 12 വരെയും വ്യാഴം മുതൽ ശനി വരെയും പൊതു അവധി ദിവസങ്ങളിലും വൈകുന്നേരം 4 രാത്രി 1 വരെയുമാണ് പ്രവർത്തന സമയം. പൊതു അവധി ദിവസങ്ങൾ ഒഴികെയുള്ള ചൊവ്വാഴ്ചകൾ കുടുംബങ്ങൾക്കും സ്ത്രീകൾക്കും മാത്രമായിട്ടാണ് ഗ്ലോബൽ വില്ലേജ് സംവരണം ചെയ്തിരിക്കുന്നത്. അതുപോലെ യാത്ര ചെയ്യുന്നവർക്കുള്ള ഒരു സന്തോഷ വാർത്ത, ദുബായ് അൽ സത്വ റൌണ്ട് എബൌട്ട് ഇനി സിഗ്നൽ ജംഗ്ഷനായിട്ട് മാറുകയാണ്. യാത്രാ സമയം 50% കുറയും. ദുബായിലെ അൽ സത്വ റൌണ്ട് എബൌട്ട് സിഗ്നൽ ജംഗ്ഷനായി മാറുന്ന പ്രവൃത്തികൾ പൂർത്തിയായി എന്ന് RTA അറിയിച്ചിട്ടുണ്ട്. റോഡുകളിലും അനുബന്ധ സൗകര്യങ്ങളും ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയാണ് ഇത് തുറന്നുകൊടുത്തത്. യാത്രാ സമയത്ത് അതോടുകൂടി 50% പകുതിയായിട്ട് കുറവ് വരുത്തുമെന്നാണ് ഈ പദ്ധതിയിലൂടെ കഴിയുമെന്ന് പറയുന്നത്. തിരക്കേറിയ സമയങ്ങളിലെ വാഹനങ്ങളുടെ കാത്തിരിപ്പ് സമയവും ക്യൂവും 60% വരെ കുറയും. വാഹനം ഓടിക്കുന്നവർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ സുരക്ഷിതവും സുഗമവുമായ യാത്രാനുഭവം ഉറപ്പാക്കാൻ ഈ പരിഷ്കാരത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഈ വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം വന്ന വാർത്തയുടെ വിശദാംശം ഇന്ന് കൂടുതൽ നന്നായിട്ട് പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പാസ്പോർട്ട്, നമ്മുടെ UAE പാസ്പോർട്ട്, 180 രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ യാത്ര ചെയ്യാമെന്ന വാർത്തയും ഇന്ന് വിശദ വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട്. ദുബായ് പോലീസിന്റെ പട്രോളിംഗ് നിരയിൽ ഹൈബ്രിഡ് ലംബോഗിനി ക്ഷമാറി ആ ഒരു വാഹനം വന്നതിന്റെ ചിത്രം നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. മുതിർന്ന പൗരന്മാരുടെ മഹത്വം ഉയർത്തിപ്പിടിച്ച റാക്ക് പോലീസ്, മുതിർന്ന പൗരന്മാരുടെയും അന്താരാഷ്ട്ര ദിനാചരണത്തോട് അനുബന്ധിച്ച് മുതിർന്ന തലമുറയ്ക്ക് ആദരവും കരുതലുമായിട്ട് റാക്ക് പോലീസിന്റെ ഒരു ആദരവുണ്ടായിരുന്നു. റാക്ക് പോലീസ് സാമൂഹിക സംരക്ഷണ പ്രതിരോധ വിഭാഗം ഒരുക്കിയ ചടങ്ങിൽ ഒരുപാട് ഈ പ്രായം ചെന്നവരെയൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഗൾഫ് പേജിൽ. ഒപ്പം കുട്ടികളുടെ സുരക്ഷ, ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ UAE ആഭ്യന്തര മന്ത്രാലയം. ഇന്റർനെറ്റ് ലോകത്തെ ചതിക്കുഴികളിൽ നിന്നും അതുപോലെ ഓൺലൈൻ അപകടങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാൻ മാതാപിതാക്കൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ഇവിടെ ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപരിചിതരുമായുള്ള സമ്പർക്കം, ഓൺലൈൻ തട്ടിപ്പുകൾ, വ്യക്തിഗത വിവരങ്ങൾ പങ്കുവയ്ക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് അപകട സാധ്യതകൾ കുറയ്ക്കുന്നു ുന്നതിന് ലക്ഷ്യമിട്ട് മന്ത്രാലയം കുടുംബങ്ങൾക്ക് സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ച വാർത്ത വലിയ വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട്. റാസൽ ഖൈമയിൽ മെസ്സിയുടെ ആഡംബര നൗകയുടെ നിർമ്മാണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, റാസൽ ഖൈമയ്ക്ക് മെസ്സി കരുത്ത് എന്ന തലക്കെട്ടിലാണ് വാർത്ത വന്നിരിക്കുന്നത്. ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിക്കായി റാസൽ ഖൈമയിൽ ആഡംബര നൗകയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. റാക്ക് സൺറീഫ് കപ്പൽശാലയിൽ മെസ്സിയുടെ പുതിയ ആഡംബര നൗക സൺറീഫ് അൾട്ടിമ 88 നിർമ്മിക്കുന്നതായി UAE പ്രാദേശിക മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 65,000 ചതുരശ്ര വിസ്തൃതിയിലുള്ള നിർമ്മാണ യൂണിറ്റാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. എന്തായാലും ലോക ഫുട്ബോളിലെ ഇതിഹാസ താരത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട വാർത്ത. ഇവിടെ കപ്പൽ നിർമ്മാണം സമുദ്ര വ്യവസായ മേഖലയുടെ കീർത്തി വർദ്ധിപ്പിക്കും, അതോട് ഒരു സംശയവുമില്ല അല്ലേ. നമുക്ക് സാധാരണയായിട്ട് ഭക്ഷണം എത്തിക്കുന്ന ഡെലിവറി ബോയ്സ് ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ തർക്കിക്കുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ ഇവരുമായിട്ടായിരിക്കും, സമയത്ത് എത്തിക്കാത്തതിനോ. പക്ഷേ ഇവിടെ അങ്ങനെയില്ല, സമയത്ത് മിക്കവാറും എത്തിക്കും. എങ്കിലും കെട്ടിടം മാറിപ്പോയതിനോ ഒരു 5 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതിനൊക്കെ നമ്മൾ ചൂടാവാറുണ്ട്. അത്യാവശ്യം നമുക്ക് നമ്മുടെ ഒരു വിഷമം പങ്കുവയ്ക്കാം, പക്ഷേ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ, വിഷമിപ്പിക്കുന്ന രീതിയിൽ, ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത് എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് കേട്ടോ. ഭക്ഷണം എത്തിച്ച ഡെലിവറി ബോയിനെ ആക്രമിച്ചു. ഉപഭോക്താവിന് 20,000 ദിർഹം പിഴ ചുമത്തി അബുദാബി കോടതി എന്ന് പറയുന്ന ഈ ഒരു വാർത്ത വളരെയധികം ശ്രദ്ധയോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത തന്നെയാണ്. ഭക്ഷണം എത്തിച്ചു വന്ന നൽകുന്നതിനിടെ ഡെലിവറി ജീവനക്കാരനെ ശാരീരികമായി മർദ്ദിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്ത ഉപഭോക്താവിന് ഇരയായ തൊഴിലാളിക്ക് 20,000 ദിർഹം നഷ്ടപരിഹാരം നൽകണമെന്ന് അബുദാബി ഫാമിലി സിവിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയാണ് ഇങ്ങനെയൊരു ഉത്തരവ് ഇട്ടിരിക്കുന്നത്. തനിക്കുണ്ടായ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് 50,000 ദിർഹം നഷ്ടപരിഹാരം കേസ് ഫയൽ ചെയ്ത തീയതി മുതൽ തുക പൂർണ്ണമായി അടച്ചു തീർക്കുന്നതുവരെ 9% നിയമപരമായ പലിശയും കോടതി ചെലവുകളും ഈടാക്കി നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഡെലിവറി തൊഴിലാളി കോടതിയെ സമീപിച്ചത്. അപ്പോൾ എന്തും ഏതും പറയാം, നമുക്ക് ഭക്ഷണം തരുന്നത് അവർ നമ്മുടെ ജോലിക്കാരെന്ന രീതിയിൽ ഓർഡർ ചെയ്ത ആളല്ലേ എത്തിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്തും ഏതും പറയരുത്. അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന വാക്കുകളോ ഉപയോഗിക്കാണ്ടിരിക്കുക എന്നതാണ്. ഭക്ഷണമായിട്ട് വരുന്നവരല്ലേ അല്ലേ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന അവശ്യ സാധനങ്ങളായിട്ടൊക്കെ വരുന്നവരല്ലേ, അവരോട് കുറച്ചുകൂടി മര്യാദ പുലർത്തുക എന്നാണ് ആ ഒരു വലിയ ഫൈൻ നൽകിയതിലൂടെ ഈ രാജ്യം നമ്മളോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ചട്ടവിരുദ്ധമായിട്ട് മരുന്ന് കുറിച്ച് നൽകി ഡോക്ടറുടെ ലൈസൻസ് റദ്ദാക്കി മറ്റൊരാളെ സസ്പെൻഡ് ചെയ്തു എന്നും അബുദാബിയിൽ നിന്ന് വാർത്ത വന്നിട്ടുണ്ട്. നിയമവിരുദ്ധമായി മയക്കുമരുന്ന് സ്വഭാവമുള്ള നിയന്ത്രിത മരുന്നുകൾ കുറിച്ച് നൽകിയതുമായി ബന്ധപ്പെട്ട് വിവിധ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് അബുദാബിയിൽ ഡോക്ടറുടെ ലൈസൻസ് റദ്ദാക്കുകയും മറ്റൊരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത വാർത്ത പ്രധാന വാർത്തയായിട്ട് തന്നെ എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. അന്തർദേശീയ വാർത്തയിൽ നമ്മുടെ പശ്ചിമേഷ്യയിലെ സംഘർഷം തന്നെയാണ് വലിയ വാർത്ത. കടൽ മൈനിൽ തട്ടി ഹോർമോസിൽ കപ്പൽ മുങ്ങിയ വാർത്ത. നാസ ഡോക്യുമെന്ററി സൈനികരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ നെതന്യാഹു എന്ന് പറഞ്ഞ വാർത്ത. റഷ്യയുടെ എണ്ണ US-ലേക്കില്ല ആഗോള വിപണിയിലേക്കെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതും. അറംകോ ആസ്ഥാനത്ത് ഹൂതികളുടെ ആക്രമണം, സംഘർഷം പടരുന്നു. നോർക്ക പുതിയ നമ്പേഴ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ആളുകൾക്ക് ബന്ധപ്പെടാൻ യാത്രയുമായി ബന്ധപ്പെട്ടിട്ട്. അതുപോലെ അവിടെ വിസ ഒക്കെ കാലാവധിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒരു പ്രത്യേക സമയത്തുണ്ടെങ്കിൽ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവരിൽ നിന്ന് പിഴ ഈടാക്കില്ല എന്ന് സൗദി അറേബ്യ അറിയിച്ചിട്ടുണ്ട്. അത്യാവശ്യമുള്ള യാത്രകൾ മാത്രം നടത്തുക, അനാവശ്യമായിട്ടുള്ള വീഡിയോയോ പോസ്റ്റുകളോ ഫോട്ടോയോ ഒന്നും സമൂഹ മാധ്യമങ്ങളിലോ സുഹൃത്തുക്കൾക്കോ അടക്കം പങ്കുവയ്ക്കുന്ന രീതിയിലേക്ക് പോകരുത് എന്ന നിർദ്ദേശവും ആ രാജ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, സിനഗോഗിന് സമീപം തീയിട്ടത് ബോസിന്റെ നിർദ്ദേശപ്രകാരം. എബിൻ പോളിന്റെ വിദേശ ബന്ധത്തിന് തെളിവ് എന്ന് പറഞ്ഞിട്ട് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ കടവ് ഭാഗം സിനഗോഗിന് മുൻവശത്തെ ബ്ലോസം നഴ്സറിയിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ട സംഭവത്തിൽ നിർണായക NIA ദേശീയ അന്വേഷണ ഏജൻസിയൊക്കെ അന്വേഷിക്കുന്ന രീതിയിലേക്ക്, തീവ്രവാദ ബന്ധം ആരോപിക്കുന്ന രീതിയിലേക്ക് ആ കേസ് മുന്നോട്ട് പോകുന്നത് പ്രധാന വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. സി കെ നായിഡു ട്രോഫി കേരളത്തിന് ലീഡർ രോഹിത്തിന്റെ സെഞ്ചുറി വിഫലം. മുംബൈയോട് തോറ്റ് കേരളം രഞ്ജി ട്രോഫിയിൽ കേരളം ജാർഖണ്ഡ് സമനില. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കായിക വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. ഒരുവിധം വാർത്തകളൊക്കെ നമ്മൾ കവർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. എങ്കിലും അന്തർദേശീയ തലത്തിൽ മോണ്ട് ബ്ലാങ്ക് കൊടുമുടിക്ക് 2 മീറ്റർ ഉയരം കൂടി എന്ന ഒരു വാർത്ത വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ട പോവുക? എന്താണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ? പടിഞ്ഞാറൻ യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായിട്ടുള്ള മോണ്ട് ബ്ലാങ്കിന്റെ ഉയരം 2 മീറ്റർ കൂടി. ഇത്രേ ഏറ്റവും പുതിയ സർവേ അനുസരിച്ച് 4,807 മീറ്റർ ആണ്. 2023 അത് 4,805. 2 വർഷത്തിനിടെ 1.88 മീറ്ററിന്റെ വർധനവ് ഉണ്ടായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആധുനിക GPS സാങ്കേതിക വിദ്യയും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഫ്രഞ്ച് സർവേയർമാർ പർവ്വതത്തിന്റെ ഉയരം അളന്നത്. 2 വർഷത്തിലൊരിക്കൽ ഇങ്ങനെ ഉയരം കണക്കാക്കാറുണ്ട്. ആൽപ്സ് പർവ്വതത്തിന്റെ ഭാഗമായിട്ടുള്ള മോണ്ട് ബ്ലാങ്ക് കൊടുമുടിയുടെ പാറക്കെട്ടുകൾ നിറഞ്ഞ ഉൾഭാഗത്തിന് പക്ഷേ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ആഗോള താപനം, കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ ഇതിന് കാരണമായിട്ടാണ് പറയുന്നത്. ഗ്ലോബൽ വില്ലേജിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിടാൻ തോന്നുന്നു അല്ലേ. ഒരു ട്രാഫിക് വാർത്തയാണെന്ന് തോന്നുന്നു. E44 ഹെവി ട്രാഫിക് ഫ്രം റാസൽഖോർ ടുവേർഡ്സ് ദുബായ് ഡിസ്ട്രിക്ട് 3 ആക്സിഡന്റ് ബാക്ക് ടു ബാക്ക്. അപ്പോൾ അതുവഴി പോകുന്നവരൊന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക കേട്ടോ. അവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. ഇവിടെ E44 ആണ് ഫ്രം റാസൽഖോർ ടുവേർഡ്സ് ദുബായ് ഡിസ്ട്രിക്ട് 3 കേട്ടോ. 3 ആക്സിഡന്റ് ദുബായ് ഡിസ്ട്രിക്റ്റിലാണ് 3 ആക്സിഡന്റുകൾ ബാക്ക് ടു ബാക്ക് എന്ന് പറയുന്നതാണ്. ആരാണ് ഇത് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്ന പേരെനിക്ക് മനസ്സിലാവുന്നില്ല. പേര് കൂടി വെച്ചാൽ സന്തോഷമാണ് കേട്ടോ. രാവിലെ നിങ്ങളുടെ പേര് പറയാൻ എനിക്കും ഒരുപാട് സന്തോഷമാണ് കേട്ടോ. മറ്റുള്ളവരെ സഹായിച്ചൊരു മെസ്സേജ് കൂടിയാണല്ലോ താങ്കൾ അയച്ചിരിക്കുന്നത്. ഗ്ലോബൽ വില്ലേജിൻ്റെ ഇപ്രാവശ്യത്തെ പ്രമേയം എന്താണെന്ന് ചോദിച്ചവരോട് എ മോർ വണ്ടർഫുൾ വേൾഡ് അതൊന്നുകൂടെ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, കൂടുതൽ മെച്ചപ്പെട്ട ഒരു ലോകം അല്ലെങ്കിൽ കൂടുതൽ മനോഹരമായിട്ടുള്ള ഒരു ലോകം. ടിക്കറ്റ് നിരക്ക് ഏത് ദിവസവും ഉപയോഗിക്കാവുന്ന ടിക്കറ്റിന് 30 ദിർഹം. പ്രവൃത്തി ദിവസങ്ങളാണെങ്കിൽ തിങ്കൾ മുതൽ വ്യാഴം വരെ 25. ഔദ്യോഗിക വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ ഓടുകൂടി വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ചതിക്കുഴിയിലൊന്നും വീണു പോകരുത്. ആപ്പ് വഴിയൊക്കെ ടിക്കറ്റുകൾ കിട്ടും. പ്രവർത്തന സമയം എന്ന് പറഞ്ഞാൽ ഞായർ മുതൽ ബുധൻ വരെ വൈകിട്ട് 4, 12 ഇതൊക്കെയാണ് സമയക്രമങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ് പ്രധാന ആകർഷണം എന്ന് ചോദിക്കുന്നവരോട്, 90+ സംസ്കാരങ്ങളെ പ്രതിനിധീകരിക്കുന്ന 29 പവലിയൻ, 3500+ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്, 250+ ഭക്ഷണശാല, കൂടാതെ 40,000+ വിനോദ പരിപാടികൾ, ഉദ്ഘാടന രാവിലെ 600 ഡ്രോണുകളുടെ ആകാശ വിസ്മയവും പ്രധാന ആകർഷണങ്ങളിൽപ്പെടുകയായിരുന്നു. പല പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷനുകളിൽ നിന്നും നേരിട്ട് ഗ്ലോബൽ വില്ലേജിലേക്ക് ബസ് സർവീസും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഗുബൈബയിൽ നിന്ന്, മോൾ ഓഫ് എമിറേറ്റ്സിൽ നിന്ന്, അങ്ങനെ യൂണിയനിൽ നിന്ന് പല ഭാഗത്തു നിന്നുമായിട്ട് നേരിട്ട് ബസ് സർവീസ് കൂടിയിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. VIP പാക്കുകളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ആ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും കിട്ടുമായിരിക്കും. ഇനിയൊരു സിനിമാ വാർത്ത കൂടി പറഞ്ഞിട്ട് നമുക്കിന്ന് അവസാനിപ്പിച്ചാലോ. ആദ്യ ദിവസം ഇപ്പോൾ ജയിലർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മികച്ച അഭിപ്രായമായിട്ട് മുന്നേറുന്നു. പല സ്ഥലത്തു നിന്നും ആദ്യ ഷോയൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു റിസൾട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ആദ്യ ദിവസം വെറും 60 ഷോ, 2 പിന്നിട്ടപ്പോൾ 1200+ 50 crore ക്ലബിൽ സർപ്രൈസ് ഹിറ്റടിച്ചൊരു കന്നഡ ചിത്രത്തിൻ്റെ വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. കുറഞ്ഞ ഷോകളിൽ തുടങ്ങി വമ്പൻ ഹിറ്റടിച്ച ചിത്രമായിരുന്നു ബോളിവുഡിൽ പുറത്തിറങ്ങിയ ഹനുമാൻ അംശ്. കേവലം 2 crore താഴെ ബജറ്റിൽ നിർമ്മിക്കപ്പെട്ട ചിത്രം 400+ crore തിയേറ്ററിൽ നിന്ന് വാരിയത്. ഹനുമാൻ അംശന് സമാനമായി കന്നഡയിലും ഒരു ചിത്രം സർപ്രൈസ് ഹിറ്റടിച്ചിരിക്കുകയാണ്. ആദ്യ ദിവസം 60 ഷോ, 2 1200 ഷോ. സെപ്റ്റംബർ 25 തിയേറ്ററിലെത്തിയ പ്രേമദ ഉരുളി 50 crore കളക്ഷനെ പിന്നിട്ട് വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരിക്കുകയാണല്ലേ. ഇത് പറയുമ്പോൾ എനിക്ക് പണ്ട് ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഓർമ്മ വന്നത്. ഇറങ്ങിയ ആദ്യ ആഴ്ചയിൽ ആ സിനിമയ്ക്ക് അത്ര വലിയ പ്രതികരണം ഉണ്ടായില്ല. പക്ഷേ എനിക്ക് ആ കാലത്ത് സമീപകാലത്ത് കണ്ട സിനിമകളിൽ ഏറ്റവും നല്ല, ഓരോ സീൻ ബൈ സീൻ അത് സീക്വൻസുകളെ ചേർത്ത് കൊണ്ടുപോയ ഒരു നല്ല സിനിമയായിട്ടാണ് അത് തോന്നിയിരുന്നത്. പിന്നീട് അങ്ങോട്ട് അത് വലിയ ഹിറ്റടിക്കുന്ന സിനിമകളായിട്ടുണ്ട്. അപ്പോൾ ഒരു ഇനീഷ്യൽ പുള്ളില്ലെങ്കിലും പിന്നീട് കണ്ടവർ പറഞ്ഞ് പറഞ്ഞ് വിജയത്തിലേക്കും ബ്ലോക്ക് ബസ്റ്ററുമായിട്ട് മാറിയ ഒരുപാട് സിനിമകൾ നമ്മുടെ ലോകത്തുണ്ട് അല്ലേ. എന്തായാലും ഒരുവിധം വാർത്തകളൊക്കെ പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. കേരളത്തിലെ നിയമസഭ അല്പസമയത്തിനകം ചേരും. ഡൽഹി പോലീസ് ഇതുവരെ കേസെടുത്തില്ല എന്ന് പറഞ്ഞിട്ടിപ്പോൾ രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തിയിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി. അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ വാർത്തകളിലൂടെ നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നു. ഒരുവിധം വാർത്തകളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. വാഹനം ഓടിക്കുന്നവർ ജാഗ്രതയോടെ സേഫായിട്ട് വാഹനം ഓടിക്കുക. അസ്ഥിര കാലാവസ്ഥയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.
1: Sand Dunes with Akshay on Home 92.2 FM brought to you by Lulu in minutes. Shop on the Lulu app and get Lulu Hypermarket delivered

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ഗുഡ് മോർണിംഗ്. ഇ 44 ഹെവി ട്രാഫിക് 7:30 വന്നൊരു മെസ്സേജ് ആയിരുന്നു കേട്ടോ. റാസർകോ ടു ദുബായ് ഡിസ്ട്രിക്റ്റ് ബാക്ക് ടു ബാക്ക് ആക്സിഡന്റ് ഉണ്ട്. അവിടെ എന്താണ്, ട്രാഫിക്കൊക്കെ മാറിയോ, എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടോ, പറ്റുമെങ്കിലും ഒന്ന് മെസ്സേജ് ആയിക്കോ കേട്ടോ. 611 ട്രാഫിക് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജും കൂടി വന്നിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും റോഡുകളിൽ എവിടെയെങ്കിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ഗതാഗത കുരുക്കുണ്ടെങ്കിൽ 800-922-0 അല്ലെങ്കിൽ 058582-9220 എന്ന വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 800-922-0 വിളിച്ചും പറയാം, അല്ലെങ്കിൽ 058582-9220 എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയും ചെയ്യാം.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദിവാളി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC apply.
5: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുഞ്ഞാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. റാസൽ ഖൈമ സെന്റ് ഗ്രിഗോറിയസ് യാക്കോബയ സുരിയാനി ചർച്ച് സംഘടിപ്പിക്കുന്നു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ 2026. ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ പൂക്കുന്ന കൊയ്ത്തുത്സവം.
3: ഒക്ടോബർ 17 ശനിയാഴ്ച വൈകുന്നേരം 6 മുതൽ റാസൽ ഖൈമ അൽ ജസീറയിലെ സെന്റ് ഗ്രിഗോറിയോസ് ദേവാലയാങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്നു.
5: ഇത്തവണ നിങ്ങളെയും കാത്ത് യുഎയിലെ പ്രശസ്ത സിംഗേഴ്സ് നയിക്കുന്ന മ്യൂസിക്കൽ ഡിജെയും പ്രശസ്ത നർത്തകിയായ അനുപമ വിപ്പിള്ളയും സംഘവും അവതരിപ്പിക്കുന്ന ഡാൻസ് പെർഫോമൻസും വൈവിധ്യമാർന്ന ഫുഡ് സ്റ്റോളുകളും.
3: ആഘോഷങ്ങളിൽ പങ്കുചേരാൻ ഏവർക്കും സ്വാഗതം. പ്രവേശനം സൗജന്യം. For more details,
6: 050-590-3152.
3: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
7: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
3: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
5: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
8: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
9: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?
10: You are

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഒമാൻ ഉൾക്കടലിൽ ഇറാൻ ബന്ധമുള്ള പായ്ക്കപ്പൽ US സൈന്യം തകർത്തു. ഇന്ത്യ ഗേറ്റിൽ രാഹുലിന്റെ മിന്നൽ പ്രതിഷേധം. രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശം. ആർ ശ്രീലേഖയ്ക്കെതിരെ കേസെടുക്കണമെന്ന് പരാതി. സിഎംആർ എക്സാലോജിക്ക് ഇടപാട്. പിണറായിക്കും റിയാസിനുമെതിരെ കേസെടുത്ത് ED. സഞ്ജുവിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് പാഴായി, ഇന്ത്യയ്ക്ക് തോൽവി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിയമസഭയിൽ ഇപ്പോൾ മറുപടി പറയുകയാണ്. പദ്ധതിയിൽ നിന്ന് സർക്കാരിന് ഏകപക്ഷീയമായി പിന്മാറാനാകില്ല എന്ന് മന്ത്രി വ്യക്തമാക്കി. PM ശ്രീ നടപ്പാക്കാത്തതിനാൽ കേന്ദ്രവിഹിതം തടയുന്നു എന്ന് മന്ത്രി ഇപ്പോൾ നിയമസഭയെ അറിയിച്ചിരിക്കുകയാണ്. ഇതുവരെ കിട്ടാനുള്ളത് 1607 കോടിയാണ് വിദ്യാഭ്യാസ രംഗത്ത്. PM ശ്രീയിൽ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ നിയമസഭയിൽ മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സർക്കാരിന് കഴിയില്ല എന്ന സൂചന തന്നെയാണ് മന്ത്രി ഇപ്പോൾ നിയമസഭയിൽ നൽകുന്നത്. ഭാവി നടപടികൾ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ടിനനുസരിച്ച് തീരുമാനിക്കും. PM ശ്രീ നടപ്പാക്കാത്തതിനാൽ കേന്ദ്രവിഹിതം തടയുന്നു എന്ന ആരോപണവും മന്ത്രി ഇപ്പോൾ സഭയിൽ ഉന്നയിക്കുകയാണ്. കിഫ്ബി സർക്കാരിന് വൻ ബാധ്യതയെന്ന വിദഗ്ധ സമിതി. കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് അവസാനിപ്പിക്കും. റിപ്പോർട്ട് ഇന്ന് നിയമസഭയിൽ. തുടരുന്ന പദ്ധതികളിൽ സമഗ്ര പരിശോധന. ജീവനക്കാരെ പുനർവിന്യസിപ്പിക്കാൻ നീക്കം. ജീവനക്കാരുടെ എണ്ണം കൂടുതലാണ് എന്ന സമിതി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. റിപ്പോർട്ട് മുഖ്യമന്ത്രി VD സതീശൻ വിശദീകരിക്കും. കിഫ്ബിയിൽ സമഗ്ര പൊളിച്ചെഴുത്ത് നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ടാണ് ഇന്ന് നിയമസഭയിൽ എത്തുക. ഇന്നലെ മന്ത്രിസഭായോഗം അംഗീകരിച്ച റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുക. വായ്പയെടുക്കുന്നതിലും വാരിക്കോരി പദ്ധതി നടപ്പാക്കുന്നതിലും നിയന്ത്രണങ്ങൾ സമിതി മുന്നോട്ട് വച്ചതായി വിവരമുണ്ട്. ധനവകുപ്പിന് കീഴിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കിഫ്ബിയിൽ കൊണ്ടുവരണമെന്നും ശുപാർശയുണ്ടെന്നാണ് വിവരം. കിഫ്ബി പൊളിച്ചെഴുത്തിനെ പ്രതിപക്ഷം എതിർക്കും. സിഎംആർ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ PMLA കേസ് രജിസ്റ്റർ ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വിജിലൻസ് കേസിന്റെ പശ്ചാത്തലത്തിലാണ് ED കേസെടുത്തത്. വിജിലൻസ് FIR എടുത്ത് അന്വേഷിക്കണമെന്ന ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ പിണറായിക്ക് അനുമതി നൽകണമോ എന്നതിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. സിഎംആർ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയും PA മുഹമ്മദ് റിയാസ് MLA ചോദ്യം ചെയ്യാനൊരുങ്ങി ED. ഉടൻ സമൻസ് നൽകാനാണ് നീക്കം. ഇരുവരുടെയും സാമ്പത്തിക ഇടപാടുകളിൽ വിശദ പരിശോധനയാണ് നടക്കുക. ചിറയൻകീഴ് MLA രമ്യ ഹരിദാസിന്റെ PA വിമൽ രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്നാണ് രാജിവെക്കുന്നതെന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ രമ്യ ഹരിദാസുമായി ചേർന്ന് പോകാൻ കഴിയാത്ത സാഹചര്യവും അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് രാജിയിലേക്ക് നയിച്ചതെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. നേരത്തെ യൂത്ത് കോൺഗ്രസ് നേതാവായ പാളയം പ്രദീപിനെ പേഴ്സണൽ അസിസ്റ്റന്റായി നിയമിക്കാനുള്ള നീക്കം പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കുമിടയിൽ വലിയ വിമർശനത്തിനും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. MLA ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിലും വിഭാഗീയത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് രാജിയെന്ന് അറിയുന്നു. SFI പ്രവർത്തകൻ അഭിമന്യു കൊലക്കേസിൽ 8 വർഷത്തിനുശേഷം വിചാരണ നടപടികൾക്ക് തുടക്കമായി. 1 മുതൽ 16 വരെ പ്രതികളെ വിചാരണ നേരിടും. ആദ്യം വിസ്തരിക്കുക 1-ഉം 2-ഉം സാക്ഷികളെയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾക്ക് തുടക്കമായത്. 2018 ജൂലൈ 2 പുലർച്ചെയാണ് അഭിമന്യു കൊല്ലപ്പെട്ടത്. പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകൻ ചെറുവയൽ രാമന് വിട. വയനാട് മാനന്തവാടി കമ്മന നവോദയം സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം. ഉച്ചതിരിഞ്ഞ് കൊടുമലയിലെ സമുദായ ശ്മശാനത്തിൽ. ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. 2023 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച നെൽവിത്തുകളുടെ സംരക്ഷകനാണ് ഓർമ്മയാകുന്നത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി അബ്ദുറഹ്മാനെതിരെ വിജിലൻസ് കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാതെ സർക്കാർ. ഗവർണറുടെ മുൻകൂർ അനുമതി വേണമെന്നാണ് ആഭ്യന്തര വകുപ്പ് പറയുന്നത്. ഫയൽ ഇതേവരെ ലോക്ഭവന് കൈമാറിയില്ല. ഈ മാസം 5 DGP ശുപാർശ നൽകിയത്. ഇതോടെ SIT അന്വേഷണം വഴിമുട്ടിയിരിക്കുകയാണ്. നിയമസഭാ തിരക്കുകൾ കാരണം മറ്റു ഫയലുകൾ പരിശോധിക്കുന്നില്ലെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വിശദീകരണം. വി അബ്ദുറഹ്മാൻ, പ്രൈവറ്റ് സെക്രട്ടറി സത്യപാലൻ, സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റ് യു ഷറഫ് അലി എന്നിവർക്കെതിരെ അഴിമതി തടയൽ നിയമപ്രകാരം അന്വേഷണം നടത്താൻ അനുമതി തേടിയാണ് SIT റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. തൃശൂരിൽ ഭാര്യയും 4.5-വയസ്സുകാരൻ മകനെയും കഴുത്തറുത്ത് കൊന്ന ശേഷം ജീവനൊടുക്കാൻ ശ്രമിച്ച യുവാവ്. തെക്കിനിയടത്ത് വിജേഷാണ് ഭാര്യ വിസ്മയെയും മകൻ ദക്ഷിണെയും കൊലപ്പെടുത്തിയത്. കഴുത്ത് മുറിച്ച് ഗുരുതരാവസ്ഥയിലായ വിജേഷിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ വിസ്മയുടെ കരച്ചിൽ കേട്ട സഹോദരൻ വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കടന്നപ്പോഴാണ് കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത്. കേരളത്തിൽ തുലാവർഷം ഇന്നെത്തും. ഇനിയുള്ള ദിവസങ്ങളിൽ മിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കാസർഗോഡും ഒഴികെ 12 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ത്യ മുന്നണി നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതിയിൽ. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഹർജി പരിഗണിക്കും. രാജ്യവ്യാപക SIR ക്രമക്കേടുകൾ ഉണ്ടെന്നാരോപിച്ചാണ് ഹർജി. ജന്തർമന്ദറിനെ പ്രതിഷേധയിടത്തിൽ നിന്ന് ഒഴിവാക്കിയത് ചോദ്യം ചെയ്തുള്ള ഹർജികളും ബെഞ്ച് പരിഗണിക്കും. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ സുപ്രീംകോടതിയിലേക്ക് മാർച്ച് ചെയ്ത് ഹർജി സമർപ്പിച്ചത്. ഡൽഹിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രതിഷേധത്തിനിടെ മലയാളി വിദ്യാർത്ഥിനി ആതിര വിജയനെ ക്രൂരമായി മർദ്ദിച്ചതിൽ കേരളത്തിൽ കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിലാണ് കേസ്. ആതിര വിജയൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. ഇന്ത്യ ഗേറ്റിന് മുന്നിൽ മിന്നൽ പ്രതിഷേധവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പ്രിയങ്കയും പ്രതിഷേധത്തിന് നേതൃത്വം നൽകാൻ മുൻനിരയിൽ. BJP നേതാവ് ദുഷ്യന്ത് കുമാറിനെ സിക്കിം ഗവർണറായി നിയമിച്ചതിൽ പ്രതിഷേധിച്ച് അങ്കിതയുടെ കുടുംബം സമരം നടത്തുകയാണ്. ഇതിന് ഐക്യദാർഢ്യവുമായാണ് രാഹുലും സംഘവും എത്തിയത്. അങ്കിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് BJP ഉത്തരാഖണ്ഡ് സംസ്ഥാന ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയായിരുന്ന ദുഷ്യന്ത് കുമാർ ഗൌതമിനെതിരെ ആരോപണം ഉയർന്നിരുന്നു. ഉത്തരാഖണ്ഡിലെ റിസോർട്ടിൽ റിസപ്ഷനിസ്റ്റായിരുന്നു അങ്കിത. 2022 സെപ്റ്റംബർ 18 കൊല്ലപ്പെടുന്നത്. കാണാതായി 6 ദിവസത്തിന് ശേഷം കനാലിൽ നിന്നാണ് അങ്കിതയുടെ മൃതദേഹം ലഭിച്ചിരുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശം. R. ശ്രീലേഖയ്ക്കെതിരെ DGP പരാതി. ഡൽഹിയിലെ രാഹുലിന്റെ സമരത്തെ മയക്കുമരുന്നുള്ളിൽ ചെന്നാലുണ്ടാകുന്ന താണ്ഡവമെന്നാണ് തിരുവനന്തപുരം ശാസ്തമംഗലം കൌൺസിലറായ R. ശ്രീലേഖ പറഞ്ഞിരുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിലാണ് പരാതി നൽകിയത്. രാഹുലിനെതിരായ ശ്രീലേഖയുടെ പരാമർശം അതീവ ഗൌരവത്തോടെ പരിശോധിക്കേണ്ട വിഷയമാണെന്നും കേവലം രാഷ്ട്രീയ വിമർശനത്തിന്റെ പരിധിയിൽ ഉള്ളതാണെന്ന് കരുതുന്നില്ലെന്നും വിഷ്ണു പരാതിയിൽ ആരോപിച്ചു. താണ്ഡവം എന്നത് ഹിന്ദു പുരാണത്തിലെ ശിവ ഭഗവാൻ അവതരിപ്പിക്കുന്ന ഉഗ്രവും ഊർജ്ജസ്വലവുമായ ഒരു ദിവ്യ നൃത്തമാണ്. മയക്കുമരുന്ന് അമിതമായി ഉള്ളിൽ ചെല്ലുമ്പോഴുള്ള താണ്ഡവം നടത്തിയെന്ന പരാമർശം ഹൈന്ദവ വിശ്വാസികൾ ഒരുപോലെ അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്നും പരാതിയിൽ പരാമർശിക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന 4 പ്രധാന പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ പേര് മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. ഇന്ദിരാഗാന്ധിക്ക് പകരം പ്രധാനമന്ത്രി എന്ന പേര് ചേർത്തായിരിക്കും പദ്ധതികൾ ഇനി അറിയപ്പെടുക. ദേശീയ ഭിന്നശേഷി പെൻഷൻ പദ്ധതി, വയോജന പെൻഷൻ പദ്ധതി, വിധവാ പെൻഷൻ പദ്ധതി എന്നിവയുടെ പേരുകളാണ് ഇത്തരത്തിൽ മാറ്റുന്നത്. ഒഡീഷയിലെ പുതിയ ഗവർണറായി നിയമിച്ച ബ്രജ്മോഹൻ റാമിന്റെ പ്രസ്താവനയെ ചൊല്ലി വിവാദം. ഗവർണറായി നിയമിച്ചതിനു പിന്നാലെ നൽകിയ അഭിമുഖത്തിൽ BJP ശക്തിപ്പെടുത്താനായി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതാണ് വിവാദത്തിലായത്. പ്രസ്താവന വിവാദമായതോടെ BJDയും കോൺഗ്രസും ഉൾപ്പെടെയുള്ളവർ പുതിയ ഗവർണർക്കെതിരെ രംഗത്തെത്തി. ഒമാൻ ഉൾക്കടലിൽ ഇറാൻ ബന്ധമുള്ള പായക്കപ്പൽ തകർത്തതായി യു എസ് നാവികസേനയെ ലക്ഷ്യമിട്ട് നിരീക്ഷണം നടത്തിവരികയായിരുന്ന ഉരുവാണ് കടലിൽ മുക്കിയതെന്ന് US സെൻട്രൽ കമാൻഡ്. ഇതിന്റെ ദൃശ്യങ്ങളും കമാൻഡ് പുറത്തുവിട്ടു. കപ്പൽ തകർക്കുന്നതിന് മുൻപ് അതിലുണ്ടായിരുന്ന ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ഹോർമുസ് കടലിടുക്കിൽ മൈനിൽ തട്ടിയ ഒരു ചരക്ക് കപ്പൽ മുങ്ങിയതായി ഇറാന്റെ IRGC അറിയിച്ചിട്ടുണ്ട്. വെസ്റ്റ് ഇൻഡീസിനെതിരായ 4th T20 ഇന്ത്യയ്ക്ക് 24 റൺസിന്റെ തോൽവി. ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസ് ഉയർത്തിയ 248 റൺസ് വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്ത ഇന്ത്യയ്ക്ക് 19.4 ഓവറിൽ 223 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. എല്ലാവരും പുറത്തായി. 23 പന്തിൽ 56 റൺസ് എടുത്ത സഞ്ജു വി സാംസൺ ആണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. തിലക് വർമ്മ 25 പന്തിൽ 43 റൺസ് അടിച്ചപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി 20 പന്തിൽ 41 റൺസ് നേടി. റെക്കോർഡ് വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യയ്ക്ക് മലയാളി താരം സഞ്ജു വി സാംസൺ വെടിക്കെട്ട തുടക്കമാണ് നൽകിയത്. അഭിഷേക് ശർമ്മയെ മറുവശത്ത് വെറും ക്കാരനാക്കി സഞ്ജു തകർത്തടിച്ചപ്പോൾ 3 ഓവറിൽ ഇന്ത്യ 50 റൺസ് പിന്നിട്ടിരുന്നു. ഷാർജയിലെ ഇത്തിഹാദ് റെയിലിന്റെ അൽ ദൈദ സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യുന്നവർക്കായി 3 പുതിയ ബസ് സർവീസുകളുടെ റൂട്ടുകളും സമയ വിവരങ്ങളും ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പുറത്തുവിട്ടു. പ്രധാന സർവീസുകളും വിവരങ്ങളും ER1 അൽമദാം മുതൽ അൽ ദൈദ വരെ, അൽമദാം ബസ് സ്റ്റേഷനെയും അൽ ദൈദ റെയിൽവേ സ്റ്റേഷനെയും ബന്ധിപ്പിക്കുന്ന ഈ സർവീസിന് 1 മണിക്കൂറാണ് യാത്രാ സമയം. ഇടയിലുള്ള വിവിധ പ്രദേശങ്ങളിലൂടെയാണ് റൂട്ട് കടന്നുപോകുന്നത്. ER2 അൽസജ മുതൽ അൽ ദൈദ വരെയാണ് ഉള്ളത്. അൽസജ ബസ് സ്റ്റേഷനെയും അൽദൈദ റെയിൽവേ സ്റ്റേഷനെയും ബന്ധിപ്പിക്കുന്ന സർവീസ്. 43 മിനിറ്റാണ് യാത്രാ സമയം. ER3 അൽജുബൈൽ മുതൽ അൽദൈദ വരെ. ഷാർജ നഗര മധ്യത്തെയും അൽദൈദ റെയിൽവേ സ്റ്റേഷനെയും ബന്ധിപ്പിക്കുന്ന ഈ സർവീസിന് ഏകദേശം 1 മണിക്കൂറും 42 മിനിറ്റും യാത്രാ സമയം വരും. ദൈദ സ്റ്റേഷനിൽ നിന്നുള്ള പ്രധാന ബസ് പുറപ്പെടൽ സമയങ്ങളും രാവിലെ 6:40, 8:50, 9:50, 11:20, ഉച്ചയ്ക്ക് 12:50, 2:50, 3:20, വൈകിട്ട് 5 മണി, വൈകിട്ട് 5:50, രാത്രി 8:40, 10:50. അടുത്ത വാർത്ത 9 മണിക്ക്.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning station clock il ippol samayam 8 mani kazhinju 9 minute.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: വെരി ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 75%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening.

0: Sand Dunes with Akshay on Home 92.2 FM.
1: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഒക്ടോബർ 15, ദൈവമേ, മാസത്തിന്റെ പകുതി കഴിഞ്ഞിരിക്കുന്നു. സമയം 8 മണി 16 മിനിറ്റ് കേട്ടോ. എന്താണ് വിശേഷങ്ങൾ? എല്ലായിടത്തും ആഘോഷം, ജയിലറിന്റെ ആഘോഷം ഒരു സ്ഥലത്ത്, തമിഴ്നാട്ടില്, അതുപോലെ തന്നെ ലോകം മുഴുവൻ രജനി ഫാൻസിന്റെ ആഘോഷവും ആഹ്ലാദ പ്രകടനങ്ങളും ഒക്കെയാണ്. തമിഴ്നാട്ടില് പടക്കം പൊട്ടിച്ചൊക്കെ ആയിരുന്നു എന്താ പറയുന്നത് ആഘോഷ പ്രകടനങ്ങൾ. എന്താണേലും അതിലേക്കൊക്കെ പോകാം. എന്താണ് വിശേഷങ്ങൾ? രാവിലെ നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. നല്ല സ്ലോ മൂവിങ് ട്രാഫിക്, ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഒന്നും ഇല്ല, സ്ലോ മൂവിങ് ട്രാഫിക്കിലാണ് ഞാൻ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വന്നത്. എൻ്റെ ശബ്ദം ശരിയായെന്ന് തോന്നുന്നുണ്ടോ? ഒരു രക്ഷയില്ല കേട്ടോ, കാരണം ഒരാഴ്ചയായിട്ട് തുടങ്ങിയേക്കുന്ന ഒരു ഫീവറാണ്. ഞാൻ മരുന്നൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ മാറുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഇത് എക്സ്റ്റെൻഡായി പോകാൻ നല്ലത് മാറുന്നില്ല. എവിടെ ഒരു ഡൗട്ട് അന്നേരം ആ സമയത്ത്. എന്താണേലും ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞുള്ളൂ, എടാ എല്ലാ ഇൻഷുറൻസും വെച്ചിട്ട് എന്തിനാണ് ഡോക്ടറെ കാണാതിരിക്കുന്നതെന്ന്. അപ്പോൾ എന്താണേലും നമുക്ക് ഈ ഒരു ഫീവർ, എനിക്കൊന്നും ഈ ഒരു വൈറൽ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പനിയായിട്ടില്ല, ശബ്ദം നേരെ ഓൾമോസ്റ്റ് നേരെ ആയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ക്ഷീണം ഉണ്ടല്ലോ നമുക്ക് വരുന്ന, അതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണേലും കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്ലോബൽ വില്ലേജ് ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണി ആയിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അവിടുത്തെ പ്രകടനങ്ങൾ? ആക്ച്വലി ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫാമിലീസിന് ഈ വട്ടം അവിടെ കണ്ടിരുന്നു കേട്ടോ. കുട്ടികളും ഫാമിലിയും, മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ മീഡിയാസും അതുപോലെ തന്നെ അങ്ങനെ ഒരു സെറ്റ് ഓഫ് ആളുകളാണ് കണ്ടത്. പക്ഷേ ഈ വട്ടം ആളുകൾ പൊതുവെ കൂടുതലായിരുന്നു. ഫസ്റ്റ് ഡേയിൽ തന്നെ അകത്തേക്ക് കയറുവാൻ വേണ്ടിയിട്ടുള്ള ഹ്യൂജ് ആയിരുന്നു ക്യൂ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതുപോലെ തന്നെ അകത്തെ ഫുഡ് സ്റ്റാളുകൾ, ആൾക്കാർക്ക് ഈ ഫുഡ് സ്റ്റാളുകൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അങ്ങ് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഫുഡ് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ അകത്ത് വൻ സജീവമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വട്ടം കുറച്ചുകൂടെ അറേഞ്ച്മെൻറ്റ്സ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. അതായത് ഈ ആദ്യം ഈ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് പോപ്പറൊക്കെ വരും, ഈ പരേഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പോപ്പേഴ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് ഈ വരുന്ന സമയത്തുള്ള ആ ആഹ്ലാദവും പ്രകടനങ്ങളും ഒക്കെ ഗംഭീരമായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഒരു ഫാമിലി, ഇന്ത്യൻ അല്ല വേറെ നാഷണാലിറ്റി, അവർ പറയാണ് മകന് ഇതിനകത്തോട്ട് വന്ന് ആദ്യം നോക്കിയത് അവിടുത്തെ ഫൗണ്ടനാണ്. ആ ഒരു പർപ്പിൾ കളർ, ഈ നമ്മളങ്ങോട്ട് ചെല്ലുമ്പം വെള്ളം നിൽക്കുന്ന ഒരു ഫൗണ്ടൻ ഉണ്ടല്ലോ, സെൻസർ വെച്ചിട്ടുള്ള ആ ഫൗണ്ടൻ, അവനാണ് അതാണ് ഏറ്റവും കൂടുതൽ നോക്കിയത്. എന്നിട്ട് അവിടെ എല്ലാം ഓടിക്കളിച്ച് അവസാനം എന്താ പറയുന്നത്, രാത്രി മിഡ് നൈറ്റ് ആയി ഞങ്ങൾ വീട്ടിൽ ചെന്ന സമയത്ത്, അവലെ കലി സ്റ്റാംസിനകത്ത് ഒരു ആർട്ടിക്കിളാണ് ഈ ഞാനീ പറയുന്ന കാര്യം. അപ്പോൾ മിഡ് നൈറ്റ് ആയി ഇത് വീട്ടിൽ ചെന്ന സമയത്ത് നാളെ സ്കൂളില്ല, അതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്നാണ് പുള്ളി പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സ്കൂളില്ലാത്ത അത് മിഡ് ടേം ബ്രേക്ക് ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് അങ്ങോട്ടേക്ക് എത്താൻ, അല്ല ഫ്രീ ആയിട്ട് വരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. അവരുടെ ഈ മിഡ് ടേം ബ്രേക്ക് അവർക്കൊരു ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആക്കി മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. അതിനൊരു പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഗ്ലോബൽ വില്ലേജ് കേട്ടോ. പിന്നെ ബാക്കി എന്താ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അത്രയും നോക്കിയില്ല. ഒരുപാട് ക്രൗഡായിരുന്നു കഴിഞ്ഞ ദിവസം, പാർക്കിങ്ങും എല്ലാം പിന്നെ അടിപൊളിയായിട്ട് തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണേലും 31-ാമത്തെ സീസൺ പ്രൗഡ് ഗംഭീരമായിട്ട് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി ഓരോ ദിവസങ്ങളിൽ ഇനി എന്തൊക്കെയാണ് ഗ്ലോബൽ വില്ലേജ് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്.
0: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: കേരളത്തിന്റെ പ്രിയപ്പെട്ട അച്ചായൻസ് ഗോൾഡ് ഇനി ദുബായിലും. അതെ, നിങ്ങളുടെ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന വില അത് അച്ചായൻസ് ഗോൾഡിൽ മാത്രം. അച്ചായൻസ് ഗോൾഡ്, UW മോൾ, കരാമ, ദുബായ്.
4: ജീവിതയാത്രയിൽ ഏറ്റവും വലിയ സമാധാനം വിശ്വസ്തമായ ഒരു കരുതൽ നമ്മുടെ ഭാവിയിലേക്കുണ്ട് എന്നതല്ലേ? നിങ്ങളുടെ എല്ലാ ജനറൽ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും വിശ്വസിക്കാവുന്ന പങ്കാളി അൽബുസ്ഥാൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC. 40-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ധന്യ ഗ്രൂപ്പിൽ നിന്നും മോട്ടർ ആൻഡ് ഫ്ലീറ്റ് ഇൻഷുറൻസ്, ഫയർ പ്രോപ്പർട്ടി ആൻഡ് ലൈബിലിറ്റി ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ്, മറൈൻ ആൻഡ് ഏവിയേഷൻ ഇൻഷുറൻസ് തുടങ്ങി എല്ലാത്തരം ജനറൽ ഇൻഷുറൻസ് സേവനങ്ങളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അൽബുസ്ഥാൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ്, അൽമജാസ് 2, ഷാർജ. കോൾ 06553-3424. Ensure your peace. Ensure your future.
5: Rasal Kaima St. Gregorius Yakobaya Suryani Church Sankadipikinu Harvest Festival 2026. Vrahadratathinte Ormakal Pookuna Koithil Savam.
6: October 17 Shaniyazha Vaikunneram 6 Mani Muthal Rasal Kaima Al Jazeerayile St. Gregorius Devalayanganathil Vechu Nadathappedunnu.
5: Ittavana Ningalayum Kaathu UAE-yile Prashastha Singers Naikkunna Musical DJ-yum Prashastha Narthakayaya Anubhama Vipullayum Sanghavum Adhiripikkunna Dance Performance-um Vaividhyamarna Food Stall-ukalum.
6: Aakoshangalil Pankucheran Evarkkum സ്വാഗതം. പ്രവേശനം സൗജന്യം. ഫോർ മോർ ഡീറ്റെയിൽസ് 050-590-3152.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
8: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ഓൺ ഹോം 92.2 FM.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
9: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ, തമിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്, ബ്രോട്ട് യു ബൈ ഉമ്മൽകോയിൻ ഫ്രീ ട്രേഡ് സോൺ. മോർ ദാൻ എ ബിസിനസ് ലൈസൻസ്, എ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം ടു സ്റ്റാർട്ട്, ഓപ്പറേറ്റ് ആൻഡ് സ്കെയിൽ ഇൻ ദ UAE.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is the feeling.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: All right, traffic in the situation. Now, we're going to Sheikh Mohammed bin Zayed Road. That's the situation. Traffic situation is slow-mo traffic situation. We're going to see the road. That's the situation. Traffic is not the road. As usual, we're going to see all the roads. കഞ്ചഷൻ കാണുന്നുണ്ട്. ദുബായ് റോഡുകളിലേക്ക് വരുവാണെങ്കിൽ അൽ കെയിൽ റോഡും ബിസിനസ് ബേയും അതുപോലെ തന്നെ ഷെയ്ഖ് സായ റോഡും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ റോഡ് ദുബായിൽ ടുവേർഡ്സ് അബുദാബി അതുപോലെ തന്നെ എമിറേറ്റ്സ് റോഡ് ഇതെല്ലാം ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. ദുബായ് അലൈൻ റോഡും കുഴപ്പമില്ല, ഫ്രീ ആയിട്ട് തന്നെയാണ് പോകുന്നത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് തരാവുന്നതാണ്.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC Cargo and Courier. Number 1 NGCC TNC apply.
4: സാലറി വരുന്ന പോന്ന് അറിയുന്നില്ല. ചെറുതായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ.
5: നമുക്ക് കുറച്ച് ഗോൾഡ് വാങ്ങി വെച്ചാലോ?
4: ഗോൾഡോ? അത്ര വലിയ എമൗണ്ട് ഒന്നുമല്ല, ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും തുടങ്ങുന്ന കാര്യം പറഞ്ഞേ.
5: ആ കാര്യത്തിൽ ടെൻഷനേ വേണ്ട. ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഏറ്റവും സുരക്ഷിതമായി വെറും 10 ദിർഹംസ് മുതൽ സ്വർണം വാങ്ങാം. അതെ, ഏറ്റവും ബെസ്റ്റ് ഹോൾസെയിൽ പ്രൈസിൽ ദുബായ്, ഷാർജ, അബുദാബി എന്നിവിടങ്ങളിലുള്ള ഔട്ട്ലെറ്റ്സിൽ നിന്നും ഗോൾഡ് ആയി റിഡീം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പിലൂടെ ഗോൾഡ് വാങ്ങുമ്പോൾ യാതൊരുവിധ മേക്കിംഗ് ചാർജോ സർവീസ് ചാർജോ ഇല്ല. ഇനി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്താലും യാതൊരുവിധ സർവീസ് ചാർജോ മറ്റ് ഹിഡൻ

0: അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഗോൾഡ് വാൾ പ്ലസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ.
1: ഇനി എന്തിനു മടിക്കണം, ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ഗോൾഡ് വാൾ പ്ലസ് ആപ്പ്, ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.
2: റാസൽ ഖൈമ സെന്റ് ഗ്രിഗോറിയസ് യാക്കോബായ സുറിയാനി ചർച്ച് സംഘടിപ്പിക്കുന്നു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ 2026. ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ പൂക്കുന്ന കൊയ്ത്തുത്സവം
0: ഒക്ടോബർ 17 ശനിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ റാസൽ ഖൈമ അൽ ജസീറയിലെ സെന്റ് ഗ്രിഗോറിയസ് ദേവാലയാങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്നു.
2: ഇത്തവണ നിങ്ങളെയും കാത്ത് യുഎയിലെ പ്രശസ്ത സിംഗേഴ്സ് നയിക്കുന്ന മ്യൂസിക്കൽ ഡിജെയും പ്രശസ്ത നർത്തകിയായ അനുപമ വിപ്ലയും സംഘവും അവതരിപ്പിക്കുന്ന ഡാൻസ് പെർഫോമൻസും വൈവിധ്യമാർന്ന ഫുഡ് സ്റ്റോളുകളും.
0: ആഘോഷങ്ങളിൽ പങ്കുചേരാൻ ഏവർക്കും സ്വാഗതം. പ്രവേശനം സൗജന്യം. ഫോർ മോർ ഡീറ്റെയിൽസ് 0505903152.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM.
2: ഭയങ്കര ജയിലൊന്നും നമുക്ക് ഒരുമിച്ച് കാട്ടെ. ഇന്ന് വൈകിട്ട് എന്തായാലും രാവിലെ 3 മണിക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഷോക്ക് കയറാനും പറ്റത്തില്ല, പോയി കിടന്ന് ഉറങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമുക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്തായാലും സ്ക്രീനിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വൈകുന്നേരം നമ്മൾ ഒരുമിച്ച് കാണാൻ പോകുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു പൊടി പൂരമായിരിക്കും നമ്മൾ ഒരുമിച്ച് കാണാനായിട്ട് പോകുന്നത്, അത് കൺഫേം ആണ് കേട്ടോ. അപ്പം എന്തായാലും ജയിലിൻ്റെ ടിക്കറ്റ് വേണ്ടേ? കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു കപ്പിൾ പാസ് സ്വന്തമാക്കാനുള്ള ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു സോങ് കേട്ടോളൂ, ഗസ്
3: ചെയ്തോളൂ.
2: മതി, ഇതേതാണ്, ഇതേത് രജനീകാന്ത് മൂവിയിലെ സോങ് ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്? ആ ഒരു ചെറിയ പോർഷൻ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആ ഒരു അത്തിന്തോം എന്ന് പറയുന്ന ആ ഒരു ഒരു ലൈൻ ഏത് സിനിമയിലാണ്? വളരെ സിമ്പിളല്ലേ, പെട്ടെന്ന് അയക്കുക. ഹോം സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു കപ്പിൾ പാസ്സാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ വേഗം മെസ്സേജ്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: You're listening to Home 92.2 FM. Home is a feeling.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അങ്ങനെ ഈ നമ്മുടെ നാട്ടിൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് എനിക്ക് തോന്നുന്നത്, അതായത് ഈ വാഹനങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. ട്രയൽ ആൻഡ് എറേഴ്സ് ഒരുപാട് അവർക്ക് നടത്തി പരീക്ഷിച്ച് ഇന്ത്യൻ റോഡുകളിൽ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എവിടെയും പോകാമെന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ ഹ്യുണ്ടായി അവരുടെ എന്താ പറയുന്നത് ഏറ്റവും പുതിയ എസ് യു വി ബയോണിയ എന്ന് പറയുന്ന എസ് യു വിനെ അവർ ഇന്ത്യയിലേക്ക് ഇറക്കുന്നുണ്ട്. അവർ എസ് യുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബയോൺ എന്ന് പറയുന്ന എസ് യു വി എന്ന് എനിക്ക് പറയാനായിട്ട് തോന്നുന്നില്ല, ഒരു കോമ്പാക്ട് എക്സ് യു വി ആ ഒരു രീതിയിൽ. ഇതിൻ്റെ വില വരുന്നത് 9-14 ലക്ഷം രൂപ വരെയാണ്. ഫുൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു മികവോടെയാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പം ഈ ആർട്ട് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്ന ഇപ്പം ഹ്യുണ്ടായിയുടെ ഒരു ഏറ്റവും പുതിയ മോഡൽ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടുസോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതാ ഹ്യുണ്ടായിയുടെ അതിന് മേലിലുള്ള പാലിസൈഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിലൊക്കെ ഈ പറയുന്ന വണ്ടികളൊക്കെ ഇപ്പം ടുസോണിൻ്റെ ഏറ്റവും പുതിയ മോഡൽ വന്നേക്കുന്നത് പഴയ ട്യൂസോൺ ആണെന്ന് പോലും തോന്നുന്നില്ല. അത്രയും മാത്രം ഷാർപ്പ് എഡ്ജസ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. എനിക്ക് തോന്നുന്നു ഈ ആർട്ട് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നേക്കുന്ന അവരുടെ ഒരു ഡിസൈൻ ഇൻസ്പിറേഷൻ ആണ് തോന്നി ഇപ്പോൾ വന്നേക്കുന്ന ഈ പുതിയ വാഹനങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾറെഡി നമ്മുടെ യു എയിൽ അത് ലോഞ്ച് ചെയ്യാൻ പോവാണ് ഈ പുതിയ ഡിസൈനുള്ള ട്യൂസോണും കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ ഇന്ത്യയിലാണ് ഈ ബയോൺ എന്ന് പറയുന്നത്. ബയോൺ ഞാൻ ഇവിടെ നമുക്ക് അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ നമ്മൾ ഏറ്റവും എന്ന് പറയുന്നൊരു കോമ്പാക്ട് എക്സ് യു എന്നൊക്കെ പറയാൻ മറ്റേ KONA എന്ന് പറയുന്നത് നമ്മൾ കൊട എന്ന് അതിനെ വിളിക്കുന്നത് അതിപ്പോൾ നാട്ടിലിറക്കിയിട്ടുണ്ട് ഹ്യുണ്ടായി. അവിടെ എനിക്ക് തോന്നുന്നു ഭയങ്കര റീൽസൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഭയങ്കര തരംഗമായിട്ടിരിക്കും. ഇവിടെ 4-5 കൊല്ലം മുന്നേ ആ വണ്ടി ഇറങ്ങിയിട്ട് റോഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. നല്ല വണ്ടിയാണ് കേട്ടോ, അത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല റിവ്യൂ ഉള്ളൊരു വണ്ടിയാണ് ഇവരുടെ എല്ലാ വണ്ടിയും. ഹ്യുണ്ടായിയുടെ എല്ലാ വണ്ടി കൊറിയൻ ടെക്നോളജി ആണെങ്കിലും ഭയങ്കര എന്താ പറയുന്നത് ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയായിട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ളതാണ്. കാനഡയിൽ വെച്ചിട്ടും എൻ്റെ വണ്ടി ഹ്യുണ്ടായിയായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ബയോൺ ഈ പുതിയ വണ്ടി 9-14 ലക്ഷം രൂപ വരെയാണ്. ഇപ്പോൾ ഒരു മിഡ് സൈസ് എസ് യു വി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, കോമ്പാക്ട് അല്ല മിഡ് സൈസ് എസ് യു വി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് സാങ്കേതിക വിദ്യയോടെ നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇൻറ്റീരിയർ ഫുള്ള് ഹ്യുണ്ടായി മാറ്റിയിട്ടുണ്ട്. പുതിയ ഈ ആർട്ട് ഓഫ് സ്റ്റീലിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അകമൊക്കെ നമുക്കൊരു എന്താ ഒരു ടെസ്ല ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ കോൺസെപ്റ്റ് ഒക്കെ ഇതുപോലെ നമുക്ക് തോന്നും. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, യൂട്യൂബിൽ വീഡിയോ അവൈലബിൾ ആണ്. ജസ്റ്റ് കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ വാട്ടിൽ ഇനി വാഹനം എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ പുതിയ പുതിയ ലോഞ്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വണ്ടി എടുക്കുക എന്നുള്ളൊരു കാര്യം. അപ്പം അങ്ങനെ ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തോളൂ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സിഎംആർ എക്സാലോജി കേസ് പിണറായി വിജയന് വീണ്ടും തിരിച്ചടി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പിണറായി വിജയന് പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. പിണറായി വിജയന് അപ്പീൽ നൽകാൻ അനുമതി ഇല്ല. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ ഹർജി പരിഗണിക്കില്ലെന്ന് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരുടെ അവകാശത്തെ ബാധിക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ടാണ് അപ്പീലിന് അനുമതി നൽകാത്തത്. പിണറായി വിജയന് അപ്പീൽ നൽകാൻ അനുമതി ഇല്ല. സിഎംആർ എക്സാലോജിക്ക് ഇടപാടിൽ വിജിലൻസ് FIR എടുത്ത് അന്വേഷിക്കണമെന്ന ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. PMLA കേസ് രജിസ്റ്റർ ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിജിലൻസ് കേസിന്റെ പശ്ചാത്തലത്തിലാണ് ED കേസെടുത്തത്. വിജിലൻസ് FIR എടുത്ത് അന്വേഷിക്കണമെന്ന ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ പിണറായിക്ക് അനുമതി നൽകണോ എന്നതിലായിരുന്നു ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഇന്ന് ഹർജി എത്തിയത്. അതിലാണ് ഇപ്പോൾ ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഹർജിക്കാരൻ KM ഷാജഹാൻ ഇപ്പോൾ സംസാരിക്കുകയാണ്. വൻ തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ നേരിട്ടിരിക്കുന്നത്. സിഎംആർ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയും PA മുഹമ്മദ് റിയാസ് MLAയും ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ സമൻസ് നൽകും. ഇരുവരുടെയും സാമ്പത്തിക ഇടപാടുകളിൽ വിശദമായ പരിശോധന നടക്കും. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിയമസഭയിൽ മറുപടി നൽകി. പദ്ധതിയിൽ നിന്ന് സർക്കാരിന് ഏകപക്ഷീയമായി പിന്മാറാനാകില്ലെന്ന് മന്ത്രി. ഉപസമിതിയുടെ റിപ്പോർട്ട് വന്ന ശേഷം അന്തിമ തീരുമാനമെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഇപ്പോൾ ടോമിൻ ജെ തച്ചങ്കരി പുറത്തേക്കെന്ന വാർത്തയും വരുന്നു. വിജിലൻസ് കോടതിയുടെ ശിക്ഷ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നിരവധി വിധികൾ വരുന്ന ഒരു സമയമാണിത്. ടോമിൻ ജെ തച്ചങ്കരിക്കെതിരായ ശിക്ഷാ നടപടി ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടിയും. അപ്പീൽ നൽകാൻ അനുമതി ഇല്ല. കിഫ്ബി സർക്കാരിന് വൻ ബാധ്യതയെന്ന വിദഗ്ധ സമിതി. കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് അവസാനിപ്പിക്കും. റിപ്പോർട്ട് നിയമസഭയിൽ. തുടരുന്ന പദ്ധതികളിൽ സമഗ്ര പരിശോധന. ജീവനക്കാരെ പുനർവിന്യസിപ്പിക്കാൻ നീക്കം. ജീവനക്കാരുടെ എണ്ണം കൂടുതലാണെന്ന് സമിതി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ചിറയൻകീഴ് MLA രമ്യ ഹരിദാസിന്റെ PA വിമൽ രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്നാണ് രാജിവെക്കുന്നതെന്നാണ് ഔദ്യോഗിക അറിയിപ്പ്. എന്നാൽ രമ്യ ഹരിദാസുമായി ചേർന്നു പോകാൻ കഴിയാത്ത സാഹചര്യവും അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് രാജിയിലേക്ക് നയിച്ചതെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. SFI പ്രവർത്തകൻ അഭിമന്യു കൊലക്കേസിൽ 8 വർഷത്തിനുശേഷം വിചാരണ നടപടികൾക്ക് തുടക്കമായി. 1 മുതൽ 16 വരെ പ്രതികളാണ് വിചാരണ നേരിടുക. ആദ്യം വിസ്തരിക്കുന്നത് 1-ഉം 2-ഉം സാക്ഷികൾ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾക്ക് തുടക്കമായത്. മെസ്സിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ ആരോപണം. മുൻമന്ത്രി അബ്ദുറഹ്മാനെതിരെ വിജിലൻസ് കേസ് വെക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാതെ കേരള സർക്കാർ. ഗവർണറുടെ മുൻകൂർ അനുമതി വേണമെന്നാണ് ആഭ്യന്തരവകുപ്പ് പറയുന്നത്. ഫയൽ ഇതുവരെ ലോക്ഭവന് കൈമാറാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ തുലാവർഷം ഇന്നെത്തും. ഇനിയുള്ള ദിവസങ്ങളിൽ മിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കാസർഗോഡും ഒഴികെ 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഉള്ളത്. രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ത്യ മുന്നണി നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതിയിൽ. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഹർജികൾ പരിഗണിക്കും. രാജ്യവ്യാപക SIR ക്രമക്കേടുകൾ ഉണ്ടെന്നാരോപിച്ചാണ് ഹർജി. ഡൽഹിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ പ്രതിഷേധത്തിനിടെ മലയാളി വിദ്യാർത്ഥിനി ആതിര വിജയനെ ക്രൂരമായി മർദ്ദിച്ചതിൽ കേരളത്തിൽ കേസ്. തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിലാണ് കേസെടുത്തത്. ഇന്ത്യ ഗേറ്റിന് മുന്നിൽ മിന്നൽ പ്രതിഷേധവുമായി രാഹുൽ. പ്രിയങ്കയും പ്രതിഷേധത്തിന് നേതൃത്വം നൽകാൻ. BJP നേതാവ് ദുഷ്യന്ത് കുമാറിനെ സിക്കിം ഗവർണറായി നിയമിച്ചതിൽ പ്രതിഷേധിച്ച് അങ്കിത ഭണ്ടാരിയുടെ കുടുംബം സമരം നടത്തി. ഇതിന് ഐക്യദാർഢ്യവുമായാണ് രാഹുലെത്തിയത്. അങ്കിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് BJP ഉത്തരാഖണ്ഡ് സംസ്ഥാന ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയായിരുന്ന ദുഷ്യന്ത് കുമാർ ഗൌതമിനെതിരെ ആരോപണം ഉയർന്നിരുന്നു. രാഹുൽഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശം. ആർ ശ്രീലേഖയ്ക്കെതിരെ DGP പരാതി. ഡൽഹിയിലെ രാഹുലിന്റെ സമരത്തെ മയക്കുമരുന്ന് ഉള്ളിൽ ചെന്നാൽ ഉണ്ടാകുന്ന താണ്ഡവമെന്ന് തിരുവനന്തപുരം ശാസ്തമംഗലം കൌൺസിലറായ ശ്രീലേഖ പറഞ്ഞിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിലാണ് പരാതി നൽകിയത്. രാഹുലിനെതിരായ ആർ ശ്രീലേഖയുടെ പരാമർശം അതീവ ഗൌരവത്തോടെ പരിശോധിക്കണം. കേവലം രാഷ്ട്രീയ വിമർശനത്തിന്റെ പരിധിയിലുള്ളതാണെന്ന് കരുതുന്നില്ല. താണ്ഡവം എന്നത് ഹിന്ദുപുരാണത്തിലെ ശിവ ഭഗവാൻ അവതരിപ്പിക്കുന്ന ഉഗ്രവും ഊർജ്ജസ്വലവുമായ ദിവ്യനൃത്തമാണ്. മയക്കുമരുന്ന് അമിതമായി ഉള്ളിൽ ചെല്ലുമ്പോഴുള്ള താണ്ഡവം നടത്തിയെന്ന പരാമർശം ഹൈന്ദവ വിശ്വാസികളെ ഒരുപോലെ അവരുടെ വികാരത്തെയും വ്രണപ്പെടുത്തുന്നതാണെന്ന് പരാതിയിൽ പറയുന്നു. ഒമാൻ ഉൾക്കടലിൽ ഇറാൻ ബന്ധമുള്ള ഒരു തകർത്തുവെന്ന് യു എസ് നാവികസേനയെ ലക്ഷ്യമിട്ട് നിരീക്ഷണം നടത്തിവരികയായിരുന്ന ഒരുവാണ് കടലിൽ മുക്കിയതെന്ന് US സെൻട്രൽ കമാൻഡ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. കപ്പൽ തകർക്കുന്നതിന് മുൻപ് അതിലുണ്ടായിരുന്ന ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. വെസ്റ്റ് ഇൻഡീസിനെതിരായ 4 T20 ഇന്ത്യക്ക് 24 റൺസിന്റെ തോൽവി. ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസ് ഉയർത്തിയ 248 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്ത ഇന്ത്യ 19.4 ഓവറിൽ 223 റൺസിന് എല്ലാവരും പുറത്തായി. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്ത ഒരിക്കൽ കൂടി. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന് പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. അപ്പീൽ നൽകാൻ അനുമതി നിഷേധിച്ചു. അടുത്ത വാർത്ത 10 മണിക്ക്.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning. Station clock ഇപ്പോൾ സമയം 9:06.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: വെരി ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 69%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. പക്ഷേ ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത് ആൻഡ് ഒരു ബ്രാൻഡ് ന്യൂ ഡേ തേഴ്സ്ഡേ ഒക്ടോബർ 15 ആയി നിൽക്കുന്നു. 9 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ടെമ്പറേച്ചറൊക്കെ ഇന്ന് ഈ ഇച്ചിരി ഒരു തണുത്ത കാറ്റടിച്ചു തുടങ്ങുന്നതായിട്ടുള്ള ഒരു ഫീൽ കിട്ടിയിട്ടുള്ളത് എനിക്കൊന്ന് അവനാന്ന് തോന്നി. ഈ വില്ലൻ കേട്ടോ, ഇത്രയും പേർക്ക് ഈ ഫ്ലൂവും കാര്യങ്ങളൊക്കെ കൊണ്ടുതരുന്ന ആ കാറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചു പറഞ്ഞ നമ്മൾ സയൻറ്റിഫിക്കലി അറിയാതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണേലും നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇമാറിൻ്റെ ഫൗണ്ടർ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഇവിടെ ഒരു സമ്മിറ്റ് നടക്കുന്നുണ്ടല്ലോ, റൈസ് സമ്മിറ്റ്. അപ്പോൾ ആ സമ്മിറ്റിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞ് നിങ്ങൾ എന്താണ് വിചാരിക്കണേ, ഈ രാജ്യം കുതിച്ചു പൊങ്ങ് തന്നെ ചെയ്യും, ഈ രാജ്യം സ്ട്രോങ്ങറായിട്ട് തന്നെ തിരിച്ചു വരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എനിക്ക് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഇപ്പം ഏത് രാജ്യമാണേലും ആ രാജ്യം ഏറ്റവും മേലെയാണ് പറയാനായിട്ട് തന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് 2008 ഫിനാൻഷ്യൽ ക്രാഷ്, September 11 COVID-19, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാലും സിസ്റ്റം ഓൾറെഡി നമ്മുടെ ഇവിടുത്തെ എക്കോണമി എത്രയും ശക്തമായിട്ടാണ് തിരിച്ചു വന്നേക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ എല്ലാവരും പറയും, ഞാൻ പറയുന്നതല്ല കേട്ടോ, അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എല്ലാവരും പറയും ഹോർമോസ് അടച്ചു. ഹോർമോസ് അടച്ചിട്ട് എന്താണ്, നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നില്ലേ, നമ്മൾ പർച്ചേസ് ചെയ്യുന്നില്ലേ, നമ്മൾ ഗ്രോസറി വാങ്ങുന്നില്ലേ, എന്തെങ്കിലും ഒരു ഷോർട്ടേജ് ഉണ്ടോ, എല്ലാം ഗ്രോത്ത് എന്താ പറയുന്നത് നോട്ട് ടു ബാഡ്. ആ ഒരു സംഗതിയാണ് എനിക്ക് ക്യാച്ച്, ഗ്രോത്ത് നോട്ട് ടു ബാഡ്. അദ്ദേഹം ഏറ്റവും നന്നായിട്ടെന്ന് പറഞ്ഞില്ല, നോട്ട് ടു ബാഡ്. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മളിപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു സിറ്റുവേഷൻ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ നമ്മൾ ഇന്നും അതിനെപ്പറ്റി പറഞ്ഞ് അവിടെ ഇവിടെ ലോക്ക്ഡൗൺ ആയിട്ട് പല പ്രശ്നത്തിൽ. ഈ ഒരു രാജ്യം നമുക്ക് തരുന്ന കരുതൽ, ഈ ഒരു രാജ്യം നമുക്ക് തരുന്ന സേഫ്റ്റി ഉണ്ടല്ലോ, അത് അത്ര പറഞ്ഞാലും നമുക്ക് മതി വരാത്തതാണ്. അപ്പം എമാറിൻ്റെ ഫൗണ്ടർ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പോൾ ഒരുപാട് റിയൽ എസ്റ്റേറ്റിൽ തന്നെ ഒരുപാട് ബൂമിംഗ് ആണ് ഇപ്പോൾ പല ഏരിയകളിലും. ഇപ്പോൾ നമുക്ക് ദുബായിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലാൻഡിൻ്റെ ആണെങ്കിലും ഒരുപാട് പ്രൊജക്ട്സ് ഒക്കെ തന്നെ പുതിയതായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മുടെ റെൻറ്റിൻ്റെ കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജുമേറ മറീന ആ ഒരു ഭാഗത്തൊക്കെ തന്നെ ഏകദേശം റെൻറ്റ് കുറഞ്ഞ് കുറയുന്നു എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു. അതായത് കുറച്ചുകൂടെ ഫാമിലീസിനെ അട്രാക്ട് ചെയ്യത്തക്ക രീതിയിൽ റെൻറ്റ് സ്ലാബ്സ് കുറയ്ക്കാനുള്ള ഇതാണ് ഒരു ലാസ്റ്റ് ക്വാർട്ടർ എന്നുള്ളൊരു കാര്യം കൂടെ ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണേലും അതൊക്കെ നിങ്ങൾക്ക് റേറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണേലും ദുബായിയുടെ ഗ്രോത്ത് അത് നമുക്ക് ഒട്ടും തന്നെ പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഈ എയർലൈനിൻ്റെ കാര്യം, അതായത് നമുക്ക് എമിറേറ്റ്സിൻ്റെ 360 777 ഒക്കെ ഉണ്ടല്ലോ ബോയിങ്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി നിർത്തിയേക്കാണ് ഇത് ഈ ബോയിങ്ങിൻ്റെ. അപ്പോൾ ഈ 2030-40 വരെ മാത്രമേ ഇതിനുള്ളൊരു ഇതുള്ളൂ, ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പോകാനായിട്ടുള്ളൊരു സ്പാനുള്ളൂ. അപ്പോൾ വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണ് ബോയിങ് ആണേലും എയർബസുകളാണേലും ഇതൊക്കെ തന്നെ കോമ്പറ്റേറ്റീവായിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 777 നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു 1000-1400 പേരോളം കൊള്ളുന്ന ഒരു ലോങ് ഫ്ലൈറ്റാണ്. അതിലും മേലെ, അതായത് ആളുകൾ ഇങ്ങോട്ടേക്ക് വരാൻ കൂടും എന്നുള്ളതൊക്കെ അതുകൊണ്ട് ഒരു 400 അല്ലെങ്കിൽ ഒരു 500 or 550 ഇതൊരു ഡോക്യുമെൻ്ററിയിൽ ഞാൻ കേട്ടതാണ് കേട്ടോ, 500 വരെ വരാത്തക്ക രീതിയിലുള്ള ഫ്ലൈറ്റ്സ് ആയിരിക്കും ഇനിയും വരാൻ പോകുന്നു എന്ന് ആലോചിക്കുക. 777 നിങ്ങൾ ജസ്റ്റ് നമ്മൾ നേരെ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഡബിൾ ഡെക്കർ ഉള്ളത് 360, മറ്റേത് 777, അതിൻ്റെ നീളത്തെക്കാട്ടി മേലെ ഫ്ലൈറ്റിൻ്റെ നീളം വരുമെന്ന് പറയുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിനി ചിലപ്പോൾ ഡബിൾ ഡെക്കർ ആക്കുമായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ രാജ്യം തിരിച്ചു തന്നെ വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാനോ ഇവിടെ ബിസിനസ് ചെയ്യാനോ ഇവിടെ നിങ്ങളുടെ ഫാമിലിനെ സെറ്റിലാക്കാനോ യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷനും വേണ്ട എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ റൈസ് സമ്മിറ്റിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
0: കേരളത്തിന്റെ പ്രിയപ്പെട്ട അച്ചായൻസ് ഗോൾഡ് ഇനി ദുബായിലും. അതെ, നിങ്ങളുടെ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന വില അത് അച്ചായൻസ് ഗോൾഡിൽ മാത്രം. അച്ചായൻസ് ഗോൾഡ്, UW മോൾ, കരാമ, ദുബായ്.
3: റാസൽ ഖൈമ സെന്റ് ഗ്രിഗോറിയസ് യാക്കോബായ സുറിയാനി ചർച്ച് സംഘടിപ്പിക്കുന്നു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ 2026. ബൃഹാദ്രത്വത്തിന്റെ ഓർമ്മകൾ പൂക്കുന്ന കൊയ്ത്തുത്സവം
4: October 17 ശനിയാഴ്ച വൈകുന്നേരം 6 മുതൽ റാസൽ ഖൈമ അൽ ജസീറയിലെ സെന്റ് ഗ്രിഗോറിയസ് ദേവാലയാങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്നു.
3: ഇത്തവണ നിങ്ങളെയും കാത്ത് UAE പ്രശസ്ത സിംഗേഴ്സ് നയിക്കുന്ന മ്യൂസിക്കൽ DJ പ്രശസ്ത നർത്തകിയായ അനുപമ വി പിള്ളയും സംഘവും അവതരിപ്പിക്കുന്ന ഡാൻസ് പെർഫോമൻസും വൈവിധ്യമാർന്ന ഫുഡ് സ്റ്റോളുകളും.
4: ആഘോഷങ്ങളിൽ പങ്കുചേരാൻ ഏവർക്കും സ്വാഗതം. പ്രവേശനം സൗജന്യം. For more details, 050-590-3152.

0: Sand Dunes with Akshay on Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്, ബ്രോട്ട് യു ബൈ ഉമ്മൽ കോയിൻ ഫ്രീ ട്രേഡ് സോൺ. മോർ ദാൻ എ ബിസിനസ് ലൈസൻസ്, എ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം ടു സ്റ്റാർട്ട് ഓപ്പറേറ്റ് ആൻഡ് സ്കെയിൽ ഇൻ ദി UAE.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umul Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, അല്ലിത്തിയ ടോൾ റോഡ്, ഇത് രണ്ടും ട്രാഫിക് വലിയ രീതിയിൽ കുഴപ്പമില്ല, എന്നാൽ കുറച്ച് സ്ലോ മൂവിങ് എന്നുള്ള രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. മെലിഹ സ്ട്രീറ്റ് എന്താണ് ഇത്ര ഒരു സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ? ആ ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പാടുപെടുന്ന പോലെ എനിക്ക് തോന്നുന്നു. ദേദ് റോഡ് നല്ല കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആണ്. കമ്മിങ് ടു ദുബായ്, എമിറേറ്റ്സ് റോഡും അല്ലിത്തിയ ടോൾ അല്ല അത് അൽഖൈൽ റോഡും ഒക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പോകുന്നു. ജെ ബി സിയുടെ ഔട്ടർ സർക്കിൾ മാത്രം ഒരു ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട് കേട്ടോ. വേറെ എവിടെയും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാം 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC apply.
5: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM.

0: സാലറി വരുന്ന പോന്ന് അറിയുന്നില്ല. ചെറുതായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ.
1: നമുക്ക് കുറച്ച് ഗോൾഡ് വാങ്ങി വെച്ചാലോ?
0: ഗോൾഡോ? അത്ര വലിയ എമൗണ്ട് ഒന്നും അല്ല, ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും തുടങ്ങുന്ന കാര്യം പറഞ്ഞേ.
1: ആ കാര്യത്തിൽ ടെൻഷനേ വേണ്ട. ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഏറ്റവും സുരക്ഷിതമായി വെറും 10 ദിർഹംസ് മുതൽ സ്വർണം വാങ്ങാം. അതെ, ഏറ്റവും ബെസ്റ്റ് ഹോൾസെയിൽ പ്രൈസിൽ ദുബായ്, ഷാർജ, അബുദാബി എന്നിവിടങ്ങളിലുള്ള ഔട്ട്ലെറ്റ്സിൽ നിന്നും ഗോൾഡ് ആയി റെഡീം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പിലൂടെ ഗോൾഡ് വാങ്ങുമ്പോൾ യാതൊരുവിധ മേക്കിംഗ് ചാർജോ സർവീസ് ചാർജോ ഇല്ല. ഇനി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പെർച്ചേസ് ചെയ്താലും യാതൊരുവിധ സർവീസ് ചാർജോ മറ്റ് ഹിഡൻ ചാർജസോ ഇല്ല.
0: വൗ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ?
1: ഇനി എന്തിനു മടിക്കണം, ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.
0: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
2: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ വിറയ്ക്കണം.
0: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
3: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്,
5: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടാ.
6: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM.
2: നമ്മുടെ നാട്ടിൽ തന്നെയല്ല, ഏതൊരു ബിസിനസ് ആണെങ്കിലും നമുക്ക് ആ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റ് നശിപ്പിക്കരുത് നമ്മൾ പലപ്പോഴും പറയും അല്ലേ. അതായത് നമുക്കിപ്പോൾ ഒരു 10 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം അത് നിങ്ങൾ 9 രൂപയ്ക്ക് കൊടുക്കുന്നതിന് കൂടെ തെറ്റില്ല, പക്ഷെ അത് 5 രൂപയ്ക്ക് 4 രൂപയാക്കി കൊടുക്കരുത് എന്ന് നമുക്ക് പലപ്പോഴും പറയാം. അതൊരു മാർക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ഞാൻ കാണുകയായിരുന്നു കേട്ടോ. നാട്ടിൽ ഇപ്പോൾ വെഡ്ഡിങ് സ്റ്റുഡിയോസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേയധികം എന്താ പറയുന്നത് യൂത്ത് അവർ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഈ വീഡിയോയോടുള്ള എന്താ പറയുക അമിതമായിട്ടുള്ള ഇഷ്ടം കാരണം അവർ ഈ വെഡ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ഐഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് അവർ കൊടുക്കുകയാണ്. അപ്പോൾ അവർ പ്രൊഫഷണലായിട്ടുള്ളൊരു വീഡിയോ ആൾക്കാർ ഇപ്പോൾ ഒരു 50,000 രൂപ ചാർജ് ചെയ്യുന്നവർത്ത് അല്ലെങ്കിൽ 20,000 രൂപ ചാർജ് ചെയ്യുന്നവർത്ത് പല റേറ്റ്, ഇവർ 2,500 രൂപ 3,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ ഈ സ്കെയിലാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ മാർക്കറ്റിനെ അത്രമാത്രം കില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇപ്പം നാളെ ഇവർക്ക് ഇപ്പം അവരിപ്പം 2,500 രൂപ എന്ന് പറയുന്ന അവർ വിചാരിക്കും ഓക്കെ ഇപ്പം അവരുടെ കയ്യിലുള്ളൊരു ഫോണ് അവർ ബൈക്കിൽ ഒരു 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ മതി, അവിടെ വെച്ചെന്ന് കഴിഞ്ഞാൽ അവരുടെ എല്ലാ ചിലവും എല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാലും 10-2,000 രൂപ അവരുടെ കയ്യിലിരിക്കും. അപ്പോൾ നാളെ ഇവർക്ക് തോന്നുന്ന എനിക്ക് നിന്ന് എന്താ പറയുന്നത് അപ്ഗ്രേഡ് ചെയ്യണം, എനിക്ക് ഒരു പുതിയ ഒരു 18 Pro Max മേടിക്കണം, എന്നിട്ട് അതിൽ എനിക്ക് വീഡിയോ എടുക്കണം. അപ്പോൾ നമുക്ക് തോന്നും ഓക്കെ ഒരു ചെറിയൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും വേണം, ഒന്നും വേണ്ട ഇപ്പോൾ ഒരു 18 Pro Max 1.5 ലക്ഷം രൂപ അല്ലെ 2 ലക്ഷം രൂപ ഒക്കെ മുടക്കിയിട്ട് ഫോൺ എടുത്തു എത്ര 2,500 രൂപ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു അതിൻ്റെ EMI അടച്ച് പോകാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കും ഓക്കെ സ്കൂട്ടർ മാറ്റി ഒന്ന് കാറാക്കണം, വർക്ക് കൂടുന്നു, എഡിറ്ററെ വെക്കണം. അപ്പോൾ ഈ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് 2-3 കാര്യങ്ങൾ, അതായത് ഒന്ന് അവർക്ക് വേറെ ഒരു കോഴ്സിനോ അല്ലെങ്കിൽ വേറെ ഒരു ജോലിയോ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുത്തില്ല ഈ ഇൻസ്റ്റാഗ്രാം തൊട്ടുള്ള ഇതുപോലെയുള്ള വീഡിയോ സംബന്ധമായിട്ടുള്ള ഇതിന് അത് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷെ ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. ഇതില്ലാതെ എന്താ സംഭവിക്കുന്നത് അറിയോ, നാളെ ഇവരെ കണ്ടു പലരും വരും, ഇവർ മേളിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുമ്പോൾ മറ്റൊരു മാർക്കറ്റിൽ നിൽക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ പ്രൊഫഷണലി മേടിച്ചേക്കുന്ന ഈ അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോക്കാരുടെ അവസ്ഥ എന്താണ്, ഇത് ഇവിടെ മാത്രമല്ല എല്ലാ മേഖലയിലും ഇതിപ്പോൾ ആപ്ലിക്കബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും മാർക്കറ്റിനെ കില്ല് ചെയ്യരുത് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കില്ല് ചെയ്യരുതെന്ന് പലപ്പോഴും എല്ലാ ബിസിനസ്സുകാരും പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. അത് ഏത് മേഖലയിലാണെങ്കിൽ പോലും അത് നമുക്ക് ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും അതിനെ അപ്സ്കെയിൽ ചെയ്യാനുള്ള ഒരു വിഷൻ ഉണ്ടായിരിക്കണം, നമുക്ക് അതിനെ എങ്ങനെ മേലേക്ക് പ്ലേസ് ചെയ്യാമെന്നുള്ള ഒരു വിഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ വെച്ചാണല്ലോ നമ്മൾ പല കാര്യങ്ങളും എന്താ പറയുന്നത് ഫോർസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ, അതായത് ബിസിനസ്സിനെ പറ്റിയിട്ട് യാതൊരു ധാരണയില്ലാത്ത പോലത്തെ രീതിയിൽ പലരും മാർക്കറ്റിനെ കില്ല് ചെയ്തുകൊണ്ടുള്ള ബിസിനസ്സുകൾ പലയിടത്തും കാണും. നിങ്ങൾക്ക് അത്ര എന്തെങ്കിലും അനുഭവം നിങ്ങളുടേതായിട്ടുള്ള ഒരു ബിസിനസ് മേഖലയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതും പറയാവുന്നതാണ് കേട്ടോ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
0: You're listening to Home 92.2 FM. Home is a feeling.

എത്ര കേട്ടാലും നമുക്ക് മതി വരാത്ത ഒരു പാട്ട് തന്നെയാണ് ഈ ജോണി മോനെ ജോണി. അത് ഏതൊരു മൂഡ് സെറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആണ് ഈ എ ബി സി ഡി എന്ന് പറയുന്ന സിനിമയ്ക്ക്. അതുമാത്രമല്ല ദുൽഖറിന്റെ ഒരു മാ സെന്ററിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ എന്നുകൂടെ വേണമെങ്കിൽ തന്നെ പറയാം. എനിവേസ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക്. സ്വാഗതം, അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നാളിൽ നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരുപാട് ചെക്കിങ്സ് ദുബായ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് യു എയിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ധേറേന്ന് ജസ്റ്റ് ഇൻഫിനിറ്റി ബ്രിഡ്ജിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ഇതുപോലെ റോഡിൽ അത്യാവശ്യം വലിയ വിഷയം വരേണ്ടാത്ത ഒരു സ്ഥലത്ത് ഒരു ട്രാഫിക് കഞ്ചഷൻ കണ്ടു. നോക്കിയപ്പോഴാണ് ഫ്രണ്ടിൽ പോലീസ് ചെക്കിംഗ് ആയിരുന്നു. അപ്പോൾ പോലീസ് കർശനമായിട്ട് എല്ലാ വാഹനവും, പ്രത്യേകിച്ച് വാഹനത്തിൻ്റെ എക്സ്പയറി റിന്യൂവൽ ആയിട്ടുണ്ടോ, നമ്മുടെ എന്താ പറയുന്നത് ഇത് ലൈസൻസ്, പിന്നെ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ലഹരി നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ അപ്പം തന്നെ നടപടിയാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് റിവേഴ്സ് എടുത്ത് പോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിലായിരിക്കും ചെക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് പുറയിൽ വേറൊരു പോലീസുണ്ട്. അത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ നോട്ടീസ് ചെയ്തില്ല അങ്ങനെ ഒരു പോലീസിൻ്റെ അവിടെ കിടക്കുന്നത്. അപ്പോൾ വിച്ച് മീൻസ് നമ്മൾ ഈ രാജ്യത്ത് നിൽക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് വണ്ടിയുടെ കാര്യം നിങ്ങൾക്കറിയില്ല, നമ്മൾ എക്സ്പയറി കഴിഞ്ഞിട്ടൊരു വണ്ടി നമ്മൾ പലപ്പോഴും റീറ്റേഴ്സിലൊക്കെ കൊണ്ടുവന്ന സമയത്ത് ലോബർട്ടൊക്കെ വിളിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനത്തെ രീതിയിൽ എന്നിട്ടും അപ്പോൾ ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് മൂന്ന് വണ്ടീനെ മാറ്റി ഇടിപ്പിച്ചു. അപ്പം നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തിനായിരിക്കും ഇവരെ മാറ്റിയിട്ട്, പക്ഷേ നമുക്കൊന്നും നിർത്താൻ പോലും അവസരമില്ല. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ അവരവിടെ നിൽക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ആൾക്കാർ അതിനകത്ത് വണ്ടിക്കകത്തും വെയിറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ട് വളരെ കെയർഫുള്ളായിരിക്കുക ഓരോ കാര്യവും, നിങ്ങൾ ഈ രാജ്യത്ത് നമ്മൾ പോകുന്ന സമയത്ത് ഈ എന്താണോ നിയമം പറഞ്ഞിട്ടുള്ളത് അത് മാത്രം ചെയ്യുക. ചെക്കിങ്ങുകൾ ഒരുപാടിടത്ത് നന്നായി തന്നെ പോകുന്നുണ്ട്, അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ അക്സ പറയായിരുന്നു, സോ ഈ ചെക്കിംഗ് നല്ലതാണ്, കാരണം ഇവിടെ ജീവിക്കുന്ന ഓരോ ആൾക്കാരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ രാത്രി പോലും അവർ ചെക്ക് ചെയ്യുന്നത്. വളരെ നല്ല എനിക്കും തോന്നി കേട്ടോ, നമുക്കൊക്കെ നമ്മൾ മനസ്സമാനമായിട്ട് കിടന്നുറങ്ങുന്നത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പെട്രോളിങ്ങും ഒക്കെ തന്നെ ഇവിടെ ഇവിടുത്തെ നിയമം ശക്തമായതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നത്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: അനധികൃത സ്വത്ത് സമ്പാദന കേസ് ടോമിൻ ജെ തച്ചങ്കരിയുടെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി. പിണറായി വിജയന് മുഹമ്മദ് റിയാസിനും കനത്ത തിരിച്ചടി, അപ്പീൽ അനുമതി തള്ളി ഹൈക്കോടതി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMR എക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ഹൈക്കോടതിയിൽ തിരിച്ചടി. പിണറായി വിജയന്റെ അടക്കമുള്ള അപ്പീൽ അനുമതി ഹർജികൾ ഹൈക്കോടതി തള്ളി. വിജിലൻസ് FIR ഇടാൻ ഉത്തരവിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ പിണറായി വിജയന്റെ അപ്പീൽ കോടതി പരിഗണിക്കില്ലെന്ന് വ്യക്തമാക്കി. തങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ലെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമപരം അല്ല എന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. സർക്കാരും ഹർജിക്കാർക്ക് അനുകൂലമായ നിലപാടാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അപ്പീലിന് അനുമതി നൽകരുതെന്നായിരുന്നു ED നിലപാട്. ഇത് പരിഗണിച്ചാണ് കോടതി തള്ളിയത്. വിജിലൻസ് കേസെടുത്തതോടെ ED രണ്ട് കേസുകളിൽ ECR രജിസ്റ്റർ ചെയ്തു. വീണയ്ക്ക് CMRൽ നിന്ന് ലഭിച്ച പണം പിണറായി വിജയനുള്ള കൈക്കൂലി എന്നാണ് ED കണ്ടെത്തൽ. ഹവാല ഇടപാടുകളാണ് PA മുഹമ്മദ് റിയാസിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. CMRൽ എക്സാലോജി കേസിലെ ഹൈക്കോടതി നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്യക്കുഴൽ നാടൻ MLA. കേസെടുക്കാൻ കഴിയില്ലെന്ന വാദം കോടതി പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. മടിയിൽ കനമില്ലെങ്കിൽ FIRനെ പേടിക്കുന്നത് എന്തിനെന്ന് മാത്യക്കുഴൽ നാടന്റെ ചോദ്യം. ഒപ്പം AG തള്ളിക്കൊണ്ട് കുഴൽനാടന്റെ വാർത്താ സമ്മേളനം പുരോഗമിക്കുകയാണ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്ക് ആശ്വാസം. ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. സെപ്റ്റംബർ 18 മുതൽ ടോമിൻ ജെ തച്ചങ്കരി ജയിലിലാണ്. കോട്ടയം വിജിലൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചിരുന്നത്. 4 വർഷം തടവിന് ശിക്ഷിച്ച കോട്ടയം വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. ലഹരിക്കെതിരായ തൂഫാൻ നാർക്കോ ഹണ്ട് പദ്ധതിക്കെതിരെ വിമർശനവുമായി BGP നേതാവും മുൻ DGPയുമായ ശ്രീലേഖ. തൂഫാൻ പരമ തട്ടിപ്പാണെന്ന് പോലീസുകാരിയായിരുന്ന തനിക്കറിയാമെന്ന് ശ്രീലേഖ. ശ്രീലേഖയുടെ പരാമർശത്തിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ശ്രീലേഖയ്ക്ക് ഇതെന്തു പറ്റിയെന്നും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തൂഫാൻ നടപടികളെ പിന്തുണയ്ക്കുന്നുവെന്നും ചെന്നിത്തല. ശ്രീലേഖയുടേത് രാഷ്ട്രീയ പ്രസ്താവനയെന്നും ആഭ്യന്തരമന്ത്രി കുറ്റപ്പെടുത്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ വിവാദ പ്രസംഗത്തിൽ BGP നേതാവും കൌൺസിലറുമായ ശ്രീലേഖയ്ക്കെതിരെ തിരുവനന്തപുരം പോലീസ് കമ്മീഷണർക്ക് പരാതി. UDF നേതാവും കൌൺസിലറുമായ KS ശബരിനാഥനാണ് പരാതി നൽകിയത്. മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നാരോപിച്ചാണ് പരാതി. രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ശ്രീലേഖ അധിക്ഷേപിച്ചെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹിന്ദുവിശ്വാസത്തിന്റെ ഭാഗമായ താണ്ഡവ നൃത്തത്തെ മയക്കുമരുന്നുള്ളിൽ ചെല്ലുമ്പോഴുണ്ടാകുന്ന വെപ്രാളമായി ചിത്രീകരിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. PM പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. പദ്ധതിയിൽ നിന്ന് പിന്മാറുമോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനാണ് നിയമസഭയിലെ മറുപടി. ഉപസമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും തുടർ നടപടിയെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതി അറബിക്കടലിൽ എറിയാൻ ആർജവമുണ്ടെന്ന് പറഞ്ഞ UDF നേതാക്കൾ ഈ സഭയിലുണ്ടെന്ന് CPM നേതാവ് KN ബാലഗോപാൽ MLA. കിഫ്ബി സർക്കാരിന് വൻ ബാധ്യതയെന്ന വിദഗ്ധ സമിതി. കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് അവസാനിപ്പിക്കും, റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത്. കേരളത്തിൽ തുലാവർഷം ഇന്നെത്തും. ഇനിയുള്ള ദിവസങ്ങളിൽ മിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കാസർഗോഡും ഒഴികെ 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ത്യ മുന്നണി നൽകിയ ഹർജി സുപ്രീംകോടതിയിൽ. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഹർജികൾ പരിഗണിക്കുകയാണ്. ബോളിവുഡ് താരം ഇമ്രാൻഖാനോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ട് മുംബൈ പോലീസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ ഈ മാസം 10 നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്നാണിത്. 28 ഇന്ത്യ വിടണമെന്ന ആവശ്യം. ഇന്ത്യൻ പൌരനല്ലാത്ത ഒരാൾ രാഷ്ട്രീയ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ഫോറിനേഴ്സ് ആക്ട് അഥവാ ഇമിഗ്രേഷൻ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. US പൌരത്വമുള്ള ഇമ്രാൻഖാനെ ഉടൻ നാടുകടത്തണമെന്ന് BGP നേതാവ് കിരിത് സോമയ്യ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഡൽഹിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ പ്രതിഷേധത്തിനിടെ മലയാളി വിദ്യാർത്ഥിനി ആതിര വിജയനെ ക്രൂരമായി മർദ്ദിച്ചതിൽ കേരളത്തിൽ കേസെടുത്ത് പോലീസ്. ഡൽഹി പോലീസിന്റെ ക്രൂരതയ്ക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്ന് മർദ്ദനമേറ്റ മലയാളി വിദ്യാർത്ഥിനി ആതിര വിജയൻ. തന്നെ മർദ്ദിച്ചവർക്കെതിരെ അന്വേഷണം നടത്താതെ കേസെടുക്കാൻ കഴിയില്ലെന്നാണ് ഡൽഹി പോലീസിന്റെ നിലപാട്. പോലീസ് മർദ്ദനത്തിലേറ്റ ശാരീരിക അവശതകൾ മാറിയിട്ടില്ലെന്നും ആതിര. ഹോർമോസ് കടലെടുക്കുന്നിടത്ത് രണ്ട് ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഒരു ചരക്ക് കപ്പൽ മുങ്ങി. ആക്രമണം നേരിട്ട രണ്ടാമത്തെ ചരക്ക് കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. സിംഗപ്പൂർ പതാകയുള്ള GFS പ്രൈഡ് എന്ന കണ്ടെയ്നർ കപ്പലാണ് ആക്രമണത്തിന് ഇരയായി മുങ്ങിയത്. അടുത്ത വാർത്ത 11 മണിക്ക്.
3: Home FM News was brought to you by Daimler Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
2: Good morning. Station clock ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 5 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ഗുഡ് മോർണിംഗ്. ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 64%.
3: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Alright, welcome back home 92.2 of America. സ്വാഗതം. നമ്മുടെ പാലക്കാട് നടന്നേക്കുന്ന നമ്മുടെ ജയില ടൂവിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ ഒന്ന് കാണണം കേട്ടോ. സത്യം പറഞ്ഞാൽ പാലക്കാടാണോ അതോ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ജില്ലയാണോ എന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു പോകും. പാട്ടക്കം പൊട്ടിച്ച് പാലാഭിഷേകം തൊട്ട് എന്തൊക്കെയാണോ കാണിച്ചിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഒരാൾ പോലും ഇതുവരെ നെഗറ്റീവ് റിവ്യൂ പറയുന്നതായിട്ട് എങ്ങനെ തന്നെ കേട്ടിട്ടില്ല. ഈ പടം 1,000 crore അടിക്കുമോ എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ സംഭവം കയറി കൊളുത്താനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. കാരണം ഇതിനകത്തൊരു ക്യാമിയോ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത് 3 മണിക്കത്തെ ഷോ കഴിഞ്ഞ് ഇറങ്ങിയവരെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരാണെന്ന് അത് അറിയാൻ വേണ്ടിയിട്ട് ഇത്രയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇനി മമ്മൂട്ടിയാണോ അമിതാഭ് ബച്ചനാണോ അറിയത്തില്ല, വേറെ ആരാണ്, ഇനി കമൽഹാസനാണോ, എനിക്ക് അങ്ങനെ ഒരു ഡൗട്ടുണ്ട് കേട്ടോ. ഇനി കമൽഹാസൻ വരാൻ വല്ല ചാൻസ് ഉണ്ടോ നോക്കാം. നാളെ ഞാൻ ഈ പറയുന്ന പേരുകൾ ആരെങ്കിലും ആണോ എന്നുള്ളത് പൃഥ്വിരാജ്, ദുൽഖർ ഇല്ല, കാരണം രജനീകാന്തിൻ്റെ തോളോട് തോളം നിൽക്കാൻ പക്കം എല്ലാവരിലും ആയിരിക്കുള്ളൂ വേണ്ടത്. അതിനൊന്നെങ്കിൽ മമ്മൂക്ക അല്ലെങ്കിൽ നമ്മുടെ കമൽഹാസൻ, അങ്ങനെ ഉള്ള ആരെങ്കിലും ഒരാളായിരിക്കണം അല്ലേ. ആരാണ്? ആ ദേ വേറെ സ്പോയിലർ ഇവിടെ അയക്കരുത്, ഞാൻ വായിച്ചു പോകും. ദേവേ അയക്കരുത്, അങ്ങനെ സ്പോയിൽ ചെയ്യരുത്. ഞങ്ങൾ എന്താണേലും വൈകിട്ട് ഒരുമിച്ച് എല്ലാവരും ഇവിടെ കാണാൻ പോകുന്നുണ്ട്. എന്തായാലും ജയിലർ ഭയങ്കര റിവ്യൂ ആണ് കേട്ടോ. എല്ലാം ഒന്നിനും മെച്ചമായിട്ട് എല്ലാവരുടെയും റിവ്യൂ. ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഇന്നൊരു ആഘോഷമാണ് ഹോം. ഇന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടിയവരെല്ലാം നേരത്തെ വരിക, കാരണം വലിയ സ്ക്രീനിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ തമിഴ് എഫമും നമ്മളുകൂടെ ചേർന്നിട്ടുള്ളൊരു വലിയ മാസ് സ്ക്രീനിംഗ് ആയിരിക്കും. ഐ എം ടു എക്സൈറ്റഡ്. ഇങ്ങനൊരു അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നേരത്തെ എത്തുക, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും, വൈകുന്നേരം ഒരു പീക്ക് ടൈമാണ്. അപ്പം എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ എല്ലാവരും എത്തി ഒരു എന്താ പറയുന്നത് ഒരു ആഘോഷമാക്കി ഇന്നത്തെ നമ്മുടെ സ്ക്രീനിംഗ് അങ്ങോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ എന്തായാലും 1 reviews ആണ് എല്ലായിടത്തുനിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത്.
3: ജീവിതയാത്രയിൽ ഏറ്റവും വലിയ സമാധാനം വിശ്വസ്തമായ ഒരു കരുതൽ നമ്മുടെ ഭാവിയിലേക്കുണ്ട് എന്നതല്ലേ. നിങ്ങളുടെ എല്ലാ ജനറൽ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും വിശ്വസിക്കാവുന്ന പങ്കാളി അൽബുസ്താൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC. 40+ വർഷത്തെ പാരമ്പര്യമുള്ള ധന്യ ഗ്രൂപ്പിൽ നിന്നും മോട്ടോർ ആൻഡ് ഫ്ലീറ്റ് ഇൻഷുറൻസ്, ഫയർ പ്രോപ്പർട്ടി ആൻഡ് ലയബിലിറ്റി ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ് മറൈൻ ആൻഡ് ഏവിയേഷൻ ഇൻഷുറൻസ് തുടങ്ങി എല്ലാത്തരം ജനറൽ ഇൻഷുറൻസ് സേവനങ്ങളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അൽബുസ്താൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ്, അൽമജാസ് 2, ഷാർജ. കോൾ 06553-3424. Ensure your peace. Ensure your future.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Sand Dunes with Akshay on Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 9 to 2 മദ്രാസ് മെയിൽ, ദ തമിൽ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്, ബ്രോട്ട് യു ബൈ ഉമ്മൽ കോയിൻ ഫ്രീ ട്രേഡ് സോൺ. മോർ ദാൻ എ ബിസിനസ് ലൈസൻസ്, എ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം ടു സ്റ്റാർട്ട് ഓപ്പറേറ്റ് ആൻഡ് സ്കെയിൽ ഇൻ ദ UAE.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: All right, traffic situation നോക്കുകയാണെങ്കിൽ ഷേഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ രണ്ട് ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല ആക്ച്വലി രാവിലത്തെ പോലെ തന്നെ ഉള്ളൊരു ട്രാഫിക്കാണ്, കുറഞ്ഞിട്ടും ഇല്ല കൂടിയിട്ടും ഇല്ല, അതുപോലെ തന്നെ നിൽപ്പുണ്ട്. നമുക്ക് നോക്കുവാണെങ്കിൽ അലിത്തേ ടോൾ റോഡിൽ ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞിട്ടുണ്ട്, രാവിലത്തെ കാട്ടിൽ ഒക്കെ കുറഞ്ഞിട്ട് സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ട്. ദുബായ് റോഡ്സൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഒന്നും പറയല്ല, എല്ലാവരും അധിച്ച് വണ്ടി ഓടിക്കാം എല്ലാവർക്കും. ജെ ബി സിയുടെ ഔട്ടർ സർക്കിളിലും കുറച്ച് രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. വേറെ എവിടെയും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഐ നോ യു വിൽ മെസ്സേജ് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC Cargo and Courier. Number 1 NGCC TNC apply.
5: സാലറി വരുന്ന പോകുന്ന അറിയുന്നേയില്ല, ചെറുതായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ.
6: നമുക്ക് കുറച്ച് ഗോൾഡ് വാങ്ങി വെച്ചാലോ?
5: ഗോൾഡോ? അത്ര വലിയ എമൗണ്ട് ഒന്നുമല്ല, ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും തുടങ്ങുന്ന കാര്യം പറഞ്ഞേ.
6: ആ കാര്യത്തിൽ ടെൻഷനേ വേണ്ട. ഗോൾഡ് ഗോൾഡ് പ്ലസ് ആപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഏറ്റവും സുരക്ഷിതമായി വെറും 10 ദിർഹംസ് മുതൽ സ്വർണം വാങ്ങാം. അതെ, ഏറ്റവും ബെസ്റ്റ് ഹോൾസെയിൽ പ്രൈസിൽ ദുബായ്, ഷാർജ, അബുദാബി എന്നിവിടങ്ങളിലുള്ള ഔട്ട്ലെറ്റ്സിൽ നിന്നും ഗോൾഡ് ആയി റെഡീം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പിലൂടെ ഗോൾഡ് വാങ്ങുമ്പോൾ യാതൊരുവിധ മേക്കിംഗ് ചാർജോ സർവീസ് ചാർജോ ഇല്ല. ഇനി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്താലും യാതൊരുവിധ സർവീസ് ചാർജോ മറ്റ് ഹിഡൻ ചാർജസോ ഇല്ല.
5: അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ?
6: ഇനി എന്തിനു മടിക്കണം, ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.
7: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
8: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ,
7: ജയസൂര്യ, വിനായകനും ഇവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജെയിൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
9: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
10: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്,
11: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടാ.
12: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
13: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: Sand Dunes with Akshay on Home 92.2 FM.
1: Alright, welcome back. Home 92.2 FM. സ്വാഗതം. അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അങ്ങനെ നമ്മുടെ ജയിലറിന്റെ ആഘോഷപ്രകടനങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കൊണ്ടുവന്നേക്കുന്ന തമിഴ് സിനിമകൾ ഏതൊക്കെയാണ്? നമുക്ക് ഏതെങ്കിലും ഐഡിയ ഉണ്ടോ? വളരെ അടുത്തിറങ്ങിയേക്കുന്ന ഏത്, ഇപ്പം ലിയോ അല്ലെങ്കിൽ ഡി സി, ബിഗില്, മേഴ്സല്, കൂലി, ഇതൊക്കെ തന്നെ ജയിലർ വണ്ണ്, ഇത് ഇതിലേതായിരിക്കും ഏറ്റവും ടോപ്പായിട്ട് നിങ്ങൾക്ക് വന്നത്? നമുക്ക് അതിൻ്റെ ഓർഡർ വെച്ച് പോവാം കേട്ടോ. 10-ാം സ്ഥാനത്തുള്ളത് മേഴ്സലാണ്. മേഴ്സല് കേരളത്തിൽ മാത്രം കളക്ട് ചെയ്തേക്കുന്ന ഏകദേശം 19 കോടി രൂപയാണ്. ഇനി 9-ാം സ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ പൊന്നിയൻ സെൽവൻ 2. പൊന്നിയൻ സെൽവൻ ആക്ച്വലി 1 ഉം 2 ഉം ആണ് ഏറ്റവും, എനിക്കൊന്നും ഒരു സീരീസ് ആയിട്ട് വന്നതിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തേ. പൊന്നിയൻ സെൽവൻ 2 കളക്ട് ചെയ്തേക്കുന്നത് 19 കോടി. പൊന്നിയൻ സെൽവൻ 1 കളക്ട് ചെയ്ത് 24 കോടിയുമാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട്. എന്തായാലും 9-ാം സ്ഥാനം പൊന്നിയൻ സെൽവൻ 2. 8-ാം സ്ഥാനം ഐ, നമ്മുടെ വിക്രത്തിൻ്റെ ഐ ആണ്. 7-ാം സ്ഥാനം ബിഗിലാണ്. ഐ കളക്ട് ചെയ്ത 19 കോടി, ബിഗിൽ കളക്ട് ചെയ്തേക്കുന്നത് 19 കോടി. ഡി സി കളക്ട് ചെയ്തേക്കുന്നത് 20 കോടിയാണ്. 6-ാം സ്ഥാനത്ത് വീണ്ടും 5-ാം സ്ഥാനത്ത് പൊന്നിയൻ സെൽവൻ 1 വരുന്നുണ്ട്, 24 കോടി. 4-ാം സ്ഥാനത്ത് കൂലി, 25 കോടിയാണ് തമിഴ് സിനിമ മലയാളത്തിൽ കളക്ട് ചെയ്ത കൂലി നേടിയേക്കുന്നത്. 3-ാം സ്ഥാനം വന്നിട്ട് വിക്രത്തിൻ്റെ 40 കോടിയാണ്. ഐ മീൻ വിക്രത്തിൻ്റെ അല്ല, വിക്രം മൂവി കളക്ട് ചെയ്തിരിക്കുന്നത് 40 കോടി. 2-ാം സ്ഥാനം നമ്മുടെ ജയിലർ, 57 കോടി. 57.25 കോടി ഒന്ന് ഇമാജിൻ ചെയ്ത്, മലയാള സിനിമകൾ പോലും 100 കോടി വരാനായിട്ട് ഒരുപാട് വളരെ കഷ്ടപ്പെടുന്ന സമയത്താണ് ഒരു തമിഴ് സിനിമ കേരളത്തിൽ വന്നിട്ട് ഈ 57.75 കോടിയോളം കളക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് പൊസിഷൻ വേറെ ഒന്നുമല്ല, ലിയോ 60 കോടിയാണ് കളക്ട് ചെയ്തത്. എനിക്ക് ഉറപ്പാണ് ജല 2 ഇതിലൊക്കെ കടന്ന് വെട്ടിയിരിക്കും. ഒരു മിനിമം ഒരു 100 crore കേരളത്തിൽ നിന്ന് ഒരു പക്ഷേ കളക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. വേൾഡ് വൈഡ് 500 അല്ലെ 1000, അത് ഇന്നത്തെ ഒരു പോക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ അതിലേക്ക് തന്നെ ചെന്നെത്തുന്നുള്ളൊരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്.

രസതന്ത്രത്തിലെ ഈ സോങ് എനിക്ക് തോന്നുന്നു ഒരു 2007 ആ ഒരു കാലഘട്ടത്തിലാണ് ഈ രസതന്ത്രം ഇറങ്ങുന്നത്. മീര ജാസ്മിനും ലാലേട്ടനും നമ്മുടെ ഇന്ദ്രൻ ചേട്ടനും സോറി ഇന്നസെന്റ് ഏട്ടനും മമ്മൂക്കോയെ ഒക്കെ കൂടെ കൂട്ടി എന്ത് രസമായിരുന്നു ആ ഒരു സിനിമ അല്ലേ. എത്ര നമുക്ക് അങ്ങനത്തെ ഒക്കെ സിനിമ ഇനി ഇറങ്ങും അല്ലേ. സത്യം നിന്നുകാട സിനിമകൾക്കൊക്കെ ഒരു അതിൻ്റെ ഒരു ഭംഗി പലപ്പോഴും എന്താ പറയുന്നത് നമുക്ക് നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അത്ര ആ കാലഘട്ടത്തിലെ സിനിമകൾ നമ്മുടെ നാട്ടിൻപുറം നമ്മുടെ നമ്മളൊക്കെ കണ്ടു വളർന്നേക്കുന്ന ആ ഒരു ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടുള്ള സിനിമകൾ നമുക്കിനിയും നോക്കാം. ലെറ്റ്സ് സീ വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയാം. എനിവേസ് വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചില സിനിമകളിൽ കാണുമല്ലോ നമുക്ക് ഈ കള്ളമാരെയൊക്കെ പിടിക്കാനായിട്ട് സ്പെഷ്യൽ പോലീസ് ഓഫീസറെ അല്ലെങ്കിൽ സ്റ്റിംഗ് ഓപ്പറേഷൻസൊക്കെ ഡിപ്ലോയ് ചെയ്യുന്നു. അതുപോലെ തന്നെ അത്തരത്തിൽ രീതിയിലുള്ള അതുപോലെ അണ്ടർ കവർ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടൊക്കെ പോലീസുകാരെ ഡിപ്ലോയ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ ഒരു ഗർബ വെന്യൂവിൽ, അതായത് ഇപ്പോൾ ദാന്തി നൈറ്റ്സും ഗർബയൊക്കെ നടക്കില്ലേ, ഗർബ വെന്യൂവിൽ ഈ വന്നേക്കുന്ന ഗുജറാത്ത് പോലീസിനെ ഒരു അണ്ടർ കവർ ഓപ്പറേഷൻസ് ഡിപ്ലോയ് ചെയ്തേക്കുക. അപ്പോൾ ഫീമെയിൽ പോലീസ് ഓഫീസേഴ്സാണ് അവർ വന്നേക്കുന്ന ഒരു വരവ്. അതായത് അവിടുത്തെ പോലീസുകാർക്ക് പോലും അറിയത്തില്ല ഇവർ അണ്ടർ കവർ ഓപ്പറേഷനാണ് വരുന്നത്. മറ്റൊന്നുമല്ല, അവിടെ ഒരുപാട് ഗർബ നൈറ്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരുപാട് പേര് വന്ന് അവിടെ ഡാൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. ആ സമയത്ത് ഈ സ്പെഷ്യലി ഇവർ ചെക്ക് ചെയ്ത ഫോട്ടോസാണ് ഇവർക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഫോട്ടോസ് ഏതെങ്കിലും പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ ആരെങ്കിലും കുട്ടികളുടെയോ ഫാമിലിയുടെയോ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവർ ചെക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഓഫീസേഴ്സ് വന്നിട്ട് ജസ്റ്റ് അവരവിടെ മറ്റുള്ളവർ ഗർബ് കളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പോലീസ് ഓഫീസേഴ്സ് വന്ന് ഗർബ് ഡാൻസ് കളിക്കുന്നുണ്ട്. എന്നിട്ട് അവർ ഫുള്ള് നോക്കുകയാണ്. അത് ആ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവർ കളിക്കുന്ന അവിടെ ഇരിക്കുന്ന പോലീസുകാർ നോക്കുന്നത് ഇവരേതാണ് ഇങ്ങനെയൊക്കെ വന്ന് കളിക്കുന്നത്. കാരണം ഇവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ കളിക്കുന്ന പോലെ നമുക്ക് തോന്നി ഈ വിഷ്വൽ കാണുമ്പോൾ. കാരണം അവരുടെ ഡ്യൂട്ടിയിൽ അവർ സി അവർ മറ്റുള്ളവരെ വാച്ച് ചെയ്തുകൊണ്ടാണ് ഈ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവർ അവിടെ നിൽക്കുന്ന പല ചെക്കന്മാരെയും പിടിച്ച് അവരുടെ ഫോണിൽ ഫോട്ടോ എടുത്ത് ഈ ഫോട്ടോ ആർക്കെങ്കിലും അയച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നത്. ഞാൻ പറഞ്ഞു അത്രയും സേഫായിട്ടാണ് അവിടെ ഗുജറാത്തിലെ പോലീസ് അങ്ങനെ ഒരു ഡിപ്ലോമേഷൻ കൊടുത്ത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ഫുൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അഹമ്മദാബാദ് പോലീസ് ടീമാണ് ഷീ ടീം എന്നാണ് ഇതിനെ, സ്പെഷ്യലൈസ്ഡ് ഷീ ടീം എന്നാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത്. ആ ടാസ്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ നല്ലത് കണ്ടത് ഞാൻ നല്ലതാണ് അവിടെ പറഞ്ഞു. അതിനകത്ത് സംസ്ഥാനമില്ല, അതിനകത്ത് രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല. നല്ലത് ആര് ചെയ്താലും നല്ലതെന്ന് പറയുക. എന്തായാലും ഭയങ്കര അപ്രീഷിയേഷനാണ് അവിടുത്തെ അവിടെ ഉള്ള ആൾക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ ചെയ്തത്.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: SIR ൽ സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ്. പിണറായി വിജയന് കോടതിയിൽ തിരിച്ചടി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർ ലെക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ഹൈക്കോടതിയിൽ നിന്ന് വൻ തിരിച്ചടി. പിണറായി വിജയന്റെ അടക്കമുള്ള അപ്പീലുകൾ അനുമതി ഹർജികൾ ഹൈക്കോടതി തള്ളി. വിജിലൻസ് FIR ഇടാൻ ഉത്തരവിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ പിണറായി വിജയന്റെ അപ്പീൽ കോടതി പരിഗണിക്കില്ലെന്ന് വ്യക്തമാക്കി. തങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ലെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമപരം അല്ല എന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. സർക്കാരും ഹർജിക്കാർക്ക് അനുകൂലമായ നിലപാട് അറിയിച്ചു. എന്നാൽ അപ്പീലിന് അനുമതി നൽകരുതെന്നായിരുന്നു ED നിലപാട്. ഇത് പരിഗണിച്ചാണ് കോടതി തള്ളിയത്. വിജിലൻസ് കേസെടുത്തതോടെ ED രണ്ട് കേസുകളിൽ ECIR രജിസ്റ്റർ ചെയ്തു. വീണയ്ക്ക് CMRൽ നിന്ന് ലഭിച്ച പണം പിണറായി വിജയനുള്ള കൈക്കൂലി എന്നാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. ഹവാല ഇടപാടുകളാണ് PA മുഹമ്മദ് റിയാസിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. CMR ലെക്സാലോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നതായി മാത്യു കുളിൽനാടൻ MLA. പിണറായി വിജയൻ വിചാരണ നേരിടുക എന്നതാണ് ഏറ്റവും അഭികാമ്യം. മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷണത്തെ എന്തിനാണ് ഭയക്കുന്നതെന്നും മാത്യു കുളിൽനാടന്റെ ചോദ്യം. പിണറായി വിജയൻ അനുകൂലമായ ഹൈക്കോടതിയിലെ സർക്കാർ നിലപാട് തള്ളി മാത്യു കുളിൽനാടൻ. കോടതിയിലെ സർക്കാർ നിലപാട് തെറ്റെന്ന് തെളിഞ്ഞു. എന്തുകൊണ്ട് AG അങ്ങനെയൊരു നിലപാടെടുത്തുവെന്ന് വ്യക്തമല്ല. ബന്ധപ്പെട്ടവർ ഇക്കാര്യം പാർട്ടി വേദിയിൽ വിശദീകരിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്ന് മാത്യു കുളിൽനാടൻ. പിണറായിക്കെതിരെ നടപടിയെടുക്കാനാകാത്ത അവസ്ഥയാണ് കോൺഗ്രസിനെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. VD സതീശൻ സർക്കാർ നടത്തുന്ന അന്വേഷണത്തിൽ തനിക്ക് വിശ്വാസമില്ല. കഴിഞ്ഞ 35 ദിവസം നടന്ന കാര്യങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. FIR ഇട്ട ശേഷവും പിണറായിയെ സഹായിക്കാൻ VD സതീശൻ ശ്രമിച്ചു. പിണറായി അല്ലാതെ കൊള്ളാവുന്ന ആരും CPMൽ ഇല്ലേ എന്നും ഷോൺ ജോർജിന്റെ ചോദ്യം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്ക് ആശ്വാസം. ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. സെപ്റ്റംബർ 18 മുതൽ ജയിലിലാണ് തച്ചങ്കരി. കോട്ടയം വിജിലൻസ് കോടതിയാണ് ശിക്ഷിച്ചിരുന്നത്. 4 വർഷം തടവിന് ശിക്ഷിച്ച കോട്ടയം വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു തച്ചങ്കരി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ലഹരിക്കെതിരായ തൂഫാൻ പദ്ധതിക്കെതിരെ വിമർശനവുമായി BJP നേതാവും മുൻ DGPയുമായ R ശ്രീലേഖ. തൂഫാൻ പരമ തട്ടിപ്പെന്ന് പോലീസുകാരിയായിരുന്ന തനിക്കറിയാമെന്ന് ശ്രീലേഖ. ശ്രീലേഖയുടെ പരാമർശത്തിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശ്രീലേഖയ്ക്ക് ഇതെന്തു പറ്റിയെന്നും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തൂഫാൻ നടപടികളെ പിന്തുണയ്ക്കുന്നുവെന്നും ചെന്നിത്തല. രാഹുൽഗാന്ധിക്കെതിരായ വിവാദ പ്രസംഗത്തിൽ BJP നേതാവും കൌൺസിലറുമായ R ശ്രീലേഖയ്ക്കെതിരെ തിരുവനന്തപുരം പോലീസ് കമ്മീഷണർക്ക് പരാതി. UDF നേതാവും കൌൺസിലറുമായ KS ശബരിനാഥാണ് പരാതി നൽകിയത്. മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് പരാതി. രാഹുൽഗാന്ധിയെ വ്യക്തിപരമായി ശ്രീലേഖ അധിക്ഷേപിച്ചെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹിന്ദുവിശ്വാസത്തിന്റെ ഭാഗമായ താണ്ഡവ നൃത്തത്തെ മയക്കുമരുന്ന് ഉള്ളിൽ ചെല്ലുമ്പോഴുണ്ടാകുന്ന വെപ്രാളമായി ചിത്രീകരിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. രാഹുൽഗാന്ധിക്കെതിരെ ശ്രീലേഖ നടത്തിയ അധിക്ഷേപം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശ്രീലേഖയ്ക്കെതിരായ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതിയിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ. പദ്ധതിയിൽ നിന്ന് പിന്മാറുമോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനാണ് നിയമസഭയിലെ മറുപടി. ഉപസമിതിയുടെ റിപ്പോർട്ടനുസരിച്ചായിരിക്കും തുടർ നടപടിയെന്ന് മന്ത്രി. പദ്ധതി അറബിക്കടലിൽ എറിയാൻ ആർജവമുണ്ടെന്ന് പറഞ്ഞ UDF നേതാക്കൾ ഈ സഭയിലുണ്ടെന്ന് CPM നേതാവ് KN ബാലഗോപാൽ MLA. PM ശ്രീ നടപ്പാക്കാത്തതുകൊണ്ട് കേന്ദ്രവിഹിതം തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നും മന്ത്രിസഭയെ അറിയിച്ചു. 1607 കോടി രൂപയാണ് തടഞ്ഞുവെച്ചിരിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ. കിഫ്ബി സർക്കാരിന് വൻ ബാധ്യതയെന്ന് വിദഗ്ധ സമിതി. കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് അവസാനിപ്പിക്കും. റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. മതം മാറിയാൽ സംവരണ ആനുകൂല്യം ലഭിക്കില്ലെന്ന് ആവർത്തിച്ച് സുപ്രീംകോടതി. ഹിന്ദുമതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് മാറിയ വ്യക്തിക്ക് സംവരണം നൽകാനാകില്ല. മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത് തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി വന്നിരിക്കുന്നത്. SFI പ്രവർത്തകൻ അഭിമന്യു കൊലക്കേസിൽ 8 വർഷത്തിന് ശേഷം വിചാരണ നടപടികൾക്ക് തുടക്കമായി. 1 മുതൽ 16 വരെ പ്രതികളാണ് വിചാരണ നേരിടുക. ആദ്യം ഇപ്പോൾ വിസ്തരിക്കുന്നത് 1-ഉം 2-ഉം സാക്ഷികളെയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾക്ക് തുടക്കമായിരിക്കുന്നത്. പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകൻ ചെറുവയൽ രാമന് വിട. വയനാട് മാനന്തവാടി കമ്മന നവോദയം സ്കൂളിൽ പൊതുദർശനം. ഔദ്യോഗിക ബഹുമതികളോടെ അല്പസമയത്തിനകം സംസ്കാരം. ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. 2023 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച നെൽവിത്തുകളുടെ സംരക്ഷകനാണ് ഓർമ്മയായത്. രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ത്യ മുന്നണി നൽകിയ ഹർജി സുപ്രീംകോടതി പരിഗണിച്ചു. സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് അയച്ചു. SIR സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്നാണ് സുപ്രീംകോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ബോളിവുഡ് താരം ഇമ്രാൻഖാനോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ട മുംബൈ പോലീസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഈ മാസം 10 നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്നാണ് ഇത്. ഈ മാസം 28 ഇന്ത്യ വിടാൻ നിർദ്ദേശം. ഇന്ത്യൻ പൌരനല്ലാത്ത ഒരാൾ രാഷ്ട്രീയ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ഫോറിനേഴ്സ് ആക്ട് അഥവാ ഇമിഗ്രേഷൻ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് നടപടി. US പൌരത്വമുള്ള ഇമ്രാൻഖാനെ ഉടൻ നാടുകടത്തണമെന്ന് BJP നേതാവ് കിരിട് സോമയ്യ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഹോർമുസ് കടലിടുക്കിനടുത്ത് 2 ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഒരു ചരക്ക് കപ്പൽ മുങ്ങി. ആക്രമണം നേരിട്ട് 2 ചരക്ക് കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. സിംഗപ്പൂർ പതാകയേന്തിയ GFS പ്രൈഡ് എന്ന കണ്ടെയ്നർ കപ്പലാണ് ആക്രമണത്തിന് ഇരയായി മുങ്ങിയിരിക്കുന്നത്. കപ്പലുകളെ നിരന്തരം ആക്രമിക്കുകയാണ് ഇപ്പോൾ ഹോർമുസിൽ ഇറാൻ. അടുത്ത വാർത്ത 12
4: FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good morning. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 6 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
6: Dubai, ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 34°C, humidity 35%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: मिड मॉर्निंग विद नित्या।
1: നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാവരെയും. ഇന്നത്തെ ഈ ഒരു പുതിയ ദിവസത്തിലേക്ക്, മിഡ് മോർണിംഗ് ടൈമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അപ്പൊ ഇന്ന് ഒക്ടോബർ 15-ാം തീയതിയാണ്. എങ്ങനെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ നാളെ വീക്കെൻഡ് ആണ്. അപ്പൊ ആ ഒരു സമാധാനം ഉണ്ടാവും എല്ലാവരുടെ ഉള്ളിൽ, അല്ലെ? പിന്നെ അത് മാത്രമല്ല, ഇന്ന് ജയിലർ 2 റിലീസ് ആവുന്ന ഡേ ആണ്. അപ്പൊ സിനിമാ പ്രേമികളൊക്കെ അതിന്റെ പിറകെയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ഇപ്പൊ നമ്മുടെ സ്ക്രീനിങ് ഇന്നാണല്ലോ. സോ ഇന്ന് സിനിമ കാണാൻ പോകുന്നവർ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി വീക്കെൻഡിലെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കും. കാരണം എല്ലാവർക്കും നാളെ ഡ്യൂട്ടിക്കൊക്കെ പോകാനുള്ളത് കൊണ്ട് ചിലപ്പോൾ ഒന്ന് വിട്ടു നിൽക്കാൻ ഇടയുണ്ട്. എങ്കിലും നല്ല തിരക്കുണ്ട്. ടിക്കറ്റിന്റെ ബുക്കിങ്ങിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും ഈ വീക്കെൻഡ് ആരെയും വീട്ടിൽ കാണാൻ വഴിയില്ല എന്ന് തോന്നുന്നു. എല്ലാവരും പ്ലാനിങ്ങിലാണ് നമ്മുടെ ജയിലർ 2 കാണാനായിട്ട്. എന്തായാലും കണ്ടിട്ട് വിശേഷങ്ങളൊക്കെ പറയും. എനിക്ക് എന്തായാലും ഇന്നത്തെ സ്ക്രീനിങ്ങിൽ ഞാൻ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പറ്റിയില്ലെങ്കിൽ എല്ലാവരും കണ്ടിട്ട് നാളെ വിശേഷങ്ങളൊക്കെ പറയാം. സിനിമയുടെ കഥ പറയരുത്, എല്ലാവരും കാണാൻ നിങ്ങൾ പ്രേരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു മിഡ് മോർണിംഗ് വളരെ എനർജറ്റിക് ആയിട്ട് കടന്നു പോയിക്കോട്ടെ. നമ്മൾ ഇന്നത്തെ ദിവസത്തിന് ലോകമെമ്പാടും വലിയൊരു പ്രത്യേകതയുണ്ട്. ഗ്ലോബൽ ഒബ്സർവൻസസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിഞ്ഞു പോകാം. അതായത് ആഗോളതലത്തിൽ ഒട്ടനവധി പ്രധാനപ്പെട്ട ഒബ്സർവൻസസ് അല്ലെങ്കിൽ ദിനാചരണങ്ങൾ നടക്കുന്ന ഒരു ഡേ ആണ് ഈ ഒക്ടോബർ 15 എന്ന് പറഞ്ഞു. ഒക്ടോബർ 15-നെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ മാസത്തിന്റെ പകുതി എത്തിയിരിക്കുന്നു, അല്ലെ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നവംബർ ഡിസംബർ കൂടി കഴിഞ്ഞാൽ ഈ വർഷം 2026 അങ്ങോട്ട് കഴിയുകയാണ്. അപ്പൊ നമ്മൾ ഇനി അതിന് കഴിയാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. എത്ര പെട്ടെന്നാണല്ലേ 2025 നിന്ന് 2026 ആയത് അറിഞ്ഞില്ല. പക്ഷെ 2026 ഒരു 1.5 2026 ആയിരുന്നു. അതുകൊണ്ട് അത് തീരാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു തുടക്കത്തിൽ, ഐ മീൻ സ്റ്റാർട്ടിങ്ങിൽ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും നമുക്ക് മനസ്സിലാക്കി ഒരു കഥ കേൾക്കുന്ന പോലെ അങ്ങോട്ട് പോവാം, അല്ലെ? അതിൽ ആദ്യമായിട്ട് ഇന്ന് ലോകം ആചരിക്കുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് റൂറൽ വുമൻ, അല്ലെങ്കിൽ ഗ്രാമീണ വനിതകളുടെ അന്താരാഷ്ട്ര ദിനമാണ്. നമ്മുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ, കാർഷിക മേഖലയിലും അതുപോലെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും ഒക്കെ വലിയൊരു പങ്ക് വഹിക്കുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളുണ്ട്, അല്ലെ? അപ്പോൾ ഗ്രാമീണ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനും നമ്മുടെ ഭക്ഷ്യ ശൃംഖല തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ അവർ രാത്രിയെന്നില്ലാതെ പകലെന്നില്ലാതെ അധ്വാനിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ള സ്ത്രീകളുടെ വിലമതിക്കാനാകാത്ത സംഭാവനകളെ ഓർമ്മിക്കാനും അവരെ ഓണർ ചെയ്യാനുമാണ് ഇന്ന് ഈ ഒരു ഡേ നമ്മൾ മാറ്റി വച്ചിരിക്കുന്നത്. അവരാണ് ശരിക്കും നമ്മുടെ നാടിന്റെ കരുത്തെന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ അറിയാം, ചെറുകിട വ്യവസായങ്ങൾ മുതൽ വലിയ കുതിച്ചുയർന്നു വന്നിരിക്കുന്ന സ്ത്രീകൾ വരെ എടുത്തു നോക്കുമ്പോൾ എല്ലാവരും പൊട്ടിപ്പുറപ്പെട്ട് അങ്ങോട്ട് തുടങ്ങുന്നത് തന്നെ വലുതായിട്ടല്ല. എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് അവരുടെ മേഖലകൾ വളർത്തിക്കൊണ്ടു വന്നിട്ടാണ് അവരവരുടെ ജീവിതത്തിൽ വിജയം കൈവരിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാറ്റഗറിയെ തീർച്ചയായിട്ടും സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ഡേ ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് റൂറൽ വുമൻ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഗ്രാമീണ സ്ത്രീകളാണ് ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ്. പിന്നെ രണ്ടാമതായിട്ട് വളരെ സിമ്പിൾ എന്ന് തോന്നുമെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള മറ്റൊരു ഡേ ഉണ്ട്, ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ. ഇത് നമ്മൾ കുറച്ചുകൂടി പരിചയപ്പെട്ട് തുടങ്ങിയത് ഒരു പക്ഷേ ഈ കൊറോണ കാലത്തായിരിക്കാം, അല്ലെ? നമ്മുടെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക എന്ന് പറയുന്നത് നമ്മുടെ രോഗങ്ങളെ ചെറുക്കാനുള്ള ഏറ്റവും ഈസി, എഫക്റ്റീവ്, ഒപ്പം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വഴിയാണേ. അപ്പൊ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഡേ ആണ് ശരിക്കും ഈ ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവിഡിന് ശേഷമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ പേഴ്സണൽ ഹൈജീൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ വരുന്ന തലമുറയെ അത് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇടയ്ക്കിടെ സോപ്പിട്ട് കൈകൾ കഴുകാൻ, നിങ്ങൾ ശുചിയായിട്ട് കൈ കഴുകാൻ നിങ്ങൾ ആരും മറക്കരുത്. എനിക്കൊരു പ്രശ്നം കൊറോണ കാലത്തിന് ശേഷം എനിക്ക് കൈ കഴുക ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകണം. കൈ കഴുകിയാൽ കൈ പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. സോ ദാറ്റ്സ് വൈ ഞാൻ എപ്പോഴും ഈ എന്താ ഹാൻഡ് ക്രീം എന്തെങ്കിലും യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഹാൻഡ് ക്രീം യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അഭിപ്രായ പ്രകാരം, അല്ലെങ്കിൽ അവർ പറയുന്ന അനുസരിച്ച് ഒരു ഹാൻഡ് ക്രീം തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നല്ല ക്രീം തന്നെ യൂസ് ചെയ്യുക. കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഇഷ്യൂ വരും. ഞാൻ ആ സമയത്ത് ഇത് ശ്രദ്ധിച്ചില്ല കേട്ടോ. സാനിറ്റൈസറിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം, ഹാൻഡ് ക്രീമിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ട് ഓരോ തവണ കൈ കഴുകുമ്പോഴും അങ്ങ് ഡ്രൈ ആയി പോകുന്നൊരു ഒരു ഒരു അവസ്ഥ വരാറുണ്ട്. അതുണ്ടാകരുത്. ഞാനും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഈ ഹാൻഡ് ക്രീം ഇല്ലാതെ പറ്റുകയില്ലാത്തൊരവസ്ഥയാണ്. നിങ്ങളും അങ്ങനെ ആണെങ്കിൽ പറയുക കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് മലയാളികൾക്കും പ്രത്യേകിച്ച് എല്ലാ ഇന്ത്യക്കാർക്കും നെഞ്ചോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു ഡേ ആണ് വേൾഡ് സ്റ്റുഡൻസ് ഡേ. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും മിസൈൽ മാനും പ്രിയപ്പെട്ട ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മവാർഷിക ദിനമാണിന്ന്. അപ്പോൾ സ്റ്റുഡൻസിനോടും യുവതലമുറയോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന അടങ്ങാത്ത സ്നേഹം, വിദ്യാഭ്യാസത്തിന് അദ്ദേഹം നൽകിയ ഇമ്പോർട്ടൻസ് ഒക്കെ മുൻനിർത്തിയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം, അല്ലെങ്കിൽ ജന്മവാർഷികം, ലോക വിദ്യാർത്ഥി ദിനമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സ്വപ്നം കാണുക എന്ന് ലോകത്തിലെ എല്ലാ കൊച്ചുകൂട്ടുകാരോടും വിളിച്ചു പറഞ്ഞ വലിയ മനുഷ്യന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒക്ടോബറിലെ 3-ാമത്തെ വ്യാഴാഴ്ച പിന്നെ എന്താ പറയുന്നത്, അത് അങ്ങനെ പറയുമ്പോൾ തന്നെ അതുകൊണ്ട് വലിയ രണ്ട് വലിയ അന്താരാഷ്ട്ര ദിനങ്ങൾ കൂടി വരുന്നുണ്ട്. ഒന്നാമത്തേത് ഇന്റർനാഷണൽ ക്രെഡിറ്റ് യൂണിയൻ ഡേ ആണ്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് സാമ്പത്തിക സഹായങ്ങളും കൂട്ടായ്മകളും ഉറപ്പാക്കുന്ന ക്രെഡിറ്റ് യൂണിയനുകളുടെയും ഫിനാൻഷ്യൽ കോപ്പറേറ്റീവുകളുടെയും സേവനങ്ങളെക്കുറിച്ച് ഒരു അവയർനെസ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡേ ആണ് ഈ ഇന്റർനാഷണൽ ക്രെഡിറ്റ് യൂണിയൻ ഡേ. രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്റർനാഷണൽ ഷേക്ക് ഔട്ട് ഡേ. നിങ്ങൾക്കത് കേട്ടപ്പോൾ എന്ത് മനസ്സിലായി എന്ന് എനിക്കറിയില്ലെങ്കിലും പറയാം, ഈ എർത്ക്വേക്കിലൊക്കെ അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ ഇതിനൊക്കെ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ച് ലോകം മുഴുവനുമുള്ള ആൾക്കാരെ ബോധവൽക്കരിക്കുന്ന എർത്ക്വേക്ക് സേഫ്റ്റി ഡ്രിൽ ഡേ ആണെന്ന് കേട്ടോ. അപ്പൊ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഡ്രോപ്പ് കവർ ആൻഡ് ഹോൾഡ് ഓൺ എന്ന ഒരു സുരക്ഷാ നിയമം എന്താ ശീലമാക്കാൻ ഈ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും വെറുതെ കേട്ടു പോവുക എന്നതല്ലാതെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലേക്ക് എടുക്കുന്നുണ്ടോ എന്നറിയില്ല. ഒരു ദിവസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കാനും പഠിക്കാനും ഓർമ്മിക്കാനും സാധിക്കുന്നു എന്ന് പറയുന്നതിന് എത്ര അമേസിംഗ് ആണല്ലേ. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണ്, ഈ പറഞ്ഞ ആഗോള ദിനങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള മനസ്സിൽ തട്ടിയൊരു വിഷയം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് മീ റൈറ്റ് നൗ 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ഈ ചിന്തകൾക്കും വിശേഷങ്ങൾക്കും ഒപ്പം തന്നെ നമുക്ക് സ്റ്റേ ട്യൂൺ, നല്ല പാട്ടുകൾ കേട്ടുകൊണ്ടേ ഇരിക്കാം. സ്റ്റേ ട്യൂൺ വിത്ത് ഹോം 92.2 FM.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
3: ബ്രോട്ട് യു ബൈ അൽ മറായ കാർ ആൻഡ് ബസ് റെന്റൽ, ദി മോസ്റ്റ് അഫോർഡബിൾ കാർ റെന്റൽ ഇൻ ദി UAE സിൻസ് 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: சாலரி விரும்பே போன அறிந்தே இல்ல. ചെറുതായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ.
3: നമുക്ക് കുറച്ച് ഗോൾഡ് വാങ്ങി വെച്ചാലോ?
2: ഗോൾഡോ? അത്ര വലിയ എമൗണ്ട് ഒന്നുമല്ല. ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും തുടങ്ങുന്ന കാര്യം പറഞ്ഞേ.
3: ആ കാര്യത്തിൽ ടെൻഷനേ വേണ്ട. ഗോൾഡ് ഗോൾഡ് പ്ലസ് ആപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഏറ്റവും സുരക്ഷിതമായി വെറും 10 ദിർഹംസ് മുതൽ സ്വർണം വാങ്ങാം. അതെ, ഏറ്റവും ബെസ്റ്റ് ഹോൾസെയിൽ പ്രൈസിൽ ദുബായ്, ഷാർജ, അബുദാബി എന്നിവിടങ്ങളിലുള്ള ഔട്ട്ലെറ്റ്സിൽ നിന്നും ഗോൾഡ് ആയി റിഡീം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഗോൾഡ് ഗോൾഡ് പ്ലസ് ആപ്പിലൂടെ ഗോൾഡ് വാങ്ങുമ്പോൾ യാതൊരുവിധ മേക്കിംഗ് ചാർജോ സർവീസ് ചാർജോ ഇല്ല. ഇനി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്താലും യാതൊരുവിധ സർവീസ് ചാർജോ മറ്റ് ഹിഡൻ ചാർജസോ ഇല്ല.
2: വൗ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഗോൾഡ് വോൾ പ്ലസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ.
3: ഇനി എന്തിനു മടിക്കണം? ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ഗോൾഡ് വോൾ പ്ലസ് ആപ്പ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.

0: Monday to Friday, 2 to 4 PM. Malayalida with Sheba, only on Home 92.2 FM. Brought to you by Joshi Vaidyar Ayurvedic Medical Center. Parambaryathinte aravugal, naalayude aarogyam. Dubai Investment Park 1-il. Call now 054-224-5901.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യു

0: मॉर्निंग विद नित्या।
1: ഇസ് ഹോം 92.2 എഫ് എമ്മിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് കടക്കുമ്പോൾ, എന്തായാലും ഇന്ന് ടിക്കറ്റ് കിട്ടിയ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് കേട്ടോ. ഇപ്പോഴും എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്, സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ടിക്കറ്റ് തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് നമുക്ക് ലിസണേഴ്സിനൊരു ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, അത്രയും ടിക്കറ്റ്സ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കിട്ടിയവർക്ക് എല്ലാവർക്കും മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് അറിയാം, ആർക്കും ദേഷ്യം തോന്നരുത്. കാരണം ഈ ഒരു സിനിമയുടെ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇന്ന് ഉറങ്ങില്ല നിത്യ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്നേഹിതർ മെസ്സേജ് അയക്കുന്നുണ്ട്. വാട്ട് ടു ഡൂ, നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായി പോയതുകൊണ്ടാട്ടോ. മീൻസ് വിജയികളായിട്ടുള്ള എല്ലാവർക്കും ഇതിനോടകം തന്നെ മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഇന്ന് വൈകിട്ടാണ് മൂവി, 7:00 തന്നെ നിങ്ങളെല്ലാവരും, റിപ്പോർട്ടിംഗ് ടൈം 7 ആണ്, മൂവി 7:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡീറ്റെയിൽസ് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടാത്തവരൊട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇനി മൂവീസ് വരും. പക്ഷേ ഇനി ഹോം ത്രൂ ഇത് ജയിലർ 2 വീണ്ടും കാണാൻ പറ്റില്ല. ഇതിപ്പോൾ ഇതിന് നമ്മുടെ ഹോമിൽ കൂടി ഇപ്പോഴേ കാണാൻ പറ്റുള്ളൂ. കിട്ടാത്തവരോട് റിയലി സോറി, ബിക്കോസ് നമുക്ക് വേറൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി, അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, നമ്മൾ പോയിട്ട് മറ്റന്നാളോ നാളെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി മൂവി കാണണം എന്നല്ലേ ഉള്ളൂ, ഹോം ത്രൂ കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. കിട്ടുന്നവർക്ക് എല്ലാവർക്കും, ഓൾറെഡി കിട്ടിയവർക്ക് എല്ലാവർക്കും നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിവേ, ഇനി അങ്ങോട്ട് അടുത്ത വിശേഷം പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ UAE യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് ഷാർജയിലും മറ്റ് എമിറേറ്റുകളിലുമായിട്ട് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന പ്രവാസികൾക്ക് വളരെ സന്തോഷം തരുന്നൊരു പുതിയ അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ. അതായത് UAE സ്വപ്ന പദ്ധതിയായിട്ടുള്ള ഇത്തിഹാദ് റെയിലിലേക്കുള്ള യാത്ര കൂടുതൽ സിമ്പിളാക്കാൻ ഷാർജ വലിയൊരു ചുവടുവയ്പ്പ് നടത്തിയിരിക്കുകയാണ്. ഞാനും ഷീപ്സും ഇങ്ങനെ യാത്രക്കിടയിൽ പലപ്പോഴും നമ്മൾ വണ്ടി എടുക്കാതെ വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും ബെറ്റർ മെട്രോ ആണ്. മെട്രോയിൽ എന്ന് പറയുമ്പോൾ ഒരു 35 മിനിറ്റ്സ് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, അയ്യോ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ട്രെയിൻ, ഒന്നെങ്കിൽ എത്തിഹാദ് റെയിൽ അല്ലെന്നുണ്ടെങ്കിൽ മെട്രോ, ഒന്ന് ഷാർജയിലേക്ക് പോയിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ. എന്തെങ്കിലും ഞങ്ങളിങ്ങനെ സ്വപ്നങ്ങളൊക്കെ കണ്ടുപോകാറുണ്ട് കേട്ടോ. എന്തൊരു എളുപ്പമാണ്, നമ്മൾ നമ്മുടെ പബ്ലിക് സർവീസൊക്കെ ഇച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, അയ്യോ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ട്രെയിൻ, ഒന്നെങ്കിൽ എത്തിഹാദ് റെയിൽ അല്ലെന്നുണ്ടെങ്കിൽ മെട്രോ, ഒന്ന് ഷാർജയിലേക്ക് പോയിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ. എന്തെങ്കിലും ഞങ്ങളിങ്ങനെ

0: തൽദേരി സ്റ്റേഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് ആളുകൾക്ക് ഇനി ട്രാൻസ്പോർട്ടിനെ കുറിച്ച് ഓർത്തിട്ട് ഒരു വിഷമവും വേണ്ട. ആ ഒരു വലിയ ആശ്വാസ വാർത്തയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ പുതിയ മൂന്ന് ബസ് റൂട്ടുകൾ ഏതൊക്കെയാണെന്നും അതെങ്ങനെയാണ് സർവീസ് നടത്തുന്നതെന്നും അറിയണ്ടേ? റൂട്ട് 1 എന്ന് പറയുന്നത് ഷാർജ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്ന് റോള് വഴിയാണ് അൽദൈദിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, റൂട്ട് 2 എന്ന് പറയുന്നത് അൽ സുബൈർ അല്ലെങ്കിൽ അൽ റഹ്മാനിയ റിസർച്ച് സബ് സ്റ്റേഷൻ ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ റൂട്ടാണ്. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് ഷാർജ എയർപോർട്ട് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് അൽദൈദിലേക്ക് നേരിട്ട് എത്തുന്ന റൂട്ടാണ് മൂന്നാമത്തേത്. അപ്പോൾ ഇതാണ് മൂന്ന് കാര്യങ്ങൾ. ഷാർജ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്ന് റോള് വഴി അൽദൈദിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അൽ സുബൈർ അല്ലെങ്കിൽ അൽ റഹ്മാനിയ റിസർച്ച് സബ് സ്റ്റേഷൻ ഭാഗങ്ങളിൽ നിന്ന് ഉള്ള യാത്രക്കാർക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ റൂട്ട്. മൂന്ന്, ഷാർജ എയർപോർട്ട് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് അൽദൈദിലേക്ക് നേരിട്ട് എത്തുന്ന റൂട്ട് മൂന്നാമത്തേത്. അപ്പോൾ ഈ പുതിയ ബസ് റൂട്ടുകൾ ആരംഭിച്ചതോടെ നമ്മുടെ ഷാർജയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളിൽ നിന്ന്, എയർപോർട്ടിൽ നിന്ന് ഒക്കെ ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് അൽദൈദ് സ്റ്റേഷനിലേക്ക് എത്താനും അവിടെ നിന്ന് ഇത്തിഹാദ് റെയിൽ വഴി അവർ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വേഗത്തിൽ യാത്ര ചെയ്യാനും സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം കൂടുതൽ പവർഫുള്ളും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ജനകീയവും ആക്കാനായിട്ട് ഈ പുതിയ പദ്ധതിക്ക് കഴിയും. അത് ആ ഒരു കാര്യത്തിൽ സംശയമില്ല അല്ലേ? അപ്പോൾ ആളുകൾക്ക് ഈ പറഞ്ഞപോലെ സമയലാഭവും സാമ്പത്തിക ലാഭവും ഒരുപോലെ ഉറപ്പാക്കുന്ന ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ ഡെയിലിയുള്ള യാത്രാ അനുഭവങ്ങളെ വളരെ വളരെ എന്താ പറയുക, സന്തോഷമുള്ളതാക്കി മാറ്റും. ഇപ്പോൾ പ്രവാസികളായ നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ജോലി ആവശ്യങ്ങൾക്കായിട്ട് പല എമിറേറ്റുകളിലായിട്ട് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വലിയൊരു ആശ്വാസമുള്ള അപ്ഡേറ്റ് തന്നെയാണ്. ഇൻ ഫ്യൂച്ചർ ഇത്തിഹാദ് റെയിൽ യാത്ര ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്നാലും പുതിയ സർവീസ്, പുതിയ ബസ് സർവീസുകളെക്കുറിച്ചും ഇത്തിഹാദ് റെയിൽ യാത്രകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയൂ ഞാൻ കേൾക്കട്ടെ. മെസ്സേജ് അയക്കുന്ന നമ്പർ മറക്കണ്ട, 0585829220 എന്ന നമ്പറിലേക്ക്. നമുക്ക് അടുത്തത് തമിഴ് ഹിറ്റൊക്കെയാണ്. അതുപോലെ തന്നെ പാട്ട് പോകുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും മീൻസ് കൂടുതലായിട്ട് ട്രാഫിക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ ആക്സിഡൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം. 0585829220 എന്ന നമ്പറിലേക്ക്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update. Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC അപ്ലൈ.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും താര സാന്നിധ്യമായി സുരാജ് മുജാറമൂഡ്, SJ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
2: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
1: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
3: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
5: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടാ.
3: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
6: Yes, welcome back to Mid Morning with Nithya on Home 92.2 FM. നമ്മുടെ മിഡിൽ ഈസ്റ്റിലുള്ള ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് മലയാളി സ്പോർട്സ് ആരാധകർക്ക് ആവേശം വാനോളം ഉയർത്തുന്ന ഒരു വലിയ സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. അതായത് നമ്മുടെ സ്വന്തം സൂപ്പർ ലീഗ് കേരള മത്സരങ്ങൾ ഇനി മുതൽ മിഡിൽ ഈസ്റ്റിലിരുന്ന് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇത് പറയുന്നത് ഇത്ര അതിശയകരമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും എങ്ങനെയാണ് കാണുന്നതെന്നും ഞാൻ ഒന്നും പറയുന്നില്ല. നാട്ടിൽ നടക്കുന്ന നമ്മുടെ സൂപ്പർ ലീഗ് കേരളയുടെ ആവേശകരമായിട്ടുള്ള പോരാട്ടങ്ങൾ ഇനി പ്രവാസികൾക്ക് എങ്ങനെ തത്സമയം കാണാം, അതാണ് അതിലെ ഹൈലൈറ്റ് കേട്ടോ. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു ചർച്ചയൊക്കെ നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനൊക്കെ വിരാമമിട്ടുകൊണ്ട് വമ്പൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള സ്റ്റാർസ് പ്ലേ, അതുപോലെ ഇത്തസലാത്ത് TV എന്നിവയിലൂടെ മത്സരങ്ങൾ സൗജന്യം ഫ്രീ ആയിട്ട് കാണാനുള്ള അവസരമാണ് ഇപ്പോൾ അധികൃതർ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള സന്തോഷ വാർത്തയാണ്. ഇപ്പോൾ അതിനകത്ത് ഒരു അതിശയവും സന്തോഷമൊക്കെ വന്നില്ലേ. അപ്പോൾ പ്രവാസ ലോകത്തിരുന്ന് നമ്മുടെ നാടിൻ്റെ ഫുട്ബോൾ ആവേശം നേരിട്ട് അനുഭവിച്ചറിയാൻ കൊതിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അവർക്ക് ഇതൊരു വലിയൊരു ഫെസ്റ്റീവ് ന്യൂസ് തന്നെയായിരിക്കും. ഇനി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് വരുവാണെങ്കിൽ, ഇത്തസലാത്ത് ഇ-ലൈഫ് ഉപയോക്താക്കൾക്ക് അവരുടെ TVയിലൂടെ തന്നെ മത്സരങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ഹൈ ക്വാളിറ്റിയിൽ ലൈവായിട്ട് ആസ്വദിക്കാം എന്നുള്ളതാണ്. അതുപോലെ മൊബൈലിലോ മറ്റ് സ്മാർട്ട് ഡിവൈസുകളിലോ കളി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റാർട്ട് പ്ലേ വഴി, സ്റ്റാർസ് പ്ലേ ആപ്ലിക്കേഷൻ വഴി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ ഈ മത്സരങ്ങൾ സ്ട്രീം ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്റ്റേഡിയങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ആ ഒരു എന്താ ഒരു ആരവങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട ക്ലബ്ബുകളുടെ പോരാട്ട വീഡിയോ ഒക്കെ ഇനി നമ്മൾ ജോലി കഴിഞ്ഞെത്തുന്ന വൈകുന്നേരങ്ങളിൽ ഗൾഫിലെ പ്രവാസി വീടുകളിലും പബ്ലിക് പ്ലേസുകളിലും ഒക്കെ തരംഗമായിട്ട് മാറാൻ പോവുകയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഫുട്ബോളിൻ്റെ നെഞ്ചിലേറ്റുന്ന മലയാളികൾക്ക് സ്വന്തം നാടിൻ്റെ ലീഗ് മത്സരങ്ങൾ വിദേശ മണ്ണിലിരുന്ന് ലൈവായിട്ട് കാണാൻ കഴിയുന്നത് അത് കിട്ടുന്ന ഒരു ആ ഒരു എനർജി, ഓ അത് വേറൊന്നു തന്നെ അല്ലേ. അപ്പൊ സൂപ്പർ ലീഗ് കേരളയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീം ഏതാണെന്നൊന്ന് പറയാമോ? അപ്പോൾ ഈ അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഫുട്ബോൾ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം ഞാൻ നല്ലൊരു പാട്ട് പ്ലേ ചെയ്ത് തരാം. എനിക്ക് ഭയങ്കര മോസ്റ്റ് ഫേവറേറ്റ് സോങ് ആയിട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും, അതായത് എനിക്ക് ഈ പാട്ട് ഓർക്കുമ്പോഴൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് പാർവതി ഓർമ്മ വരും. ആളും ഇതുപോലെ ഒരു RJ ആയിരുന്നു. ആ കുട്ടി എപ്പോഴും പാട്ട്, ഈ പാട്ട് എപ്പോഴും പാടുന്നു. രാഗദേവനും നാഗകന്യയും പ്രണയ തീരത്തേ പൂന്തിരകളിൽ. ആഹാ, ഇത് നല്ല രസമായിട്ടാണ് പാടിയിരിക്കുന്നത്. ഞാനല്ല അവര്. അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടാലോ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: സുപ്രീംകോടതിയിൽ കേന്ദ്രത്തിന്റെ മാപ്പപേക്ഷ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹിന്ദുമതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത വ്യക്തിക്ക് മതം മാറിയെന്ന കാരണത്താൽ മാത്രം പിന്നാക്ക വിഭാഗക്കാർക്കുള്ള സംവരണ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകില്ലെന്ന് സുപ്രീംകോടതി. തമിഴ്നാട് സർക്കാരും സ്വകാര്യ വ്യക്തിയും നൽകിയ ഹർജികൾ തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. മുൻപ് മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി സുപ്രീംകോടതി പൂർണ്ണമായും ശരിവച്ചു. ഇന്ത്യ സഖ്യ ഹർജികളിൽ കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. ഫോം 6 ഹർജികളിലും നോട്ടീസ്. ജന്തർമന്ത്ർ ഹർജികളും സുപ്രീംകോടതിയുടെ പരിഗണനയിൽ. ഡൽഹിയിൽ ഇന്റർനെറ്റ് റദ്ദാക്കിയ നടപടിയിൽ സുപ്രീംകോടതിയിൽ നിരുപാധികം മാപ്പപേക്ഷിച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനാണ് മാപ്പപേക്ഷ നൽകിയത്. കോടതി അലക്ഷ്യ നടപടികൾ കേന്ദ്ര സർക്കാരിനെതിരെയും ഡൽഹി പോലീസിനെതിരെയും ആരംഭിച്ചിരുന്നു. ഇത് പരിഗണിക്കാനിരിക്കെയാണ് മാപ്പപേക്ഷയുമായി കേന്ദ്രം സുപ്രീംകോടതിയിൽ എത്തിയത്. CJP സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും ഏർപ്പെടുത്തിയിരുന്നത്. ട്രെയിനുകൾ റദ്ദാക്കുകയും മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുകയും ചെയ്യുന്ന നടപടികളിലേക്ക് കേന്ദ്രം കടന്നിരുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നും ജനങ്ങൾക്ക് സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. CMR ലെക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് തിരിച്ചടി. വിജിലൻസ് FIR ഇടാനായി ഉത്തരവിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ പിണറായി വിജയന് അപ്പീൽ ഫയൽ ചെയ്യാൻ ഹൈക്കോടതി അനുമതി നൽകിയില്ല. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരുടെ അവകാശത്തെ ബാധിക്കില്ലെന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. വീണാ ടിയുടെയും PA മുഹമ്മദ് റിയാസിന്റെയും അപേക്ഷകളും കോടതി തള്ളി. വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തതിനെതിരെ നിയമപരമായ മറ്റ് മാർഗ്ഗങ്ങൾ തേടുന്നതിനുള്ള അപേക്ഷകരുടെ അവകാശത്തെ സിംഗിൾ ബെഞ്ച് വിധി ബാധിച്ചിട്ടില്ലെന്ന് കോടതി വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ അപ്പീൽ നൽകുന്നതിനുള്ള അനുമതി തേടിക്കൊണ്ടുള്ള എല്ലാ അപേക്ഷകളും തള്ളിക്കളയുന്നു എന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. തങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ലെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമപരം അല്ല എന്നുമായിരുന്നു ഹർജിക്കാർ വാദിച്ചത്. സർക്കാരും ഹർജിക്കാർക്ക് അനുകൂലമായ നിലപാട് അറിയിച്ചു. എന്നാൽ അപ്പീലിന് അനുമതി നൽകരുതെന്നായിരുന്നു ED നിലപാട്. ഇത് പരിഗണിച്ചാണ് കോടതി അപേക്ഷ തള്ളിയത്. വീണ്ടും അപ്പീൽ നൽകാനൊരുങ്ങി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പിണറായി അടക്കമുള്ളവർ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടെ സുപ്രീംകോടതിയെ സമീപിക്കാൻ നീക്കം. അഴിമതിയിൽ തെളിവുണ്ടെങ്കിൽ പ്രാഥമിക അന്വേഷണം വേണ്ടെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. FIR രജിസ്റ്റർ ചെയ്യാൻ അഴിമതിക്കേസിൽ പ്രതിയായ ഒരാളെ കേൾക്കേണ്ടതില്ലെന്നും കോടതി വിധിച്ചിരുന്നു. വിജിലൻസ് കേസെടുത്തതോടെ ED 2 കേസുകളിൽ ECR രജിസ്റ്റർ ചെയ്തു. വീണയ്ക്ക് CMR നിന്ന് ലഭിച്ച പണം പിണറായി വിജയനുള്ള കൈക്കൂലി എന്നാണ് ED കണ്ടെത്തൽ. ഹവാല ഇടപാടുകളാണ് PA മുഹമ്മദ് റിയാസിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. CMR ലെക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്യു കുഴൽനാടൻ MLA. പിണറായി വിജയൻ വിചാരണ നേരിടുക എന്നതാണ് ഏറ്റവും അഭികാമ്യം. മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷണത്തെ എന്തിനാണ് ഭയക്കുന്നതെന്നും മാത്യു കുഴൽനാടന്റെ ചോദ്യം. പിണറായി വിജയന് അനുകൂലമായ ഹൈക്കോടതിയിലെ സർക്കാർ നിലപാട് തള്ളി മാത്യു കുഴൽനാടൻ. കോടതിയിലെ സർക്കാർ നിലപാട് തെറ്റെന്ന് തെളിഞ്ഞു. എന്തുകൊണ്ട് അഡ്വക്കേറ്റ് ജനറൽ അങ്ങനെയൊരു നിലപാടെടുത്തുവെന്ന് വ്യക്തമല്ല. ബന്ധപ്പെട്ടവർ ഇക്കാര്യം പാർട്ടി വേദിയിൽ വിശദീകരിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും മാത്യു കുഴൽനാടൻ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്ക് ആശ്വാസം. ശിക്ഷ ഹൈക്കോടതിയെ മരവിപ്പിച്ചു. സെപ്റ്റംബർ 18 മുതൽ ടോമിൻ ജെ തച്ചങ്കരി ജയിലിലാണ്. കോട്ടയം വിജിലൻസ് കോടതിയാണ് ശിക്ഷിച്ചിരുന്നത്. 4 തടവിന് ശിക്ഷിച്ച കോട്ടയം വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. രാഹുൽഗാന്ധിക്കെതിരായ വിവാദ പ്രസംഗത്തിൽ BJP നേതാവും കൌൺസിലറുമായ ആർ ശ്രീലേഖയ്ക്കെതിരെ തിരുവനന്തപുരം പോലീസ് കമ്മീഷണർക്ക് പരാതി. UDF നേതാവും കൌൺസിലറുമായ KS ശബരീനാഥനാണ് പരാതി നൽകിയത്. മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നാരോപിച്ചാണ് പരാതി. രാഹുലിനെ വ്യക്തിപരമായി ശ്രീലേഖ അധിക്ഷേപിച്ചെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാഹുൽഗാന്ധിക്കെതിരെ ശ്രീലേഖ നടത്തിയ അധിക്ഷേപം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശ്രീലേഖയ്ക്കെതിരായ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതിയിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. PM പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. പദ്ധതിയിൽ നിന്ന് പിന്മാറുമോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനാണ് നിയമസഭയിൽ മറുപടി. ഉപസമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും തുടർ നടപടിയെന്ന് മന്ത്രി. SFI പ്രവർത്തകൻ അഭിമന്യു കൊലക്കേസിൽ 8 വർഷത്തിനു ശേഷം വിചാരണ നടപടികൾ ആരംഭിച്ചു. 1 മുതൽ 16 വരെ പ്രതികളാണ് വിചാരണ നേരിടുന്നത്. ആദ്യം വിസ്തരിക്കുന്നത് ഇപ്പോൾ 1-ഉം 2-ഉം സാക്ഷികളെയാണ്. കേരളത്തിൽ തുലാവർഷം ഇന്നെത്തും. ഇനിയുള്ള ദിവസങ്ങളിൽ മിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കാസർഗോഡും ഒഴികെ 12 ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബോളിവുഡ് താരം ഇമ്രാൻഖാനോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ട മുംബൈ പോലീസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ ഒക്ടോബർ 10 നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്നാണ് ഇത്. ഈ മാസം 28-നകം ഇന്ത്യ വിടണം. ഇന്ത്യൻ പൌരനല്ലാത്ത ഒരാൾ രാഷ്ട്രീയ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ഫോറിനേഴ്സ് ആക്ട് അഥവാ ഇമിഗ്രേഷൻ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. US പൌരത്വമുള്ള ഇമ്രാൻഖാനെ ഉടൻ നാടുകടത്തണമെന്ന് BJP നേതാവ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു.
4: Home FM News was brought to you by Dhanwar Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഇപ്പോൾ സമയം 12:06.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: Current temperature in Dubai 34 degrees Celsius, humidity 35%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: Nithya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്, എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടമല്ലേ. പക്ഷെ അങ്ങനെയാണല്ലോ, നമ്മൾ ഇഷ്ടപ്പെട്ടാലല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തോന്നുള്ളൂ. ഈ പാട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രൂപമല്ല സിനിമയിൽ അഭിനയിച്ചേക്കുന്നവരെ കാണുമ്പോൾ. 1997 ഇറങ്ങിയ മൂവിയാണ് പൂനിലാമഴ എന്ന് പറയുന്നത്. ലക്ഷ്മികാന്ത് പ്യാരിലാലാണ് ഇതിന് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ഗാനരചന നമ്മുടെ സ്വന്തം ഗിരീഷ് പുത്തഞ്ചേരി, എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയൊരു പാട്ടാണ്. ഇതിൽ നടനെ നിങ്ങൾക്കറിയുന്നത്, എനിക്ക് നടിയുടെ പേരൊന്നും അറിയില്ല. നടൻ നമ്മുടെ ഋഷിശൃംഖനില്ല, ഓർമ്മയില്ലേ ഋഷിശൃംഖനെ? സിനിമ ഏതായിരുന്നു? ദും ദും ദും ദും ദും ദുബിനാദം. ഈ പാട്ടിന്റെ സിനിമ ഏതായിരുന്നു? അയ്യോ, പേര് അവന്റെ തുമ്പിൽ വന്നിരിക്കുന്നു, മറന്നുപോയി. ഓക്കെ, എനിവേ, എന്തായാലും ആ ഒരു പേര് അതിൽ അഭിനയിച്ചിരിക്കുന്ന ഋഷിശൃംഖനായിട്ട് എത്തിയിരിക്കുന്ന ആളാണ് സഞ്ജയ് ആണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. എനിവേ, എന്തായാലും മലയാള സിനിമയിൽ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലൊരു വൺ തിയേറ്റർ പരീക്ഷണത്തിന് കളമൊരുങ്ങുകയാണ് പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള രഞ്ജൻ പ്രമോദ് കേട്ടോ. അതായത് അദ്ദേഹത്തിന് ബിഗ് ബജറ്റ് കോൺസെപ്റ്റ് ഫിലിം നൈറ്റ് ഷോസിൻ്റെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒഫീഷ്യൽ ടീസർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കര വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പഴയ സിനിമ റീല് കാണുന്ന മാതൃകയിൽ വളരെ ഇന്നൊവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഈ സിനിമയുടെ ടീസർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ മൂവിയുടെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മനുഷ്യൻ്റെ സ്വപ്നങ്ങളുടെയും അല്ലെങ്കിൽ നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെയും അതിരുകളില്ലാത്ത ലോകത്തിലേക്കാണ് ഈ സിനിമ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ടീച്ചർ കാണുമ്പോൾ ഓരോരുത്തർക്കും ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. എനിക്കും അത് കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നിയത്. എന്നാലും സാധാരണ സിനിമാ സമവാക്യങ്ങളിൽ നിന്നൊക്കെ മാറി പ്രേക്ഷകർക്ക് കംപ്ലീറ്റ്ലി എന്താ ഒരു യുണീക്കായിട്ടുള്ള വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെ അവർക്ക് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകരെ കുറിച്ച് പറയുമ്പോൾ ആക്ച്വലി വലിയൊരു സ്ട്രോങ് ടെക്നിക്കൽ ടീം തന്നെയാണ് അണിനിരക്കുന്നത്. തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ മൂവി റൈറ്റ് ആൻഡ് ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത് രഞ്ജൻ പ്രമോദാണ്, ആസ് യൂഷ്വൽ. സിനിമയുടെ കോ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞ് പ്രദീപ് കുമാർ ഒപ്പം സുഭാഷ് എന്നിവരാണ് കേട്ടോ. അതുപോലെ ബിജിബാലാണ് സിനിമയ്ക്ക് വേണ്ടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുക്കിയിരിക്കുന്നത്. ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രശാന്ത് രവീന്ദ്രനാണ്. ഇതിൻ്റെ എഡിറ്റിംഗ് മാജിക് നിർവഹിച്ചിരിക്കുന്നത് സംജിത് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഇപ്പൊ മൂവിയുടെ വിഷ്വൽസിന് മാറ്റു കൂട്ടാനായിട്ട് VFX കൈകാര്യം ചെയ്തിരിക്കുന്നത് ആക്ഷൻ ഫ്രെയിംസ് ആണ്. സോ സൗണ്ട് ഡിസൈൻ ധനുഷ് നയനാറും അതുപോലെ ഫൈറ്റ് മാസ്റ്ററായിട്ട് കൊത്തിയുമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സുബോധ്, ഒപ്പം സിനിമയുടെ ലൈൻ പ്രൊഡ്യൂസർ സുഭാഷ്. ഇത്രയും പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് ഡിഫറെൻറ്റ് ഈ മൂവി എത്തുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഏറെ നാളുകൾക്ക് ശേഷമാണ് മലയാളത്തിൽ ഇത്തരത്തിലുള്ള ഒരു തികച്ചും ബോൾഡ് ആൻഡ് ഫ്രഷ് കോൺസെപ്റ്റ് മൂവി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ചെയ്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ മൂവി ഇൻഡസ്ട്രിയിലും അതുപോലെ സിനിമാ സ്നേഹികൾക്കിടയിലും ടീച്ചർ വലിയൊരു ഒരു ഒരു മാജിക്കാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പോയി കാണണം കേട്ടോ. കണ്ടിട്ട് നിങ്ങൾ പറയും ഞാൻ പറഞ്ഞത് തെറ്റാണോ എന്നുള്ളത്. അപ്പോൾ തിയേറ്ററിൽ എന്തായാലും വൺ വിഷ്വൽ ഫീസ്റ്റ് തന്നെയായിരിക്കും ഈ മൂവി സമ്മാനിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സിനിമാ ഗ്രൂപ്പുകളിൽ ഈ ടീച്ചർ എത്തിക്കഴിഞ്ഞോ കണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആക്ച്വലി എനിക്കുണ്ട് കേട്ടോ ഒരു മൂവി ഒരു ഒരു എന്താ ഒരു ഗ്രൂപ്പുണ്ട്. ആക്ച്വലി നമ്മൾ എന്താ പറയുക, നെറ്റ്ഫ്ലിക്സിലാണെങ്കിലും ശരി മറ്റ് പലതരത്തിലുള്ള OTT പ്ലാറ്റ്ഫോമുകളിലും വരുന്ന ഡ്രാമ ആണെങ്കിലും സീരീസ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ശരി നമ്മൾ പലപ്പോഴും അത് ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെ നല്ലൊരു ബോണ്ടുള്ള നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് ആക്ച്വലി നമുക്ക് കിട്ടിയിട്ടുള്ളത്. എനിവേ, അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ട്രെൻഡിങ് സോങ്ങിലേക്ക് പോവാണ്. എൻജോയ് ദ സോങ് ആൻഡ് കീപ് ലിസണിങ് ടു ഹോം 92.2 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Trending song of the hour.
4: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: உத்தரம் பரையண்டவர் மிண்டாதிருந்தாலும் ചോദ്യങ്ങൾ உயர்ந்து நிற்கும். ചോദിക്കേണ്ടது உரக்கே உரக்கே ചോദിച്ചുകൊണ്ടേ இருக்கும். ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5. Only on Home 92.2 FM.
2: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Hit Morning with Nithya.
1: Yes, welcome back. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ എനിക്ക് അടുത്ത മണിക്കൂറിലൊരു വലിയ സംഭവം നിങ്ങളോട് പറയാനുണ്ട്. നമുക്ക് ഒരുപാട് ഗസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ വർഷവും നമ്മൾ കുടുംബനീതിമേളയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ, നമ്മുടെ വിശിഷ്ട വ്യക്തികളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 1-2 മറക്കാതെ കേൾക്കണം. കുടുംബനീതിമേള എന്ന് പറയുന്നത് നമുക്കറിയാലോ, യു എയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കൃത്യമായിട്ട് A to Z, അതായത് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അത് എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികൾ മുതൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം അല്ലേ. അപ്പോൾ കൗൺസിലിംഗ് ആയിക്കോട്ടെ, നമുക്ക് ഏതൊക്കെ കാര്യങ്ങളിലാണ് നിയമോപദേശം വേണ്ടത്, കൃത്യമായ നിയമങ്ങൾ എങ്ങനെ പാലിക്കപ്പെടണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ A to Z കാര്യങ്ങളും ഇവിടുത്തെ ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർ വരെ ഇവിടെ മനുഷ്യരായിട്ടുള്ള ആരൊക്കെയുണ്ടോ അതൊക്കെ മനസ്സിലാക്കി പോകണമെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് നമുക്കും സമാധാനപരമായി ജീവിക്കാൻ സാധിക്കൂ. നമ്മൾ പുറത്തിറങ്ങി സഞ്ചരിക്കുന്നത് മാത്രമല്ല നിയമ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ മുഴുവനായും ഇവിടെ എപ്പോൾ എങ്ങനെ ജീവിക്കുന്നു എന്നത് ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ വീട്ടിന് അകത്ത് മാത്രം ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത 1 അവർ എന്ന് പറയുന്നത് കൃത്യമായ നിയമ സംവിധാനങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു അവസരമാണ് കുടുംബനീതിമേള എല്ലാ തവണയും ഒരുക്കുന്നത്. അപ്പോൾ കുടുംബനീതിമേള ഈ ഒരു വർഷം തിരികെ എത്തുമ്പോൾ, കുടുംബനീതിമേള 2026 തിരികെ എത്തുമ്പോൾ അത് സീസൺ 3 ആണ്. കഴിഞ്ഞ വർഷവും നമ്മൾ ഈ ഒരു ടൈമിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു, മികച്ച അഡ്വക്കേറ്റ്സ് ഒക്കെ ജോയിൻ ചെയ്തിരുന്നു. ഇപ്രാവശ്യവും അതുപോലെ എത്തുന്നുണ്ട്. 1-2 മറക്കാതെ കേൾക്കണം, ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്റർനെറ്റ് ലോകത്തെയും നമ്മുടെ പഴയ നൊസ്റ്റാൾജിയും ഒക്കെ ഒരുപോലെ പിടിച്ചു കൊടുക്കുന്ന ഒരു മാസീവ് കം ബാക്ക് അപ്ഡേറ്റുമായിട്ടാണ് ഇതാ ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതായത് 2000s തുടക്കത്തിൽ കമ്പ്യൂട്ടറിന് മുന്നിൽ മണിക്കൂറുകൾ ചിലവഴിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച ഒരു പഴയ കാലമുണ്ട്. ഓർക്കുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞ വാക്കിൽ തന്നെയുണ്ട്, ഓർക്കൂട്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഓർക്കൂട്ട് തിരിച്ചു വരാൻ പോകുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. അത് എത്രത്തോളം എത്ര ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ എത്ര നാളുകൾക്കകം അത് എത്രത്തോളം ശരിയാകുമെന്നൊന്നും അറിയില്ല. എങ്കിലും ഓർക്കൂട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആ പഴയ 2000s പോയി. എനിക്കും ഉണ്ടായിരുന്നു, അത് പൂട്ടുന്നതിന് കുറച്ച് നാൾ മുമ്പാണ് ഞാൻ ഈ ഓർക്കൂട്ട് എടുക്കുന്നത്. എല്ലാം നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. 90s kids എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പേരും പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ലല്ലോ. സോ ഞാനും അത് എടുത്തിരുന്നു. ഒന്ന് പഠിച്ചൊക്കെ വന്നപ്പോഴേക്കും പൂട്ടിപ്പോയി, അതുകൊണ്ട് വലിയൊരു എക്സ്പീരിയൻസ് ഇല്ല. എങ്കിലും അത് എടുത്ത ആൾക്കാർ, ഓർക്കൂട്ടൊക്കെ അക്കൗണ്ട് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ നല്ല ഓർമ്മകളുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, യു ക്യാൻ മെസ്സേജ് മീ റൈറ്റ് നൗ 0585829220 എന്ന നമ്പറിലേക്ക്. മറക്കല്ലേ, 0585829220. ഓർക്കൂട്ടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ സജീവമാകുന്നതിന് മുമ്പ് ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെയും കൂട്ടായ്മകളുടെയൊക്കെ വലിയൊരു ലോകം നമ്മൾ ആദ്യമായിട്ട് തീർന്നത് ഓർക്കൂട്ടിലൂടെയായിരുന്നു അല്ലേ. ഇന്ത്യയിലെ യുവജനങ്ങൾക്കിടയിൽ വലിയൊരു തരംഗം സൃഷ്ടിച്ച ഈ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം ഗൂഗിൾ 2014 സെപ്റ്റംബറിൽ ഒഫീഷ്യലി പൂട്ടി. ഓക്കെ, അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു 10 years കാലത്തെ ഇടവേളയ്ക്ക് ശേഷം അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഓർക്കൂട്ട്, ഓ എന്താ പേര്, അതിൻ്റെ സ്ഥാപകൻ ഇപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പുനരുജ്ജീവനവുമായിട്ട് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. പഴയ പ്ലാറ്റ്ഫോം അതേപടി തിരികെ കൊണ്ടുവരുന്നതിനേക്കാൾ ഉപരി ഇന്നത്തെ ഡിജിറ്റൽ ഇറയിലെ പ്രശ്നങ്ങൾക്കൊരു മീനിങ് ഫുൾ സൊല്യൂഷൻ, അതാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു 2014 മുതൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 12 years ശേഷം തിരികെ എത്തുമ്പോഴേ എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ സോഷ്യൽ മീഡിയയെക്കുറിച്ച്, പിന്നീട് വന്ന സോഷ്യൽ മീഡിയ ആൾക്കാർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാലം മാറിയപ്പോൾ ആൾക്കാർ കൂടുതൽ അപ്ഡേറ്റഡ് ആയ സമയത്ത് ഏതൊരു വ്യക്തിയും സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ, തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന പുതിയൊരു രീതിയിൽ വരാൻ പോകുന്ന ഓർക്കൂട്ടിന് കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. കാരണം ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ, ഇവരാണ് തുടക്കക്കാരെങ്കിലും ഇവർ ആ ഒരു നല്ല കാലത്തെ നല്ല രീതിയിൽ മെമ്മറിയായി തന്നുകൊണ്ട് പോയി അല്ലേ. പക്ഷേ ഇത് ഇപ്പോൾ മുന്നിലുള്ള കാര്യങ്ങൾ വെച്ച് ആൾക്കാർ ദുരുപയോഗം ചെയ്യുന്നതും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതും കണ്ടിട്ടാണ് അവർ വീണ്ടും തിരികെ എത്തുന്നത്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് അതൊരു ഒരു വലിയ വിജയമാക്കി തീർക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പഴയ പ്ലാറ്റ്ഫോം അതേപടി തിരികെ കൊണ്ടുവരുന്നതിനേക്കാൾ ഉപരി ഇന്നത്തെ ഈ ഡിജിറ്റൽ ഇറയിലെ പ്രശ്നങ്ങൾക്കൊരു മീനിങ് ഫുൾ സൊല്യൂഷൻ, ഇതിൻ്റെ ഭാഗമായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയും എക്സ് പോസ്റ്റിലൂടെയൊക്കെ അദ്ദേഹം വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു തുറന്ന കത്ത് തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ആത്മാർത്ഥതയുള്ള ആളുകളെയും മീനിങ് ഫുൾ കണക്ഷൻസിനെയൊക്കെ തിരികെ കൊണ്ടുവരുന്നൊരു പുതിയ സോഷ്യൽ നെറ്റ്വർക്കിന് പിന്തുണ

0: പ്രഖ്യാപിക്കാൻ അദ്ദേഹം എല്ലാവരോടും അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ സോഷ്യൽ മീഡിയ സംസ്കാരത്തെക്കുറിച്ച് ആള് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ആളുകളെ അടുപ്പിക്കുന്നതിന് പകരം പരസ്പരം അകറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്, എല്ലാവരും അല്ല. അപ്പൊ യൂസേഴ്സിന്റെ എൻഗേജ്മെന്റ് കൂട്ടാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫീഡ്സ്, നമ്മെ നിരന്തരം സ്വാധീനിക്കുന്ന അൽഗോരിതംസ്, ഒപ്പം പരസ്യങ്ങൾക്കായിട്ട് പേഴ്സണൽ വിവരങ്ങൾ ചോർത്തുന്ന രീതികൾ, ഇതെല്ലാം വലിയൊരു ക്രൈസിസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഇന്നത്തെ യുവതലമുറയ്ക്ക് എന്താ പറ്റിയ, അവർ ഈ പറഞ്ഞ പോലെ ലോൺലിനെസ്സും അവരുടെ ഒരു മെന്റൽ പ്രഷറും ഒക്കെ, അല്ലെങ്കിൽ ആങ്സൈറ്റിയും ഒക്കെ വൻതോതിൽ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ ഒരു അതിങ്ങനെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയെ സവിശേഷമാക്കിയ എന്താ പറയുക, ഒരു അടിസ്ഥാന തത്വമില്ലേ, അത് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു നമുക്ക് പറയേണ്ടി വരും. എന്തായാലും നമ്മൾ ചാറ്റ് ചെയ്യുന്ന മറുവശത്ത് ഒരു യഥാർത്ഥ മനുഷ്യനുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് ഈ AI ബോട്ട്സ് കാരണം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ശരിയായ കാര്യമാണ്, നമ്മൾ എല്ലാത്തിനെയും അടച്ച് ആക്ഷേപിക്കുകയൊന്നുമല്ല, പക്ഷേ എത്രത്തിലും അങ്ങനെ സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നതും എന്നാൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാത്തതുമായ പരസ്പരം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഹ്യൂമൻ ഇന്റർനെറ്റാണ് ഇപ്പോൾ നമുക്ക് ആവശ്യം എന്നാണ് അദ്ദേഹവും പറയുന്നത്. സോ ഡാറ്റ വിൽക്കാത്ത, നമ്മളിൽ ഭയമുണ്ടാക്കാത്ത, മറിച്ച് ശുഭാപ്തി വിശ്വാസവും ഒരു ഹാപ്പിനെസ്സും ഒക്കെ തരുന്ന ഐഡിയൽ സോഷ്യൽ നെറ്റ്വർക്ക്, അത് നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് പുള്ളി. പുതിയ പ്ലാറ്റ്ഫോമിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനമോ കൃത്യമായിട്ട് ലോഞ്ച് തീയതിയോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പുറത്തു വന്നിട്ടില്ലെങ്കിലും ലോകമെമ്പാടുമുള്ള മില്ലേനിയൽസ് ഇതിന്റെ വരവിനെ വളരെ വലിയ ആവേശത്തോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. സ്ക്രാപ്സും അതുപോലെ ടെസ്റ്റിമോണിയലുകളും ഒക്കെയായിട്ട് നമ്മൾ ഒരുപാട് ആഘോഷിച്ച ആ പഴയ ഗോൾഡൻ ഇന്റർനെറ്റ് ഇറ തിരികെ വരും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുമ്പോട്ട് പോകാം അല്ലേ. യെസ് അപ്പോൾ ഞാനിനി അടുത്ത തമിഴ് സോങ്ങിലേക്ക് പോവാണ്. അതിനുശേഷം ട്രാഫിക് അപ്ഡേറ്റ് ഉണ്ടാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. 0585829220.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Heart was brought to you by Umul Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: യെസ് ഹേയ് യു ആർ ട്യൂൺ ടു ഹോം 92.2. അത് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഇതുവരെ ആയിട്ടില്ല. എന്നാലും ഇപ്പോൾ 12:30 കഴിഞ്ഞ് 12:41 ആയിട്ടുണ്ട്. എന്നാലും ഈ നമ്മുടെ റോഡുകളിൽ ട്രാഫിക് കൺജഷൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. സോ ഹിയർ ഇസ് യുവർ ക്യുക്ക് മിഡ് ഡേ ട്രാഫിക് അപ്ഡേറ്റ്. സ്റ്റാർട്ടിംഗ് വിത്ത് ദുബായ്, ചില പ്രധാനപ്പെട്ട ലൊക്കേഷൻസിൽ ഇപ്പോൾ വൻ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഹാപ്പിനെസ് സ്ട്രീറ്റിൽ അൽവാസൽ, ബിസിനസ് ബേ, 25th സ്ട്രീറ്റ് ഇൻ അൽറഫ, അൽസബ്ക, ഒപ്പം അൽറാസ്, അൽകിസൈസ് 1, ഇത് കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട ഏരിയാസിൽ അത്യാവശ്യം ഹെവി ട്രാഫിക്കാണ്. സബീൽ സെക്കൻഡ്, ഒപ്പം ജുമേറ ഫസ്റ്റ്, പോർട്ട് സയ്യിദ്, 18th സ്ട്രീറ്റ് മൻകൂൽ, ഊദ്മേറ്റ, അൽഖബൈസി, അൽതവാർ 1, കിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ 5th, ഇവിടങ്ങളിലെല്ലാം ടുവേർഡ്സ് ഷാർജ, അവിടെയും അതാണ് എന്താ പ്രധാനപ്പെട്ട റൂട്ട്സിലൊക്കെ റഷ് കാണിക്കുന്നുണ്ട്. ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 13 ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണിക്കുന്നുണ്ട് കേട്ടോ. ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 2, കൊമേഴ്ഷ്യൽ ഏരിയ, അതുപോലെ അൽവാദ സ്ട്രീറ്റ്, അതുപോലെ മൊബൈല കൊമേഴ്ഷ്യൽ, ഇവിടങ്ങളിലൊക്കെ ഹെവി ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. കുറച്ചുകൂടി മോഡറേറ്റ് ട്രാഫിക് നോക്കുകയാണെങ്കിൽ E311 നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് നിയർ ഷാർജ ഇൻഡസ്ട്രി ഏരിയ 13, അങ്ങനെയുള്ള ഖബൈസി, ഇവിടൊക്കെ അത്യാവശ്യം വാഹനങ്ങൾ മോഡറേറ്റ് ട്രാഫിക്കിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അൽഖാൻ ഭാഗങ്ങളിൽ നിലവിൽ ലൈറ്റ് ട്രാഫിക് മാത്രമേ ഉള്ളൂ. എന്തായാലും ഉച്ചസമയം ആയതുകൊണ്ട് തന്നെ മിക്ക പ്രധാനപ്പെട്ട ഹൈവേസിലും സിറ്റി റോഡ്സിലും ഒക്കെ തിരക്ക് കാണിക്കുന്നുണ്ട്. സോ പ്ലീസ് സ്ലോ ഡൗൺ, ഡ്രൈവ് സേഫ്ലി ആൻഡ് സ്റ്റേ ഫോക്കസ്ഡ് on the road and keep listening to Home 92.2 FM.
0: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC, TNC apply.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: കേരളത്തിന്റെ പ്രിയപ്പെട്ട അച്ചായൻസ് ഗോൾഡ് ഇനി ദുബായിലും. അതെ, നിങ്ങളുടെ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന വില അത് അച്ചായൻസ് ഗോൾഡിൽ മാത്രം. അച്ചായൻസ് ഗോൾഡ്, UW Mall, കരാമ, ദുബായ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: SIR, കേന്ദ്രത്തിന് സുപ്രീം കോടതി നോട്ടീസ്. സുപ്രീംകോടതിയിൽ കേന്ദ്രത്തിന്റെ മാപ്പപേക്ഷ. ജന്തർ മന്ത്രി പ്രതിഷേധം, ഇമ്രാൻഖാൻ രാജ്യം വിടണമെന്ന കേന്ദ്രം. സിഎംആർ എക്സാലോജി കേസ്, പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും കനത്ത തിരിച്ചടി, അപ്പീൽ അനുമതി തള്ളി ഹൈക്കോടതി. സിഎംആറിൽ സർക്കാർ നടപടിയിൽ മാത്യു കുഴൽനാടന് അതൃപ്തി, കുഴൽനാടനെ തള്ളി രമേശ് ചെന്നിത്തല. അനധികൃത സ്വത്ത് സമ്പാദന കേസ്, ടോം ഇഞ്ചെ തച്ചങ്കരിയുടെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ത്യ മുന്നണി നൽകിയ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. ഫോം 6 ബന്ധപ്പെട്ട ഹർജികളിലും നോട്ടീസ്. ജന്തർ മന്ദർ പ്രതിഷേധ ഇടമല്ലാതാക്കിയ തീരുമാനത്തിനെതിരായ ഹർജികളിൽ കേന്ദ്ര സർക്കാരിനും നോട്ടീസ് നൽകി. ഇന്ത്യ സഖ്യത്തിന്റെ സുപ്രീംകോടതിയിലേക്കുള്ള മാർച്ചിൽ ചീഫ് ജസ്റ്റിസിന് അതൃപ്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് നോട്ടീസ് അയച്ചു. സുപ്രീംകോടതി പരിസരത്തെ സിസിടിവി ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ നിർദ്ദേശം. എസ്ഐആർ ചോദ്യം ചെയ്തുള്ള ഹർജികൾക്കൊപ്പമായിരിക്കും എല്ലാ ഹർജികളും പരിഗണിക്കുക. ഡൽഹിയിൽ ഇന്റർനെറ്റ് റദ്ദാക്കിയ നടപടിയിൽ സുപ്രീംകോടതിയിൽ നിരുപാധികം മാപ്പപേക്ഷിച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനാണ് മാപ്പപേക്ഷ നൽകിയത്. കോടതി അലക്ഷ്യ നടപടികൾ കേന്ദ്ര സർക്കാരിനെതിരെയും ഡൽഹി പോലീസിനെതിരെയും ആരംഭിച്ചിരുന്നു. ഇത് പരിഗണിക്കാനിരിക്കെയാണ് മാപ്പപേക്ഷയുമായി കേന്ദ്രം സുപ്രീംകോടതിയിൽ എത്തുന്നത്. സിജെപി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും ഡൽഹിയിൽ ഏർപ്പെടുത്തിയിരുന്നത്. ട്രെയിനുകൾ റദ്ദാക്കുകയും മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുകയും ചെയ്യുന്ന നടപടികളിലേക്ക് കേന്ദ്രം കടന്നിരുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നും ജനങ്ങൾക്ക് സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നും കോടതി പറഞ്ഞു. ബോളിവുഡ് താരം ഇമ്രാൻഖാനോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ട മുംബൈ പോലീസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഈ മാസം 10 നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്നാണ് ഇത്. ഈ മാസം 28 ഇന്ത്യ വിടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ പൌരനല്ലാത്ത ഒരാൾ രാഷ്ട്രീയ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ഫോറിനേഴ്സ് ആക്ട് അഥവാ ഇമിഗ്രേഷൻ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് നടപടി. യുഎസ് പൌരത്വമുള്ള ഇമ്രാൻഖാനെ ഉടൻ നാടുകടത്തണമെന്ന് ബിജെപി നേതാവ് കിരിത് സോമയ്യ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഡൽഹിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രതിഷേധത്തിനിടെ മലയാളി വിദ്യാർത്ഥിനി ആതിര വിജയനെ ക്രൂരമായി മർദ്ദിച്ചതിൽ കേരളത്തിൽ കേസെടുത്ത് പോലീസ്. ഡൽഹി പോലീസിന്റെ ക്രൂരതയ്ക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്ന് മർദ്ദനമേറ്റ മലയാളി വിദ്യാർത്ഥി ആതിര വിജയൻ. തന്നെ മർദ്ദിച്ചവർക്കെതിരെ അന്വേഷണം നടത്താതെ കേസെടുക്കാൻ കഴിയില്ലെന്നാണ് ഡൽഹി പോലീസിന്റെ നിലപാട്. പോലീസ് മർദ്ദനത്തിലേറ്റ ശാരീരിക അവശതകൾ മാറിയിട്ടില്ലെന്നും ആതിര. ഹിന്ദുമതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത വ്യക്തിക്ക് മതം മാറിയെന്ന കാരണത്താൽ മാത്രം പിന്നാക്ക വിഭാഗക്കാർക്കുള്ള സംവരണ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകില്ലെന്ന് സുപ്രീംകോടതി. തമിഴ്നാട് സർക്കാരും സ്വകാര്യ വ്യക്തിയും നൽകിയ ഹർജികൾ തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. മുൻപ് മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി സുപ്രീംകോടതി പൂർണ്ണമായും ശരിവച്ചു. സിഎംആർ എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് തിരിച്ചടി. വിജിലൻസ് എഫ്ഐആർ ഇടാനായി ഉത്തരവിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ പിണറായി വിജയന് അപ്പീൽ ഫയൽ ചെയ്യാൻ ഹൈക്കോടതി അനുമതി നൽകിയില്ല. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരുടെ അവകാശത്തെ ബാധിക്കില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. വീണ ടിയുടെയും പി എ മുഹമ്മദ് റിയാസിന്റെയും അപേക്ഷകളും കോടതി തള്ളിയിട്ടുണ്ട്. വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനെതിരെ നിയമപരമായ മറ്റു മാർഗ്ഗങ്ങൾ തേടുന്നതിനുള്ള അപേക്ഷകരുടെ അവകാശത്തെ സിംഗിൾ ബെഞ്ച് വിധി ബാധിച്ചിട്ടില്ലെന്ന് കോടതി വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ അപ്പീൽ നൽകുന്നതിനുള്ള അനുമതി തേടിക്കൊണ്ടുള്ള എല്ലാ അപേക്ഷകളും തള്ളിക്കളയുന്നുവെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. തങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ലെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമപരമല്ല എന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. സർക്കാരും ഹർജിക്കാർക്ക് അനുകൂലമായ നിലപാട് അറിയിച്ചു. എന്നാൽ അപ്പീലിന് അനുമതി നൽകരുതെന്നായിരുന്നു ഇഡി നിലപാട്. ഇത് പരിഗണിച്ചാണ് കോടതി തള്ളിയത്. വീണ്ടും അപ്പീൽ നൽകാനൊരുങ്ങി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പിണറായി അടക്കമുള്ളവർ നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടെ സുപ്രീംകോടതിയെ സമീപിക്കാൻ നീക്കം. അഴിമതിയിൽ തെളിവുണ്ടെങ്കിൽ പ്രാഥമിക അന്വേഷണം വേണ്ടെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ അഴിമതിക്കേസിൽ പ്രതിയായ ഒരാളെ കേൾക്കേണ്ടതില്ലെന്നും കോടതി വിധിച്ചിരുന്നു. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന മാത്യു കുഴൽനാടൻ എംഎൽഎ. പിണറായി വിജയൻ വിചാരണ നേരിടുക എന്നതാണ് ഏറ്റവും അഭികാമ്യം. മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷണത്തെ എന്തിനാണ് ഭയക്കുന്നതെന്ന് കുഴൽനാടന്റെ ചോദ്യം. പിണറായി വിജയന് അനുകൂലമായ ഹൈക്കോടതിയിലെ സർക്കാർ നിലപാട് തള്ളി മാത്യു കുഴൽനാടൻ. കോടതിയിലെ സർക്കാർ നിലപാട് തെറ്റെന്ന് തെളിഞ്ഞു. എന്തുകൊണ്ട് എ ജി അങ്ങനെയൊരു നിലപാടെടുത്തുവെന്ന് വ്യക്തമല്ല. ബന്ധപ്പെട്ടവർ ഇക്കാര്യം പാർട്ടി വേദിയിൽ വിശദീകരിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്ന് കുഴൽനാടൻ. സി എം ആർ ലെക്സാലോജി കേസിൽ സർക്കാരിന് ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സർക്കാരിനറിയാം. രാഷ്ട്രീയ വിരോധം തീർക്കുന്നത് സർക്കാരിന്റെ ലക്ഷ്യമല്ലെന്നും മാത്യു കുഴൽനാടന്റെ വിമർശനത്തിന് ചെന്നിത്തലയുടെ മറുപടി. സർക്കാരിന് ഒരു തരത്തിലും ഇക്കാര്യത്തിൽ തെറ്റ് സംഭവിച്ചിട്ടില്ല. പ്രാഥമിക അന്വേഷണം നടത്തി തീരുമാനിക്കേണ്ട കാര്യം തന്നെയാണിതെന്നും രമേശ് ചെന്നിത്തല. പിണറായിക്കെതിരെ നടപടിയെടുക്കാനാകാത്ത അവസ്ഥയാണ് കോൺഗ്രസിനെന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ്. വി ഡി സതീശൻ സർക്കാർ നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല. കഴിഞ്ഞ 35 ദിവസം നടന്ന കാര്യങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. FIR ഇട്ട ശേഷവും പിണറായിയെ സഹായിക്കാനാണ് സതീശൻ ശ്രമിച്ചത്. പിണറായി അല്ലാതെ കൊള്ളാവുന്ന ആരും CPMൽ ഇല്ലേയെന്നും ഷോൺ ജോർജിന്റെ ചോദ്യം. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുടെ കള്ളക്കളി കോടതി പൊളിച്ചുവെന്ന് വി മുരളീധരൻ MLA. അന്വേഷണത്തിന് മടിച്ചു നിൽക്കുകയാണോ സർക്കാർ? പ്രതികൾക്കൊപ്പമാണോ സർക്കാർ നിൽക്കുന്നത്? ED കൃത്യമായ രേഖകളും തെളിവുകളും കൊടുത്തു. ആഭ്യന്തരമന്ത്രിയിൽ എന്ത് വിശ്വാസ്യതയാണ് ജനങ്ങൾക്കുണ്ടാവുകയെന്നും വി മുരളീധരന്റെ ചോദ്യം. രമേശ് ചെന്നിത്തലയ്ക്ക് പദവിയിൽ തുടരാൻ എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ? പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തുടരുന്നത് പ്രതിപക്ഷത്തിന് തന്നെ അപമാനം. പദവിയൊഴിഞ്ഞ് മറ്റാർക്കെങ്കിലും കൈമാറണം. സഭാതലത്തിൽ BJP സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ലെന്ന കാര്യം സ്പീക്കറെ അറിയിച്ചിട്ടുണ്ടെന്നും വി മുരളീധരൻ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്ക് ആശ്വാസം. ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. സെപ്റ്റംബർ 18 മുതൽ ടോമിൻ ജെ തച്ചങ്കരി ജയിലിലാണ്. കോട്ടയം വിജിലൻസ് കോടതിയാണ് ശിക്ഷിച്ചിരുന്നത്. ലഹരിക്കെതിരായ തൂഫാൻ പദ്ധതിക്കെതിരെ വിമർശനവുമായി BJP നേതാവും മുൻ DGPയുമായ ആർ ശ്രീലേഖ. തൂഫാൻ പരമ തട്ടിപ്പെന്ന് പോലീസുകാരിയായിരുന്ന തനിക്കറിയാമെന്ന് ശ്രീലേഖ. എന്നാൽ ശ്രീലേഖയുടെ പരാമർശത്തിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്ത്. ശ്രീലേഖയ്ക്ക് ഇതെന്തു പറ്റിയെന്നും രാഷ്ട്രീയ പരാമർശമാണ് അവർ നടത്തിയതെന്നും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തൂഫാൻ നടപടികളെ പിന്തുണയ്ക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല. രാഹുൽഗാന്ധിക്കെതിരായ വിവാദ പ്രസംഗത്തിൽ BJP നേതാവും കൌൺസിലറുമായ ആർ ശ്രീലേഖയ്ക്കെതിരെ തിരുവനന്തപുരം പോലീസ് കമ്മീഷണർക്ക് പരാതി. UDF നേതാവും കൌൺസിലറുമായ KS ശബരിനാഥനാണ് പരാതി നൽകിയത്. മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് കേസ്. രാഹുൽഗാന്ധിയെ വ്യക്തിപരമായി ശ്രീലേഖ അധിക്ഷേപിച്ചെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹിന്ദുവിശ്വാസത്തിന്റെ ഭാഗമായ താണ്ഡവ നൃത്തത്തെ മയക്കുമരുന്ന് ഉള്ളിൽ ചെല്ലുമ്പോഴുണ്ടാകുന്ന വെപ്രാളമായി ചിത്രീകരിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. രാഹുലിനെതിരെ ശ്രീലേഖ നടത്തിയ അധിക്ഷേപം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശ്രീലേഖയ്ക്കെതിരായ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതിയിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. BJP വൈസ് പ്രസിഡന്റ് ആർ ശ്രീലേഖയുടെ വിവാദ പരാമർശത്തിൽ ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിക്കാത്ത വി മുരളീധരൻ MLA. BJP വലിയൊരു പാർട്ടിയാണ്. ഓരോരുത്തരും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയും. അതെല്ലാം പാർട്ടിയുടെ ഔദ്യോഗിക പ്രതികരണമല്ലെന്ന് വി മുരളീധരൻ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ നിയമസഭയിൽ. പദ്ധതിയിൽ നിന്ന് പിന്മാറുമോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനാണ് നിയമസഭയിൽ മറുപടി. ഉപസമിതിയുടെ റിപ്പോർട്ടനുസരിച്ച് ആയിരിക്കും തുടർ നടപടിയെന്നും മന്ത്രി. പദ്ധതി അറബിക്കടലിൽ എറിയാൻ ആർജവമുണ്ടെന്ന് പറഞ്ഞ UDF നേതാക്കൾ ഈ സഭയിലുണ്ടെന്ന് CPM നേതാവ് KN ബാലഗോപാൽ. PM ശ്രീ നടപ്പാക്കാത്തതുകൊണ്ട് കേന്ദ്രവിഹിതം തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. 1607 കോടി രൂപയാണ് ഇങ്ങനെ തടഞ്ഞുവച്ചതെന്നും മന്ത്രി. വനാതിർത്തി മേഖലയിലെ നിർമ്മാണങ്ങൾ പൊളിക്കുന്നതിനെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. റവന്യൂ ഭൂമിയിൽ കർഷകർ കെട്ടിയ വേലികൾ വനംവകുപ്പ് പൊളിക്കുന്നതിന് പിന്നിൽ ഗൂഢ ഉദ്ദേശമുണ്ടെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. അനധികൃത നിർമ്മാണങ്ങൾ നീക്കിയതിനെ എതിർക്കുന്നത് റിസോർട്ടുകാരുടെ താൽപര്യം സംരക്ഷിക്കാനെന്ന് വനം റവന്യൂ മന്ത്രിമാർ മറുപടി നൽകി. പുതുച്ചേരി മിനി കൂപ്പർ അപകടത്തിലെ മുഖ്യപ്രതി സുഹൈലുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. അപകടമുണ്ടായ എയർപോർട്ട് റോഡിലും മദ്യപിച്ച ബാറുകളിലുമാണ് പ്രതിയെ എത്തിച്ചത്. അരംകോ കമ്പനിയുടെ ആസ്ഥാനത്തിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ സൌദി അറേബ്യയ്ക്കെതിരെ ആക്രമണം ശക്തമായി തുടരുമെന്ന് ഹൂതി വിമതരുടെ മുന്നറിയിപ്പ്. സൌദിയിലെ വിമാനത്താവളങ്ങൾക്കും എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണം ശക്തമാക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്കിനടുത്ത് 2 ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഒരു ചരക്ക് കപ്പൽ മുങ്ങി. ആക്രമണം നേരിട്ട 2 ചരക്ക് കപ്പലും മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വാർത്ത 2 മണിക്ക്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
5: ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
6: Time check.
5: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
5: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 35 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 36%.
1: Weather update.
5: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: Morning with Nitya.
1: Good afternoon. Welcome back to Mid Morning with Nithya on Home 92.2 FM. അപ്പൊ കഴിഞ്ഞ രണ്ട് മണിക്കൂറുകളിലും നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു, നമുക്ക് മൂന്നാമത്തെ മണിക്കൂറിൽ വളരെ വിശിഷ്ടരായിട്ടുള്ള മൂന്ന് പേര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതായത് കഴിഞ്ഞ വർഷങ്ങളിലേറെ വിജയകരമായി സംഘടിപ്പിച്ച പ്രവാസി നീതിമേള, അല്ലെങ്കിൽ പ്രവാസി കുടുംബ നീതിമേള എന്ന് പറയുന്നത്, അതിന്റെ സീസൺ 3 ഇപ്പോൾ വീണ്ടും ദാ തിരിച്ചെത്തിയിരിക്കുന്നു. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിയമം എന്നുള്ളതിനെ എത്രത്തോളം നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വേണം. അതിൽ ഒരു വിഭാഗത്തിന് മാത്രമല്ല, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ യുഎഇ പോലുള്ളൊരു രാജ്യത്ത് നമുക്ക് സമാധാനപരമായി ജീവിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസസ് സൊസൈറ്റി, അതുപോലെ മോഡൽ സർവീസസ് സൊസൈറ്റി ഒക്കെ ചേർന്ന് നടക്കുന്ന കുടുംബ നീതിമേള സീസൺ 3 വിശേഷങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു മണിക്കൂറിൽ ഷെയർ ചെയ്യുന്നത്. പ്രവാസികൾക്ക് സൗജന്യമായി നിയമോപദേശങ്ങൾ ലഭിക്കുന്നതിനൊപ്പം ഫാമിലി കൌൺസിലിംഗ്, കുട്ടികൾക്കായിട്ടുള്ള കൌൺസിലിംഗ് തുടങ്ങി നിരവധി സേവനങ്ങളും ഈ നീതിമേളയുടെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടിയെക്കുറിച്ച് കൂടുതൽ അറിയാനും പ്രവാസികൾക്ക് ഇതെങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതും സംസാരിക്കാനുമായിട്ട് പ്രമുഖരായ അതിഥികൾ ഇന്ന് നമ്മുടെ കൂടെ സ്റ്റുഡിയോയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അവരെ നമുക്ക് ഷോയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യാം. ഇന്ന് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് അഡ്വക്കേറ്റ് അനിൽകുമാർ കൊട്ടിയും, അതോടൊപ്പം തന്നെ അൽ നിഷാദ് ഷാഹുൽ, സെക്രട്ടറിയാണ് നമ്മുടെ പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസസ് സൊസൈറ്റി, അതുപോലെ മിസ്റ്റർ മുജീബ് റഹ്മാൻ, അതായത് മോഡൽ സർവീസ് സൊസൈറ്റിയുടെ കോർഡിനേറ്ററാണ്. മൂന്ന് പേരെയും സ്നേഹത്തോടുകൂടി മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് ഹോം 92.2 FM സ്വാഗതം ചെയ്യുന്നു. മൈക്കൊന്ന് ഓണാക്കട്ടെ, ഇനി താങ്ക് യു പറഞ്ഞോ.
2: യെസ്,
1: നമ്മള് കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ ഒരു ചർച്ച ഉണ്ടായിരുന്നു കുടുംബ നീതിമേളയെ കുറിച്ച്. അതും വിശദമായിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്തു പോയതാണ്. അന്ന് ഇദ്ദേഹം അഡ്വക്കേറ്റ് അനിൽകുമാർ കുട്ടിയും അദ്ദേഹം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരുന്നു. നിങ്ങൾ രണ്ടുപേരെയും ഇപ്പോഴാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ള, ശരിക്കും ഈ പ്രവാസി അല്ലെങ്കിൽ കുടുംബമേള, കുടുംബ നീതിമേള സീസൺ 3, ഇത് സാധാരണക്കാരായ പ്രവാസികൾക്ക് ഇത് എന്ത് സഹായമാണ് നൽകുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പ്രധാന ഒരു കോൺസെപ്റ്റ് എന്താണ്?
3: സാധാരണയായിട്ട് ഒരു രാജ്യത്ത് നമ്മൾ താമസിക്കുമ്പോൾ അവിടുത്തെ നിയമത്തെ പറ്റി അറിഞ്ഞിരിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്.
1: തീർച്ചയായും
3: അത്തരം കാര്യങ്ങളുടെ അജ്ഞതയാണ് പല പ്രവാസികൾക്കും അല്ലെങ്കിൽ പല പൗരന്മാർക്കും ഈ കേസുകൾ മറ്റുള്ള കാര്യത്തിലേക്ക് നയിക്കുന്നത്. അവർക്ക് നല്ല രീതിയിലൊരു അവയർനെസ്, അതിലുപരി അവർ പെട്ടിയിരിക്കുന്ന ഈ കേസുകൾ മറ്റുള്ള കാര്യങ്ങൾ, അത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള നിയമസഹായം സൗജന്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ കുടുംബ നീതിമേള കൊണ്ട്, ഇപ്രാവശ്യത്തെ പേര് ഞങ്ങൾ കുടുംബ നീതിമേള എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഓക്കെ, ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം നടന്നതിനേക്കാൾ ഇപ്രാവശ്യം നിങ്ങൾ എന്താണ്, ഒരു യുണീക്നെസ് ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും, ഒരു സ്പെഷ്യലായിട്ട് നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, അതിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ട്.
2: തീർച്ചയായിട്ടും ഈ വർഷം നമുക്കറിയാം യുഎ ഗവൺമെന്റിന്റെ അനൗൺസ്മെന്റ് ഇയർ ഓഫ് ഫാമിലി. അതെ,
1: അതുകൊണ്ടാണ്
2: കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ള കോൺസെപ്റ്റാണ് യു ഐ ഗവൺമെന്റിന്റെ ഒഫീഷ്യലായിട്ടുള്ള ഈ വർഷത്തെ ഒരു അനൗൺസ്മെന്റും പ്ലാനും. അത് പ്രകാരം നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് നീതിമേളയാണ്. 2024-2025 നീതിമേള. ഈ വർഷം നമ്മൾ കോൺസെപ്റ്റ് കുറച്ച് ചേഞ്ച് ചെയ്തിട്ട് കുടുംബ നീതിമേളയുടെ കോൺസെപ്റ്റ് ആഡ് ചെയ്യുകയും ചെയ്യുന്നു. അതിന്റെ നമ്മുടെ മെയിൻ ഇന്റൻഷൻ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫാമിലീസിനിടയിലുണ്ടായ പ്രശ്നങ്ങൾ, കുട്ടികൾക്കിടയിലുള്ള ഇഷ്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു ടോപ്പ് പ്രയോറിറ്റി കൊടുത്തിട്ട് സ്പെഷ്യലിസ്റ്റായ സൈക്കോളജിസ്റ്റുകളുടെ സേവനം, അതായത് 10 വരുന്ന സൈക്കോളജിസ്റ്റുകൾ, നമുക്കറിയാം ഈ വർഷം നമുക്ക് ഹോപ്പ് ഓഫ് ലൈഫിന്റെ ടീമാണ് സൈക്കോളജിസ്റ്റിന്റെ ടീമിനെ നമ്മൾ ഹെഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻ കേസ് സൈക്കാട്രിസ്റ്റിന്റെ സെറ്റ് ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ അതും സൗജന്യമായിട്ട് നൽകാൻ വേണ്ടി സൈക്കാട്രിസ്റ്റുകൾ കൂടെ റെഡിയാണ്.
1: ഓക്കെ, അതൊരു വലിയ കാര്യമാണ് തീർച്ചയായിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കൂ, 2025 ലാസ്റ്റ് മുതൽ ഈ ഒരു ദിവസം വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഇവിടെ യുഎയിൽ നമ്മൾ എത്രയോ വാർത്തകൾ കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു. നമുക്ക് പോലും തടഞ്ഞു നിർത്താനാകാത്ത തരത്തില് അതെ, തീർച്ചയായിട്ടും ആത്മഹത്യകളടക്കം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആത്മഹത്യകൾ ആയതുകൊണ്ടാണ് ലോകം മുഴുവൻ അത് ചർച്ച ചെയ്തതും. അപ്പൊ തീർച്ചയായിട്ടും ഇനിയൊന്നും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായിട്ടുള്ള നിയമോപദേശം അവർക്ക് കൂടിയേ തീരുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വർഷം കുടുംബ നീതിമേള എന്ന ആശയത്തിന് പ്രാധാന്യം നൽകുന്ന, അല്ലെങ്കിൽ ആ ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ചാണ് പറഞ്ഞത്, അതിന്റെ സേവനങ്ങളെ കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ?
2: ഓക്കെ, ഈ വർഷം നമ്മൾ പ്രോഗ്രാം അടുത്ത വരുന്ന ഞായറാഴ്ച റാഷിദിയ പേസ് ബ്രിട്ടീഷ് സ്കൂളിൽ വെച്ചാണ് ഈ ഇവന്റ് നമ്മൾ കണ്ടക്ട് ചെയ്ത് പ്ലാനിട്ടുള്ളത്. ഈവൻ നമുക്ക് അറിയാം നമ്മുടെ ഈവൻ ടോട്ടലി രജിസ്ട്രേഷൻ മുഖേനയാണ് ഈ വർഷത്തെ ഇവന്റ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഈവൻ റാഷിദിയ മെട്രോ സ്റ്റേഷൻ എത്തിയാൽ പോലും അങ്ങോട്ടേക്ക് ഫ്രീ ആയിട്ടുള്ള ഷട്ടിൽ സർവീസ് കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എൻറ്റയർലി. അതായത് ചില ആളുകൾ പറയും ഞങ്ങൾക്ക് എത്താനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് പറയും, അങ്ങനെയുള്ള ആളുകൾക്ക് അറ്റ്ലീസ്റ്റ് മെട്രോ സ്റ്റേഷൻ വരെ എത്തുക, അവിടുന്ന് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എല്ലാ സേവനങ്ങളിൽ തീർച്ചയായും
1: ഒക്ടോബർ 18 ഞായറാഴ്ച അല്ലേ? ഓക്കെ. അതുപോലെ പേസ് ബ്രിട്ടീഷ് സ്കൂൾ റാഷിദിയയിൽ വെച്ചാണ്. ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്പർ എന്ന് പറയും, കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന പലരാണ് ഓരോ ടൈമിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ കേൾക്കുന്നവർക്ക് വേണ്ടി 0547352524 ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ നീതിമേള സീസൺ 3 കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ഒരു ലൈവ് കൂടാതെയും കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് എല്ലാവർക്കും എങ്ങനെ അവിടെ എത്താം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഇന്ന് നമ്മുടെ ഈ ഒരു ടോക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, അത് നിത്യ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടതുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. എന്താണ് അതിന് കൊടുക്കാൻ മറുപടി?
2: അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പറാണ് 0547352424. ഈ നമ്പറിലേക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുവാണെങ്കിൽ നമ്മുടെ വോളണ്ടിയേഴ്സ് നിങ്ങളെ തിരിച്ചു വിളിക്കുകയും ചെയ്യും. ഇൻ കേസ് തിരിച്ചു വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് ഈ ലിങ്ക് അതിലേക്ക് വരികയും ചെയ്യും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ വരും. അതിൽ നമുക്ക് സ്ലോട്ട്സ് കാണാൻ പറ്റും. സാധാരണ ഡോക്ടേഴ്സിനെ കാണുന്ന പോലെ തന്നെ സ്ലോട്ട്സ് വരുമല്ലോ. രാവിലെ 9 മുതലാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്, വൈകുന്നേരം 6 വരെയാണ്. നമുക്ക് ഏത് അഡ്വക്കേറ്റിനെ ചൂസ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ പോലും അതിലുണ്ട്.
1: ഓ ഐ സി, അതൊരു നല്ല ഐഡിയ ആണ്. ആരെ ചൂസ് ചെയ്യണം എന്നുള്ളത് അല്ലേ?
0: ഡിവിഷനുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫാമിലി, ലേബർ, അതുപോലെ ക്രെഡിറ്റ്, പിന്നെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്.
1: ഇപ്പൊ കൗൺസിലിംഗ് ആണെങ്കിൽ അങ്ങനെ അല്ലെ, ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. എല്ലാം കൊണ്ടും നമ്മളുടെ അടുത്തെത്തിയിരിക്കുകയാണിത്. നമ്മൾ ഇതിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി.
2: തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ ഫാമിലി, അത് നമ്മൾ സെപ്പറേറ്റ് സോണാ വെച്ചിരുന്നത്. നമുക്ക് അതിന്റെ മെയിൻ കാര്യം വെച്ചാൽ നമ്മുടെ പ്രൈവസി നമ്മൾ ടോപ്പ് ലെവലിൽ പോകുന്നുണ്ട്. സൈക്കോളജിസ്റ്റുകളുടെ ആ റൂമിന് നമ്മൾ ടോട്ടൽ പ്രൈവസി വെച്ചിട്ട് സെപ്പറേറ്റ് ക്യാബിൻസ് ഒക്കെ വെച്ചിട്ടാണ് പോകുന്നത്. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഹസ്ബൻഡും വൈഫും വേണമെങ്കിൽ വന്നെങ്കിൽ ഹസ്ബൻഡ് വന്നിട്ട് വൈഫിനെ അറിയാൻ നമ്മൾ സമ്മതിക്കില്ല. രണ്ടുപേരും മാറ്റി മാറ്റി ഒരു സെപ്പറേറ്റ് വെയിറ്റിംഗ് റൂംസും എല്ലാം, കാരണം അങ്ങനെയാണെങ്കിൽ ഓൾ ഓപ്പൺ ആയിട്ട് ഡിസ്കഷൻസ് നടക്കുകയുള്ളൂ.
1: തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്.
2: തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രോഗ്രാമിൽ എൻറ്റയർലി, അതായത് പരിഹാര മാർഗനിർദ്ദേശങ്ങളാണ് നമ്മൾ ഈ ഇവന്റിൽ നൽകുന്നത്. എൻറ്റയർലി സൈക്കോളജിസ്റ്റിന്റെ സെഷൻ ആണെങ്കിലും അഡ്വക്കേറ്റ് സെഷൻ ആണെങ്കിലും ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും.
1: ഓക്കെ, അതാണ് ഏറ്റവും ആൾക്കാർക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം.
3: ആദ്യം മുതൽ അവസാനം വരെയും ഫ്രീ ആയിരിക്കും. കാരണം ഇവരുടെ പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് ആ കണ്ടീഷൻ വരെയും
0: തീർച്ചയായിട്ടും
3: വേറെ പ്രത്യേകത പറഞ്ഞാല് എന്തെങ്കിലും കോടതി സംബന്ധിച്ച് അതും നമ്മൾ തന്നെ നോക്കുന്നുണ്ടെങ്കിലും കോടതി സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ചെലവ് വരുന്നതിന് മാത്രം അവർ ചെയ്യാന്നുള്ളതല്ലാണ്ട് ലോയേഴ്സിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഫീസും മറ്റുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മള് ലായക്ക് രാമായണം ഇരുന്നാണ് കംപ്ലീറ്റ് തീർത്ത് എല്ലാം സെറ്റ് ചെയ്ത്. കഴിഞ്ഞ കൊല്ലം നമുക്ക് വൺ വിജയമായിരുന്നു. അറൌണ്ട് ഒരു 750 കേസസോളം നമ്മൾ സോൾവ് ചെയ്തു. പിന്നെ ഓരോ വർഷം കൂടുമ്പോഴാണല്ലോ നമ്മൾ ഓരോരോ തെറ്റുകൾ എന്താണെന്ന് തന്നെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട്.
1: ഇവയെ സംബന്ധിച്ച് എല്ലാ വർഷവും അത് തുടങ്ങുമ്പോൾ തന്നെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാറുണ്ട്. എപ്പോഴും നിയമങ്ങളിൽ അപ്ഡേഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് മനസ്സിലാക്കി കൊണ്ടുവരികയും അത് തിരുത്തി മുന്നേറാനുള്ള ഒരു അവസരം കൂടിയാണ് ശരിക്കും ഈ കുടുംബ നീതിമേള സീസൺ 3 കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവാണ്, അതിനുശേഷം തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അപ്പോ അടുത്ത ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമ്മൾ തിരികെ എത്തുമ്പോൾ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ റൈറ്റ് നൗ 0585829220 എന്ന നമ്പറിലേക്ക്.
4: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
6: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: DR was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Mid-morning with Nitya.
2: Yes, welcome back to Mid-Morning with Nithya on Home 92.2 FM. നമ്മൾ ഇന്ന് കുടുംബ നീതിമേള സീസൺ 3 കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന അഡ്വക്കേറ്റ് അനിൽകുമാർ കുട്ടിയും അതുപോലെ പിൽസ് എന്ന സംഘടനയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള മിസ്റ്റർ അൽ നിഷാദ് ഷാഹുൽ, അതുപോലെ MSS കോർഡിനേറ്റർ മിസ്റ്റർ മുജീബ് റഹ്മാൻ എന്നിവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് കേൾക്കുന്നവർ ഒരുപാട് പേര് കാണും അല്ലെ. കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളവരെ കൂടാതെ ഓരോ ദിവസവും പുതിയ പ്രവാസികളോട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചോദിച്ചോട്ടെ, എന്താണ് ശരിക്കും പിൽസ്? പിൽസിനെ കുറിച്ചും MSSനെ കുറിച്ചും കൃത്യമായിട്ട് പറഞ്ഞു തരണം എന്നാണ് എന്റെ റിക്വസ്റ്റ്.
3: പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസ് സൊസൈറ്റി, പിൽസ് നമ്മൾ ചെറുപേരിലാണ് അറിയപ്പെടുന്നത്. ഇത് 2010 കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു ഓർഗനൈസേഷനാണ്. നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തന മേഖലയിലുള്ള ഒരു ഓർഗനൈസേഷനാണ് പിൽസ്. ഇതിന്റെ ചീഫ് പാറ്റേൺസ് പറയണമെങ്കിൽ അറിയപ്പെടുന്ന വ്യക്തികളാണ്, ഒന്ന് ഫോർമർ ഇന്ത്യൻ അംബാസിഡർ ശ്രീ ടി പി ശ്രീനിവാസൻ സാറ്, അതുപോലെ തന്നെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പി കെ ഷംസൻ സാർ, ഇവരാണ് നമ്മുടെ ചീഫ് പാറ്റേൺസ്. ഇതിന്റെ ചെയർമാൻ ആൻഡ് ഫൗണ്ടർ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത്, അദ്ദേഹം ഹൈക്കോടതി അഭിഭാഷകനാണ്. ഈ പിൽസ് എന്ന സംഘടന പ്രവാസികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത സംഘടനയാണെന്ന് വേണേൽ പറയാം. കാരണം പൊതു താല്പര്യ ഹർജികൾ 1, 2, 3 താല്പര്യ ഹർജികൾ വിജയം കരസ്ഥമാക്കിയ സംഘടനയാണ് പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസ് സൊസൈറ്റി. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്
4: അതിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാമെന്ന് നമ്മുടെ അഡ്വക്കേറ്റ് ഷാനവാസ് കട്ടകയത്തിന്റെ പ്രവർത്തനം തന്നെയാണ് അല്ലേ. ഒരു ലാഭിച്ചോ ഇല്ലാതെ എന്തിനിറങ്ങി തിരിച്ചാലും അതിന് വിജയം കണ്ടിട്ടേ തിരിച്ചു കയറും അല്ലേ.
3: തീർച്ചയായിട്ടും
4: അദ്ദേഹത്തിന്റെ പ്രവർത്തനമാണ് ഈ പിൽസിന്റെ, പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസ് സൊസൈറ്റി എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം വളരെ നമുക്ക് പ്രശംസനീയം തന്നെയാണ്.
2: തീർച്ചയായിട്ടും
3: യുഎയിൽ ഇപ്പൊ നമ്മൾ 4 മെയിൻ ഇവന്റ് കണ്ടക്ട് ചെയ്തു, നീതിമേള 1, 2, 3 പിന്നെ അമ്നിസ്റ്റി ഹെൽപ് ഡെസ്ക് പൊതുമാപ്പ്. ആ ഒരു സിറ്റുവേഷനിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റില് പിൽസിന്റെ അഭിഭാഷകരായിരുന്നു അവിടെ എല്ലാ വീക്കെൻഡുകളിലും സേവനം കൊടുത്തിരുന്നത്.
2: അതാണ് ഇതിന്റെ പ്രാധാന്യം.
4: ഞങ്ങള് സജീവ പ്രവർത്തനം നടന്നിട്ടുണ്ടായിരുന്നു.
2: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ MSSലേക്ക് വരുമ്പോ മോഡൽ സർവീസ് സൊസൈറ്റി എന്നതല്ലാതെ അതിനപ്പുറത്തേക്കും അതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒന്ന് വിശദീകരിക്കാമോ?
5: സന്തോഷം. MSS മോഡൽ സർവീസ് സൊസൈറ്റി ഏതാണ്ട് 4 ദശാബ്ദത്തോളമായി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
2: ശരി.
5: പ്രധാനമായിട്ടും ബ്ലൂ കോളർ അതുപോലെ വുമൻ എംപവർമെന്റ്
2: വിശദീകരിക്കാമോ?
5: സന്തോഷം. MSS മോഡൽ സർവീസ് സൊസൈറ്റി ഏതാണ്ട് 4 ദശാബ്ദത്തോളമായി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.

0: ഞങ്ങളിപ്പോഴത്തെ ചെയർമാൻ ഫയാസ് അഹമ്മദ്, അദ്ദേഹം ഇപ്പോ കഴിഞ്ഞ വർഷം എം എസ് എസിന് ഇത്ര ഗോൾഡ് അവാർഡ് വാങ്ങിച്ചു. ഏതാണ്ട് 1000 രജിസ്റ്റേർഡ് വോളണ്ടിയേഴ്സ് ഉണ്ട്. ഏറ്റവും വലിയ പരിപാടികളിൽ ഒന്ന് ഇഫ്താറാണ്. ഇഫ്താർ അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്. അപ്പോ ഈ രണ്ടും ഈ എല്ലാ മേഖലകളിലും, അതുപോലെ സ്റ്റുഡൻസിന് റെഗുലർ ആയിട്ട്, അതുപോലെ എംപ്ലോയീസിന് എംപ്ലോയീസ് എഡ്യൂക്കേറ്റ് ചെയ്യാം അവരെ ഹൗ ടു അറ്റൻഡ് ഇന്റർവ്യൂ, ഹൗ ടു പെർഫോം വെച്ച് അത്, ഹൗ ടു ചേഞ്ച് യുവർ കരിയർ ഇൻ ടു ദി നെക്സ്റ്റ് ലെവൽ. ഈ എല്ലാ തലത്തിലും പ്രൊഫഷണലായിട്ട് ആൾക്കാരെ വെച്ചുകൊണ്ട് ട്രെയിനിങ് നടത്തണ്ട്.
1: അതിന്റെ പ്രധാനപ്പെട്ട സിഡിയുടെ അപ്രൂവലുള്ള ഒരു സംഘടനയാണ് സാമൂഹികവുമായിട്ടുള്ള പ്രവർത്തനത്തില്. എന്റെ അഭിപ്രായത്തില് ചില ഓയർ എന്നുള്ളതിൽ എന്റെ അഭിപ്രായത്തിൽ യു എയില് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് എം എസ് എസ്.
2: തീർച്ചയായിട്ടും. അപ്പൊ ഈ പിൽസും ഇനി എന്തെങ്കിലും എം എസ് എസും ചേർന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബനീതിമേള സീസൺ 3 സംഘടിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ നിയമപരമായ പ്രശ്നങ്ങളിൽ പെട്ട് പുറത്തു പോലും പറയാതെ, ഒരു പക്ഷെ അവരുടെ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ, ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ ഇതൊക്കെ മാറ്റിവെച്ച് മാറ്റിവെച്ച് ഒരു വലിയ ബാധ്യതകളിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു പക്ഷെ പോയി ഒരു അഡ്വക്കേറ്റിനെ പോയി കാണാനുള്ള സമയമില്ലാത്തതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് തള്ളി വെച്ചിരിക്കുന്ന ഒരുപാട് ചെറുതും വലുതുമായ കേസുകൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും ഈ ഒരു ഒക്ടോബർ 18 എന്ന് പറയുന്ന ഡേ ഒരു വലിയ ഡേ ആണ്. നമ്മൾ ഓണം ആഘോഷിക്കുന്ന പോലെ, ക്രിസ്മസ് ആഘോഷിക്കുന്ന പോലെ, ഈദ് ആഘോഷിക്കുന്ന പോലെ, അതൊക്കെ ഒരു അല്പ ദിവസം അല്ല, ഒരു ഡേ ഒന്നും മാറ്റിവെച്ചിട്ട് ഇതിലൊന്ന് പങ്കാളികളായാൽ അടുത്ത ആഘോഷം ഇതിലും ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ സാധിക്കുന്നുള്ളതാണ് അല്ലേ.
0: അതിൽ പ്രധാനപ്പെട്ട സംഭവം, ഇതുപോലെ ആർക്കെങ്കിലും വളരെ പ്രയാസപ്പെട്ടുള്ള ആൾക്കാർക്ക് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് അവർക്ക് എക്സിറ്റ് ആവാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന.
2: അതായത് ഇത്തരം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ പ്രാവശ്യം ഒക്കെ ഇത് നടന്നിരുന്നല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ ഏത് രീതിയിലാണ് ഹെൽപ്പ് ചെയ്തിരുന്നത്?
3: കഴിഞ്ഞ നമ്മൾ അമ്നസ്റ്റി ഹെൽപ്പ് ഡെസ്കിന് നമ്മൾ അറിയില്ല പൊതുവായിട്ട് ഒത്തിരി പേര് നാട്ടിൽ പോകാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ പ്രോഗ്രാം എല്ലാം കണ്ടിട്ട് ഒരു സ്പോൺസർ പറഞ്ഞു, ഞാൻ 10 ടിക്കറ്റ് നൽകാന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു വോയിസ് കേട്ട് വന്ന ഒരാളാണെന്ന് പറയാം. അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് പോലും നമ്മുടെ ഈ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കാരണം നമുക്ക് റിസൾട്ട് കിട്ടാറുണ്ട്.
2: അതൊരു നല്ല കാര്യമാണ്. കാരണം ഇതുപോലുള്ള സാഹചര്യങ്ങളിലേക്ക് ആൾക്കാർ എത്തപ്പെടുമ്പോഴല്ലേ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇപ്രാവശ്യവും അത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ അരികിലേക്ക് എത്തും, ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാനായാലും നമുക്ക് സാധിക്കും.
3: തീർച്ചയായിട്ടും ഇതിന് ഫോളോ അപ്പ് ഉണ്ടായിരിക്കും. നമ്മുടെ ഈ അഡ്വക്കേറ്റ്സിന്റെയും സൈക്കോളജിസ്റ്റിന്റെയും ഒക്കെ ഡെഫിനറ്റ്ലി ഇതിന് ഫോളോ അപ്പ് വരും. ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോൺസേഴ്സിനെ കണ്ടെത്തി അവരെ സഹായിക്കാനുള്ള ശ്രമം നടത്തുന്നതായിരിക്കും.
2: ഓക്കെ. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, ഈ നീതിമേളയിൽ വരുന്ന ആൾക്കാർ പലതരത്തിലുള്ള ടൈപ്പ് ഓഫ് ആൾക്കാരാണല്ലോ. അപ്പോ അവരെന്തെങ്കിലും ഡോക്യുമെന്റ്സ് മുൻകൂട്ടി തയ്യാറാക്കേണ്ടതുണ്ടോ?
1: ഒന്നും പ്രത്യേകിച്ച് ഡോക്യുമെന്റ്സ് ഒന്നും തയ്യാറാക്കണ്ടല്ല. അവരുടെ കയ്യിൽ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് നമ്പർ, അതിനുള്ള ഫാക്ട്സ് എന്തെല്ലാമാണ് ഒക്കെങ്കിൽ അവർ കോടതിയായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഒന്ന് കൊണ്ടുവരുന്നത് കുറച്ച് നന്നായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് എളുപ്പമായിരിക്കും ഗൈഡ് ചെയ്യാനായിട്ട്.
2: ഓക്കെ ഓക്കെ. അതാണ്, അതായത് പിന്നീട് അവിടെ നിന്ന് വേറൊരു സാധനം എടുക്കാനായിട്ട് തിരിച്ചു പോകേണ്ട
1: ആവശ്യമില്ല.
2: കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് തന്നെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും.
0: തീർച്ചയായിട്ടും. ഈ ഡോക്യുമെന്റ് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്.
2: ഓ, അങ്ങനെയാണ്. ശരിയാണ്. അപ്പൊ പിന്നെ ആ സമയത്ത് ഇതൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. നമുക്ക്
1: അപ്രാവശ്യം കുറച്ച് കമ്പ്യൂട്ടർ വത്കരിച്ചതുകൊണ്ട് ഈ ഡോക്യുമെന്റ്സ് എല്ലാം അവർക്ക് അപ്ലോഡ് ചെയ്യാനും ഉള്ള സൗകര്യങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട്.
2: തീർച്ചയായിട്ടും.
1: പക്ഷെ നമ്മുടെ ഈ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരും ഈ കമ്പ്യൂട്ടറൊന്നും വലിയ പ്രാവീണ്യം നേടിയ ആൾക്കാരല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ സ്പോട്ട് രജിസ്ട്രേഷനും വാട്സപ്പ് മെസ്സേജും പിന്നെ വിളിച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള
2: പ്രോസസ്
1: ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും.
2: നമ്പർ ഞാൻ ഒരിക്കൽ കൂടി എന്ന് പറയാം, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള ആൾക്കാരും കേൾക്കുന്നുണ്ട്. സോ ഇതുമായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പറാണ് 0547352524 എന്ന നമ്പറിലേക്കാണ്. ഒക്ടോബർ 18 സൺഡേ ആണ്. ഏത് ടൈമിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്?
3: രാവിലെ 9 മണി മുതലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈകിട്ട് 6 മണി വരെയാണ്.
2: 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പേസ് ബ്രിട്ടീഷ് സ്കൂൾ റാഷിദിയ ദുബായിൽ വെച്ചിട്ടാണ്. നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം, 0547352524. ഇനി നമ്മുടെ അടുത്ത ഷോസിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഈ നമ്പർ അറിയണമെന്നുണ്ടെങ്കിൽ ഞാനത് ഓൾറെഡി നമ്മുടെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ഇതൊരു ചെറിയ കാര്യമല്ല, നമ്മളൊരു വലിയ കാര്യത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
1: കഴിഞ്ഞ പ്രാവശ്യം നമ്മള് 9 മണിക്ക് തുടങ്ങി വൈകിട്ട് 6 മണിക്ക് തീർക്കണമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം തീർന്നാൽ രാത്രി 10 മണിയായി. ആൾക്കാര് ഉച്ച കഴിഞ്ഞ് വരാമെന്നുള്ള രീതിയിൽ ഇരിക്കുന്നു. സൺഡേ ആണ്. അപ്പൊ കഴിവതും ഇതൊരു ഫ്രീ സർവീസ് ആണ് എന്നുള്ളത്, അതിൽ ഇത് ഇത്തരം ഒരു കൺസൾട്ടേഷനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം കഴിവതും നേരത്തെ വരിക, എന്നുള്ളതാണ് പറയാനുള്ളത്.
2: അതെ, അതായത് എന്താ ഒരു പ്രോഗ്രാം വിസിറ്റ് ചെയ്യുന്നത് പോലെ ആകരുത്, നമ്മുടെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി കറക്റ്റ് 9 o'clock തന്നെ എത്താൻ സാധിക്കുമെങ്കിൽ അത്രയും ആൾക്കാരെ നമുക്ക് ഫ്രീ ആക്കി വിടാൻ സാധിക്കും. അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ കുടുംബ നീതിമേള സീസൺ 3 ആക്ച്വലി നടക്കുന്നത്

0: ഡേറ്റ് ഒക്ടോബർ 18 സൺഡേ ആണ്. നിങ്ങൾക്ക് പ്രീ ബുക്ക് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള നമ്പർ ഇതാണ്, 0547352524 എന്നതാണ്. അതുപോലെ നടക്കുന്ന സ്ഥലം പേസ് ബ്രിട്ടീഷ് സ്കൂൾ റാഷിദിയ ദുബായിലാണ്. രാവിലെ 9 മുതൽ 6 വരെയാണ്. ഇനിയും കുറെ കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Heart was brought to you by Umul Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC അപ്ലൈ.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുജാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: Listening to Home 92.2 FM. Home is a feeling.
6: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
7: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ
6: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
4: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
8: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
9: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടാ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
10: യെസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. നമ്മുടെ കൂടെ ഉള്ളത് ശരിക്കും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബനീതിമേള സീസൺ 3 കുറിച്ചാണ്. ഇന്ന് അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് അനിൽകുമാർ കുട്ടിയും, അതോടൊപ്പം പിൽസിന്റെ സെക്രട്ടറി മിസ്റ്റർ അൽ നിഷാദ് ഷാഹുൽ, അതുപോലെ MSS-ന്റെ കോർഡിനേറ്റർ മിസ്റ്റർ മുജീബ് റഹ്മാൻ എന്നിവരാണ്. നമ്മളതിനെക്കുറിച്ച് ഓൾറെഡി കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതായത് ഈ പരിപാടിയിൽ, അതായത് കുടുംബമേള സീസൺ 3-ല്, സോറി, കുടുംബനീതിമേള സീസൺ 3-ൽ പങ്കെടുക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് പിന്നീട് ലീഗൽ ഗൈഡൻസ് കിട്ടാനായിട്ട് എന്തെങ്കിലും സംവിധാനങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ?
11: തീർച്ചയായിട്ടും. നമുക്ക് ഈ ഒരു ഇവന്റിനെ എത്താൻ സാധിച്ചില്ലെങ്കിൽ, നമ്മൾ നേരത്തെ പലതവണ അനൗൺസ് ചെയ്ത നമ്പറുണ്ട്, 0547352524, ഇതിലേക്ക് വാട്സപ്പ് അയച്ചിട്ട് റിക്വസ്റ്റ് നൽകുക, ലീഗൽ റിക്വസ്റ്റ് നൽകുക. അതുപോലെ തന്നെ നീതിമേള അറ്റ് gmail.com, അഗെയിൻ നീതിമേള അറ്റ് gmail.com, അതും ലീഗൽ ഡോട്ട് MSS.org, ഈ രണ്ട് ഇമെയിലിലേക്കും നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം. നിങ്ങളുടെ ലീഗൽ സപ്പോർട്ട്, ലീഗൽ അസിസ്റ്റൻസ് ചോദിച്ച് ഇമെയിൽ അയക്കാം. ഡെഫിനറ്റ്ലി നമ്മുടെ വോളണ്ടിയേഴ്സ് നിങ്ങളെ ഡെഫിനറ്റ്ലി ഇമെയിൽ റിപ്ലൈ തരും. എനി ടൈം തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഒരു ഇവന്റ് നടത്തിയിട്ട് സാധാരണക്കാർക്ക് എന്തെങ്കിലും ഗുണം വേണമെന്ന് ചോദിച്ചിരുന്നല്ലോ, അതിനുള്ള ഉത്തരവാണിത്. നമ്മൾ ഡെഫിനറ്റ്ലി വി ആർ ബിഹൈൻഡ് ദിസ്.
10: ഓക്കെ, അതാണ് നമുക്ക് അറിയേണ്ട കാര്യം.
12: എന്തെങ്കിലും ഒരു അദാലത്ത് സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രോഗ്രാം MSS-നുണ്ടാവോ?
13: ശ്രമിക്കുന്നുണ്ട്,
10: ട്രൈ ചെയ്യുന്നുണ്ട്.
13: മാത്രമല്ല, ഈ രജിസ്റ്റർ ചെയ്തൊക്കെ ഡീറ്റെയിൽസ് MSS-ന്റെ ഡാറ്റ ആയിട്ടുണ്ട്, കോൺഫിഡൻഷ്യൽ ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും. അത് റെഫറൻസ് ചെയ്തിട്ടും അവർക്ക് വരാവുന്നതാണ്.
10: കഴിഞ്ഞ പ്രാവശ്യം അല്ലേ നമ്മളൊരു മോർ ദാൻ 750 കേസസ് ആണ് ചെയ്തത് അല്ലേ?
13: ഓക്കെ, ഈ പ്രാവശ്യത്തെ വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്രാവശ്യം ഇന്ത്യൻ എംബസിയും CDA റെപ്രസെന്റേറ്റീവും ഡയറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഫുൾ സപ്പോർട്ട്, ആദ്യം സപ്പോർട്ടുള്ള സംഘടനയായിരുന്നു, ഇപ്പൊ അവര് തന്നെ അവരുടെ പ്രതിനിധികൾ തന്നെ അയക്കുന്നുണ്ട്. ദേ ആർ സോ മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ഫാമിലി.
10: ഓക്കെ, ശരി. അപ്പോ തീർച്ചയായിട്ടും ഈ നമ്പർ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് പറയാണ്, 0547352524 എന്ന നമ്പറാണ്. ഓർമ്മിപ്പിക്കുന്നു, ഇപ്പൊ എന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ, ഒക്ടോബർ 18 ഞായറാഴ്ചയാണ് കുടുംബനീതിമേള സീസൺ 3 നടക്കുന്നത്. അത് നടക്കുന്ന സ്ഥലം പേസ് ബ്രിട്ടീഷ് സ്കൂൾ റാഷിദിയ ദുബായിൽ വെച്ചിട്ടാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് ഇത് നടത്തപ്പെടുന്നത്. രാവിലെ തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ നിയമപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേരത്തെ തന്നെ ജോയിൻ ചെയ്യുക. രാവിലെ മീൻസ് ഇൻ ദ സെൻസ് സെൻസ് നേരത്തെ ജോയിൻ ചെയ്യും, ഉച്ചയ്ക്ക് ശേഷം വരാൻ നിൽക്കാതെ അതിൽ വരുന്നതിൽ തെറ്റില്ല അല്ലേ?
11: പക്ഷേ നമ്മുടെ ഭാഗത്ത് നമ്മുടെ കോർ മെമ്പർമാരിൽ നിന്ന് നിങ്ങൾക്ക് റിക്വസ്റ്റ് ഉണ്ട്, പ്രഷർക്ക് റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഏത് സമയത്തിന് എത്തിച്ചേരാൻ ശ്രമിക്കുക. ഈ നീതിമേള നിങ്ങൾക്ക് ഒരു അവസരമായിട്ട് കണക്കിലെടുത്തിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വാർത്ത അറിയിക്കുകയും
13: ചെയ്യുക. പ്രശ്നം ഒരു വരുമ്പോ അവർ വിചാരിക്കും പെട്ടെന്ന് തീരും, പക്ഷെ ഇവര് പറഞ്ഞു തുടങ്ങുമ്പോ പ്രശ്നങ്ങൾ എങ്ങനെ നീർന്നു പോകും. അരമണിക്കൂർ വരെ അപ്പോയിന്റ്മെന്റ് കൊടുത്ത കേസുകളിൽ മനസ്സിലാക്കിയിട്ട് നേരത്തെ തന്നെ വരികയായിരിക്കും ഏറ്റവും നല്ലത്.
10: ശരിക്കും 9 മണി മുതൽ 6 മണി വരെ എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് പോലെ തീർന്നു പോകുന്ന സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും വേഗം എത്താൻ ശ്രമിക്കുക. അതുപോലെ പ്രവാസികൾക്കിടയിൽ നിയമബോധം വർദ്ധിപ്പിക്കാനാണല്ലോ ശരിക്കും ഇത്തരത്തിലുള്ള പരിപാടികൾ നീതിമേള കഴിഞ്ഞ കൊല്ലങ്ങളിലും ഇപ്പോഴും നിങ്ങൾ നടത്തുന്നത്. അപ്പോ ഈ ഇതിനൊക്കെ പുറമെ ഭാവിയിൽ മറ്റു പദ്ധതികൾ എന്തെങ്കിലും നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ?
11: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇവിടെ കൂടെ നിർത്തുന്നില്ല. നമ്മൾ നമ്മളിപ്പം എം എസ് എസ് ആയിട്ടും പിൽസ് ആയിട്ടും നമ്മൾ വീണ്ടും അഗൈൻ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്തിട്ട് ഇതൊരു ഫ്യൂച്ചറിൽ എല്ലാ മാസത്തിലും ഒരു ലീഗൽ അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 മാസം കൂടുമ്പോഴെങ്കിലും ഒരു ലീഗൽ അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് സാധാരണക്കാരിലേക്ക് ഈ നിയമപ്രകാരമായ അറിവുകൾ നൽകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതാണ്.
10: ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. അപ്പൊ നമ്മള് നമ്മുടെ ഷോ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്.
13: അപേക്ഷയുള്ളത്
10: തീർച്ചയായും
13: നമുക്ക് അറിയാവുന്ന ആൾക്കാരെ കടത്തണ്ണയിലോ അവിടെ മറ്റൊക്കെ ഉറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് നമുക്കറിയാം, കഴിഞ്ഞ 1-2 മാസം മുമ്പാണ് ഷാജാൻ എന്നൊരു 9 വർഷം റോഡിൽ കടന്നിട്ട്
10: മരണപ്പെട്ടു പോയ ഒരാള്.
13: ഇങ്ങനത്തെ ആൾക്കാരെ ഉപദേശിച്ചു. ഇപ്പൊ കഴിഞ്ഞ 1 മാസം മുമ്പ് നമ്മൾ ഇതേപോലെ ഒരാളെ ഷാർജ കിങ്ഫക്ട് മസ്ജിദിന്റെ അടുത്ത് നിന്ന് ടിക്കറ്റ് എടുത്ത് അയക്കുന്നത്. ഇതുപോലെ ആരെങ്കിലും അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ പൗരന്മാർ കേൾക്കുന്ന ആൾക്കാർക്ക് അവരെ ഇതിലേക്ക് എത്തിക്കുകയും എങ്ങനെങ്കിലും അവരെ അവരെ നാട്ടിലേക്ക്, അവർ വലിയൊരു സ്വപ്നമായിട്ടാണ് അവിടെ
10: വരുന്നത്.
13: അപ്പൊ ആ സ്വപ്നത്തിൽ അവർക്ക് പറ്റിപ്പോയ പാഴ്ചകൾ ഒരിക്കലും തിരിച്ച് അവരെ കുടുംബക്കാരിലേക്ക് എത്തുന്നതിൽ തടസ്സമാകാൻ പാടില്ല. അതിനാണ് ഇത്ര ഒരു വേദി നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അത് സന്തോഷകരമായിട്ട് പര്യവസാനിപ്പിക്കട്ടെ എന്ന് നമ്മൾ എല്ലാവർക്കും വേണ്ടി ആശംസിക്കുകയാണ്. എല്ലാവരുടെ സഹകരണം തേടുകയും ചെയ്യുന്നു.
10: അഡ്വക്കേറ്റ് എന്താണ് പറയുന്നത്?
12: തീർച്ചയായിട്ടും ഈ ഒരു അവസരം ആരും പാഴാക്കരുത്. വളരെ സൗജന്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇവിടെ. എല്ലാവരും തീർച്ചയായിട്ടും പങ്കെടുക്കണം, പരമാവധി പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. എല്ലാവരും ആർദ്രമായി നമ്മൾ ഞങ്ങളെ ഒരു 25 പേരുള്ള അഡ്വക്കേറ്റ്സ് പാനലിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്.
10: തീർച്ചയായിട്ടും.
11: താങ്ക് യു ആർ ജെ നിത്യ, താങ്ക് യു ആർ ജെ ആസിഫ്. സ്പെഷ്യൽ താങ്ക്സ് ബിക്കോസ് നിങ്ങളാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. നിങ്ങളുടെ നിരന്തരം നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ ടോട്ടലി അപ്രീഷിയേറ്റഡ്.
10: തീർച്ചയായിട്ടും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട് ഇനി അങ്ങോട്ടും. നിയമം എന്ന്
13: പറയുന്നത്
10: തീർച്ചയായിട്ടും നിയമം എന്ന് പറയുന്നത് ഇവിടെ അവസാനിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യു എയെ സംബന്ധിച്ച് യു എയിലെ ഈ രാജ്യം ഇത്രയും നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവർ പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണ്ടേ? നമ്മള് ഇവിടെ ജോലി ചെയ്യുന്നത് തന്നെ നമ്മുടെ കുടുംബത്തെ പോറ്റാനാണെങ്കിൽ
12: തീർച്ചയായിട്ടും നമ്മളെ ഒരു കൊടക്കീഴിലാണ് ഈ രാജ്യം
10: കൊണ്ടുപോകുന്നത്.
12: മനസ്സിലായില്ല? അപ്പൊ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നിയമം അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് നിയമം ഒരു കുറ്റം ചെയ്യാൻ പാടില്ല. ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എസ്കുസ്. അതെപ്പോഴും ഞാൻ എല്ലാ ഷോകളിലും പറയാനുള്ള ഒരു പോയിന്റാണത്. അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണിത്. അതുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോയേ പറ്റൂ.
10: അതുകൊണ്ട്
12: എല്ലാവരും അറിയാൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും പങ്കെടുത്ത് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് അവർക്ക് അതിനുള്ള ആശ്വാസം നേടണം എന്നാണ്.
10: ഒരു അവയർനെസ് എന്തായാലും നേടേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് ചില കുട്ടികളുടെ കൗൺസിലിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ, കൗൺസിലിങ്ങിനേക്കാളൊക്കെ ഉപരി തീർച്ചയായിട്ടും ഓരോ കുഞ്ഞുങ്ങളും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാലഘട്ടം മുതൽ മാതാപിതാക്കളും ടീച്ചേഴ്സും സ്കൂൾസും എല്ലാം നമ്മൾ മാറി വരുന്ന നിയമങ്ങളെ കുറിച്ച് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുകൊടുത്ത് മുതിർന്നു കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം. അതായത് നമ്മള് പ്രായപൂർത്തിയാകുമ്പോൾ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ നിൽക്കാതെ ചെറുപ്പം മുതലേ നിയമോ സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിനെ കുറിച്ച് അഡ്വക്കേറ്റ് എന്താണ് പറയാനുള്ളത്?
12: തീർച്ചയായിട്ടും ഒരു അവയർനെസ് ഉണ്ടാവുന്ന നല്ലതാണ്. പിള്ളേരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ അവർക്ക് ഈ ഒരു കാരണവശാലും വഴിതെറ്റി പോകാത്ത രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ റേഡിയോയിലൂടെ ആയാലും മറ്റ് മീഡിയയിലൂടെ ആയാലും പല കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സംപ്രേഷണം ചെയ്യുന്നതും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചില ക്ലാസ്സുകൾ നടത്തുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ നല്ലത് തന്നെയാണ്.
10: കുട്ടികളെ കൂടി
12: സ്കൂളുകളിൽ തന്നെയും ഒരു ലീഗൽ അവയർനെസ് ക്ലാസ് കോളേജുകളിലൊക്കെ നടത്തുന്നതും നന്നായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം.
10: തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് എന്തായാലും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ഒരു പരിപാടിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒക്ടോബർ 18 പേസ് ബ്രിട്ടീഷ് സ്കൂൾ റാഷിദിയ ദുബായിൽ വെച്ച് നടക്കുന്ന ഈ പരിപാടി രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നീണ്ടു നിൽക്കുന്ന കുടുംബ നീതിമേള സീസൺ 3. അപ്പോ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരിക്കൽ കൂടി നമ്പർ പറയാണ്, 0547352524 എന്ന നമ്പറിലേക്ക്. അപ്പൊ എന്തായാലും തിരക്കിട്ട ഈ ഒരു തിരക്ക് മീൻസ് ദിവസങ്ങൾക്കിടയിൽ ഓടി വന്ന ഈ കാര്യങ്ങളൊക്കെ പറയാൻ വന്നതിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ കുടുംബ നീതിമേള.
11: ഓക്കെ,
10: നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: SIR, കേന്ദ്രത്തിന് സുപ്രീം കോടതി നോട്ടീസ്. CMRL എക്സാലോജി കേസ്, പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും കനത്ത തിരിച്ചടി, അപ്പീൽ അനുമതി തള്ളി ഹൈക്കോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ത്യ മുന്നണി നൽകിയ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. ഫോം 6 ബന്ധപ്പെട്ട ഹർജികളിലും നോട്ടീസ്. ജന്തർ മന്തർ പ്രതിഷേധ ഇടമല്ലാതാക്കിയ തീരുമാനത്തിനെതിരായ ഹർജികളിൽ കേന്ദ്ര സർക്കാരിനും നോട്ടീസ് നൽകി. ഇന്ത്യാ സഖ്യത്തിന്റെ സുപ്രീംകോടതിയിലേക്കുള്ള മാർച്ചിൽ ചീഫ് ജസ്റ്റിസിന് അതൃപ്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് നോട്ടീസ് അയച്ചു. സുപ്രീംകോടതി പരിസരത്തെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ നിർദ്ദേശം. SIR ചോദ്യം ചെയ്തുള്ള ഹർജികൾക്കൊപ്പമായിരിക്കും എല്ലാ ഹർജികളും പരിഗണിക്കുക. ഡൽഹിയിൽ ഇന്റർനെറ്റ് റദ്ദാക്കിയ നടപടിയിൽ സുപ്രീംകോടതിയിൽ നിരുപാധികം മാപ്പ് അപേക്ഷിച്ച കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനാണ് മാപ്പപേക്ഷ നൽകിയത്. കോടതി അലക്ഷ്യ നടപടികൾ കേന്ദ്ര സർക്കാരിനെതിരെയും ഡൽഹി പോലീസിനെതിരെയും ആരംഭിച്ചിരുന്നു. ഇത് പരിഗണിക്കാനിരിക്കെയാണ് മാപ്പപേക്ഷയുമായി കേന്ദ്രം സുപ്രീംകോടതിയിൽ എത്തുന്നത്. CJP സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും ഡൽഹിയിൽ ഏർപ്പെടുത്തിയിരുന്നത്. ട്രെയിനുകൾ റദ്ദാക്കുകയും മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുകയും ചെയ്യുന്ന നടപടികളിലേക്ക് കേന്ദ്രം കടന്നിരുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നും ജനങ്ങൾക്ക് സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നും കോടതി പറഞ്ഞു. ബോളിവുഡ് താരം ഇമ്രാൻഖാനോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ട മുംബൈ പോലീസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ 10 നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്നാണ് ഇത്. 28 ഇന്ത്യ വിടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ പൌരനല്ലാത്ത ഒരാൾ രാഷ്ട്രീയ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ഫോറിനേഴ്സ് ആക്ട് അഥവാ ഇമിഗ്രേഷൻ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് നടപടി. US പൌരത്വമുള്ള ഇമ്രാൻഖാനെ ഉടൻ നാടുകടത്തണമെന്ന് BJP നേതാവ് കിരിത് സോമയ്യ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത വ്യക്തിക്ക് മതം മാറിയെന്ന കാരണത്താൽ മാത്രം പിന്നാക്ക വിഭാഗക്കാർക്കുള്ള സംവരണ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകില്ലെന്ന് സുപ്രീംകോടതി. തമിഴ്നാട് സർക്കാരും സ്വകാര്യ വ്യക്തിയും നൽകിയ ഹർജികൾ തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. മുൻപ് മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി സുപ്രീംകോടതി പൂർണ്ണമായും ശരിവച്ചു. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് തിരിച്ചടി. വിജിലൻസ് FIR ഇടാനായി ഉത്തരവിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ പിണറായി വിജയന് അപ്പീൽ ഫയൽ ചെയ്യാൻ ഹൈക്കോടതി അനുമതി നൽകിയില്ല. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരുടെ അവകാശത്തെ ബാധിക്കില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. വീണാട്ടിയുടെയും PA മുഹമ്മദ് റിയാസിന്റെയും അപേക്ഷകളും കോടതി തള്ളിയിട്ടുണ്ട്. വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തതിനെതിരെ നിയമപരമായ മറ്റ് മാർഗ്ഗങ്ങൾ തേടുന്നതിനുള്ള അപേക്ഷകരുടെ അവകാശത്തെ സിംഗിൾ ബെഞ്ച് വിധി ബാധിച്ചിട്ടില്ലെന്ന് കോടതി വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ അപ്പീൽ നൽകുന്നതിനുള്ള അനുമതി തേടിക്കൊണ്ടുള്ള എല്ലാ അപേക്ഷകളും തള്ളിക്കളയുന്നുവെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. തങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ലെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമപരമല്ല എന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. സർക്കാരും ഹർജിക്കാർക്ക് അനുകൂലമായ നിലപാട് അറിയിച്ചു. എന്നാൽ അപ്പീലിന് അനുമതി നൽകരുതെന്നായിരുന്നു ED നിലപാട്. ഇത് പരിഗണിച്ചാണ് കോടതി തള്ളിയത്. വീണ്ടും അപ്പീൽ നൽകാനൊരുങ്ങിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പിണറായി അടക്കമുള്ളവർ നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടെ സുപ്രീംകോടതിയെ സമീപിക്കാൻ നീക്കം. അഴിമതിയിൽ തെളിവുണ്ടെങ്കിൽ പ്രാഥമിക അന്വേഷണം വേണ്ടെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. FIR രജിസ്റ്റർ ചെയ്യാൻ അഴിമതിക്കേസിൽ പ്രതിയായ ഒരാളെ കേൾക്കേണ്ടതില്ലെന്നും കോടതി വിധിച്ചിരുന്നു. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന മാത്യു കുഴൽനാടൻ MLA. പിണറായി വിജയൻ വിചാരണ നേരിടുക എന്നതാണ് ഏറ്റവും അഭികാമ്യം. മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷണത്തെ എന്തിനാണ് ഭയക്കുന്നതെന്ന് കുഴൽനാടന്റെ ചോദ്യം. പിണറായി വിജയന് അനുകൂലമായ ഹൈക്കോടതിയിലെ സർക്കാർ നിലപാട് തള്ളി മാത്യു കുഴൽനാടൻ. കോടതിയിലെ സർക്കാർ നിലപാട് തെറ്റെന്ന് തെളിഞ്ഞു. എന്തുകൊണ്ട് AG അങ്ങനെയൊരു നിലപാടെടുത്തുവെന്ന് വ്യക്തമല്ല. ബന്ധപ്പെട്ടവർ ഇക്കാര്യം പാർട്ടി വേദിയിൽ വിശദീകരിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്ന് കുഴൽനാടൻ. CMRL എക്സാലോജി കേസിൽ സർക്കാരിന് ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സർക്കാരിനറിയാം. രാഷ്ട്രീയ വിരോധം തീർക്കുന്നത് സർക്കാരിന്റെ ലക്ഷ്യമല്ലെന്നും മാത്യു കുഴൽനാടന്റെ വിമർശനത്തിന് ചെന്നിത്തലയുടെ മറുപടി. സർക്കാരിന് ഒരു തരത്തിലും ഇക്കാര്യത്തിൽ തെറ്റ് സംഭവിച്ചിട്ടില്ല. പ്രാഥമിക അന്വേഷണം നടത്തി തീരുമാനിക്കേണ്ട കാര്യം തന്നെയാണിതെന്നും രമേശ് ചെന്നിത്തല. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുടെ കള്ളക്കളി കോടതി പൊളിച്ചുവെന്ന് വി മുരളീധരൻ MLA. അന്വേഷണത്തിന് മടിച്ചു നിൽക്കുകയാണോ സർക്കാർ? പ്രതികൾക്കൊപ്പമാണോ സർക്കാർ നിൽക്കുന്നത്? ED കൃത്യമായ രേഖകളും തെളിവുകളും കൊടുത്തു. ആഭ്യന്തരമന്ത്രിയിൽ എന്ത് വിശ്വാസ്യതയാണ് ജനങ്ങൾക്കുണ്ടാവുകയെന്നും വി മുരളീധരന്റെ ചോദ്യം. രമേശ് ചെന്നിത്തലയ്ക്ക് പദവിയിൽ തുടരാൻ എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ? പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തുടരുന്നത് പ്രതിപക്ഷത്തിന് തന്നെ അപമാനം. പദവിയൊഴിഞ്ഞ് മറ്റാർക്കെങ്കിലും കൈമാറണം. സഭാതലത്തിൽ BJP സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ലെന്ന കാര്യം സ്പീക്കറെ അറിയിച്ചിട്ടുണ്ടെന്നും വി മുരളീധരൻ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്ക് ആശ്വാസം. ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. സെപ്റ്റംബർ 18 മുതൽ ടോമിൻ ജെ തച്ചങ്കരി ജയിലിലാണ്. കോട്ടയം വിജിലൻസ് കോടതിയാണ് ശിക്ഷിച്ചിരുന്നത്. ലഹരിക്കെതിരായ തൂഫാൻ പദ്ധതിക്കെതിരെ വിമർശനവുമായി BJP നേതാവും മുൻ DGPയുമായ ശ്രീലേഖ. തൂഫാൻ പരമ തട്ടിപ്പെന്ന് പോലീസുകാരിയായിരുന്ന തനിക്കറിയാമെന്ന് ശ്രീലേഖ. എന്നാൽ ശ്രീലേഖയുടെ പരാമർശത്തിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്ത്, ശ്രീലേഖയ്ക്ക് ഇതെന്തു പറ്റിയെന്നും രാഷ്ട്രീയ പരാമർശമാണ് അവർ നടത്തിയതെന്നും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തൂഫാൻ നടപടികളെ പിന്തുണയ്ക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധിക്കെതിരായ വിവാദ പ്രസംഗത്തിൽ BJP നേതാവും കൌൺസിലറുമായ ശ്രീലേഖയ്ക്കെതിരെ തിരുവനന്തപുരം പോലീസ് കമ്മീഷണർക്ക് പരാതി. UDF നേതാവും കൌൺസിലറുമായ KS ശബരിനാഥനാണ് പരാതി നൽകിയത്. മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നാരോപിച്ചാണ് കേസ്. രാഹുലിനെതിരെ ശ്രീലേഖ നടത്തിയ അധിക്ഷേപം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശ്രീലേഖയ്ക്കെതിരായ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതിയിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. BJP വൈസ് പ്രസിഡന്റ് ശ്രീലേഖയുടെ വിവാദ പരാമർശത്തിൽ ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിക്കാത്ത വി മുരളീധരൻ MLA. BJP വലിയൊരു പാർട്ടിയാണ്. ഓരോരുത്തരും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയും. അതെല്ലാം പാർട്ടിയുടെ ഔദ്യോഗിക പ്രതികരണമല്ലെന്ന് വി മുരളീധരൻ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ നിയമസഭയിൽ. പദ്ധതിയിൽ നിന്ന് പിന്മാറുമോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനാണ് നിയമസഭയിൽ മറുപടി. ഉപസമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ആയിരിക്കും തുടർ നടപടിയെന്നും മന്ത്രി. പദ്ധതി അറബിക്കടലിൽ എറിയാൻ ആർജവമുണ്ടെന്ന് പറഞ്ഞ UDF നേതാക്കൾ ഈ സഭയിലുണ്ടെന്ന് CPN നേതാവ് KN ബാലഗോപാൽ. PM നടപ്പാക്കാത്തതുകൊണ്ട് കേന്ദ്രവിഹിതം തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. 1607 കോടി രൂപയാണ് ഇങ്ങനെ തടഞ്ഞുവച്ചതെന്നും മന്ത്രി. അരംകോ കമ്പനിയുടെ ആസ്ഥാനത്തിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ സൌദി അറേബ്യയ്ക്കെതിരെ ആക്രമണം ശക്തമായി തുടരുമെന്ന് ഹൂതി വിമതരുടെ മുന്നറിയിപ്പ്. സൌദിയിലെ വിമാനത്താവളങ്ങൾക്കും എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണം ശക്തമാക്കുമെന്നാണ് മുന്നറിയിപ്പ്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Was brought to you by Andras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.
6: You are listening to

0: മലയാളിട ബ്രോട്ട് യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0524224501.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 9 to 2 മദ്രാസ് മെയിൽ, ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ

0: 922 Madras Mail. Tamil Hit of the Heart was brought to you by Umul Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC അപ്ലൈ.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
5: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ വിറയ്ക്കണം.
4: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC-യിൽ റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
0: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ്

0: മലയാളിടാ ബ്രോട്ട് യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0544224501.
2: You're listening to Home 92.2 FM. Home is a feeling.

0: മലയാളിഡ ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0542245901.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: SIR, കേന്ദ്രത്തിന് സുപ്രീം കോടതി നോട്ടീസ്. സിഎംആർ എക്സാലോജി കേസ്, പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും കനത്ത തിരിച്ചടി, അപ്പീൽ അനുമതി തള്ളി ഹൈക്കോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ത്യ മുന്നണി നൽകിയ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. ഫോം 6 ബന്ധപ്പെട്ട ഹർജികളിലും നോട്ടീസ്. ജന്തർ മന്തർ പ്രതിഷേധ ഇടമല്ലാതാക്കിയ തീരുമാനത്തിനെതിരായ ഹർജികളിൽ കേന്ദ്ര സർക്കാരിനും നോട്ടീസ് നൽകി. ഇന്ത്യ സഖ്യത്തിന്റെ സുപ്രീംകോടതിയിലേക്കുള്ള മാർച്ചിൽ ചീഫ് ജസ്റ്റിസിന് അതൃപ്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് നോട്ടീസ് അയച്ചു. സുപ്രീംകോടതി പരിസരത്തെ സിസിടിവി ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ നിർദ്ദേശം. എസ്ഐആർ ചോദ്യം ചെയ്തുള്ള ഹർജികൾക്കൊപ്പമായിരിക്കും എല്ലാ ഹർജികളും പരിഗണിക്കുക. ഡൽഹിയിൽ ഇന്റർനെറ്റ് റദ്ദാക്കിയ നടപടിയിൽ സുപ്രീംകോടതിയിൽ നിരുപാധികം മാപ്പ് അപേക്ഷിച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനാണ് മാപ്പപേക്ഷ നൽകിയത്. കോടതി അലക്ഷ്യ നടപടികൾ കേന്ദ്ര സർക്കാരിനെതിരെയും ഡൽഹി പോലീസിനെതിരെയും ആരംഭിച്ചിരുന്നു. ഇത് പരിഗണിക്കാനിരിക്കെയാണ് മാപ്പപേക്ഷയുമായി കേന്ദ്രം സുപ്രീംകോടതിയിൽ എത്തുന്നത്. സിജെപി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും ഡൽഹിയിൽ ഏർപ്പെടുത്തിയിരുന്നത്. ട്രെയിനുകൾ റദ്ദാക്കുകയും മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുകയും ചെയ്യുന്ന നടപടികളിലേക്ക് കേന്ദ്രം കടന്നിരുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നും ജനങ്ങൾക്ക് സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നും കോടതി പറഞ്ഞു. ബോളിവുഡ് താരം ഇമ്രാൻഖാനോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ട മുംബൈ പോലീസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഈ മാസം 10 നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്നാണ് ഇത്. ഈ മാസം 28 ഇന്ത്യ വിടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ പൌരനല്ലാത്ത ഒരാൾ രാഷ്ട്രീയ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ഫോറിനേഴ്സ് ആക്ട് അഥവാ ഇമിഗ്രേഷൻ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് നടപടി. യുഎസ് പൌരത്വമുള്ള ഇമ്രാൻഖാനെ ഉടൻ നാടുകടത്തണമെന്ന് ബിജെപി നേതാവ് കിരിത് സോമയ്യ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഹിന്ദുമതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത വ്യക്തിക്ക് മതം മാറിയെന്ന കാരണത്താൽ മാത്രം പിന്നാക്ക വിഭാഗക്കാർക്കുള്ള സംവരണ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകില്ലെന്ന് സുപ്രീംകോടതി. തമിഴ്നാട് സർക്കാരും സ്വകാര്യ വ്യക്തിയും നൽകിയ ഹർജികൾ തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. മുൻപ് മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി സുപ്രീംകോടതി പൂർണ്ണമായും ശരിവച്ചു. സിഎംആർഎൽ എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് തിരിച്ചടി. വിജിലൻസ് എഫ്ഐആർ ഇടാനായി ഉത്തരവിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ പിണറായി വിജയന് അപ്പീൽ ഫയൽ ചെയ്യാൻ ഹൈക്കോടതി അനുമതി നൽകിയില്ല. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരുടെ അവകാശത്തെ ബാധിക്കില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. വീണാട്ടിയുടെയും പി എ മുഹമ്മദ് റിയാസിന്റെയും അപേക്ഷകളും കോടതി തള്ളിയിട്ടുണ്ട്. വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനെതിരെ നിയമപരമായ മറ്റു മാർഗ്ഗങ്ങൾ തേടുന്നതിനുള്ള അപേക്ഷകരുടെ അവകാശത്തെ സിംഗിൾ ബെഞ്ച് വിധി ബാധിച്ചിട്ടില്ലെന്ന് കോടതി വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ അപ്പീൽ നൽകുന്നതിനുള്ള അനുമതി തേടിക്കൊണ്ടുള്ള എല്ലാ അപേക്ഷകളും തള്ളിക്കളയുന്നുവെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. തങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ലെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമപരമല്ല എന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. സർക്കാരും ഹർജിക്കാർക്ക് അനുകൂലമായ നിലപാട് അറിയിച്ചു. എന്നാൽ അപ്പീലിന് അനുമതി നൽകരുതെന്നായിരുന്നു ഇഡി നിലപാട്. ഇത് പരിഗണിച്ചാണ് കോടതി തള്ളിയത്. വീണ്ടും അപ്പീൽ നൽകാനൊരുങ്ങി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പിണറായി അടക്കമുള്ളവർ നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടെ സുപ്രീംകോടതിയെ സമീപിക്കാൻ നീക്കം. അഴിമതിയിൽ തെളിവുണ്ടെങ്കിൽ പ്രാഥമിക അന്വേഷണം വേണ്ടെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ അഴിമതിക്കേസിൽ പ്രതിയായ ഒരാളെ കേൾക്കേണ്ടതില്ലെന്നും കോടതി വിധിച്ചിരുന്നു. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ. പിണറായി വിജയൻ വിചാരണ നേരിടുക എന്നതാണ് ഏറ്റവും അഭികാമ്യം. മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷണത്തെ എന്തിനാണ് ഭയക്കുന്നതെന്ന് കുഴൽനാടന്റെ ചോദ്യം. പിണറായി വിജയന് അനുകൂലമായ ഹൈക്കോടതിയിലെ സർക്കാർ നിലപാട് തള്ളി മാത്യു കുഴൽനാടൻ. കോടതിയിലെ സർക്കാർ നിലപാട് തെറ്റെന്ന് തെളിഞ്ഞു. എന്തുകൊണ്ട് എജി അങ്ങനെയൊരു നിലപാടെടുത്തുവെന്ന് വ്യക്തമല്ല. ബന്ധപ്പെട്ടവർ ഇക്കാര്യം പാർട്ടി വേദിയിൽ വിശദീകരിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്ന് കുഴൽനാടൻ. സിഎംആർ എക്സാലോജി കേസിൽ സർക്കാരിന് ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സർക്കാരിനറിയാം. രാഷ്ട്രീയ വിരോധം തീർക്കുന്നത് സർക്കാരിന്റെ ലക്ഷ്യമല്ലെന്നും മാത്യു കുഴൽനാടന്റെ വിമർശനത്തിന് ചെന്നിത്തലയുടെ മറുപടി. സർക്കാരിന് ഒരു തരത്തിലും ഇക്കാര്യത്തിൽ തെറ്റ് സംഭവിച്ചിട്ടില്ല. പ്രാഥമിക അന്വേഷണം നടത്തി തീരുമാനിക്കേണ്ട കാര്യം തന്നെയാണിതെന്നും രമേശ് ചെന്നിത്തല. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുടെ കള്ളക്കളി കോടതി പൊളിച്ചുവെന്ന് വി മുരളീധരൻ MLA. അന്വേഷണത്തിന് മടിച്ചു നിൽക്കുകയാണോ സർക്കാർ? പ്രതികൾക്കൊപ്പമാണോ സർക്കാർ നിൽക്കുന്നത്? ED കൃത്യമായ രേഖകളും തെളിവുകളും കൊടുത്തു. ആഭ്യന്തരമന്ത്രിയിൽ എന്ത് വിശ്വാസ്യതയാണ് ജനങ്ങൾക്കുണ്ടാവുകയെന്നും വി മുരളീധരന്റെ ചോദ്യം. രമേശ് ചെന്നിത്തലയ്ക്ക് പദവിയിൽ തുടരാൻ എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ? പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തുടരുന്നത് പ്രതിപക്ഷത്തിന് തന്നെ അപമാനം. പദവിയൊഴിഞ്ഞ് മറ്റാർക്കെങ്കിലും കൈമാറണം. സഭാതലത്തിൽ BJP സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ലെന്ന കാര്യം സ്പീക്കറെ അറിയിച്ചിട്ടുണ്ടെന്നും വി മുരളീധരൻ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്ക് ആശ്വാസം. ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. സെപ്റ്റംബർ 18 മുതൽ ടോമിൻ ജെ തച്ചങ്കരി ജയിലിലാണ്. കോട്ടയം വിജിലൻസ് കോടതിയാണ് ശിക്ഷിച്ചിരുന്നത്. ലഹരിക്കെതിരായ തൂഫാൻ പദ്ധതിക്കെതിരെ വിമർശനവുമായി BJP നേതാവും മുൻ DGPയുമായ ആർ ശ്രീലേഖ. തൂഫാൻ പരമ തട്ടിപ്പെന്ന് പോലീസുകാരിയായിരുന്ന തനിക്കറിയാമെന്ന് ശ്രീലേഖ. എന്നാൽ ശ്രീലേഖയുടെ പരാമർശത്തിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്ത്, ശ്രീലേഖയ്ക്ക് ഇതെന്തു പറ്റിയെന്നും രാഷ്ട്രീയ പരാമർശമാണ് അവർ നടത്തിയതെന്നും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തൂഫാൻ നടപടികളെ പിന്തുണയ്ക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധിക്കെതിരായ വിവാദ പ്രസംഗത്തിൽ BJP നേതാവും കൌൺസിലറുമായ ആർ ശ്രീലേഖയ്ക്കെതിരെ തിരുവനന്തപുരം പോലീസ് കമ്മീഷണർക്ക് പരാതി. UDF നേതാവും കൌൺസിലറുമായ KS ശബരിനാഥനാണ് പരാതി നൽകിയത്. മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നാരോപിച്ചാണ് കേസ്. രാഹുലിനെതിരെ ശ്രീലേഖ നടത്തിയ അധിക്ഷേപം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശ്രീലേഖയ്ക്കെതിരായ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതിയിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. BJP വൈസ് പ്രസിഡന്റ് ആർ ശ്രീലേഖയുടെ വിവാദ പരാമർശത്തിൽ ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിക്കാത്ത വി മുരളീധരൻ MLA. BJP വലിയൊരു പാർട്ടിയാണ്. ഓരോരുത്തരും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയും. അതെല്ലാം പാർട്ടിയുടെ ഔദ്യോഗിക പ്രതികരണമല്ലെന്ന് വി മുരളീധരൻ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ നിയമസഭയിൽ. പദ്ധതിയിൽ നിന്ന് പിന്മാറുമോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനാണ് നിയമസഭയിൽ മറുപടി. ഉപസമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ആയിരിക്കും തുടർ നടപടിയെന്നും മന്ത്രി. പദ്ധതി അറബിക്കടലിൽ എറിയാൻ ആർജവമുണ്ടെന്ന് പറഞ്ഞ UDF നേതാക്കൾ ഈ സഭയിലുണ്ടെന്ന് CPM നേതാവ് KN ബാലഗോപാൽ. PM നടപ്പാക്കാത്തതുകൊണ്ട് കേന്ദ്രവിഹിതം തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. 1607 കോടി രൂപയാണ് ഇങ്ങനെ തടഞ്ഞുവച്ചതെന്നും മന്ത്രി. അരംകോ കമ്പനിയുടെ ആസ്ഥാനത്തിനു നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ സൌദി അറേബ്യയ്ക്കെതിരെ ആക്രമണം ശക്തമായി തുടരുമെന്ന് ഹൂതി വിമതരുടെ മുന്നറിയിപ്പ്. സൌദിയിലെ വിമാനത്താവളങ്ങൾക്കും എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണം ശക്തമാക്കുമെന്നാണ് മുന്നറിയിപ്പ്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon. ഇപ്പോൾ സമയം 3:07.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Ayra's Auto AC Parts, #1 auto AC spare parts in the Middle East.
6: Current temperature in Dubai 34 degrees Celsius, humidity 34 degrees.
5: Weather update.
4: Was brought to you by Ayra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit ayras.me.
7: You are

0: മലയാളിഡാ ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0542245901.
2: നമസ്കാരം, ഗുഡ് ഈവനിങ്, എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ മലയാളി ഡായിലേക്ക്. നമ്മുടെ ഷീബ പറയുന്നത് പോലെ കേരവാട മക്കളെ എന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് നമ്മുടെ ഷീബയുടെ മാത്രം സ്വത്താണ്. അത് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയിലാണ് പറയുന്നത്, കേൾക്കാൻ തന്നെ ഒരു ചന്തമാണ്. യെസ്, എന്തായാലും എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ ഫ്രണ്ടായിട്ട് പാട്ടുകളെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ, പാട്ടുകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടെ ചേരാറുണ്ട്, നമ്മുടെ സ്വന്തം ഫൈസൽ റാസി. വെൽക്കം.
3: വെൽക്കം. താങ്ക് യു വെരി മച്ച്.
2: ഓക്കെ, അപ്പൊ എല്ലാവരും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയല്ലേ. അപ്പൊ
3: എന്തായാലും ഷീബ പറയുന്ന പോലെ നിങ്ങളെ ഒരു മാസ്റ്റർ പീസ്, ഒരു ഇത് എന്താണ്
2: എന്റെയോ? ഞാൻ പിന്നെ എപ്പോഴും എല്ലാം പറയുന്നു, ഓൾ ടൈപ്പ് ഓഫ് ഐറ്റംസും പറയും.
3: എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറെ വാക്കുകൾ ഉപയോഗിക്കുന്ന
2: മിഡ് മോർണിംഗ് വിത്ത് നിത്യ എന്നുള്ള ഷോ ആണ് ഞാൻ ചെയ്യുന്നത്. സോ ആ ഒരു ഷോയിൽ ആക്ച്വലി ആ ഒരു മിഡ് മോർണിംഗ് ടൈമിന് എന്ന് വെച്ചാൽ ഏർലി മോർണിംഗ് എന്ന് ഫാസ്റ്റ് ആക്കി കൊണ്ടുവരുന്നത് അക്ഷയാണ്. സോ അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിലോട്ട് മിഡ് മോർണിംഗ് കിട്ടുകയാണ്. ആക്ച്വലി നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ 10 മണിക്ക് ക്ലാസ്സിൽ, ഇപ്പൊ 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ ഒരു ചെറിയ ബ്രേക്ക് ഉണ്ടാവില്ലേ, ആ സമയം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഉറക്കം വരുന്ന ടൈമാ. ആ ടൈമിന് ഒന്ന് എനർജറ്റിക് ആക്കി എടുക്കുക എന്നുള്ളതാണ് എന്റെ തൊഴില്, അത് ഞാൻ ചെയ്തു പോകുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ മലയാളി ഡാന്ന് പറഞ്ഞാൽ ഈ ടൈമിലെല്ലാം ഉറക്കുന്നു എന്ന സമയം, അവിടെയാണ് നമ്മുടെ ഷീബ പൊലിപ്പിക്കാറുള്ളത് അല്ലേ, വ്യാഴാഴ്ചകളും നിങ്ങൾ രണ്ടുപേരും. ഓക്കെ, എനിവേ, എന്തായാലും നമ്മള് കുറെ ദിവസമായിട്ട് ഈ സിനിമയുടെ, നമ്മുടെ തേന്മാവിൻ കുമ്പത്തിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വല്ലാത്തൊരു നൊസ്റ്റാൾജി ഉള്ള ഒരു സിനിമയാണ് അല്ലേ. 90s ആൾക്കാർക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല.
3: അതില് പ്രത്യേകിച്ച് സോങ്ങുകള്, കള്ളിപ്പൂങ്കുയിലെ അങ്ങനെ കറുത്ത പെണ്ണെ, അങ്ങനെയുള്ള സോങ്സ് ഒക്കെ നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സോങ്സ് ആണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ പ്രണയം, നമ്മുടെ കൂട്ടുകാരുമൊത്തുള്ള സമയങ്ങൾ ഒക്കെ ആ കാലഘട്ടത്തിൽ 90s നമുക്ക് ഇതിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഓർമ്മ വരും.
2: ശരി,
3: കാലഘട്ടം ഓർമ്മ വരും.
2: ശരിയാണ്, അതല്ലേ എല്ലാ പാട്ടുകളും. ഒരു പാട്ടുകൾ പോലും എന്റെ മനസ്സിലൊരു നാണം, ആ പാട്ട് കള്ളിപ്പുങ്കുയിലെ, അതും പിന്നെ പറഞ്ഞ പോലെ കറുത്ത പെണ്ണെ നിന്നെ കാണാൻ.
3: ഒരു പ്രത്യേകത ഉണ്ട് ഇത്, ആദ്യം ഈ സോങ് ഒരു ആൽബം സോങ് ആയിട്ടാണ്
2: ഇറങ്ങിയിട്ടുണ്ട്. പറഞ്ഞോട്ടെ, കഥകൾ കേൾക്കട്ടെ.
3: ആ സോങ് പിന്നീട് ബേണി ഗിനേഷസ് ആണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ
3: വരികൾ. അപ്പൊ ഗിരീഷ് പുത്തഞ്ചേരിയൊക്കെ ഇങ്ങനെ കയറി വരുന്ന സമയമാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒക്കെ ഒരുപാട് നല്ല വരികൾ നമ്മൾ കേട്ടിട്ടുണ്ട്.
2: 90s അദ്ദേഹത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത്,
3: പുലരാൻ തുടങ്ങും ഒരു രാത്രിയിൽ എന്നുള്ള നല്ല നല്ല വരികൾ നമ്മളെ മനസ്സിൽ നമ്മളെ കൊണ്ടുപോയിട്ടുള്ള ഒരുപാട് നല്ല വരികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ബേണി ഗിനേഷസിന്റെ സംഗീതത്തിൽ വന്നൊരു പാട്ടായിരുന്നു കറുത്ത പെണ്ണ എന്ന പാട്ട്. പക്ഷെ അതിൽ സിനിമയിൽ വരുമ്പോൾ കുറച്ചും കൂടി ഇമ്പ്രവൈസ്ഡ് ആയിട്ട് ആ പാട്ട് വന്നിരുന്നു. പക്ഷെ അത് ആൽബം സോങ്സിൽ കുറച്ചും കൂടി വേറെ രീതിയിലായിരുന്നു.
2: ഓ ശരി, അപ്പൊ ആൽബമായിട്ട് അത് ഇറങ്ങിയിരുന്നു.
3: ആദ്യം ഇറങ്ങിയിരുന്നു.
2: ഓ ഓക്കെ, അതിന് ശേഷമാണ് തേന്മാവിൻ കുമ്പത്ത് എന്ന സിനിമയിലേക്ക് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളായി തന്നെ അത് ജനിച്ചത്.
3: അതെ അതെ. ഈ സംഗീതം കൊടുക്കുന്ന സമയത്ത് ബാബുരാജ് ആണെങ്കിലും ഒരുപാട് സോങ് അദ്ദേഹം തന്നെ പാടിയിട്ടുണ്ട് ആണ്, പിന്നീട് യേശുദാസ് പാടുന്നത്.
2: ഓക്കെ,
3: പക്ഷെ പിന്നീട് അത് അദ്ദേഹം പാടിയ പാട്ടുകൾ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. അത് കേൾക്കുമ്പോ അത് ആ യേശുദാസ് പാടിയ ഒരു വേർഷൻ അല്ലാതെ മറ്റൊരു രീതിയിൽ നമ്മൾ ആ സോങ്സ് ഒക്കെ ആസ്വദിക്കുന്നുണ്ട്. അതേപോലെയാണ് ഈ സോങ്.
2: ഓക്കെ, അപ്പൊ എനിക്കിത് ആദ്യത്തെ അറിവ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു രീതിയിൽ കൂടെ ഓൾറെഡി അത് എല്ലാവരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഒരു തവണ ആ പാട്ട് എങ്ങനെയെങ്കിലും തപ്പിയെടുത്തിട്ട് കൊണ്ടുവരാം. എന്നാൽ എന്തായാലും തേന്മാവിൻ കുമ്പത്ത് റീറിലീസ്, 4K റീറിലീസ് വന്നപ്പോ ഈ പറഞ്ഞ പോലെ ഇപ്പോ ആൽഫ കിഡ്സ് ആണ് കൂടുതൽ. അപ്പോ അതിൽ തന്നെ ഒരുപാട് കുട്ടികൾ പഴയ കാലത്തെ സിനിമകളെ ഒരുപാട് ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ഇടയിൽ തന്നെ ആൽഫ കിഡ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ഈ പറഞ്ഞ
3: ആ സിനിമക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ?
2: ഇല്ല.
3: അതിന്റെ പിക്ചറൈസേഷനിൽ 2 കളർ കോമ്പിനേഷൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, ബ്ലാക്കും റെഡും.
2: ഓക്കെ, അത് ശരിയാട്ടോ, പറയുമ്പോ നമുക്കത് മനസ്സിലാവുന്നുണ്ട്.
3: കാർത്തുമ്പിയുടെ വസ്ത്രധാരണ ആണെങ്കിലും പ്രകൃതി ആണെങ്കിലും എല്ലാം കറുപ്പും
2: റെഡും ആണ്,
3: ചുവപ്പും കളറാണ് അതില്
2: ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ ശരി, മാണിക്കിന്റെ ഷർട്ട് ഒക്കെ എടുത്ത് നോക്കിയാലും നമുക്കത്
3: ഫീൽ ഒരുപാട് അറിവുകൾ നമുക്ക്
2: തീർച്ചയായിട്ടും. അതുപോലെ കാർത്തുമ്പി ഇപ്പോഴും നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന ഇമേജസിലേക്ക് പോകുമ്പോ നമുക്കറിയാൻ സാധിക്കാറുണ്ട് ആ ഡ്രസ്സിന്റെ ഒരു ഹൈലൈറ്റ് എത്ര വലുതാണ് അല്ലേ. ഓക്കെ, എന്തായാലും ശരി, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കറുത്ത പെണ്ണേ എന്നുള്ള പാട്ടാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ പോകുന്നത്. ആ ഒരു കാലത്ത് 90s നമ്മൾ കണ്ട ആ മാധുര്യവും പ്രണയവും നൊസ്റ്റാൾജിയും ഒക്കെ മനസ്സിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് കേൾക്കാം.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங். மலையாளிடா
3: கேளுவா மக்களே, கேளுவா.
1: மலையாளிடா brought to you by
4: ஜோஷி வைத்தியர் ஆயுர்வேதிக் மெடிக்கல் சென்டர். பாரம்பரியத்தின் அறிவுகள் நாளையுடைய ஆரோக்கியம். துபாய் இன்வெஸ்ட்மென்ட் பார்க் 1 இல். கால் நவ 054-224-5901.
5: வெல்கம் பேக் டு மிட் மிட்மோர்னிங் அல்ல மலையாளிடா. மலையாளிடாயிலേക്ക് നിങ്ങൾ എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുമ്പോൾ നല്ല കുറെ പാട്ടുകൾ കേട്ട് മസ്തിഷ്ക മരണത്തിൽ അതൊന്നും പ്രശ്നമില്ല, നമ്മുടെ ആൾക്കാർ അതൊക്കെ അതിൻ്റെതായ രീതിയിൽ എടുത്തോളും. ഓക്കെ, എന്തായാലും മസ്തിഷ്ക മരണത്തിൽ ഒരു പാട്ടാണ് നമ്മൾ ട്രെൻഡിങ് സോങ് ആയിട്ട് കേട്ടത്. സിനിമ കണ്ടിരുന്നോ?
6: സിനിമ കണ്ടിട്ടില്ല.
5: ആ, ഞാൻ കണ്ടിരുന്നു. സിനിമയോട് എനിക്ക് വലിയ പ്രശ്നമില്ല, എന്നാലും പാട്ട് കൊള്ളാം. അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡി പാട്ടാണ്, അതുകൊണ്ട് നമുക്ക് ട്രെൻഡിങ് ആയിട്ട് തന്നെ അതുകൊണ്ടാണ് ആഡ് ചെയ്തത്.
6: റാപ്പ് സോങ് അടുത്ത കാലത്താണ്
5: കൂടുതലായിട്ട് വന്നത്. 2025 ലാസ്റ്റിലും ഒരു 6 കൂടുതലായിട്ടും.
6: ഫസ്റ്റ് റാപ്പ് സോങ് ഞാൻ ചെയ്ത സിനിമയിലായിരുന്നു ജേക്കബിന്റെ സ്വർഗരാജ്യം.
5: ആണോ? ഓക്കെ.
6: അതില് നമ്മളെ കാണിക്കുന്ന ആ സമയത്തൊക്കെ ഈ റാപ്പ് സോങ് ആയിരുന്നു.
5: എനിക്ക് ഓർക്കുന്നില്ല.
6: സ്റ്റീൽ കച്ചവടക്കാരനായിട്ട്.
5: ഓക്കെ. ഓ, അപ്പൊ ചുരുക്കം പറഞ്ഞ ഒരുപാട് സിനിമകളിലുണ്ട്, ഒരുപാട് ഒരുപാട്. ഓക്കെ, എനിവേ, നമ്മളിനി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമുക്ക് മറ്റു കാര്യങ്ങൾ പറയാം. അതോടൊപ്പം എനിക്ക് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ജോഷി വൈദ്യർ ആയുർവേദ മെഡിക്കൽ സെന്ററിൽ കുറെ അധികം റിലാക്സേഷൻ പാക്കേജ് കൊടുക്കുന്നുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാം.
6: അതിനകത്ത് നമുക്ക് ഈ ഫുൾ ബോഡി മസാജ്, അതുപോലെ തന്നെ ഫുട്ട് മസാജ്, അങ്ങനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഈ കൂടുതൽ ഇമ്മ്യൂണിറ്റി കിട്ടുന്നതിനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ആയുർവേദമാണ്. ആയുർവേദത്തിനകത്ത് നമുക്ക് ഈവൻ നമുക്ക് എപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ക്യാൻസർ സെൽസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ വരുന്നതൊക്കെ അത് ഇല്ലാതാക്കി കളയാൻ ഇതുപോലെ നമ്മൾ ആക്ടിവേറ്റ് ആയിട്ടുള്ള ഈ മസാജിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇടക്ക് ഉണ്ടാവുമ്പോൾ അതിനെ തടയാനും ആ സെൽസ് ക്യാൻസറിലേക്ക് പോകുന്നതിനെ പിന്നിലേക്ക് വന്ന് അത് ആക്റ്റീവ് ആവാനും നല്ല രീതിയിലായി
5: കൊണ്ടുപോകാനൊക്കെ.
6: ചില സെല്ലുകളിലൊക്കെയാണ് നമുക്ക് എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇൻഡസ്റ്റൈനിലാവും, കുടലിലാവും, ബ്രസ്റ്റിലാവും, എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഇത് വരാം. എന്ത് ക്യാൻസർ സെൽസിന്റെ ഒരു ഇത് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയിട്ടാണ്.
5: റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും ജോഷി വൈദ്യർ ആയുർവേദ മെഡിക്കൽ സെന്ററിലേക്ക് പോകാം.
6: നമ്മളൊരു ഇവിടുത്തെ ഒരു കാലഘട്ടം, ഒരു കാലാവസ്ഥ നോക്കുമ്പോൾ ഒരു പീക്ക് ടൈമിലുള്ള ഒരു ചൂട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഹോട്ട് സീസൺ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ചേഞ്ചിങ് സീസണാണ്. ഈ സമയത്ത് അസുഖങ്ങൾ വരാനും ഒക്കെ കൂടുതൽ സാധ്യതകളുള്ള സമയമാണ്. ഇതിലേക്കൊരു ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് കൂടുതൽ കിട്ടുക എന്നുള്ളത് നമുക്ക് ഇങ്ങനെയുള്ള ആയുർവേദ ട്രീറ്റ്മെന്റിലൂടെ
5: സാധ്യമാണ്.
6: ഇവർ കൊടുക്കുന്ന ഓഫർ എന്ന് പറയുന്നത് 149 ദിർഹംസിന്റെ ഓഫറാണ്. സാധാരണ അത് 600 ദിർഹംസ്, 500 ദിർഹംസിനൊക്കെ ചെയ്യുന്നത്.
5: അതില്
6: ഈ പാക്കും ഫേഷ്യൽ പാക്കും കൂടി
5: ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതിന് 149 ദിർഹംസിന്റെ പാക്കേജ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഒരു കാലാവസ്ഥ മാറുന്നില്ല, സീസൺ ഒന്ന് ചേഞ്ച് ചെയ്യുന്ന ഒരു ടൈം ആയതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും പോവാം.
6: അത് നമ്മുടെ റേഡിയോയിലൂടെ ആണെങ്കിൽ ഇങ്ങനെ വളരെ കുറച്ച് പൈസ കൊടുത്തിട്ട് തന്നെ നമുക്കിതൊക്കെ
5: നിങ്ങൾ കേട്ടല്ലോ, അതുപോലെ ചെയ്യാം. നമ്മളിനി അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകത, രാവിലെ മുതലോ എല്ലാവരും ആഘോഷ തിരവിലാണ്. യെസ്, അപ്പൊ അതുകൊണ്ട് ജയിലർ 2 എന്ന് പറയുമ്പോൾ മലയാളികൾക്കും തമിഴർക്കും ഒരുപോലെ ആവേശമാണ് നമ്മുടെ ലാലേട്ടനും രജനീകാന്തും. എന്തായാലും ഇവിടെ എന്റെ മുന്നിലിരിക്കുന്ന ഫൈസൽ റാസി എന്ന് പറയുന്ന ഒരു ആക്ടർ, അദ്ദേഹം തീർച്ചയായിട്ടും രജനീകാന്തിനൊപ്പം അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിനെ കുറിച്ചുള്ള അനുഭവം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ആ പാട്ടിലേക്ക് പോവാം.
6: രജനീകാന്തിന്റെ കൂടെ 2.0 ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് അദ്ദേഹം ഈ റീഡിങ് ഹാബിറ്റ് ഉള്ള ഒരാളാണ്. എപ്പോഴും പുസ്തകങ്ങൾ വായിക്കുക, മറ്റുള്ളവരുടെയൊക്കെ സംസാരിക്കുന്നത് വളരെ കുറവായിരിക്കും. പക്ഷെ എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു നല്ല സ്റ്റാറാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഈ കോസ്റ്റ്യൂമിൽ, ഫിലിം കോസ്റ്റ്യൂമിൽ ഇരിക്കുന്ന സമയത്ത് വേറെ ആരില്ല. അപ്പൊ ഞാൻ അടുത്ത് ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇന്ത് കോസ്റ്റ്യൂമിലെ മുടിയത് എന്ന് പറഞ്ഞു. അപ്പുറം ഞാനത് ഇനി, കാരണം ഞാൻ പുള്ളിയുടെ കൂടെ അന്ന സിനിമ വരണം, പിന്നെ ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചെന്ന് പറയണമെങ്കിൽ വേറൊരാളോട് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല.
5: സത്യം.
6: അങ്ങനെ കോസ്റ്റ്യൂം ചേഞ്ചിങ്ങിന്റെ സമയമായി ഈവനിങ്ങില്. അപ്പൊ ഒരു സെക്യൂരിറ്റി ഓടി വന്നിട്ട് പറഞ്ഞു സാർ കൂപ്പിടറാങ്കേ പറഞ്ഞു. അങ്ങനെ ഞാന് ഓടിച്ചെന്നു. ആ പുള്ളി ആ ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചത് പുള്ളിയുടെ ഉള്ളില് എന്നെ വിളിപ്പിച്ച് ഫോട്ടോ
5: എടുത്തു. കോസ്റ്റ്യൂം ചേഞ്ചിന് ശേഷമാണോ?
6: കോസ്റ്റ്യൂം സിനിമയിലെ കോസ്റ്റ്യൂമിൽ എന്തായാലും
5: എടുക്കാൻ പറ്റില്ല.
6: കോസ്റ്റ്യൂമില് അവര് എടുക്ക പുറത്തു വിടാൻ പാടില്ലല്ലോ നമ്മുടെ കോസ്റ്റ്യൂം. അപ്പോ രജനീകാന്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു ഒരുപാട് അതായത് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ലോകം തന്നെ ഉണ്ട്. അത് തമിഴര് മാത്രമല്ല, ലോകത്തിലല്ല, ജപ്പാനിലൊക്കെ അദ്ദേഹത്തിന് ഒരുപാട്
5: ആരാധകരുണ്ട്.
6: ഈ സിനിമ ഇന്ന് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത സിനിമ ഇടതടവില്ലാതെ നിർത്താതെ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നെഗറ്റീവ് ഈയൊരൊറ്റ സിനിമക്ക് ഇതുവരെ വന്നിട്ടില്ല.
5: ഒരു
6: ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങുമ്പോൾ നെഗറ്റീവ് ആരെങ്കിലും പറയും. ഇതെന്ത് കാരണം എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ സിനിമയില് നോ ലോജിക്, ഉള്ളി തലയോർ മാജിക്. ലോജിക് ആൾക്കാർ നോക്കില്ല. പുള്ളി 50 ആളൊക്കെ ഇടിച്ചിടുന്നുണ്ട്, പക്ഷെ അത് പുള്ളി അങ്ങനെ
5: ഇടിച്ചിടും.
6: വേറൊരാളാണെങ്കിൽ വേറൊരു
5: നമ്മളത് ക്രിട്ടിസൈസ് ചെയ്യും,
6: വേറൊരു സൂപ്പർ പുള്ളി തലയോർ മാജിക്. ലോജിക് ആൾക്കാർ നോക്കില്ല. പുള്ളി 50 ആളൊക്കെ ഇടിച്ചിടുന്നുണ്ട്, പക്ഷെ അത് പുള്ളി അങ്ങനെ ഇടിച്ചിടും.

0: അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ്
1: താരങ്ങളുണ്ട്. ഫസ്റ്റിലും ഉണ്ടായിരുന്നല്ലോ, വിനായകനായിരുന്നില്ലേ അത് ലീഡ് ചെയ്ത്
0: കൊണ്ടുപോയത്.
1: അതെ, തീർച്ചയായിട്ടും. എന്തായാലും ഇന്ന് കാണാൻ, ഇപ്പം ഹോം സ്ക്രീനിങ്ങിലൂടെ ഇന്ന് ഭാഗമായവർക്കെല്ലാം നമ്മൾ ഓൾറെഡി കൺഗ്രാജുലേഷൻസ് മെസ്സേജ് ഒക്കെ അയച്ചു കൊടുത്തു. അനുവി അല്ലാതെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി മൂവിയൊക്കെ കാണുക. എന്നൊരു കഥ നാളെ പറയരുത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അത് മാത്രം അറിഞ്ഞാൽ മതി.
0: യെസ്,
1: നമുക്കൊരു കാര്യം ചെയ്യാം, എന്തിനല്ല കിളി മഞ്ചാരം എന്ന് പറഞ്ഞാൽ കിടിലൻ പാട്ട് തന്നെ അത് കേട്ടാലോ.
0: കേൾക്കാം.
1: യെസ്,
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Heart was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Traffic update. Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC അപ്ലൈ.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽപ്പാണ്ടിയനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മഞ്ചാറമൂട്, SJ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: Listening to Home 92.2 FM. Home is a feeling.
3: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
5: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ വിറയ്ക്കണം.
3: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC-ൽ റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
2: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്,
7: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടാ.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: മലയാളിട ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0542245901.
2: യെസ് മലയാളി ഡാ തുടരുകയാണ് ഹോം 92.2 FM-ൽ. ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കൂടെ ഇവിടെ തന്നെയുണ്ട്. എന്നാലും ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്, ഷീബ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഷീബ ഇന്നലെയും ഇന്നും വോയിസ് റെസ്റ്റ് എടുക്കുകയാണ്. നാളെ വന്ന് അടിച്ചു പൊളിച്ച് കയറി വാടാ മക്കളെ കയറി വന്നൊക്കെ പറയണ്ടേ, അതിന് ആരോഗ്യം വേണ്ടേ. അതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും പനിയും ഒക്കെ ആയതുകൊണ്ട് ആൾ കുറച്ച് റെസ്റ്റിലാണ്. റെസ്റ്റ് എടുത്തോട്ടെ, ഞാനിവിടെ ഉണ്ടല്ലോ.
3: ഷീബ പൂർവ്വാധികം
2: ശക്തിയോടെ തിരിച്ചു വരട്ടെ. അതെ, അത് മാത്രമല്ല ഷാർജ അൽദെയ്ദിൽ നല്ല മഴയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ നമ്മുടെ ഫോർകാസ്റ്റിൽ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഈ ആഴ്ച മഴ ഉണ്ടെന്നാണ് പറഞ്ഞത്.
3: ക്ലൈമറ്റ് രണ്ട് ദിവസത്തിനുള്ളിൽ കുറച്ച് മഴ അവിടെയും ഇവിടെ
2: ഉണ്ടാവും. പക്ഷെ ഇതാണ് പ്രശ്നം, എവിടെയോ പെയ്യുന്നത് കണ്ട് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു.
3: ഒരു കാര്യം നമ്മൾ സമ്മതിക്കാതെ നിർത്തില്ല. ഓരോ ദിവസവും നമുക്ക് കുറച്ചൊന്ന് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു
2: കാലാവസ്ഥ മാറിയിട്ടുണ്ട്.
3: കാലാവസ്ഥ മാറി,
2: കാരണം നമുക്കിപ്പോ
3: ടെമ്പറേച്ചർ നമുക്ക് കുറച്ചും കൂടി നാട്ടിലെ പോലെയൊക്കെ
2: ആയി തുടങ്ങിയിട്ടുണ്ട്.
3: പുറത്ത് ഇറങ്ങി നടക്കും.
2: പക്ഷെ 12 മണിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, ഉച്ചയ്ക്ക് 12 മണിക്ക്
3: വൈകുന്നേരങ്ങളിലല്ല.
2: പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് AC യൂസ് ചെയ്യുമ്പോ ഇപ്പൊ നേരത്തെ പോലെ അത്ര കൂട്ടിയിടേണ്ട ആവശ്യമില്ല, കാരണം തണുത്ത് വിറക്കില്ല. അത്ര
3: മാത്രമല്ല, നമ്മള് പുറത്ത് ആ ചൂട് ഓവർകം ചെയ്യാനുള്ള ഒരു AC കപ്പാസിറ്റി വളരെ ഇതായിരുന്നു. എത്ര ഏത് സമയത്താണെങ്കിലും ആ ഒരു തണുപ്പ് കിട്ടിയിരുന്നില്ല.
2: അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അതൊരു വലിയ കാര്യമാണ്. മഴ പെയ്യട്ടെ. മഴ പെയ്യുന്നതിനോടൊപ്പം മഴ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു വാക്കാണ്. അപ്പൊ ആ ഇഷ്ടത്തിൽ നിന്ന് ഞങ്ങൾ തുടങ്ങാണ്. ഇഷ്ടം എന്ന പേരിൽ ഒരുപാട് പാട്ടുകൾ മലയാള സിനിമയിലും മലയാള ചലച്ചിത്ര ഗാനങ്ങളിലും ആൽബംസിലും ഒക്കെ വന്ന് നമ്മളെ കൊതിപ്പിച്ചു പോയിട്ടുള്ള ഇഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഫൈസലിന് എന്താണ് ഇഷ്ടത്തെ കുറിച്ച്, ഏത് പാട്ട് കേൾക്കണം എന്നാണ്?
3: അല്ലെങ്കിൽ കുറിച്ച് ഒരു പാട്ട്, ഞാനൊരു ട്രെയിൻ യാത്രയിൽ എന്റെ ഒരു സുഹൃത്തുണ്ട് മൻസൂർ അഹമ്മദ്. അപ്പൊ ഞങ്ങള് അന്ന് ആൽബംസ്, ഞാൻ കൊല്ലം ഷാഫി അങ്ങനെയൊക്കെ ആൽബംസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വരുന്ന സമയമാണ്. അപ്പൊ അന്ന് ആൽബം സോങ്സ് ഒക്കെ ഈ മിസ്റ്റ് എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, ഡ്യൂ ഡ്രോപ്സ് എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോ ഞങ്ങൾക്ക് കുറച്ച് ഹൈ ലെവലിലുള്ള ആൽബംസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെന്നൈയിൽ പോകുന്ന സമയത്ത് മൻസൂർ എനിക്ക് ഇഷ്ടം, എനിക്കിഷ്ടം, ആരോടും തോന്നാത്തൊരിഷ്ടം, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് വരികൾ, ഇങ്ങനെ വാക്കുകള്, സംസാരിക്കുന്ന വാക്കുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൽ ഇവിടെ കവിത, ഇതിൽ കവിത അല്ല, ഇത് വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെ. പിന്നെ എന്റെ കയ്യിൽ വേറൊന്നും കൂടി ഉണ്ട് പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്ന് പറഞ്ഞേ, മഴക്കാലമല്ലേ മഴയല്ലേ, മഞ്ഞുകാലമല്ലേ മഞ്ഞല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിലും കവിത അല്ല, പക്ഷെ ആ സിനിമ മ്യൂസിക് ചെയ്ത്, തേജ് മ്യൂസിക് ചെയ്ത് ആ സിനിമ വന്ന്, അല്ല സോറി, ആ സോങ് ആ മ്യൂസിക് ചെയ്ത് വന്നപ്പോ, കമ്പോസ് ചെയ്ത് വന്നപ്പോ വേറെ ലെവലായി. നമ്മൾ ആ പറഞ്ഞ പോയം വളരെ ഹിറ്റായി. ഇപ്പൊ കുടജാദ്രിയിൽ അദ്ദേഹം എഴുതിയതാണ്
2: കുടജാദ്രി.
3: ഈ സോങ് മഴക്കാലമല്ലേ മഴയല്ലേ, ഇഷ്ടം എനിക്കിഷ്ടം, കുറെ സോങ് അങ്ങനെ സോങ്സ് നമ്മൾ അറിയപ്പെടാതെ പോയ, ആരാണ് എഴുതിയത്, ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് അറിയപ്പെടാതെ പോയ
2: പാട്ടുകളാണ്. ആൽബം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്ന പാട്ടുകളാണ് ഇപ്പൊ ഫൈസൽ പറഞ്ഞത്.
3: അതെ അതെ, അത് എല്ലാവരും ഈസ്റ്റ് കോസ്റ്റിന്റെ ആൽബം എന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നത്. അത് ഈസ്റ്റ് കോസ്റ്റിന്റെ ആൽബം അല്ല, നമ്മളൊരു ക്രിയേഷൻസ് ആണ് ഈ ആൽബംസ് ഒക്കെ.
2: ശരി, ഈ പാട്ട് പാടിയത് ശങ്കർ മഹാദേവനാണല്ലേ. ഓക്കെ, വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഇഷ്ടം മാത്രമേ ഉള്ളൂ ഇതില്,
3: എനിക്കിഷ്ടം, ആരോടും തോന്നാത്തൊരിഷ്ടം.
2: നല്ല പാട്ടാണ്, നല്ല വരികളാണ്. അതിന്റെ പിന്നിലെ ആ കഥ കൂടി അറിഞ്ഞപ്പോ പാട്ട് കേൾക്കാൻ ഒരു പ്രത്യേക ഇഷ്ടം. അപ്പൊ നമുക്ക് ആ ഇഷ്ടത്തിലുള്ള പാട്ടോടുകൂടി നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ടോക്ക് ഇനി അടുത്ത ആഴ്ചയായിരിക്കും വരാൻ പോകുന്നത്. താങ്ക് യു ഫൈസലും, കുറെ തിരക്കുകൾക്കിടയിലാണ്. ഇനി നാളെ വീക്കെൻഡ് ആണ്, ഇന്ന് ജയിലർ കാണാൻ പോണ്ടേ,
3: ജയിലർ കാണാൻ പോണം.
2: അപ്പൊ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച.
3: റേഡിയോ ഒരുപാട് ശ്രോതാക്കൾക്ക്
2: ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരുമായിട്ട് ചേർന്ന് ഹോം സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇന്ന് ജയിലർ കാണാം. ആ ഒരു ഇഷ്ടവും പങ്കുവെക്കുന്നു. നമ്മൾ അടുത്ത ഇഷ്ടത്തിലേക്ക് കിടക്കുകയാണ്. എൻജോയ് ദ സോങ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളി ഡാ ഓൺ ഹോം 92.2 FM.
4: You're listening to Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
0: യു ആർ ലിസണിംഗ് ടു ഹോം.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കിഫ്ബിയിൽ സമഗ്ര പൊളിച്ചെടുത്ത കിഫ്ബി നിർത്തലാക്കുന്നത് കനത്ത പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് തോമസ് ഐസക്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കിഫ്ബിയിൽ സമഗ്ര പൊളിച്ചെടുത്ത് നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു. കിഫ്ബി ഈ രീതിയിൽ തുടരേണ്ടതില്ലെന്നാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. കിഫ്ബി സർക്കാരിന് വൻ ബാധ്യതയെന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കിഫ്ബി ഭൂമി ഏറ്റെടുക്കലിൽ ഗുരുതര ക്രമക്കേടുണ്ടെന്നും കണ്ണൂരിൽ ഭൂമി വിലയുടെ അഞ്ചിരട്ടി നൽകി 3829 ഏക്കർ 9572 കോടിക്ക് ഏറ്റെടുത്തതിൽ സമഗ്രാന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. കടമെടുപ്പ് അവസാനിപ്പിക്കാനും തുടരുന്ന പദ്ധതികളിൽ സമഗ്ര പരിശോധനയ്ക്കും റിപ്പോർട്ടിൽ ശുപാർശ നൽകിയിട്ടുണ്ട്. കിഫ്ബി നിർത്തലാക്കുന്നത് കേരളത്തിന് വലിയ ആഘാതമെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ബജറ്റിലെ പണം കൊണ്ട് മാത്രം പശ്ചാത്തല വികസന പദ്ധതികൾ നടപ്പിലാകില്ല. സംസ്ഥാന സർക്കാരിന്റെ പ്രൊജക്ടുകൾ പ്രതിസന്ധിയിലാകും. പ്രഖ്യാപിച്ചതിൽ പകുതി പദ്ധതികളെ കേരളത്തിൽ നടപ്പിലാകൂ എന്നും തോമസ് ഐസക്. കിഫ്ബിയുടെ ക്രെഡിബിലിറ്റി സർക്കാർ തകർത്തു. വായ്പയെടുക്കുന്നതിലെ സാങ്കേതികത മറികടക്കാനാണ് കിഫ്ബി രൂപീകരിച്ചത്. കിഫ്ബിയുടെ 30,000 കോടി ക്യാഷായും ഡെപ്പോസിറ്റായുമുണ്ട്. അതാണ് മുഖ്യമന്ത്രി ബി ഡി സതീശൻ ലക്ഷ്യമിടുന്നത്. പദ്ധതികളിൽ അഴിമതിയുണ്ടെങ്കിൽ ഏതന്വേഷണവും നടക്കട്ടെയെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ചീഫ് ജസ്റ്റിസിനെതിരായ വിവാദ എക്സ്പോസ്റ്റിന്റെ പേരിൽ KPCC സുപ്രീം കോടതിയുടെ നോട്ടീസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി സുപ്രീം കോടതിയിലേക്കുള്ള ഇന്ത്യാ സഖ്യത്തിന്റെ മാർച്ചിനിടെയായിരുന്നു വിവാദ എക്സ്പോസ്റ്റ്. കോൺഗ്രസ് കേരള ഘടകത്തിന്റെ ഔദ്യോഗിക എക്സ്പേജിലാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത്. ഇന്ത്യാ സഖ്യ നേതാക്കളെ കാണാൻ നിയമ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ സാധിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചതിലുള്ള രോഷമായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത്. സൂര്യകാന്ത് രാജിവയ്ക്കൂ പകരം ആളെ ഞങ്ങൾ കണ്ടെത്താം എന്നതടക്കമുള്ള കുറിപ്പ് വിവാദമായതോടെ ഉടൻ പിൻവലിക്കുകയും ചെയ്തു. സംഭവത്തിൽ ഉത്തരവാദിയായ വ്യക്തിയെ ചുമതലയിൽ നിന്ന് നീക്കിയതായി പിന്നീട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചിരുന്നു. KPCC നേതൃത്വത്തിന്റെ അറിവോ സമ്മതമോ കൂടിയാലോചനയോ ഇല്ലാതെയാണ് പോസ്റ്റ് പ്രസിദ്ധീകരിച്ചതെന്നും സംഭവത്തിൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പോസ്റ്റ് വന്നതെന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. എന്നാൽ വിഷയം ചൂണ്ടിക്കാട്ടി ഹർജി എത്തിയതോടെയാണ് സുപ്രീംകോടതി ഇപ്പോൾ KPCC നോട്ടീസ് അയച്ചത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ത്യ മുന്നണി നൽകിയ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. ഫോം 6 ബന്ധപ്പെട്ട ഹർജികളിലും നോട്ടീസ്. ജന്തർമന്ദർ പ്രതിഷേധ ഇടമല്ലാതാക്കിയ തീരുമാനത്തിനെതിരായ ഹർജികളിലും കേന്ദ്ര സർക്കാരിന് നോട്ടീസ് നൽകി. ഇന്ത്യാ സഖ്യത്തിന്റെ സുപ്രീംകോടതിയിലേക്കുള്ള മാർച്ചിൽ ചീഫ് ജസ്റ്റിസിന് അതൃപ്തിയെന്ന് റിപ്പോർട്ട്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് നോട്ടീസ്. സുപ്രീംകോടതി പരിസരത്തെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ നിർദ്ദേശം. ഡൽഹിയിൽ ഇന്റർനെറ്റ് റദ്ദാക്കിയ നടപടിയിൽ സുപ്രീംകോടതിയിൽ നിരുപാധികം മാപ്പപേക്ഷിച്ചു കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനാണ് മാപ്പപേക്ഷ നൽകിയത്. കോടതി അലക്ഷ്യ നടപടികൾ കേന്ദ്ര സർക്കാരിനെതിരെയും ഡൽഹി പോലീസിനെതിരെയും ആരംഭിച്ചു. ഇത് പരിഗണിക്കാനിരിക്കെയാണ് മാപ്പപേക്ഷയുമായി കേന്ദ്രം സുപ്രീംകോടതിയിൽ എത്തിയത്. ബോളിവുഡ് താരം ഇമ്രാൻഖാനോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ട മുംബൈ പോലീസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഈ മാസം 10 നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്നാണിത്. ഈ മാസം 28 ഇന്ത്യ വിടണമെന്ന ആവശ്യം. ഇന്ത്യൻ പൌരനല്ലാത്തൊരാൾ രാഷ്ട്രീയ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ഫോറിനേഴ്സ് ആക്ട് നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് നടപടി. US പൌരത്വമുള്ള ഇമ്രാൻഖാനെ ഉടൻ നാടുകടത്തണമെന്ന് BJP നേതാവ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഹിന്ദുമതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത വ്യക്തിക്ക് മതം മാറിയെന്ന കാരണത്താൽ മാത്രം പിന്നാക്ക വിഭാഗക്കാർക്കുള്ള സംവരണ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകില്ലെന്ന് സുപ്രീംകോടതി. തമിഴ്നാട് സർക്കാരും സ്വകാര്യ വ്യക്തിയും നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. CMR ലക്സാലുജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് തിരിച്ചടി. വിജിലൻസ് FIR ഇടാനായി ഉത്തരവിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ പിണറായി വിജയന് അപ്പീൽ ഫയൽ ചെയ്യാൻ ഹൈക്കോടതി അനുമതി നൽകിയില്ല. തങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ലെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമപരമല്ല എന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. വീണ്ടും അപ്പീൽ നൽകാൻ ഒരുങ്ങി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. CMR ലെക്സാലോജി കിടപാടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്യു കുഴൽനാടൻ MLA. പിണറായി വിജയൻ അനുകൂലമായ ഹൈക്കോടതിയിലെ സർക്കാർ നിലപാട് മാത്യു കുഴൽനാടൻ തള്ളി. സർക്കാരിന് ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സർക്കാരിനറിയാം. രാഷ്ട്രീയ വിരോധം തീർക്കുന്നത് സർക്കാരിന്റെ ലക്ഷ്യമല്ലെന്നും കുഴൽനാടന്റെ വിമർശനത്തിന് ചെന്നിത്തലയുടെ മറുപടി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ DGP ടോമിൻജെ തച്ചങ്കരിക്ക് ആശ്വാസം. ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. സെപ്റ്റംബർ 18 മുതൽ അദ്ദേഹം ജയിലിലാണ്. കോട്ടയം വിജിലൻസ് കോടതിയായിരുന്നു ശിക്ഷ വിധിച്ചത്. രാഹുൽ ഗാന്ധിക്കെതിരായ വിവാദ പ്രസംഗത്തിൽ ബി ജെ പി നേതാവും തിരുവനന്തപുരം കൌൺസിലറുമായ ആശ്രയ് ലേഖയ്ക്കെതിരെ പോലീസ് കമ്മീഷണർക്ക് പരാതി. യു ഡി എഫ് നേതാവും കൌൺസിലറുമായ ശബരിനാഥനാണ് പരാതി നൽകിയത്. മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നാരോപിച്ചാണ് പരാതി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തിപരമായി ശ്രീ ലേഖ അധിക്ഷേപിച്ചെന്നും പരാതിയിൽ പറയുന്നു. പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പദ്ധതിയിൽ നിന്ന് പിന്മാറുമോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനാണ് നിയമസഭയിലെ മറുപടി. വനാതിർത്തി മേഖലയിലെ നിർമ്മാണങ്ങൾ പൊളിക്കുന്നതിനെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ പോര്. റവന്യൂ ഭൂമിയിൽ കർഷകർ കെട്ടിയ വേലികൾ വനം വകുപ്പ് പൊളിക്കുന്നതിന് പിന്നിൽ ഗൂഢ ഉദ്ദേശമുണ്ടെന്ന് പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ. സൌദി അറാംകോ കമ്പനിയുടെ ആസ്ഥാനത്തിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ സൌദി അറേബ്യയ്ക്കെതിരെ ആക്രമണം ശക്തമായി തുടരുമെന്ന് ഹൂതി വിമതരുടെ മുന്നറിയിപ്പ്. സൌദി അറേബ്യയിലെ വിമാനത്താവളങ്ങൾക്കും എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണം ശക്തമാക്കുമെന്നാണ് മുന്നറിയിപ്പ്. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ. എഫ് പി അവലോകന റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുകയാണ്. റിപ്പോർട്ടിലുള്ളത് ഗുരുതര നിരീക്ഷണങ്ങളെന്ന് മുഖ്യമന്ത്രി. ഭൂമി ഏറ്റെടുക്കലിൽ വൻ ക്രമക്കേടെന്നും വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. അടുത്ത വാർത്ത 5 മണിക്ക്.
4: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
3: ഗുഡ് ഈവനിംഗ്. സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: വെരി ഗുഡ് ഈവനിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 64%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: You are listening to Home 92.2 FM. Home is a feeling.
1: കേരളത്തിന്റെ പ്രിയപ്പെട്ട അച്ചായൻസ് ഗോൾഡ് ഇനി ദുബായിലും. അതെ, നിങ്ങളുടെ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന വില അത് അച്ചായൻസ് ഗോൾഡിൽ മാത്രം. അച്ചായൻസ് ഗോൾഡ്, UW മാൾ, കരാമ, ദുബായ്.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: സാലറി വരുന്നേ പോന്ന് അറിയുന്നേ ഇല്ല. ചെറുതായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ.
2: നമുക്ക് കുറച്ച് ഗോൾഡ് വാങ്ങി വെച്ചാലോ?
1: ഗോൾഡോ? അത്ര വലിയ എമൗണ്ട് ഒന്നും അല്ല, ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും തുടങ്ങുന്ന കാര്യം പറഞ്ഞേ.
2: ആ കാര്യത്തിൽ ടെൻഷനേ വേണ്ട. ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഏറ്റവും സുരക്ഷിതമായി വെറും 10 ദിർഹംസ് മുതൽ സ്വർണം വാങ്ങാം. അതെ, ഏറ്റവും ബെസ്റ്റ് ഹോൾസെയിൽ പ്രൈസിൽ ദുബായ്, ഷാർജ, അബുദാബി എന്നിവിടങ്ങളിലുള്ള ഔട്ട്ലെറ്റ്സിൽ നിന്നും ഗോൾഡ് ആയി റെഡീം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പിലൂടെ ഗോൾഡ് വാങ്ങുമ്പോൾ യാതൊരുവിധ മേക്കിംഗ് ചാർജോ സർവീസ് ചാർജോ ഇല്ല. ഇനി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്താലും യാതൊരുവിധ സർവീസ് ചാർജോ മറ്റ് ഹിഡൻ ചാർജസോ ഇല്ല.
1: അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ?
2: ഇനി എന്തിനു മടിക്കണം? ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പ്, ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.
3: സ്റ്റേ കണക്റ്റഡ് വിത്ത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: Let's talk with Mini Padma.
4: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് CMRL എക്സാലോജി കേസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാരണം, പിണറായി വിജയനെ വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. കേസിലെ സർക്കാർ നിലപാടിനെതിരെ മാത്യു കുഴൽനാടൻ MLA രംഗത്തെത്തിയിരിക്കുന്ന ഒരു ദിവസം മാത്യു കുഴൽനാടൻ MLAക്ക് ശക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാരിന് ഈ വിഷയത്തിൽ തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല. രാഷ്ട്രീയ എതിരാളികളോട് രാഷ്ട്രീയപരമായിട്ട് നീങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുള്ളൂ. വേറെ രീതിയിൽ അവരെ വേട്ടയാടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഒരു പടി കൂടി കടന്നുകൊണ്ട് രമേശ് ചെന്നിത്തല പറയുന്നു. പിണറായിക്കെതിരായ കേസിലെ കോൺഗ്രസിലെ ഭിന്നസ്വരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. കഴിഞ്ഞ ദിവസം ഇതെടുത്തു, ഇപ്പം എന്താ വീണ്ടും എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അപ്ഡേഷൻ വാർത്ത. കോൺഗ്രസിൽ കൂടുതലായിട്ട് ഭിന്നസ്വരം. ഇന്ന് AG തെറ്റുപറ്റി. അത് കൃത്യമായിട്ട് പാർട്ടി വേദികളിൽ പാർട്ടി വിശദീകരിക്കേണ്ടി വരുമെന്ന് മാത്യു കുഴൽനാടൻ പറയുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ CMRL എക്സാലോജിക്കിലെ ED കേസും വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് രണ്ടഭിപ്രായമുണ്ടോ? CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് തിരിച്ചടിയുണ്ടായ ദിവസം. വിജിലൻസ് FIR ഇടാനായി ഉത്തരവിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ പിണറായി വിജയൻ അപ്പീൽ ഫയൽ ചെയ്യാൻ ഹൈക്കോടതി അനുമതി നൽകിയില്ല എന്നാണ് വാർത്ത. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. 800-9220. വീണാട്ടിയുടെയും മുഹമ്മദ് റിയാസിന്റെയും അപേക്ഷകളെല്ലാം കോടതി തള്ളിയിട്ടുണ്ട്. എന്തായാലും സുപ്രീം കോടതിയെ സമീപിക്കാനാണ് പിണറായി വിജയൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നു. തങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ല, സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമപരമല്ല എന്നൊക്കെയാണ് പിണറായി വിജയൻ അല്ലെങ്കിൽ ഹർജിക്കാരുടെ വാദമായിട്ട് വരുന്നത്. സർക്കാരും ഹർജിക്കാർക്ക് അനുകൂലമായ നിലപാടാണ് അറിയിച്ചതെന്ന് നമുക്കറിയാം. എന്നാൽ അപ്പീലിന് അനുമതി നൽകാൻ പാടില്ല എന്ന ED നിലപാട് അതിനെ ശരിവെച്ചുകൊണ്ടാണ് കോടതിയുടെ ഒരു വിധി വന്നിരിക്കുന്നത്. അതിനിടയിൽ വിജിലൻസ് കേസെടുത്തതോടുകൂടി ED ECIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വീണയ്ക്ക് CMRL നിന്ന് ലഭിച്ച പണം പിണറായി വിജയനുള്ള കൈക്കൂലി എന്നാണ് ED കണ്ടെത്തൽ. ഈ വിഷയമൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന മാത്യു കുഴൽനാടൻ MLA. പിണറായി വിജയൻ വിചാരണ നേരിടുക എന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നത് എന്നും പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി, എപ്പോഴും പറയാറുണ്ട്. ദാ എന്റെ കൈകൾ ശുദ്ധമാണ്, മടിയിൽ കനമില്ല, പിന്നെ FIR ഇടുമ്പോൾ എന്തിനാണ് പേടിക്കുന്നതെന്നാണ് മാത്യു കുഴൽനാടന്റെ ചോദ്യം. അതോടൊപ്പം തന്നെ നിർണായകമായിട്ടൊരു പരാമർശവും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കുഴൽനാടൻ നടത്തുകയുണ്ടായി. കോടതിയിലെ സർക്കാർ നിലപാട് തെറ്റെന്ന് തെളിഞ്ഞു എന്ന് ഭരണപക്ഷത്തെ ഒരു MLA CMRL എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഈ ഒരു കേസ് കൊണ്ടുവന്നതും ഇത് വിവാദമാക്കിയതുമായ ഒരു വ്യക്തി കൂടിയാണ് മാത്യു കുഴൽനാടൻ. അദ്ദേഹം പറയുന്നു, കോടതിയിലെ സർക്കാർ നിലപാട് തെറ്റെന്ന് തെളിഞ്ഞു. എന്തുകൊണ്ട് AG ഇങ്ങനെയൊരു നിലപാട് എടുത്തു എന്നത് വ്യക്തമല്ല. ബന്ധപ്പെട്ടവർ ഇക്കാര്യം പാർട്ടി വേദിയിൽ വിശദീകരിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നു, എങ്ങനെ പ്രവർത്തിക്കണം ഈ സർക്കാരിന് അറിയാം, അത് വേറൊരു MLA മറ്റാരും പഠിപ്പിച്ചു തരേണ്ടതില്ല. രാഷ്ട്രീയ വിരോധം തീർക്കുന്നത് സർക്കാരിന്റെ ലക്ഷ്യമല്ല. മാത്യു കുഴൽനാടന്റെ വിമർശനത്തിനാണ് ആ മറുപടി. സർക്കാരിന് ഒരു തരത്തിലും ഇക്കാര്യത്തിൽ തെറ്റ് സംഭവിച്ചിട്ടില്ല. പ്രാഥമിക അന്വേഷണം നടത്തി തീരുമാനിക്കേണ്ട കാര്യം തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ സർക്കാർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ VD സതീശൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, വാർത്താ സമ്മേളനം നടത്തുമ്പോഴും പറയുന്നു, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും, അനാവശ്യ ധൃതി ഈ വിഷയത്തിൽ കാണിച്ചിട്ടില്ല. കോടതി വിധി അല്ലെങ്കിൽ കോടതി കാര്യങ്ങൾ അതുവഴിക്ക് നടക്കട്ടെ, ഇതിനെ രാഷ്ട്രീയ എതിരാളികൾക്കുള്ള ഒരു ആയുധമായിട്ട് കാണുന്നില്ല. AG കോടതിയിൽ പറഞ്ഞത് സർക്കാരിന്റെ നിലപാട് തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ രാഷ്ട്രീയ പ്രതികാരം സർക്കാർ ലക്ഷ്യമല്ല എന്നിപ്പോൾ VD സതീശൻ, കേരളത്തിലെ മുഖ്യമന്ത്രിയും ഉറച്ചു പറയുകയാണ്. സർക്കാർ അധികാര ദുർവിനിയോഗം ചെയ്യില്ല എന്നുകൂടി VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് കോൺഗ്രസിനകത്ത് ഇങ്ങനെ ഒരു ഭിന്ന അഭിപ്രായം വന്നത്? ഷോൺ ജോർജ് BJP നേതാവ് പറയുന്നു, പിണറായിക്കെതിരെ നടപടിയെടുക്കാനാകാത്ത അവസ്ഥയാണ് കോൺഗ്രസിനെന്ന് ഷോൺ ജോർജും പറയുന്നു. കഴിഞ്ഞ 35 ദിവസം നടന്ന കാര്യങ്ങളിലൂടെ ഈ സർക്കാർ പിണറായി വിജയനെതിരെ ഒരു നടപടിയും എടുക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി. FIR ഇട്ട ശേഷവും പിണറായി വിജയനെ സഹായിക്കാനല്ലേ വി ഡി സതീശൻ ശ്രമിക്കുന്നതെന്ന് കൂടി ഒരു പടി കൂടി കടന്നിട്ട് ഷോൺ ജോർജ് ഒക്കെ പറയുമ്പോൾ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുടെ കള്ളക്കളി കോടതി പൊളിച്ചുവെന്ന് വി മുരളീധരൻ ബി ജെ പിയുടെ എം എൽ എയും പറയുന്നു. അന്വേഷണത്തിന് മടിച്ചു നിൽക്കുകയാണോ സർക്കാർ, പ്രതികൾക്കൊപ്പമാണോ സർക്കാർ നിൽക്കുന്നതെന്ന്, രമേശ് ചെന്നിത്തലയ്ക്ക് പദവിയിൽ തുടരാൻ എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവെ തുടരുന്നത് ആ പ്രതിപക്ഷത്തിന് തന്നെ അപമാനമല്ലേ എന്നതടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷവും വളരെ ശക്തമായിട്ട് ഉന്നയിക്കുന്നു. നമ്മുടെ ടെലിഫോൺ ലൈൻ എന്തുപറ്റി, വീണ്ടും പ്രശ്നം സംഭവിച്ചോ? പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒന്ന് വിളിച്ചു നോക്കൂ. 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാം. ആ കോള് വന്നിട്ടുണ്ടല്ലോ, കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
5: നമസ്കാരം,
4: ഗുഡ് ഈവനിംഗ്. ആരാണ്?
5: ജംഷീർ.
4: ഷാർജയിൽ ആ ഭാഗത്ത് മഴയുണ്ടോ?
5: മഴ
4: ചിലയിടത്ത് പെയ്യുന്നെന്ന് പറഞ്ഞിട്ടൊക്കെ ഇവിടെ മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ചോദിച്ചതാ.
5: ആയിക്കോട്ടെ,
4: പറയൂ.
5: പിന്നെ വിഷയത്തിലേക്ക് വന്നാല്, ഈ ഒരു ഈ അഴിമതിയില് പിണറായി വിജയനും മോളും മരുമോനൊക്കെ കട്ട് നിന്നാണെന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ കോൺഗ്രസിന്റെ ഉള്ളിൽ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനോട് കൂടി മുഖ്യമന്ത്രി സ്ഥാനം നമ്മളെ ചെന്നിത്തലയിൽ നിന്ന് മാറിയല്ലോ. അടുത്തൊരു നെക്സ്റ്റ് ജനറേഷനിലേക്ക്, സതീശനിലേക്ക് വന്ന പോലെ ഇനി ഇവരെ ഒക്കെ മാറ്റിയിട്ട് അടുത്തൊരു ഇതിലേക്ക് പോകും. ജനങ്ങൾ മാറും. ഇവരെന്നെ അണികളെ ഇതുപോലുള്ള കള്ളക്കളികൾ ലൈവായിട്ട് കാണുമ്പോളേ മാറും. അതാണ് പറയാനുള്ളത്. മാറ്റി വേണാടൻ നേതാവായി വരുന്നല്ല, അതുപോലുള്ള ആ ഒരു കാറ്റഗറി പെടുന്നവരെ മുൻനിരയിലേക്ക് വരും.
4: പക്ഷെ എന്തുകൊണ്ടായിരിക്കും ജംഷീർ, ഇത് ഇതുപോലൊരു വലിയൊരു കേസ് പ്രതിപക്ഷത്തിന് എതിരായിട്ട് സർക്കാരിന് കിട്ടുന്നു, മുൻ മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് കിട്ടുന്നു?
5: അത് ഇന്നലെ ഇത് ചർച്ച എടുത്ത് അന്നേരം പറഞ്ഞിരുന്ന ഒരു വ്യക്തി, അതായത് ഇന്ത്യ സഖ്യം എന്നുള്ള രൂപത്തിൽ ഇവിടെ ഡൽഹിയിലും ഒക്കെ സമരം നടക്കുമ്പോൾ ഇപ്പൊ ഇത്ര ധൃതി പിടിച്ച് വലിയ ആക്ഷനിലേക്ക് പോകണ്ട എന്നുള്ള ഒരിതായിട്ടുണ്ടാവും. ഇതിങ്ങനെ ഇവരെ 5 കൊല്ലം ഇങ്ങനെ ഇതിപ്പോ ഇതുകൊണ്ടൊന്നും ഇപ്പൊ പിണറായി വിജയനും മോളൊന്നും തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ ഒരു രാഷ്ട്രീയതായിട്ട് ഇടക്ക് ഓരോരുത്തർക്ക് പ്രസ്താവന നടത്താനും ഇടക്ക് കേസെടുക്കാനും ഇടക്ക് ഇങ്ങനെ ഒരു കളി.
4: ആ പുകമറയ്ക്ക് പുറത്ത് എല്ലാവരും ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോവാലോ അല്ലേ?
5: അതെ. ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ ഇതിന്റെ എന്തെങ്കിലും ഒന്ന് എടുത്തിടും. മറ്റവരും കളിച്ചത് 5 കൊല്ലം 10 കൊല്ലം ഇതുപോലെ തന്നെ
4: അല്ലായിരുന്നു കളിച്ചത്?
5: കേസെടുക്കും. അതെ, ആ തുടക്കത്തിൽ നമ്മളെ മറ്റേ കേസുണ്ടായിരുന്നു, സരിത കേസ്, പിന്നെ അത് പോയി. പിന്നെ അങ്ങനെ ഓരോ വ്യക്തികൾക്കെതിരെ വന്നു, ഷാജിക്കെതിരെ വന്നു, അതുപോലെ അങ്ങനെ കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണല്ലോ.
4: അപ്പൊ ഇതിൽ വലിയ അഡ്ജസ്റ്റ്മെന്റ്,
5: പക്ഷേ വേറൊന്നുണ്ട്. ഇവരെ ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ചിലപ്പോ ചില കാര്യങ്ങൾ നോക്കുമ്പോ വേണേനോ, അല്ലെങ്കിൽ അപ്പുറത്ത് വരാൻ നിൽക്കുന്നത് വേറൊരു ടീമാണ്, അത് അതിലേറെ ആപത്താണ്. അത് അഡ്ജസ്റ്റ്മെന്റിൽ നിൽക്കൂല, ജനങ്ങളെ വേറെ രീതിയിൽ ബാധിക്കും. അപ്പൊ ഇത് പിന്നെ നാട്ടിൽ വലിയൊരു പ്രശ്നമില്ല എന്നുള്ളവർക്ക്. പക്ഷെ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, ഇതിന് സംഭവിക്കുക. ഇവരെ ഇത് കയ്യും രമേശിന് ഇതിലൊക്കെ സൈഡായി പോകും.
4: അതാണ് ജംഷീറിന്റെ അഭിപ്രായം അല്ലേ? ഒരു കോൾ കൂടി എടുക്കാം. നമ്മൾ ഇന്ന് വേഗം ചർച്ച വൈൻഡപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, നമുക്കിന്ന് ജയിലറൊക്കെ കാണാൻ പോകണ്ടേ. നമസ്കാരം, ഗുഡ്
6: ഈവനിംഗ്.
4: വെരി ഗുഡ് ഈവനിംഗ്. എന്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ
6: ഇതില് എനിക്ക് തോന്നുന്നത് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഇതിൽ ഇല്ലേ എന്ന് എനിക്ക് സംശയം എനിക്കുണ്ട്. ഈ മാത്യക്കുഴ നടനെ പോലെയുള്ളവരൊക്കെ നേതൃത്വത്തിൽ വരണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഈ കേസിന്റെ പിറകെ ആദ്യം മുതലേ മാത്യക്കുഴ നടൻ ഒരു സ്റ്റാൻഡ് എടുത്ത് നിന്നൊരു വ്യക്തിയാണ്, നമുക്കെല്ലാം അറിയാം. ഇത് യഥാർത്ഥ കേസാണ്. അത് അതിലേക്ക് തന്നെയാണ് ഇപ്പൊ എത്തിയതും. അപ്പൊ അദ്ദേഹത്തിന് ഈ കോൺഗ്രസ് ഒന്നടങ്കം പിന്തുണ കൊടുക്കേണ്ടതാണ്. ചില ഭാഗങ്ങളിൽ നിന്ന് ഇപ്പൊ കാണുന്നതനുസരിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് കോംപ്രമൈസിലേക്ക് പോകുന്നൊരു സംശയം എനിക്കില്ലാതില്ല.
4: രണ്ടു പേർക്കും ഒരേ അഭിപ്രായമാണ്. ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും പറയുന്നത് രാഷ്ട്രീയ പ്രതികാരമൊന്നും സർക്കാരിനില്ല, ഏജ് കോടതിയിൽ പറഞ്ഞത് സർക്കാർ നിലപാട്. അത് തന്നെ രമേശ് ചെന്നിത്തല പറയുന്നു, ഏജിക്ക് തെറ്റുപറ്റിയെന്ന് മാത്യു കുഴനാടൻ പാർട്ടി വേദിയിൽ അല്ലെങ്കിൽ പാർട്ടി സമിതികളിൽ
6: എങ്ങനെയായിരിക്കും?
4: രണ്ടു പേർക്കും ഒരേ അഭിപ്രായമാണ്. ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും പറയുന്നത് രാഷ്ട്രീയ പ്രതികാരമൊന്നും സർക്കാരിനില്ല, ഏജ് കോടതിയിൽ പറഞ്ഞത് സർക്കാർ നിലപാട്. അത് തന്നെ രമേശ് ചെന്നിത്തല പറയുന്നു.

0: കാര്യങ്ങളിൽ ഒന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും പോകേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ.
1: ഈ പറഞ്ഞ പോലെ ഡൽഹിയിലെ ആ ഒരു ഇന്ത്യ സഖ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നീക്കുപോക്കായിരിക്കോ?
0: ആയിരിക്കണം, ആയിരിക്കണം എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അതിനിപ്പോ ഇവർക്ക് സംഭവിക്കാൻ പോണെന്ത്? ഇത് മുതലെടുത്ത് വരാൻ പോണ ബി ജെ പി ശക്തി പ്രാപിക്കും. ഇത് തന്നെയാണ് നടക്കുന്നത്. ഇവർ കോംപ്രമൈസിലേക്ക് പോകുമെങ്കിൽ അവിടെ ബി ജെ പി സ്പേസ് അവിടെ ഉണ്ട്. ബി ജെ പിക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ കഴിയും. കുറച്ച് സമയം എടുക്കുമെങ്കിൽ അത്ര സമയം എടുക്കാതെ തന്നെ ബി ജെ പിക്ക് വരാൻ വഴി ഒരുക്കി കൊടുക്കുകയാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. യഥാർത്ഥ കോൺഗ്രസ് സാറ് മാറ്റിക്കൊടുത്തതാണെന്നേ ഞാൻ പറയൂ. കാരണം അദ്ദേഹം എടുത്ത സ്റ്റാൻഡ് കറക്റ്റാണ്, പണ്ടേ എടുത്ത തീരുമാനമാണ്, വ്യക്തമാണ്, വ്യക്തമായ നിലപാടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഒന്നടങ്കം പാർട്ടി പിന്തുണ കൊടുക്കേണ്ടതാണ്. അദ്ദേഹം പറയേണ്ടി വന്നുകൊണ്ട് പറഞ്ഞതാണ് മാധ്യമങ്ങൾ മുമ്പ് പോയി, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല അയാൾക്ക്. അതുകൊണ്ടല്ലേ അദ്ദേഹം പറയേണ്ടി വന്നത്.
1: തീർച്ചയായിട്ടും മാത്യു കുഴനാടിന്റെ പിന്നിൽ ഒരു വിഭാഗം കോൺഗ്രസ് സാർ ഉറച്ചു നിൽക്കുന്നതാണ് ശ്രീ സുധീർ പറഞ്ഞത്. താങ്ക് യു സോ മച്ച് വിളിച്ചില്ല കേട്ടോ. അടുത്ത കോൾ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം നിതിൻ. ഇതെന്താണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മാത്യു കുഴൽനാടൻ ഒരു ഭാഗത്ത് ശക്തമായിട്ട് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരേ ശബ്ദത്തിൽ സംസാരിക്കുകയാണ്. എ ജിയുടെ നിലപാട് ശരിയാണ്?
2: ഇതിനകത്ത് ചിലപ്പോ വേറൊരു കളി ഉണ്ടാവും.
1: എന്താണത്?
2: മിക്കവാറും പിണറായി വിജയനെ എടുത്തിട്ട് അലക്കാനുള്ള പരിപാടിയായിരിക്കും. സ്മൂത്തായിട്ട് ചെയ്യുമ്പം ഇത് കോൺഗ്രസ് ഇങ്ങനെ മനഃപൂർവ്വം വൈരാഗ്യം തീർക്കില്ല,
1: രാഷ്ട്രീയ വൈരാഗ്യമാണെന്ന് വിചാരിച്ചു കളയുന്നല്ലേ.
2: അതെ, അപ്പൊ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രാമ കളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സുഖമായിട്ട് അങ്ങ് അറ്റം വരെ പോവാം. ചിലപ്പോ അതായിരിക്കും. അതല്ലെങ്കിൽ പൊതുവെ ഈ പറയുന്ന പോലെ ശ്രീനിവാസം വെറുതെ ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റ് ഒന്നും എഴുതില്ലോ. അന്തർധാര സജീവമായിരുന്നു, അതെന്നും സജീവമാണ്. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഇനിയും അവിടെ പോയിട്ട് ശബരിനാഥനെ കെട്ടിപ്പിടിക്കുന്നു.
1: അല്ല, അത് അതൊക്കെ ഒരു അതിനൊക്കെ കളിയാക്കണോ? എനിക്ക് നിതിനോട് പലപ്പോഴും എന്നെ യോജിക്കാൻ പറ്റാതാണ്. അല്ല, നോക്കൂ, അത് കണ്ടു. അതിലെന്താണ് അത്ഭുതപ്പെടാനുള്ള? രണ്ട് രാഷ്ട്രീയ നേതാക്കൾ, കെ കരുണാകരനും ഇ കെ നായനാരും തമ്മിലുള്ള സൗഹൃദം നമുക്ക് അത്രത്തോളം അറിയുന്നതാണ്. വി ഡി സതീശനും പിണറായി വിജയനും അവർ സഭയ്ക്കകത്തും ഒക്കെ പ്രശ്നമുള്ളൂ. പുറത്ത് കണ്ടുകഴിഞ്ഞാൽ ഒരാൾക്ക് അസുഖം വന്നാൽ അടുത്താൾ ഓടിയെത്താറുണ്ട് നല്ല രീതിയിൽ. അത്ര ഇല്ലെങ്കിലും അത്ര ഇല്ലെങ്കിലും അവർ തമ്മിൽ അങ്ങനെ ആജന്മ ശത്രുക്കളെ പോലെയൊന്നും പെരുമാറാറൊന്നുമില്ല. പൊതുവേദികളിൽ കാണുമ്പോൾ കെട്ടിപ്പിടിക്കും, കൈകൊടുക്കും, സ്നേഹത്തോടെ പെരുമാറും. അതിലിങ്ങനെ അത്ഭുതപ്പെടാന് ഇതിനങ്ങനെ ഒരു അസഹിഷ്ണുതയുടെ ആവശ്യമില്ല. അല്ല, പറയാൻ സമ്മതിക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാം? ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ അതിനെന്ത് നന്നായിട്ടാണ് കണ്ടത്? ശബരിനാഥൻ തിരിച്ചു കെട്ടിപ്പിടിച്ചാലും, തിരിച്ച് എ റഹീം അങ്ങോട്ടായാലും, രാഹുൽ ഗാന്ധി പിണറായി വിജയനെ കൈകൊടുത്താലും അത് തന്നെയാണ്. നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്. അതൊരു സ്നേഹാലിംഗനമായിട്ട് തന്നെയാണ് കണ്ടത്.
2: അതുകൊണ്ട് തന്നെ പറഞ്ഞത് അത് നല്ലൊരു കാര്യമാണ്. അവര് കെട്ടിപ്പിടിക്കട്ടെ, എന്നാലേ നമുക്ക് ഇവിടെ സ്പേസ് കിട്ടുകയുള്ളൂ. ഇപ്പൊ നേരത്തെ വിളിച്ചാതെ പറഞ്ഞ പോലെ തന്നെ ഇവര് കെട്ടിപ്പിടിക്കുന്നത് കൊണ്ട് തന്നെയാണ് അന്തർധാര സജീവമാണെന്ന് പറയുന്നത്. പിന്നെ യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ മാത്യു കുഴൽനാടനാണെന്നല്ല എന്റെ അഭിപ്രായം. യഥാർത്ഥ മനുഷ്യനും യഥാർത്ഥ പോരാളിയുമാണ് മാത്യു കുഴൽനാടൻ. യഥാർത്ഥ കോൺഗ്രസ്സുകാരുടെ സ്വഭാവമാണ് ഇപ്പം രമേശ് ചെന്നിത്തല കാണിക്കുന്നത്.
1: രണ്ടു വളത്തിനും കാലു വെക്കുന്നതാണോ?
2: അതെ, ആണല്ലോ. തീർച്ചയായും. എന്തിനാ ഇത്ര പേടിക്കുന്നത്? രമേശ് ചെന്നിത്തല വന്നപ്പോ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് പൊക്കൊണ്ടിരിക്കുക.
1: അല്ല, അതിനായിട്ട് മറുപടിയായിട്ട് പറയുന്നത് നിയമപരമായിട്ട് ഈ കേസിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ എ ജി പിന്നെ കോടതിയിൽ എടുത്ത നിലപാടാണ് ശരി, അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാടാണ് ശരിയെന്ന് വരും. കാരണം തെളിവുകളുടെ അഭാവവും മറ്റു കാരണം കൊണ്ട് ഇത് തള്ളുമ്പോൾ സർക്കാരിനെ പിടിച്ചു നിൽക്കാലോ, നമുക്ക് നമ്മൾ അനാവശ്യമായിട്ടുള്ള ധൃതി കാണിച്ചില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ.
2: ഈ സർക്കാർ തോറ്റ് പിന്മാറി പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഇവരുടെ തകർച്ച ഇത്രത്തോളം മുമ്പോട്ട് പോകുമ്പോഴും നമ്മൾ ഇതൊക്കെ ഇതിനു മുമ്പ് ഈ സർക്കാർ ഭരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നു കേരളത്തില്. അതവർക്ക് നല്ലോണം അറിയാം. വെച്ചാൽ ഇനിയിപ്പം സംഭവിക്കാൻ എന്തറിയോ, പിണറായി വിജയൻ കുടുങ്ങുകയാണെങ്കിൽ ഒരു ഭാഗം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരിക്കുന്ന ആൾക്കാരുടെ ഭാഗം ബി ജെ പിയിലേക്ക് പോകും. അങ്ങനെ അയാൾക്ക് ഇനി ബി ജെ പി ശക്തിപ്പെടാൻ പോകുന്നത്.
1: അത് ശരി, ഒരു പ്രവചനമാണ് നിതിൻ പറയുന്നത്. നോക്കാലോ അങ്ങനെ സംഭവിക്കാന്ന്. പിണറായി വിജയൻ ഈ കേസിൽ കുടുങ്ങുകയാണെങ്കിൽ കേരളത്തിലെ ഒരു വിഭാഗം ഇങ്ങനെ അടർന്നങ്ങ് ബി ജെ പിയിലേക്ക് പോകുന്നു അല്ലേ? നോക്കാം നമുക്ക്. എന്തായാലും നമ്മൾ അതിനോട് എതിർക്കുന്നൊന്നുമില്ല, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
3: ഹലോ,
1: നമസ്കാരം.
3: നമസ്കാരം,
1: ആരാണിത്? പറഞ്ഞോളൂ.
3: എന്റെ പേര് ജിഷിൻ.
1: ജിഷിൻ സുഖായിരിക്കുന്ന? വിളിച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ, പറഞ്ഞോളൂ.
3: ഇപ്പൊ കൂട്ടുകാരൻ പറഞ്ഞല്ലോ.
1: അതെ,
3: അതായത് പിണറായി വിജയൻ കുടുങ്ങിക്കഴിഞ്ഞാല് ബി ജെ പിയിലേക്ക് കൂടുതൽ ആൾക്കാർ പോകുന്നു.
1: കൂടുതൽ ഒരു ഭാഗം തന്നെ ഇങ്ങനെ ഒരു മല അടർന്നു പോകുന്ന പോലെ അങ്ങ് പോകും.
3: അല്ല, നമുക്ക് ഇനി പഴയ ആസാം മുഖ്യമന്ത്രിയും പശ്ചിമക്കൾ മുഖ്യമന്ത്രിയും ഒക്കെ പോയതുപോലെ പിണറായി വിജയൻ പോയിക്കാൻ ഈ കേസ് തന്നെ അങ്ങ് പോയിക്കോലേ.
1: അതെ,
3: അത് പോകും. പിന്നെ മൂന്ന് ദിവസമായിട്ട് നമ്മള് പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ കുടുംബത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്നു.
1: കുടുംബത്തെ കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല. നമ്മള് മുഹമ്മദ് റിയാസ് അതിലെ പ്രതിയാണ്, വീണാട്ടി അതിലെ രണ്ടാം പ്രതിയാണ് രണ്ട് കേസിലെ.
3: അപ്പോ വീണ വിജയന് മുമ്പ് ചെയ്ത ജോലിയെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ കേസ്

0: പ്രിയപ്പെട്ട ബിജെപി നേതാവ് കേരളം ഇതുവരെ ഭരിക്കാത്ത
1: അതെ
0: അദ്ദേഹത്തിന് മകനെ ഒരു ജോലി ചെയ്യുന്നത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുണ്ട്.
1: അതെ അതെ, തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. പക്ഷെ അതല്ലല്ലോ, കോണ്ടെക്സ്റ്റ് അതല്ലാത്തതുകൊണ്ടാണല്ലോ അതിലേക്ക് പോവാത്തത്.
0: അല്ല, അതും നമുക്ക് ചർച്ച ചെയ്യണം. അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തര അമിത്ഷായുടെ മകന്, 2004 കേന്ദ്രത്തിൽ ബി ജെ പി എത്തുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സമ്പത്തും ഇപ്പോ ഉണ്ടായിരുന്ന സമ്പത്തും തമ്മിൽ എപ്പോഴെങ്കിലും ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? ഇല്ല.
1: എങ്ങനെയാണ് ഏറ്റവും വലിയ ക്രിക്കറ്റ് അസോസിയേഷന്റെ തലപ്പത്തെത്തുന്നത് അല്ലേ? അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തില്ല.
0: അതിലും അഴിമതി ഇല്ല, അതിലൊന്നും പിൻവാതിൽ നിയമനം ഇല്ല, ഒന്നും ഒരു പ്രശ്നമില്ല. ഈ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്താണോ ആ വാർത്തകൾ മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, പിണറായി വിജയന്റെ ചർച്ച നമ്മളിപ്പോ 3 ദിവസം 4 ദിവസമായി ചർച്ച ചെയ്യുന്നത്.
1: അല്ല, ഓരോ ദിവസം ഓരോന്നാണ്. കാരണം കെ എം ഷാജഹാൻ പറയുന്നു, കുറെ വെളിപ്പെടുത്തൽ നടത്തുന്നു. ഇന്ന് വരുന്നതെന്ന് വെച്ചാൽ മാത്യു കുളന്താണ് ഒരു അഭിപ്രായം, രമേശ് ചെന്നിത്തലയ്ക്കും മുഖ്യമന്ത്രിക്കും ഒരു അഭിപ്രായം.
0: തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് കറക്റ്റ്. പക്ഷെ തീർച്ചയായിട്ടും അവസാനം എത്തിച്ചേരുന്നത് പിണറായി വിജയനിലേക്കും സി പി എമ്മിലേക്കാണ്.
1: അതെ
0: അല്ലെ, ഞങ്ങൾ ഒരു 1.5 വർഷം മുമ്പ് നമ്മളൊരു ചർച്ച ചെയ്തിരുന്നത് സി പി എം ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടവരെ സി പി എമ്മിൽ ചേർന്നപ്പോ സ്വീകരണം കൊടുത്തതിനെ കുറിച്ച് നമ്മൾ ചർച്ച
1: ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ സമയത്തുള്ളതായിരുന്നു.
0: ഇപ്പോ ഗുണ്ട കേസിൽ അകത്ത് പോയ സുബ്രതനെ പുറത്തിറങ്ങിയപ്പോ നമ്മൾ ചർച്ച ചെയ്തോ?
1: ഇല്ല
0: ഇല്ല, നമ്മൾ ചർച്ച ചെയ്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വാട്സപ്പ് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇത് നിങ്ങൾ മാധ്യമത്തിന് മാത്രം കുറ്റപ്പെടുത്തി, നിങ്ങൾ മാത്രം കുറ്റപ്പെടുത്തി കാര്യമില്ല. എന്നെ പോലെയുള്ള സാധാരണ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതാണ് പിണറായി വിജയൻ, സി പി എം, കേരളം എന്തോ. പിന്നെ ഇന്നലെ ആരോ പറയുന്നതായിട്ട് ബി ജെ പി ഭരിച്ചു കഴിഞ്ഞാൽ എല്ലാം മാറ്റം ഉണ്ടാകും. എന്ത് മാറ്റം
1: ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നോക്കൂ, ബി ജെ പി ഭരിച്ചപ്പോ എന്തൊക്കെ മാറ്റം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടില്ലേ?
0: ഓക്കെ, കണ്ടിരുന്നു. അത് മാത്രം എയിംസിന് വേണ്ടിയിട്ട് സുരേഷ് ഗോപി എയിംസ് വരുമെന്ന് പറഞ്ഞു. കേരള ഹൈക്കോടതിയോട് കേന്ദ്ര സർക്കാർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ?
1: ഇല്ല,
0: കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ്.
1: അതിന് കോടതി മറുപടി അപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ട് കേന്ദ്രത്തിന്. അത് ഞങ്ങളുടെ പിന്നെ കോട്ടമായിട്ടാണോ നിങ്ങൾ കേന്ദ്രം മനസ്സിലാക്കിയതും കൂടി ചോദിച്ചിട്ടുണ്ട്. നല്ല രൂക്ഷ വിമർശനം.
0: അപ്പൊ അതൊക്കെയാണ് ഞങ്ങൾ ചർച്ച ചെയ്ത്. സി പി എം ഭരിച്ചതുകൊണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ, ബി ജെ പി ഭരിക്കാത്തത് കൊണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്ന നല്ല കാര്യങ്ങൾ, അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. എല്ലാ ദിവസവും നിങ്ങൾ ജനാധിപത്യ രാജ്യത്തിൽ ചർച്ചകൾ ആവശ്യമാണ്.
1: തീർച്ചയായിട്ടും ഷിബിന്റെ ആ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ സി എം ആർ ലക്സാലോജിക്ക് കേസിന് ഒരു വിട നൽകുകയാണ്. കുറച്ച് പറയാനുണ്ട്
0: സ്വീകരണം, സുഗതം ചെയ്ത കേസുകൾ, സുഗതം ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണ് ഞാനും കുറച്ച് തെളിവുകളൊക്കെ പറഞ്ഞത്.
1: ആയിക്കോട്ടെ, നമുക്ക് നാളെ സുഗതന്റെ വിഷയം തന്നെ എടുത്തേക്കാം. ഷബിൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചു. നാളെ വിഷയത്തിന് വേണ്ടിയിട്ട് ഇനി പ്രത്യേകിച്ച് തപ്പി പോകേണ്ട ആവശ്യം. പക്ഷെ അതിലും വലിയ വിഷയം വന്നു കഴിഞ്ഞാൽ ഞാൻ സുഗതനെ കളഞ്ഞിട്ട് അതിന് പിന്നാലെ പോകും കേട്ടോ. വാക്ക് തരുന്നൊക്കെ ഞാൻ മാറ്റിക്കളയും. നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഉണ്ട്. സുഖമായിരിക്കുന്നു ഷമീറെ, പറയൂ.
2: ഇതില് ഒരു പ്രാവശ്യം മാറ്റിയേക്കോളും, നാളെ സുപ്രീം കോടതി വരെ പോയിട്ടാണ് ഈ കേസില്.
1: അതെ,
2: അപ്പോ അന്ന് കുറെ രേഖകൾ കൊടുത്തൊക്കെ കോടതി വളരെ രൂക്ഷമായിട്ടാണ് ആ കേസില് കോടതി പ്രതികരിച്ചതും ആ കേസ് തള്ളിയത്. അപ്പൊ അത്ര ഒരു കേസാണ് ഇത്. ഇതുവരെ ഇഡിയുടെ കയ്യിലുള്ള തെളിവ് എന്ന് പറഞ്ഞാല് അത് ഈ എന്താ പറയാ, വാഷിംഗ് മെഷീനിൽ തലക്കെടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന തെളിവുകളാണ്, പേടിപ്പിക്കാൻ വേണ്ടിയിട്ടും. കാരണം അതിപ്പോ ഉത്തരേന്ത്യയിലെ നേതാക്കന്മാരൊക്കെ അങ്ങനെ പേടിപ്പിച്ച് കുറെ മാറ്റിയിട്ടുണ്ട്, വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയെടുത്തിട്ട്.
1: താങ്കളും വിശ്വസിക്കുന്നത് ഇപ്പോ ഈ മാത്യു കുഴൽനാടൻ പറയുന്നതല്ല, രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി
2: പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ കയ്യിൽ കൃത്യമായ തെളിവുകള് അതിനനുസരിച്ചുള്ള നടപടി എടുക്കാൻ പര്യാപ്തമാണെങ്കിൽ മാത്രമേ ഗവൺമെന്റിന് നടപടി എടുക്കാൻ പറ്റുള്ളൂ.
1: അത് തന്നെയാണ് വി ഡി സതീഷിനും അതുപോലെ രമേശ് ചെന്നിത്തലയും വളരെ കൃത്യമായിട്ട് പറഞ്ഞത് അല്ലേ ഷമീറെ? ഷമീർ പറഞ്ഞുകൊണ്ടിരിക്കുക, എവിടെ പോയി, കട്ട് ചെയ്ത് പോയതാണ്. എന്തായാലും നമ്മുടെ ചർച്ച ഇന്ന് കുറച്ച് നേരത്തെ അവസാനിപ്പിക്കുകയാണ്. നാളെ നമ്മൾ എന്തായാലും സുഗതനെ പോലെയോ അല്ലെങ്കിൽ അതിലും കടുത്ത ഒരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. ഇന്ന് ഇത്ര നേരത്തെ നിർത്തുന്നതിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: SIR, കേന്ദ്രത്തിന് സുപ്രീം കോടതി നോട്ടീസ്. പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും കനത്ത തിരിച്ചടി. അപ്പീൽ അനുമതി തള്ളി ഹൈക്കോടതി. കിഫ്ബിയിൽ സമഗ്ര പൊളിച്ചെഴുത്ത്. കിഫ്ബി നിർത്തലാക്കുന്നത് കനത്ത പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് തോമസ് ഐസക്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ത്യ മുന്നണി നൽകിയ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. ഫോം 6 ബന്ധപ്പെട്ട ഹർജികളിലും നോട്ടീസ്. ജന്തർ മന്തർ പ്രതിഷേധ ഇടമല്ലാതാക്കിയ തീരുമാനത്തിനെതിരായ ഹർജികളിൽ കേന്ദ്ര സർക്കാരിനും നോട്ടീസ് നൽകി. ഇന്ത്യ സഖ്യത്തിന്റെ സുപ്രീംകോടതിയിലേക്കുള്ള മാർച്ചിൽ ചീഫ് ജസ്റ്റിസിന് അതൃപ്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് നോട്ടീസ് അയച്ചു. സുപ്രീംകോടതി പരിസരത്തെ സിസിടിവി ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ നിർദ്ദേശം. ഡൽഹിയിൽ ഇന്റർനെറ്റ് റദ്ദാക്കിയ നടപടിയിൽ സുപ്രീംകോടതിയിൽ നിരുപാധികം മാപ്പ് അപേക്ഷിച്ച കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനാണ് മാപ്പപേക്ഷ നൽകിയത്. കോടതി അലക്ഷ്യ നടപടികൾ കേന്ദ്ര സർക്കാരിനെതിരെയും ഡൽഹി പോലീസിനെതിരെയും ആരംഭിച്ചിരുന്നു. ഇത് പരിഗണിക്കാനിരിക്കെയാണ് മാപ്പപേക്ഷയുമായി കേന്ദ്രം സുപ്രീംകോടതിയിൽ എത്തുന്നത്. CJP സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും ഡൽഹിയിൽ ഏർപ്പെടുത്തിയിരുന്നത്. ട്രെയിനുകൾ റദ്ദാക്കുകയും മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുകയും ചെയ്യുന്ന നടപടികളിലേക്ക് കേന്ദ്രം കടന്നിരുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നും ജനങ്ങൾക്ക് സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നും കോടതി പറഞ്ഞു. ചീഫ് ജസ്റ്റിസിനെതിരായ വിവാദ എക്സ് പോസ്റ്റിന്റെ പേരിൽ KPCC സുപ്രീംകോടതി നോട്ടീസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി സുപ്രീംകോടതിയിലേക്കുള്ള ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ചിനിടെയായിരുന്നു വിവാദ എക്സ് പോസ്റ്റ്. കോൺഗ്രസ് കേരള ഘടകത്തിന്റെ ഔദ്യോഗിക എക്സ് പേജിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് ഇന്ത്യ സഖ്യ നേതാക്കളെ കാണാൻ നിയമപ്രശ്നമുള്ളതിനാൽ സാധിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചതിലുള്ള രോഷമായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത്. സൂര്യകാന്ത് രാജിവെക്കൂ, പകരം ആളെ ഞങ്ങൾ കണ്ടെത്താം എന്നതടക്കമുള്ള കുറിപ്പ് വിവാദമായതോടെ ഉടനടി പിൻവലിച്ചിരുന്നു. സംഭവത്തിൽ ഉത്തരവാദിയായ വ്യക്തിയെ ചുമതലയിൽ നിന്ന് നീക്കിയതായി പിന്നീട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. KPCC നേതൃത്വത്തിന്റെ അറിവോ സമ്മതമോ കൂടിയാലോചനയോ ഇല്ലാതെയാണ് പോസ്റ്റ് പ്രസിദ്ധീകരിച്ചതെന്നും സംഭവത്തിൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പോസ്റ്റ് വന്നതെന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. എന്നാൽ വിഷയം ചൂണ്ടിക്കാട്ടി ഹർജി എത്തിയതോടെയാണ് സുപ്രീംകോടതി ഇപ്പോൾ KPCC നോട്ടീസ് അയച്ചിരിക്കുന്നത്. ബോളിവുഡ് താരം ഇമ്രാൻഖാനോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ട് മുംബൈ പോലീസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഈ മാസം 10 നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്നാണ് ഇത്. ഈ മാസം 28 ഇന്ത്യ വിടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ പൌരനല്ലാത്ത ഒരാൾ രാഷ്ട്രീയ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ഫോറിനേഴ്സ് ആക്ട് അഥവാ ഇമിഗ്രേഷൻ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് നടപടി. US പൌരത്വമുള്ള ഇമ്രാൻഖാനെ ഉടൻ നാടുകടത്തണമെന്ന് BJP നേതാവ് കിരിത് സോമയ്യ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത വ്യക്തിക്ക് മതം മാറിയെന്ന കാരണത്താൽ മാത്രം പിന്നാക്ക വിഭാഗക്കാർക്കുള്ള സംവരണ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകില്ലെന്ന് സുപ്രീംകോടതി. തമിഴ്നാട് സർക്കാരും സ്വകാര്യ വ്യക്തിയും നൽകിയ ഹർജികൾ തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. മുൻപ് മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി സുപ്രീംകോടതി പൂർണ്ണമായും ശരിവച്ചു. CMR എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് തിരിച്ചടി. വിജിലൻസ് FIR ഇടാനായി ഉത്തരവിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ പിണറായി വിജയന് അപ്പീൽ ഫയൽ ചെയ്യാൻ ഹൈക്കോടതി അനുമതി നൽകിയില്ല. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരുടെ അവകാശത്തെ ബാധിക്കില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. വീണാട്ടിയുടെയും PA മുഹമ്മദ് റിയാസിന്റെയും അപേക്ഷകളും കോടതി തള്ളിയിട്ടുണ്ട്. വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തതിനെതിരെ നിയമപരമായ മറ്റു മാർഗ്ഗങ്ങൾ തേടുന്നതിനുള്ള അപേക്ഷകരുടെ അവകാശത്തെ സിംഗിൾ ബെഞ്ച് വിധി ബാധിച്ചിട്ടില്ലെന്ന് കോടതി വിലയിരുത്തി. തങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ലെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമപരമല്ല എന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. സർക്കാരും ഹർജിക്കാർക്ക് അനുകൂലമായ നിലപാട് അറിയിച്ചു. എന്നാൽ അപ്പീലിന് അനുമതി നൽകരുതെന്നായിരുന്നു ED നിലപാട്. ഇത് പരിഗണിച്ചാണ് കോടതി തള്ളിയത്. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്യു കുഴൽനാടൻ MLA. പിണറായി വിജയൻ വിചാരണ നേരിടുക എന്നതാണ് ഏറ്റവും അഭികാമ്യം. മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷണത്തെ എന്തിനാണ് ഭയക്കുന്നതെന്ന് കുഴൽനാടന്റെ ചോദ്യം. പിണറായി വിജയന് അനുകൂലമായ ഹൈക്കോടതിയിലെ സർക്കാർ നിലപാട് തള്ളി മാത്യു കുഴൽനാടൻ. കോടതിയിലെ സർക്കാർ നിലപാട് തെറ്റെന്ന് തെളിഞ്ഞു. എന്തുകൊണ്ട് AG അങ്ങനെയൊരു നിലപാടെടുത്തുവെന്ന് വ്യക്തമല്ല. ബന്ധപ്പെട്ടവർ ഇക്കാര്യം പാർട്ടി വേദിയിൽ വിശദീകരിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്ന് കുഴൽനാടൻ. CMR എക്സോളജി കേസിൽ സർക്കാരിന് ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സർക്കാരിനറിയാം. രാഷ്ട്രീയ വിരോധം തീർക്കുന്നത് സർക്കാരിന്റെ ലക്ഷ്യമല്ലെന്നും മാത്യു കുളനാടന്റെ വിമർശനത്തിന് ചെന്നിത്തലയുടെ മറുപടി. സർക്കാരിന് ഒരു തരത്തിലും ഇക്കാര്യത്തിൽ തെറ്റ് സംഭവിച്ചിട്ടില്ല. പ്രാഥമിക അന്വേഷണം നടത്തി തീരുമാനിക്കേണ്ട കാര്യം തന്നെയാണിതെന്നും രമേശ് ചെന്നിത്തല. കിഫ്ബിയിൽ സമഗ്ര പൊളിച്ചെഴുത്ത് നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു. കിഫ്ബി ഈ രീതിയിൽ തുടരേണ്ടതില്ലെന്നാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. കിഫ്ബി സർക്കാരിന് വൻ ബാധ്യതയെന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കിഫ്ബി ഭൂമി ഏറ്റെടുക്കലിൽ ഗുരുതര ക്രമക്കേടുണ്ടെന്നും കണ്ണൂരിൽ ഭൂമി വിലയുടെ 5 ഇരട്ടി നൽകി 3829 ഏക്കർ 9572 കോടിക്ക് ഏറ്റെടുത്തതിൽ സമഗ്ര അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. കടമെടുപ്പ് അവസാനിപ്പിക്കാനും തുടരുന്ന പദ്ധതികളിൽ സമഗ്ര പരിശോധനയ്ക്കും റിപ്പോർട്ടിൽ ശുപാർശ നൽകി. കിഫ്ബി നിർത്തലാക്കുന്നത് കേരളത്തിന് വലിയ ആഘാതമെന്ന് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ബജറ്റിലെ പണം കൊണ്ടുമാത്രം പശ്ചാത്തല വികസന പദ്ധതികൾ നടപ്പാകില്ല. സംസ്ഥാന സർക്കാരിന്റെ പ്രൊജക്ടുകൾ പ്രതിസന്ധിയിലാകും. പ്രഖ്യാപിച്ചതിൽ പകുതി പദ്ധതികളെ ഇനി കേരളത്തിൽ നടപ്പിലാകൂ എന്നും തോമസ് ഐസക്. കിഫ്ബിയുടെ ക്രെഡിബിലിറ്റി സർക്കാർ തകർത്തു. വായ്പയെടുക്കുന്നതിലെ സാങ്കേതിക പരിമിതി മറികടക്കാനാണ് കിഫ്ബി രൂപീകരിച്ചത്. കിഫ്ബിയുടെ 30,000 കോടി ക്യാഷായും ഡെപ്പോസിറ്റായും ഉണ്ട്. അതാണ് വി ഡി സതീശൻ ലക്ഷ്യമിടുന്നത്. കിഫ്ബി പദ്ധതികളിൽ അഴിമതിയുണ്ടെങ്കിൽ ഏതന്വേഷണവും നടക്കട്ടെ എന്ന് തോമസ് ഐസക്. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിയമസഭയിൽ. പദ്ധതിയിൽ നിന്ന് പിന്മാറുമോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനാണ് നിയമസഭയിൽ മറുപടി. ഉപസമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ആയിരിക്കും തുടർ നടപടിയെന്നും മന്ത്രി. പദ്ധതി അറബിക്കടലിൽ എറിയാൻ ആർജവമുണ്ടെന്ന് പറഞ്ഞ UDF നേതാക്കൾ ഈ സഭയിലുണ്ടെന്ന് CPM നേതാവ് KN ബാലഗോപാൽ. PM ശ്രീ നടപ്പാക്കാത്തതുകൊണ്ട് കേന്ദ്രവിഹിതം തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. 1607 കോടി രൂപയാണ് ഇങ്ങനെ തടഞ്ഞുവച്ചതെന്നും മന്ത്രി. അരംകോ കമ്പനിയുടെ ആസ്ഥാനത്തിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ സൌദി അറേബ്യയ്ക്കെതിരെ ആക്രമണം ശക്തമായി തുടരുമെന്ന് ഹൂതി വിമതരുടെ മുന്നറിയിപ്പ്. സൌദിയിലെ വിമാനത്താവളങ്ങൾക്കും എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണം ശക്തമാക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്കിനടുത്ത് 2 ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഒരു ചരക്ക് കപ്പൽ മുങ്ങി. ആക്രമണം നേരിട്ട 2 ചരക്ക് കപ്പലും മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിച്ച UAE നേതാക്കൾ. UAE പ്രസിഡന്റ് ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ സൌദി ഭരണാധികാരി സൽമാൻ രാജാവിന് അനുശോചന സന്ദേശം അയച്ചു. ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരുക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. സൈബർ ആക്രമണങ്ങളും ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കലും നടത്തിയ 4 സംഘങ്ങളെ പിടികൂടി ഷാർജ പോലീസ്. ഡിജിറ്റൽ സാങ്കേതികവിദ്യയും ക്രിപ്റ്റോ ഇടപാടുകളും ഉപയോഗിച്ചുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരായ നടപടിയുടെ ഭാഗമായാണ് നീക്കം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2. അപ്പം അങ്ങനെ ബാക്ക് ടു ഹോമിന്റെ സമയമായിരിക്കുകയാണ്. ആസിഫാണ് കൂടെയുള്ളത്. ഇന്നൊരു വെള്ളിയാഴ്ചയുടെ പ്രതീതി ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോ? അതോ ഇനി എനിക്ക് മാത്രമാണോ? ഇന്ന് ആക്ച്വലി വ്യാഴാഴ്ച ആണല്ലേ, എനിക്ക് എത്രയായിട്ടും അങ്ങോട്ട് ദഹിക്കുന്നില്ല ഇന്ന് വ്യാഴാഴ്ച ആണെന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മുടെ ഈ മൂവി സ്ക്രീനിങ്ങും കാര്യങ്ങളും ഒക്കെ വെള്ളിയാഴ്ചകളിൽ വരുന്നോണ്ടായിരിക്കാം. ഇന്ന് ആക്ച്വലി സ്ക്രീനിങ് ഉണ്ട്. ഏത് പടത്തിന്റെ ആണെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല. രാവിലെ മുതൽ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയായിരിക്കും. തലീവർ രജനീകാന്ത് കത്തിച്ചിട്ടുണ്ട് ജയിലർ 2 എന്നുള്ള കാര്യം. ജയിലറിന്റെ സ്ക്രീനിംഗ് ഉണ്ട്. ടിക്കറ്റ് കിട്ടിയിട്ടുള്ള വിനാസിന് ഓൾറെഡി മെസ്സേജുകളൊക്കെ എത്തിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എത്തിയിട്ടുണ്ട്. ഞാൻ തന്നെയാ പേഴ്സണലി അത് ഞാൻ പോയി വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വോട്ട് എവർ, എന്തായാലും അതുകൊണ്ട് തന്നെ ആയിരിക്കാം. ഒരു പക്ഷേ എനിക്കൊരു വീക്കെൻഡ് വൈബ് ഇങ്ങനെ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. ഇല്ല, തീർന്നിട്ടില്ല. നാളെ ഒരു ദിവസം കൂടി നമുക്ക് വർക്കിംഗ് ഡേ ആയിരിക്കും. ഓഫ് കോഴ്സ് വെള്ളിയാഴ്ച മുന്നിൽ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തോ ഇന്നൊരു വെള്ളിയാഴ്ചയുടേതായിട്ടുള്ള ഒരു ഹാങ് ഓവർ കേട്ടോ. എന്തായാലും ഇന്ന് രാവിലെയൊക്കെ ഡ്രൈവ് ചെയ്ത് വരുന്നവർ പലരും അനുഭവിച്ചിട്ടുണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. മുൻ ദിവസങ്ങളിലൊക്കെ അപേക്ഷിച്ച് നല്ല രീതിയിലുള്ള ഫോഗ് മൂടൽമഞ്ഞ് നിന്ന് പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ. പ്രത്യേകിച്ച് എമിറേറ്റ്സ് റോഡിലൊക്കെ ആണെങ്കിൽ കുറേ ഇടത്തേക്ക് അത്യാവശ്യം വിഷനെ അബ്രപ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഫോഗ് ഉണ്ടായിരുന്നു എന്ന് ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ യുഎയുടെ ചില ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഫോഗും ആൻഡ് മഴയും തിങ്കളാഴ്ച വരെ തുടർന്നേക്കാം എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് എൻസിഎമ്മിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അതേസമയത്ത് ടെമ്പറേച്ചറും കുറച്ചധികം ഹൈ ആയിരിക്കും ഈ ദിവസങ്ങളിൽ. ക്രമേണ നമ്മൾ ടെമ്പറേച്ചർ കുറയേണ്ട ദിവസങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു ഒക്ടോബർ മിഡ് അതായത് ഇന്ന് 15 കഴിയുമ്പോഴത്തേക്കും ഏറെക്കുറെ നമ്മൾ ആ ഒരു തണുപ്പിലേക്ക് കാലെടുത്ത് വെക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരാഴ്ച കുറച്ച് ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി എൻസിഎമ്മിന്റെ ഭാഗത്തും റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ. യുഎയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് വീണ്ടും മഴ ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കും, അപ്ഡേറ്റുകളൊക്കെയും തന്നോളൂ. കിഴക്കൻ മേഖലകളിൽ നിന്നും രൂപപ്പെടുന്ന മഴമേഘങ്ങൾ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്കും ആൻഡ് ഉൾനാടുകളിലേക്കൊക്കെ വ്യാപിപ്പിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് പലയിടങ്ങളിലും മഴ കിട്ടാൻ വേണ്ടി പോകുന്നത് എന്നാണ് പറയുന്നത്. പകൽ പൊതുവേ തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത്ര ഈ പറഞ്ഞ പോലെ കുറച്ച് കാർമേഘം മൂടി കിട്ടിയ അന്തരീക്ഷവും മഴയും ഒക്കെ കിട്ടാൻ വേണ്ടി പോകുന്നത്. എന്നാലും ഇവിടെ നമ്മുടെ ദുബായിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ മഴ കിട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അങ്ങനെ കാണാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഭാഗ്യവാന്മാരെ അതൊന്ന് പറഞ്ഞോളൂ. കേട്ടുകൊണ്ടേയിരിക്കൂ ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത്.
1: Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: HDR was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: കേരളത്തിന്റെ പ്രിയപ്പെട്ട അച്ചായൻസ് ഗോൾഡ് ഇനി ദുബായിലും. അതെ, നിങ്ങളുടെ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന വില അത് അച്ചായൻസ് ഗോൾഡിൽ മാത്രം. അച്ചായൻസ് ഗോൾഡ്, UW മാൾ, കരാമ, ദുബായ്.
3: ജീവിതയാത്രയിൽ ഏറ്റവും വലിയ സമാധാനം വിശ്വസ്തമായ ഒരു കരുതൽ നമ്മുടെ ഭാവിയിലേക്കുണ്ട് എന്നതല്ലേ? നിങ്ങളുടെ എല്ലാ ജനറൽ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും വിശ്വസിക്കാവുന്ന പങ്കാളി അൽ ബുസ്താൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC. 40-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ധന്യ ഗ്രൂപ്പിൽ നിന്നും മോട്ടർ ആൻഡ് ഫ്ലീറ്റ് ഇൻഷുറൻസ്, ഫയർ പ്രോപ്പർട്ടി ആൻഡ് ലയബിലിറ്റി ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ്, മറൈൻ ആൻഡ് ഏവിയേഷൻ ഇൻഷുറൻസ് തുടങ്ങി എല്ലാത്തരം ജനറൽ ഇൻഷുറൻസ് സേവനങ്ങളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അൽ ബുസ്താൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ്, അൽമജാസ് 2, ഷാർജ. കോൾ 06553-3424. Ensure your peace. Ensure your future.

0: And yes, തലൈവർ രജനീകാന്തിന്റെ ജയിലർ 2 തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. എനിക്ക് ആക്ച്വലി സ്പീക്കിംഗ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു വർഷം തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹൈപ്പിൽ വന്നിട്ടുള്ള ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്തിട്ടുണ്ടായിരുന്ന പല സിനിമകളും തിയേറ്ററിലേക്ക് എത്തിയ സമയത്ത് പ്രേക്ഷകർ സ്വീകരിക്കാത്ത രീതിയിലേക്ക് പോവുകയും അതിന്റെ തിയേറ്ററുകളിൽ തകർന്നടിയുന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ പാൻ ഇന്ത്യൻ റിലീസായിട്ടത്തെ പല സിനിമകളും അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെ സിനിമകളാണെന്ന് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല, പക്ഷേ അത് നമുക്ക് തരുന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം നമുക്ക് എത്രമാത്രം മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച ഒരു പടത്തിന്റെ രണ്ടാം ഭാഗം വരികയാണ്. ഒരു രണ്ടാം ഭാഗം വരുന്ന സമയത്ത് അത് എങ്ങനെയായിരിക്കും വർക്ക്ഔട്ട് ആവുന്നത്, ജനങ്ങൾക്കിടയിലേക്ക് ജനങ്ങൾ അത് എങ്ങനെയായിരിക്കും ഏറ്റെടുക്കുന്നത് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുമല്ലോ. ഒരു ബീങ് എ സിനിമാ പ്രേമി എനിക്കും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ ഫസ്റ്റ് ഷോസ് കഴിഞ്ഞ സമയം മുതൽ തന്നെ എല്ലാ കൺഫ്യൂഷൻസും മാറി. ഇവിടെ യു എയിൽ തന്നെ പുലർച്ചെ 3 മണിക്കൊക്കെയാണ് ഷോസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 6-7 മണിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. കംപ്ലീറ്റ്ലി പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് തകർത്തടിച്ചിരിക്കുകയാണ് പടം. ഫസ്റ്റിനേക്കാൾ മുകളിൽ നിൽക്കുന്ന രീതിയിലേക്കാണ് പടം എന്നുള്ളതാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഈവൻ ദോ മലയാളത്തിലെ റിവ്യൂവേഴ്സ് ആണെങ്കിൽ പോലും എല്ലാവരും പറയുന്ന ഒരു കാര്യം, കംപ്ലീറ്റ് ഒരു രജനി ഷോ, ഒരു ഔട്ട് ആൻഡ് ഔട്ട് രജനി ഷോ എന്നുള്ളത് തന്നെയാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന പോലെ പുട്ടിന് പീര പോലെ അത്രമാത്രം മനോഹരമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് കുറേയധികം ക്യാമിയോസ് ഫ്രം ഓൾ ദ ഇൻഡസ്ട്രീസ്, മലയാളത്തിൽ നിന്ന് ലാലേട്ടൻ, കന്നഡയിൽ നിന്നും ശിവരാജ് കുമാർ, ഹിന്ദിയിൽ നിന്നും ഒരു സർപ്രൈസ്, ആൻഡ് തമിഴിൽ നിന്ന് തന്നെ മറ്റു പല താരങ്ങളും ഒക്കെയാണ് നിരക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുന്നത് ഒരു കാഴ്ച, ഒരു നിറക്കാഴ്ച തന്നെയാണ് ജയിലർ 2 സമ്മാനിക്കുന്നതെന്നാണ് തിയേറ്ററുകളിൽ അറിയാൻ സാധിച്ചത്. ഞാൻ എന്തായാലും ഇന്ന് കോൺടസ്റ്റ് നടത്താൻ വേണ്ടി പോകുന്നില്ല, കാരണം ഇന്ന് കോൺടസ്റ്റ് നടത്തി ഇപ്പോൾ വിന്നറിനെയൊക്കെ എടുത്ത് അവർക്ക് തിയേറ്ററിലേക്ക് ഓടി പിടിച്ചെത്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ 2 ആഴ്ച നടത്തിയ കോൺടെസ്റ്റുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിന്നേഴ്സിന്റെ ഒക്കെ തന്നെ ഇപ്പോൾ മെസ്സേജുകളും കാര്യങ്ങളും എത്തിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ നേരത്തെ തന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചേരുക, ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. മാത്രമല്ല തിയേറ്ററിൽ നമ്മൾ നിങ്ങൾക്ക് കുറച്ച് സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ കരുതുന്നുണ്ട്. അപ്പോൾ ആ സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ കാലത്തെ തന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കണം, ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. എനിവേ, എന്തായാലും ബാക്കി വിശേഷങ്ങൾ പടം കഴിഞ്ഞ് വന്നിട്ട് പറയാം. അപ്പോൾ ബാക്കിയുള്ളവർ ടിക്കറ്റ് കിട്ടാതെ പോയവർ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ എന്തായാലും വീക്കെൻഡിൽ തന്നെ കാണണം. നമുക്ക് ഇങ്ങനത്തെ ഈ ഇത്രമാത്രം തിയേറ്ററിൽ ആഘോഷമാക്കി മാറ്റാൻ പറ്റുന്ന, കുറച്ച് ഒച്ചയമ്പകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, ആവേശം കൊണ്ട് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാനൊക്കെ പറ്റുന്ന തരം സിനിമകൾ അപൂർവമായിട്ടാണല്ലോ കിട്ടുന്നത്. അതും ഇത്രയും പോസിറ്റീവ് റെസ്പോൺസിൽ. അപ്പോൾ അതിനെ ഒരു വലിയ സെലിബ്രേഷനായിട്ട് കാർണിവലാക്കി തന്നെ മാറ്റിയേക്കണം.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 Madras Mail.

0: 922 Madras Mail. Tamil Hit of the Heart was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി
1: 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം

0: ആപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഏറ്റവും സുരക്ഷിതമായി വെറും 10 ദിർഹംസ് മുതൽ സ്വർണം വാങ്ങാം. അതെ, ഏറ്റവും ബെസ്റ്റ് ഹോൾസെയിൽ പ്രൈസിൽ ദുബായ്, ഷാർജ, അബുദാബി എന്നിവിടങ്ങളിലുള്ള ഔട്ട്ലെറ്റ്സിൽ നിന്നും ഗോൾഡ് ആയി റിഡീം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പിലൂടെ ഗോൾഡ് വാങ്ങുമ്പോൾ യാതൊരുവിധ മേക്കിംഗ് ചാർജോ സർവീസ് ചാർജോ ഇല്ല. ഇനി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്താലും യാതൊരുവിധ സർവീസ് ചാർജോ മറ്റ് ഹിഡൻ ചാർജസോ ഇല്ല.
1: അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ.
0: ഇനി എന്തിനു മടിക്കണം? ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.
1: ദിവസവും കണ്ണാടിയിൽ നോക്കും, മുടി ശരിയാണോ, ഡ്രസ് ശരിയാണോ അല്ലേ. പക്ഷേ സ്വന്തം ബ്രസ്റ്റ് ഹെൽത്തിനെ കുറിച്ച് അവസാനമായിട്ട് എപ്പോഴാ ശ്രദ്ധിച്ചേ? നീ എന്താ ഉദ്ദേശിച്ചത്? ബ്രസ്റ്റിലെ പുതിയ ലംപ്, സ്വെല്ലിംഗ്, ഷേപ്പ് അല്ലെങ്കിൽ സ്കിന്നിലുള്ള അൺയൂഷ്വൽ ചേഞ്ച്, അതും അല്ലെങ്കിൽ അബ്നോർമൽ ഡിസ്ചാർജ്, ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അവഗണിക്കാതെ ഡോക്ടറിനോട് സംസാരിക്കണം. ശരിയാ, നമ്മളും നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ശ്രദ്ധിക്കണം.
0: ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിൽ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയൂ, എന്തെങ്കിലും അസാധാരണ മാറ്റങ്ങൾ കണ്ടാൽ കൃത്യസമയത്ത് ഡോക്ടറുടെ ഉപദേശം തേടൂ. എം വി ആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അൽഗറൂദ്, ദുബായ്. കോൾ 0508609611.
2: കേരളത്തിന്റെ പ്രിയപ്പെട്ട അച്ചായൻസ് ഗോൾഡ് ഇനി ദുബായിലും. അതെ, നിങ്ങളുടെ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന വില, അത് അച്ചായൻസ് ഗോൾഡിൽ മാത്രം. അച്ചായൻസ് ഗോൾഡ്, യു ഡബ്ല്യു മോൾ, കരാമ, ദുബായ്.
3: ഒരു ചെറിയ ചുവടുവയ്പ് ഒരു കുഞ്ഞിന് നൽകും പുതുജീവൻ. ആസ്റ്റർ വോളണ്ടിയേഴ്സ് പ്രസൻസ് ഹാർട്ട് ടു ഹാർട്ട് കെയർസ് 2026. September 27 മുതൽ November 1 വരെ ഡെയിലി നമ്മൾ നടക്കുന്ന ഓരോ 10,000 സ്റ്റെപ്സും നമ്മുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിനൊപ്പം അർഹരായ 50 കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയയും ഉറപ്പാക്കുന്നു. ആസ്റ്റർ ഹാർട്ട് ടു ഹാർട്ട് കെയർസ് 2026 ഈ മഹത്തായ ഉദ്യമത്തിൽ പങ്കാളികളാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇന്ന് തന്നെ astervolunteers.org/hearttoheartൽ രജിസ്റ്റർ ചെയ്യൂ. നിങ്ങളുടെ ഡെയിലി സ്റ്റെപ് കൗണ്ട് അപ്ലോഡ് ചെയ്യൂ. ഒന്നിച്ച് ചുവടുവയ്ക്കാം ആരോഗ്യമുള്ള ഹൃദയങ്ങൾക്കായി. ആസ്റ്റർ വോളണ്ടിയേഴ്സ്, ഹാർട്ട് ടു ഹാർട്ട് കെയർസ് 2026.
4: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
5: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
4: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. October 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
6: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
7: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
8: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?
9: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
10: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: ദുബായിൽ ചിലപ്പോഴെങ്കിലും നമ്മളിൽ പലർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടാകുന്ന ഒരു അനുഭവം, പ്രത്യേകിച്ചും സ്വന്തമായിട്ട് വാഹനമുള്ള അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എടക്കെങ്കിലും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. അതിപ്പോൾ ദുബായിലല്ലേ, എനിക്ക് ആക്ച്വലി നാട്ടി വെച്ചിട്ടാണ് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻസ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ എന്തോ ആവശ്യത്തിന് കൊല്ലത്ത് എത്തിയിട്ട് കൊല്ലത്ത് പാസ്പോർട്ട് ഓഫീസിലെ കുറച്ചധികം പരിപാടികളുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്ത് പാർക്കിംഗ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗിലും കൊണ്ട് വണ്ടി ഇട്ടു. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് അവിടെ പെയ്ഡ് പാർക്കിംഗ് ആണ്. പാർക്കിംഗിൽ നിന്ന് വണ്ടിയൊക്കെ ഇട്ടിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് പാസ്പോർട്ടിൻ്റെതായിട്ടുള്ള പരിപാടികളെല്ലാം തീർത്തിട്ട് തിരിച്ച് അറിയാം, കൊല്ലത്തുള്ളവർക്ക് അറിയാലോ പാസ്പോർട്ട് ഓഫീസിൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ബാക്കി തിരിച്ചു തന്നെ വണ്ടി എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വണ്ടിയിൽ ഈ കോമ്പസ് വെച്ച് വരച്ചേക്കുന്ന പോലെ നല്ല നെടുനീളൊരു വര. അവിടെയാണെങ്കിൽ ക്യാമറയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരെ ഏറ്റെടുക്കുമെന്ന് അറിയില്ല. അങ്ങനെ ആകെ കൂടെ കൺഫ്യൂഷനായി പോയൊരു അവസരമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവിടെ ദുബായിലാണ് അത്തരത്തിലൊരു സംഭവം നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദുബായിൽ പാർക്ക് ചെയ്ത വളരെ സേഫാണ് എന്ന് കരുതി പാർക്ക് ചെയ്ത ഒരു കാറിന് കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ, ഇടിച്ച വാഹനം ഏതാണെന്ന് നമുക്ക് അറിയാതിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇടിച്ച വാഹനം ഏതെന്ന് അറിയില്ലെങ്കിലും ദുബായിൽ പോലീസ് റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, കാറിൻ്റെ കേടുപാടുകളുടെ ചിത്രങ്ങൾ അപ്പൊ തന്നെ എടുക്കുക. സമീപത്തെ ഏതെങ്കിലും CCTV ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കുക. ആൻഡ് സാക്ഷികളുണ്ടെങ്കിൽ അവരിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുക. ആൻഡ് അതിനുശേഷം ചെയ്യേണ്ടതാണ് പ്രധാനപ്പെട്ട സംഗതി, അതായത് ദുബായ് പോലീസിൻ്റെ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാം. ആപ്പിൽ ലോഗിൻ ചെയ്ത് ട്രാഫിക് ആക്സിഡന്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മതി. ആക്സിഡന്റ് റിപ്പോർട്ട് ഫോർ അൺനോൺ പാർട്ടി വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കേട്ടോ. ആ ഒരു ഓപ്ഷൻ അതിനകത്ത് തന്നെ കാണും, ആക്സിഡന്റ് റിപ്പോർട്ട് ഫോർ അൺനോൺ പാർട്ടി. ആൻഡ് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. റിപ്പോർട്ടിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ്, അതിന്റെ വിശദാംശങ്ങൾ, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, മൊബൈൽ നമ്പർ, പിന്നെ നമ്മൾ നേരത്തെ പകർത്തിയ ആ കേടുപാടിൻ്റെതായിട്ടുള്ള ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ, ഏതെങ്കിലും CCTV ഫുട്ടേജ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടി അതിൻ്റെ കൂടെ പിൻ ചെയ്യാവുന്നതാണ്. റിപ്പോർട്ടിംഗ് ഫീസായിട്ട് പറയുന്നത് 420 dirhams ആണ്. അൺനോൺ വെഹിക്കിൾ ഉൾപ്പെട്ട അപകട റിപ്പോർട്ടിനുള്ള സേവന ഫീസായിട്ടാണ് ഈ ഒരു 420 dirhams ഈടാക്കുന്നത് കേട്ടോ. ആൻഡ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അത് കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് ആണെങ്കിൽ പോളിസി നിബന്ധനകൾ അനുസരിച്ച് പരിരക്ഷ ലഭിക്കാം. പക്ഷേ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെങ്കിൽ സ്വന്തം കാറിൻ്റെ കേടുപാടുകൾ സാധാരണയായി പരിരക്ഷിക്കില്ല. ശ്രദ്ധിക്കണം, ക്ലെയിം നൽകുന്നതിന് മുൻപ് ഇൻഷുറൻസ് കമ്പനിയുടെ നിബന്ധനകളൊക്കെ തന്നെ ഒന്ന് പരിശോധിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഇൻസ്റ്റൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടേക്കാവുന്ന ഒരു ഇൻഫർമേഷനാണ്. ഇപ്പോൾ തന്നെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇതൊന്ന് ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിച്ചോളൂ കേട്ടോ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: SIR, കേന്ദ്രത്തിന് സുപ്രീം കോടതി നോട്ടീസ്. സുപ്രീംകോടതിയിൽ കേന്ദ്രത്തിന്റെ മാപ്പപേക്ഷ. മതം മാറിയാൽ സംവരണം ലഭിക്കില്ലെന്ന് സുപ്രീംകോടതി. പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും കനത്ത തിരിച്ചടി. അപ്പീൽ അനുമതി തള്ളി ഹൈക്കോടതി. CMRൽ സർക്കാർ നടപടിയിൽ മാത്യു കുഴൽനാടന് അതൃപ്തി. കുഴൽനാടനെ തള്ളി രമേശ് ചെന്നിത്തല. കിഫ്ബിയിൽ സമഗ്ര പൊളിച്ചെഴുത്ത്. കിഫ്ബി നിർത്തലാക്കുന്നത് കനത്ത പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് തോമസ് ഐസക്. അനധികൃത സ്വത്ത് സമ്പാദന കേസ്. ടോമിൻ തച്ചിങ്കരയുടെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ത്യ മുന്നണി നൽകിയ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. ഫോം 6 ബന്ധപ്പെട്ട ഹർജികളിലും നോട്ടീസ്. ജന്തർ മന്തർ പ്രതിഷേധ ഇടമല്ലാതാക്കിയ തീരുമാനത്തിനെതിരായ ഹർജികളിൽ കേന്ദ്ര സർക്കാരിനും നോട്ടീസ് നൽകി. ഇന്ത്യ സഖ്യത്തിന്റെ സുപ്രീംകോടതിയിലേക്കുള്ള മാർച്ചിൽ ചീഫ് ജസ്റ്റിസിന് അതൃപ്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് നോട്ടീസ് അയച്ചു. സുപ്രീംകോടതി പരിസരത്തെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ നിർദ്ദേശം. SIR ചോദ്യം ചെയ്തുള്ള ഹർജികൾക്കൊപ്പമായിരിക്കും എല്ലാ ഹർജികളും പരിഗണിക്കുക. ഡൽഹിയിൽ ഇന്റർനെറ്റ് റദ്ദാക്കിയ നടപടിയിൽ സുപ്രീംകോടതിയിൽ നിരുപാധികം മാപ്പപേക്ഷിച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനാണ് മാപ്പപേക്ഷ നൽകിയത്. കോടതി അലക്ഷ്യ നടപടികൾ കേന്ദ്ര സർക്കാരിനെതിരെയും ഡൽഹി പോലീസിനെതിരെയും ആരംഭിച്ചിരുന്നു. ഇത് പരിഗണിക്കാനിരിക്കെയാണ് മാപ്പപേക്ഷയുമായി കേന്ദ്രം സുപ്രീംകോടതിയിൽ എത്തുന്നത്. CJP സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും ഡൽഹിയിൽ ഏർപ്പെടുത്തിയിരുന്നത്. ട്രെയിനുകൾ റദ്ദാക്കുകയും മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുകയും ചെയ്യുന്ന നടപടികളിലേക്ക് കേന്ദ്രം കടന്നിരുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നും ജനങ്ങൾക്ക് സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നും കോടതി പറഞ്ഞു. ചീഫ് ജസ്റ്റിസിനെതിരായ വിവാദ എക്സ്പോസ്റ്റിന്റെ പേരിൽ KPCC സുപ്രീംകോടതി നോട്ടീസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി സുപ്രീംകോടതിയിലേക്കുള്ള ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ചിനിടെയായിരുന്നു വിവാദ എക്സ്പോസ്റ്റ്. കോൺഗ്രസ് കേരള ഘടകത്തിന്റെ ഔദ്യോഗിക എക്സ്പേജിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് ഇന്ത്യ സഖ്യ നേതാക്കളെ കാണാൻ നിയമപ്രശ്നമുള്ളതിനാൽ സാധിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചതിലുള്ള രോഷമായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത്. സൂര്യകാന്ത് രാജിവെക്കു, പകരം ആളെ ഞങ്ങൾ കണ്ടെത്താം എന്നതടക്കമുള്ള കുറിപ്പ് വിവാദമായതോടെ ഉടനടി പിൻവലിച്ചിരുന്നു. സംഭവത്തിൽ ഉത്തരവാദിയായ വ്യക്തിയെ ചുമതലയിൽ നിന്ന് നീക്കിയതായി പിന്നീട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. KPCC നേതൃത്വത്തിന്റെ അറിവോ സമ്മതമോ കൂടിയാലോചനയോ ഇല്ലാതെയാണ് പോസ്റ്റ് പ്രസിദ്ധീകരിച്ചതെന്നും സംഭവത്തിൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പോസ്റ്റ് വന്നതെന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. എന്നാൽ വിഷയം ചൂണ്ടിക്കാട്ടി ഹർജി എത്തിയതോടെയാണ് സുപ്രീംകോടതി ഇപ്പോൾ KPCC നോട്ടീസ് അയച്ചിരിക്കുന്നത്. ബോളിവുഡ് താരം ഇമ്രാൻഖാനോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ട മുംബൈ പോലീസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഈ മാസം 10 നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്നാണ് ഇത്. ഈ മാസം 28 ഇന്ത്യ വിടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ പൌരനല്ലാത്ത ഒരാൾ രാഷ്ട്രീയ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ഫോറിനേഴ്സ് ആക്ട് അഥവാ ഇമിഗ്രേഷൻ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് നടപടി. US പൌരത്വമുള്ള ഇമ്രാൻഖാനെ ഉടൻ നാടുകടത്തണമെന്ന് BJP നേതാവ് കിരിത് സോമയ്യ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഡൽഹിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രതിഷേധത്തിനിടെ മലയാളി വിദ്യാർത്ഥിനി ആതിര വിജയനെ ക്രൂരമായി മർദ്ദിച്ചതിൽ കേരളത്തിൽ കേസെടുത്ത് പോലീസ്. ഡൽഹി പോലീസിന്റെ ക്രൂരതയ്ക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്ന് മർദ്ദനമേറ്റ മലയാളി വിദ്യാർത്ഥി ആതിര വിജയൻ. തന്നെ മർദ്ദിച്ചവർക്കെതിരെ അന്വേഷണം നടത്താതെ കേസെടുക്കാൻ കഴിയില്ലെന്നാണ് ഡൽഹി പോലീസിന്റെ നിലപാട്. പോലീസ് മർദ്ദനത്തിലേറ്റ ശാരീരിക അവശതകൾ മാറിയിട്ടില്ലെന്നും ആതിര. ഹിന്ദുമതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത വ്യക്തിക്ക് മതം മാറിയെന്ന കാരണത്താൽ മാത്രം പിന്നാക്ക വിഭാഗക്കാർക്കുള്ള സംവരണ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകില്ലെന്ന് സുപ്രീംകോടതി. തമിഴ്നാട് സർക്കാരും സ്വകാര്യ വ്യക്തിയും നൽകിയ ഹർജികൾ തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. മുൻപ് മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി സുപ്രീംകോടതി പൂർണ്ണമായും ശരിവച്ചു. CMRൽ എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് തിരിച്ചടി. വിജിലൻസ് FIR ഇടാനായി ഉത്തരവിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ പിണറായി വിജയന് അപ്പീൽ ഫയൽ ചെയ്യാൻ ഹൈക്കോടതി അനുമതി നൽകിയില്ല. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരുടെ അവകാശത്തെ ബാധിക്കില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. വീണാട്ടിയുടെയും PA മുഹമ്മദ് റിയാസിന്റെയും അപേക്ഷകളും കോടതി തള്ളിയിട്ടുണ്ട്. വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തതിനെതിരെ നിയമപരമായ മറ്റ് മാർഗ്ഗങ്ങൾ തേടുന്നതിനുള്ള അപേക്ഷകരുടെ അവകാശത്തെ സിംഗിൾ ബെഞ്ച് വിധി ബാധിച്ചിട്ടില്ലെന്ന് കോടതി വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ അപ്പീൽ നൽകുന്നതിനുള്ള അനുമതി തേടിക്കൊണ്ടുള്ള എല്ലാ അപേക്ഷകളും തള്ളിക്കളയുന്നുവെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. തങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ലെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമപരമല്ല എന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. സർക്കാരും ഹർജിക്കാർക്ക് അനുകൂലമായ നിലപാട് അറിയിച്ചു. എന്നാൽ അപ്പീലിന് അനുമതി നൽകരുതെന്നായിരുന്നു ഇഡി നിലപാട്. ഇത് പരിഗണിച്ചാണ് കോടതി തള്ളിയത്. വീണ്ടും അപ്പീൽ നൽകാനൊരുങ്ങിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പിണറായി അടക്കമുള്ളവർ നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടെ സുപ്രീംകോടതിയെ സമീപിക്കാൻ നീക്കം. അഴിമതിയിൽ തെളിവുണ്ടെങ്കിൽ പ്രാഥമിക അന്വേഷണം വേണ്ടെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. FIR രജിസ്റ്റർ ചെയ്യാൻ അഴിമതി കേസിൽ പ്രതിയായ ഒരാളെ കേൾക്കേണ്ടതില്ലെന്നും കോടതി വിധിച്ചിരുന്നു. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്യു കുഴൽനാടൻ MLA. പിണറായി വിജയൻ വിചാരണ നേരിടുക എന്നതാണ് ഏറ്റവും അഭികാമ്യം. മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷണത്തെ എന്തിനാണ് ഭയക്കുന്നതെന്ന് കുഴൽനാടന്റെ ചോദ്യം. പിണറായി വിജയന് അനുകൂലമായ ഹൈക്കോടതിയിലെ സർക്കാർ നിലപാട് തള്ളി മാത്യു കുഴൽനാടൻ. കോടതിയിലെ സർക്കാർ നിലപാട് തെറ്റെന്ന് തെളിഞ്ഞു. എന്തുകൊണ്ട് AG അങ്ങനെയൊരു നിലപാടെടുത്തുവെന്ന് വ്യക്തമല്ല. ബന്ധപ്പെട്ടവർ ഇക്കാര്യം പാർട്ടി വേദിയിൽ വിശദീകരിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്ന് കുഴൽനാടൻ. CMRL എക്സാലോജി കേസിൽ സർക്കാരിന് ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സർക്കാരിനറിയാം. രാഷ്ട്രീയ വിരോധം തീർക്കുന്നത് സർക്കാരിന്റെ ലക്ഷ്യമല്ലെന്നും മാത്യു കുഴൽനാടന്റെ വിമർശനത്തിന് ചെന്നിത്തലയുടെ മറുപടി. സർക്കാരിന് ഒരു തരത്തിലും ഇക്കാര്യത്തിൽ തെറ്റ് സംഭവിച്ചിട്ടില്ല. പ്രാഥമിക അന്വേഷണം നടത്തി തീരുമാനിക്കേണ്ട കാര്യം തന്നെയാണിതെന്നും രമേശ് ചെന്നിത്തല. പിണറായിക്കെതിരെ നടപടിയെടുക്കാനാകാത്ത അവസ്ഥയാണ് കോൺഗ്രസിനെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. VD സതീശൻ സർക്കാർ നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല. കഴിഞ്ഞ 35 ദിവസം നടന്ന കാര്യങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. FIR ഇട്ട ശേഷവും പിണറായിയെ സഹായിക്കാനാണ് സതീശൻ ശ്രമിച്ചത്. പിണറായി അല്ലാതെ കൊള്ളാവുന്ന ആരും CPMൽ ഇല്ലേയെന്നും ഷോൺ ജോർജിന്റെ ചോദ്യം. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുടെ കള്ളക്കളി കോടതി പൊളിച്ചുവെന്ന് V. മുരളീധരൻ MLA. അന്വേഷണത്തിന് മടിച്ചു നിൽക്കുകയാണോ സർക്കാർ? പ്രതികൾക്കൊപ്പമാണോ സർക്കാർ നിൽക്കുന്നത്? ED കൃത്യമായ രേഖകളും തെളിവുകളും കൊടുത്തു. ആഭ്യന്തരമന്ത്രിയിൽ എന്ത് വിശ്വാസ്യതയാണ് ജനങ്ങൾക്കുണ്ടാവുകയെന്നും V. മുരളീധരന്റെ ചോദ്യം. രമേശ് ചെന്നിത്തലയ്ക്ക് പദവിയിൽ തുടരാൻ എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ? പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തുടരുന്നത് പ്രതിപക്ഷത്തിന് തന്നെ അപമാനം. പദവിയൊഴിഞ്ഞ് മറ്റാർക്കെങ്കിലും കൈമാറണം. സഭാതലത്തിൽ BJPക്ക് സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ലെന്ന കാര്യം സ്പീക്കറെ അറിയിച്ചിട്ടുണ്ടെന്നും V. മുരളീധരൻ. കിഫ്ബിയിൽ സമഗ്ര പൊളിച്ചെഴുത്ത് നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു. കിഫ്ബി ഈ രീതിയിൽ തുടരേണ്ടതില്ലെന്നാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. കിഫ്ബി സർക്കാരിന് വൻ ബാധ്യതയെന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കിഫ്ബി ഭൂമി ഏറ്റെടുക്കലിൽ ഗുരുതര ക്രമക്കേടുണ്ടെന്നും കണ്ണൂരിൽ ഭൂമി വിലയുടെ 5 ഇരട്ടി നൽകി 3829 ഏക്കർ 9572 കോടി ഏറ്റെടുത്തതിൽ സമഗ്ര അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. കടമെടുപ്പ് അവസാനിപ്പിക്കാനും തുടരുന്ന പദ്ധതികളിൽ സമഗ്ര പരിശോധനയ്ക്കും റിപ്പോർട്ടിൽ ശുപാർശ നൽകി. കിഫ്ബി നിർത്തലാക്കുന്നത് കേരളത്തിന് വലിയ ആഘാതമെന്ന് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ബജറ്റിലെ പണം കൊണ്ടുമാത്രം പശ്ചാത്തല വികസന പദ്ധതികൾ നടപ്പാകില്ല. സംസ്ഥാന സർക്കാരിന്റെ പ്രൊജക്ടുകൾ പ്രതിസന്ധിയിലാകും. പ്രഖ്യാപിച്ചതിൽ പകുതി പദ്ധതികളെ ഇനി കേരളത്തിൽ നടപ്പിലാകൂ എന്നും തോമസ് ഐസക്. കിഫ്ബിയുടെ ക്രെഡിബിലിറ്റി സർക്കാർ തകർത്തു. വായ്പയെടുക്കുന്നതിലെ സാങ്കേതിക പരിമിതി മറികടക്കാനാണ് കിഫ്ബി രൂപീകരിച്ചത്. കിഫ്ബിയുടെ 30,000 കോടി ക്യാഷായും ഡെപ്പോസിറ്റായും ഉണ്ട്. അതാണ് VD സതീശൻ ലക്ഷ്യമിടുന്നത്. കിഫ്ബി പദ്ധതികളിൽ അഴിമതിയുണ്ടെങ്കിൽ ഏതന്വേഷണവും നടക്കട്ടെയെന്ന് തോമസ് ഐസക്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്ക് ആശ്വാസം. ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. സെപ്റ്റംബർ 18 മുതൽ ടോമിൻ ജെ തച്ചങ്കരി ജയിലിലാണ്. കോട്ടയം വിജിലൻസ് കോടതിയാണ് ശിക്ഷിച്ചിരുന്നത്. ലഹരിക്കെതിരായ തൂഫാൻ പദ്ധതിക്കെതിരെ വിമർശനവുമായി BJP നേതാവും മുൻ DGPയുമായ ശ്രീലേഖ. തൂഫാൻ പരമ തട്ടിപ്പെന്ന് പോലീസുകാരിയായിരുന്ന തനിക്കറിയാമെന്ന് ശ്രീലേഖ. എന്നാൽ ശ്രീലേഖയുടെ പരാമർശത്തിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്ത്. ശ്രീലേഖയ്ക്ക് ഇതെന്തു പറ്റിയെന്നും രാഷ്ട്രീയ പരാമർശമാണ് അവർ നടത്തിയതെന്നും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തൂഫാൻ നടപടികളെ പിന്തുണയ്ക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധിക്കെതിരായ വിവാദ പ്രസംഗത്തിൽ BJP നേതാവും കൌൺസിലറുമായ ശ്രീലേഖയ്ക്കെതിരെ തിരുവനന്തപുരം പോലീസ് കമ്മീഷണർക്ക് പരാതി. UDF നേതാവും കൌൺസിലറുമായ KS ശബരിനാഥനാണ് പരാതി നൽകിയത്. മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നാരോപിച്ചാണ് കേസ്. രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ശ്രീലേഖ അധിക്ഷേപിച്ചെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹിന്ദുവിശ്വാസത്തിന്റെ ഭാഗമായ താണ്ഡവ നൃത്തത്തെ മയക്കുമരുന്ന് ഉള്ളിൽ ചെല്ലുമ്പോഴുണ്ടാകുന്ന വെപ്രാളമായി ചിത്രീകരിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. രാഹുലിനെതിരെ ശ്രീലേഖ നടത്തിയ അധിക്ഷേപം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശ്രീലേഖയ്ക്കെതിരായ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതിയിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. BJP വൈസ് പ്രസിഡന്റ് ശ്രീലേഖയുടെ വിവാദ പരാമർശത്തിൽ ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിക്കാത്ത V. മുരളീധരൻ MLA. BJP വലിയൊരു പാർട്ടിയാണ്. ഓരോരുത്തരും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയും. അതെല്ലാം പാർട്ടിയുടെ ഔദ്യോഗിക പ്രതികരണമല്ലെന്ന് V. മുരളീധരൻ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ നിയമസഭയിൽ. പദ്ധതിയിൽ നിന്ന് പിന്മാറുമോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനാണ് നിയമസഭയിൽ മറുപടി. ഉപസമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ആയിരിക്കും തുടർ നടപടിയെന്നും മന്ത്രി. പദ്ധതി അറബിക്കടലിൽ എറിയാൻ ആർജവമുണ്ടെന്ന് പറഞ്ഞ UDF നേതാക്കൾ ഈ സഭയിലുണ്ടെന്ന് CPM നേതാവ് KN ബാലഗോപാൽ. PM ശ്രീ നടപ്പാക്കാത്തതുകൊണ്ട് കേന്ദ്രവിഹിതം തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. 1607 കോടി രൂപയാണ് ഇങ്ങനെ തടഞ്ഞുവച്ചതെന്നും മന്ത്രി. അരംകോ കമ്പനിയുടെ ആസ്ഥാനത്തിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ സൌദി അറേബ്യയ്ക്കെതിരെ ആക്രമണം ശക്തമായി തുടരുമെന്ന് ഹൂതി വിമതരുടെ മുന്നറിയിപ്പ്. സൌദിയിലെ വിമാനത്താവളങ്ങൾക്കും എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണം ശക്തമാക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്കിനടുത്ത് 2 ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഒരു ചരക്ക് കപ്പൽ മുങ്ങി. ആക്രമണം നേരിട്ട 2 ചരക്ക് കപ്പലും മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിച്ച UAE നേതാക്കൾ. UAE പ്രസിഡന്റ് ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ സൌദി ഭരണാധികാരി സൽമാൻ രാജാവിന് അനുശോചന സന്ദേശം അയച്ചു. ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരുക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. സൈബർ ആക്രമണങ്ങളും ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കലും നടത്തിയ 4 സംഘങ്ങളെ പിടികൂടി ഷാർജ പോലീസ്. ഡിജിറ്റൽ സാങ്കേതികവിദ്യയും ക്രിപ്റ്റോ ഇടപാടുകളും ഉപയോഗിച്ചുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരായ നടപടിയുടെ ഭാഗമായാണ് നീക്കം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: 2040 ദുബായ് പച്ചപിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ചേടാ, ഇതിൽ കൂടുതൽ ദുബായ് എന്ത് പച്ചപിടിക്കാനാണ്? ഇന്ന് തന്നെ ലോകം മുഴുവനുള്ളവർ, ലോകത്തിന്റെ ഏറ്റവും വികസിത രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ വിശ്വസിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ദുബായിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദുബായ് അത്രമാത്രം പച്ചപിടിച്ചത് കൊണ്ട് തന്നെയാണല്ലോ. അതിനപ്പുറത്തേക്ക് എന്ത് പച്ചപിടിക്കാനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ കൊളോക്കിയലായിട്ട് പറഞ്ഞതാ സംഭവം, വേറെ ഒന്നുമല്ല. നമ്മൾ കേരളത്തിൽ നിന്നുള്ളവർ പ്രത്യേകിച്ചും ഏറ്റവും അധികം മിസ് ചെയ്യുന്ന സംഭവങ്ങളിൽ ഒന്ന് നമ്മുടെ നാടിന്റെ പച്ചപ്പം ഹരിതാഭയൊക്കെയാണല്ലോ. ആ പച്ചപ്പം ഹരിതാഭയൊക്കെയാണ് പച്ചപിടിക്കുക എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. 2040 കുറേയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് ദുബായിയുടെ ടെറൈൻ മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 എഫ്എമ്മിൽ ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, 2040 ദുബായ് മുനിസിപ്പാലിറ്റി എടുത്തിരിക്കുന്ന ഇനിഷ്യേറ്റീവ് ആണ് ദുബായിയെ കൂടുതൽ ഹരിതാഭവും പച്ചപ്പും ഒക്കെ നിറഞ്ഞ് പരിസ്ഥിതി സൗഹാർദ്ദമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 3.5 മില്യൺ മരങ്ങൾ നട്ടു വളർത്താൻ വേണ്ടി പോകുന്നത് കേട്ടോ. 3.5 മില്യൺ എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് 35 ലക്ഷം മരങ്ങളാണ് നട്ടു വളർത്താൻ വേണ്ടി പോകുന്നത്. ഏതാണ്ട് 187 സ്ക്വയർ കിലോമീറ്റർ ഹരിത മേഖല വികസിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ദുബായ് മുനിസിപ്പാലിറ്റി അവതരിപ്പിച്ചിട്ടുള്ളത്, പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓരോ വർഷവും ഒരാൾക്ക് ഏതാണ്ട് 11 ചതുരശ്ര മീറ്ററിലേക്ക് ഒരു ഗ്രീൻ വിസ്തൃതി ഉറപ്പാക്കുന്ന രീതിയിലേക്ക്, അതായത് പാർക്കുകളുടെ എണ്ണം കൂട്ടുക, ആൻഡ് പാർക്കുകളിലെ വാർഷിക സന്ദർശകരുടെ എണ്ണം കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് മരങ്ങളുടെ എണ്ണം കൂട്ടുക, തണൽ വർദ്ധിപ്പിക്കുക, ആൻഡ് എവിടെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും അവിടെ എല്ലാം ആ ഒരു ഗ്രീനറി കാണുന്ന തരത്തിലേക്ക്. പച്ച നിറത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, അതായത് ഈ പച്ചപ്പും ഹരിതാഭവും കാണുന്ന സമയത്ത് മനസ്സിനും ഒരു വല്ലാത്ത കുളിർമ കിട്ടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ദുബായിലെമ്പാടുമായിട്ട് 2040 വെച്ചിട്ട് കംപ്ലീറ്റ്ലി ആ ഒരു വലിയ മാറ്റം വരാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ കൂടുതൽ മരങ്ങൾ തിങ്ങി നിറഞ്ഞുകൊണ്ടുള്ള ഒരു സംഗതി വരാൻ വേണ്ടി പോകുന്നത്. നല്ലതല്ലേ? പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് കേൾക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷവും. നമ്മൾ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് നാടിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ മിസ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ നാടിന്റെ ആ ഒരു ഫീൽ ചെയ്യുന്ന കാഴ്ചകൾ തന്നെയായിരിക്കും. കുറച്ച് സമയമൊക്കെ ഒരു പാർക്കിൽ കുറച്ചധികം മരങ്ങളുള്ള ഒരിടത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് തന്നെ ഫീൽ ചെയ്യുമല്ലോ. കുറച്ച് മരങ്ങളും കുറച്ച് കണ്ണിന് കുളിർമയുള്ള ഇടങ്ങളിലൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ ആ ഒരു നമ്മുടെ എൻ്റയർ ജീവിതത്തിന് ആ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വികസന പദ്ധതിയൊക്കെ വരാൻ വേണ്ടി പോകുന്നത്.
1: Home is a feeling. Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: DR was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ജീവിതയാത്രയിൽ ഏറ്റവും വലിയ സമാധാനം വിശ്വസ്തമായ ഒരു കരുതൽ നമ്മുടെ ഭാവിയിലേക്കുണ്ട് എന്നതല്ലേ. നിങ്ങളുടെ എല്ലാ ജനറൽ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും വിശ്വസിക്കാവുന്ന പങ്കാളി അൽ ബുസ്താൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC. 40-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ധന്യ ഗ്രൂപ്പിൽ നിന്നും മോട്ടർ ആൻഡ് ഫ്ലീറ്റ് ഇൻഷുറൻസ്, ഫയർ പ്രോപ്പർട്ടി ആൻഡ് ലയബിലിറ്റി ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ്, മറൈൻ ആൻഡ് ഏവിയേഷൻ ഇൻഷുറൻസ് തുടങ്ങി എല്ലാത്തരം ജനറൽ ഇൻഷുറൻസ് സേവനങ്ങളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അൽ ബുസ്താൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ്, അൽ മജാസ് 2, ഷാർജ. കോൾ 06553-3424. Ensure your peace. Ensure your future. ജീവിതയാത്രയിൽ ഏറ്റവും വലിയ സമാധാനം വിശ്വസ്തമായ ഒരു കരുതൽ നമ്മുടെ ഭാവിയിലേക്കുണ്ട് എന്നതല്ലേ. നിങ്ങളുടെ എല്ലാ ജനറൽ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും വിശ്വസിക്കാവുന്ന പങ്കാളി അൽ ബുസ്താൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC. 40-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ധന്യ ഗ്രൂപ്പിൽ നിന്നും മോട്ടർ ആൻഡ് ഫ്ലീറ്റ് ഇൻഷുറൻസ്, ഫയർ പ്രോപ്പർട്ടി ആൻഡ് ലയബിലിറ്റി ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ്, മറൈൻ ആൻഡ് ഏവിയേഷൻ ഇൻഷുറൻസ് തുടങ്ങി എല്ലാത്തരം ജനറൽ ഇൻഷുറൻസ് സേവനങ്ങളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അൽ ബുസ്താൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ്, അൽ മജാസ് 2, ഷാർജ. കോൾ 06553-3424. Ensure your peace. Ensure your future.
3: ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചിട്ട് കുറച്ച് ദിവസമായി. ഐഡിയ സൂപ്പറാ, പക്ഷെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ നോക്കിയപ്പോഴാ ഒരു പ്രശ്നം.
4: എന്ത് പ്രശ്നം?
3: അല്ല, ഓരോ സ്ഥലത്തും ഓരോ പാക്കേജ്, ചിലതാണ് ലൈസൻസ് മാത്രം, വേറെന്തിലാണ് കുറച്ച് സർവീസസ്, പിന്നെയാണെങ്കിലോ ഓരോന്നിനും അധിക ചാർജുകളും.
5: ഓ, അപ്പോ ഫൈനൽ കോസ്റ്റ് എത്രയാണെന്ന് പോലും കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലല്ലേ.
3: എക്സാക്ട്ലി, ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലെന്നേ.
5: അപ്പോ നീ ശരിക്കും അന്വേഷിക്കുന്നത് ഒരു ബിസിനസ് സെറ്റപ്പ് പാക്കേജസ് അല്ല, ബിസിനസിന്റെ തുടക്കം മുതൽ വളർച്ച വരെ കൂടെ നിൽക്കുന്ന ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ്. അതിനുള്ള ഒരേ ഒരു ഉത്തരമാണ് ഉമ്മുൽ ഖൈൻ ഫ്രീ ട്രേഡ് സോൺ. ബിസിനസ് തുടങ്ങുന്നത് മുതൽ വളരുന്നത് വരെ ആവശ്യമായ കാര്യങ്ങൾക്കെല്ലാമായി ഒരൊറ്റ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം. അഫോർഡബിൾ ലൈസൻസിംഗ്, മോഡേൺ ഓഫീസ് സ്പേസസ്, വെയർ ഹൗസസ്, ഇൻഡസ്ട്രിയൽ ലാൻഡ്, കോർപ്പറേറ്റ് ടാക്സ് ബെനിഫിറ്റ്സ് ഉൾപ്പെടെയുള്ള ബിസിനസ് അഡ്വാൻറ്റേജസും.
6: ഉമ്മുൽ ഖൈൻ ഫ്രീ ട്രേഡ് സോൺ, ഇറ്റ്സ് ഈസിയർ ദാൻ യു തിങ്ക്. വിസിറ്റ് UAQFTC.com.
7: റാസൽ ഖൈമ, സെന്റ് ഗ്രിഗോറിയസ്, യാക്കോബായ സുറിയാനി ചർച്ച് സംഘടിപ്പിക്കുന്നു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ 2026. ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ പൂക്കുന്ന കൊയ്ത്തുത്സവം.
8: ഒക്ടോബർ 17 ശനിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ റാസൽ ഖൈമ അൽ ജസീറയിലെ സെന്റ് ഗ്രിഗോറിയസ് ദേവാലയാങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്നു.
7: ഇത്തവണ നിങ്ങളെയും കാത്ത് UAE പ്രശസ്ത സിംഗേഴ്സ് നയിക്കുന്ന മ്യൂസിക്കൽ DJ പ്രശസ്ത നർത്തകിയായ അനുപമ വിപ്പിള്ളയും സംഘവും അവതരിപ്പിക്കുന്ന ഡാൻസ് പെർഫോമൻസും വൈവിധ്യമാർന്ന ഫുഡ് സ്റ്റോളുകളും.
8: ആഘോഷങ്ങളിൽ പങ്കുചേരാൻ ഏവർക്കും സ്വാഗതം. പ്രവേശനം സൗജന്യം. ഫോർ മോർ ഡീറ്റെയിൽസ് 050-590-3152.
9: സാലറി വരുന്ന പോന്ന് അറിയുന്നേയില്ല. ചെറുതായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ.
10: നമുക്ക് കുറച്ച് ഗോൾഡ് വാങ്ങിച്ചാലോ?
9: ഗോൾഡോ? അത്ര വലിയ എമൗണ്ട് ഒന്നും അല്ല, ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും തുടങ്ങുന്ന കാര്യമാണ് പറഞ്ഞത്.
10: ആ കാര്യത്തിൽ ടെൻഷനേ വേണ്ട. ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഏറ്റവും സുരക്ഷിതമായി വെറും 10 ദിർഹംസ് മുതൽ സ്വർണം വാങ്ങാം.
7: അതെ, ഏറ്റവും ബെസ്റ്റ് ഹോൾസെയിൽ പ്രൈസിൽ ദുബായ്, ഷാർജ, അബുദാബി എന്നിവിടങ്ങളിലുള്ള ഔട്ട്ലെറ്റ്സിൽ നിന്നും ഗോൾഡ് ആയി റിഡീം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പിലൂടെ ഗോൾഡ് വാങ്ങുമ്പോൾ യാതൊരുവിധ മേക്കിംഗ് ചാർജോ സർവീസ് ചാർജോ ഇല്ല. ഇനി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പെർച്ചേസ് ചെയ്താലും യാതൊരുവിധ സർവീസ് ചാർജോ മറ്റ് ഹിഡൻ ചാർജസോ ഇല്ല.
9: അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ.
7: ഇനി എന്തിനു മടിക്കണം? ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
11: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: സാധാരണഗതിയിൽ ഈ സമയത്ത് ഹെൽത്ത് ടിപ്സിൽ നമ്മൾ സംസാരിക്കാറുള്ളത് നമ്മുടെ ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ചിട്ടുമാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ ഒരു ശീലത്തെ കുറിച്ചിട്ട്, നമ്മൾ ഹാബിച്വലി നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട, അല്ലെങ്കിൽ ഒരുപാട് പേര് ഇതിന്റെ ഒരു ഗുണവശങ്ങളെ കുറിച്ച് അറിയാതെ പോലും നമ്മുടെ ജീവിതത്തിന്റെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുള്ള ഒരു ശീലത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ
1: വേണ്ടിയിട്ടുള്ളത്.
0: That's right. അപ്പൊ ഇന്നത്തെ എം വി ആർ ഹെൽത്ത് ടിപ്സിൽ നമ്മൾ സംസാരിക്കുന്നത് ആ ഒരു ശീലം, അത് വേറൊന്നുമല്ല, രാത്രി പല്ലി കേൾക്കുന്നതിനെ കുറിച്ചാണ് കേട്ടോ. രാത്രി പല്ലി കേൾക്കുന്ന, ഓഫ്കോഴ്സ് നമ്മളെല്ലാവരും രാത്രി പല്ലി കേൾക്കുന്നവരാണ്. ചിലരൊക്കെ മടിയും ക്ഷീണവും ഒക്കെ കാരണം രാത്രി പല്ല് തേക്കാൻ വേണ്ടി വിട്ടു പോകുന്നവരും ഉണ്ട്. പക്ഷേ രാത്രി പല്ല് തേക്കുന്നത് കൊണ്ട് ഏറ്റവും വലിയ ഗുണം, അല്ലെങ്കിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, അത് പല്ല് വെളുക്കുമെന്നോ വെണ്മയാർന്ന പല്ലുകൾ കിട്ടുമെന്നോ വാ ക്ലീൻ ആയിരിക്കുമെന്നോ ഇതൊന്നുമല്ല, ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ഹൃദയത്തിനാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത് കേട്ടോ. രാത്രി കിടക്കുന്നതിന് മുൻപേ പല്ല് തേക്കുന്നത് ഒരു ചെറിയ കാര്യമായി കണ്ട് ഒഴിവാക്കുന്ന ഒരുപാട് പേര് ചുറ്റുപാടും ഉണ്ടായിരിക്കും. ക്ഷീണം കൊണ്ടോ അല്ലെങ്കിൽ മറന്നു പോകുന്നത് കൊണ്ടോ തിരക്കുകൾ കൊണ്ടോ ഒക്കെ ആവാം ഇത്. പക്ഷേ ഈ പറഞ്ഞ പോലെ രാത്രിയിലെ പല്ല് തേപ്പ് നിർബന്ധമാകുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങൾ, ബാക്ടീരിയൽ, ഇവയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രാത്രിയിലെ പല്ല് തേപ്പ് സഹായിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് പല്ല് തേക്കാതിരുന്നു കഴിഞ്ഞാൽ രാത്രി മുഴുവൻ ഇത് വായയ്ക്കുള്ളിൽ ഈ ബാക്ടീരിയ പെരുകാനായിട്ട് അത് കാരണമാകും. ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിൽ ഉമിനീരിന്റെ ഉൽപ്പാദനം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. നമ്മുടെ വായിൽ അണുക്കളെ പ്രതിരോധിച്ച് വായും പല്ലുകളെയൊക്കെ സംരക്ഷിക്കുന്നതിൽ ഉമിനീര് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ ഉറങ്ങുമ്പോൾ വായിലെ ഉമിനീര് കുറവായതുകൊണ്ട് പകലത്തെ ദോഷകരമായിട്ടുള്ള ബാക്ടീരിയാസ് പുറത്തേക്ക് പോകില്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഈ ബാക്ടീരിയാസ് ആക്ച്വലി പല്ലുകൾക്ക് കേടുവരുത്തുന്നത് കൂടാതെ നമ്മുടെ രക്തയോട്ടത്തിൽ കലർന്ന് നമ്മുടെ ബോഡിയുടെ മറ്റ് ഭാഗങ്ങളിൽ വീക്കത്തിനും ആൻഡ് പലതരത്തിലുള്ള എരിച്ചിലിനും ഒക്കെ കാരണമായേക്കാം. ഇതിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ദിവസവും കുറഞ്ഞത് രണ്ട് നേരമെങ്കിലും നമ്മൾ പല്ല് തേച്ചേ പറ്റൂ. പല്ല് തേക്കുന്ന സമയത്ത് ഒന്ന് രാവിലെയും മറ്റൊന്ന് രാത്രിയിലും ആയിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ട് നേരം എന്ന് പറഞ്ഞിട്ട് രാവിലെ ഉച്ചയ്ക്ക് പല്ല് തേച്ചിട്ടങ്ങ് വിട്ടാൽ പോരാ കേട്ടോ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പല്ലിൽ പട്ടി പിടിച്ചിരിക്കുന്ന പലതരത്തിലുള്ള ഡേർട്ടുകൾ കളയുന്നതിനൊപ്പം തന്നെ പല്ല് ദ്രവിക്കുന്നത് തടയാനും ഒക്കെ ഇത് വളരെ ബെനിഫിറ്റ് ആണ്. ആൻഡ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് രാത്രിയിൽ പല്ല് തേക്കാത്തവരിൽ ഹൃദ്രോഗ സാധ്യത കൂടുതലാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധരൊക്കെ മുന്നറിയിപ്പ് നൽകുന്നത്. സോ അതൊന്ന് കരുതിയിരിക്കുക. കണ്ടില്ലേ, ചെറിയ ചെറിയ ഹാബിറ്റുകളിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ പോലും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ദീർഘകാലത്തേക്കുള്ളൊരു ഗ്യാരണ്ടി സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട, തീർച്ചയായിട്ടും നമ്മുടെ ഒരു റൊട്ടീൻ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് മിനിമം ഒരു 6 മാസത്തിന്റെ ഇടവേളയിലെങ്കിലും നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു റൊട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഹൃദയം ഉൾപ്പെടെ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ഒക്കെ കണ്ടീഷൻ ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടും, അതെല്ലാം ശരിയായ വർക്കിംഗ് കണ്ടീഷനിലാണ്, നമുക്ക് മറ്റ് എക്സ്റ്റേണൽ ശത്രുക്കളൊന്നും നമ്മുടെ ശരീരത്തിൽ കടന്നു കൂടിയിട്ടില്ല എന്നുള്ള ഒരു ബോധ്യം വരുത്തുന്നതിനും ഒക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള റൊട്ടീൻ ഹെൽത്ത് ചെക്കപ്പുകൾ. റൊട്ടീൻ ഹെൽത്ത് ചെക്കപ്പുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഏറ്റവും വലിയ ആശങ്ക ഇതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഗതികളല്ലേ എന്നുള്ളതായിരിക്കാം. ഒരിക്കലുമല്ല. ദുബായിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് ദുബായിലെ ഗറൂദിലുള്ള എം വി ആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കാണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പാക്കേജുകളിൽ ലേഡീസിനും ജെൻസിനുമുള്ള സെപ്പറേറ്റ് പാക്കേജുകൾ, ബേസിക് പാക്കേജ് വേണ്ടവർക്ക് അത്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാക്കേജുകൾ വേണ്ടവർക്ക് അത്. ഈ പാക്കേജുകളെല്ലാം തന്നെ 50% മുകളിൽ ഡിസ്കൗണ്ടിൽ, അതായത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ നിലവിൽ മറ്റിടങ്ങളിൽ ചാർജ് ചെയ്യുന്നതിനേക്കാൾ 50% മുകളിൽ ഡിസ്കൗണ്ടിലേക്ക് കൊണ്ടുവന്ന് ആൻഡ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രീമിയം സൗകര്യങ്ങളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ സേവനവും ഒക്കെ ഒരുക്കി നൽകിയിരിക്കുകയാണ് എം വി ആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ ഒരു നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് നിങ്ങളൊന്ന് വിളിച്ചിട്ട് അപ്പോയിൻമെന്റ് എടുത്ത് നിങ്ങൾ കാര്യങ്ങളൊന്ന് കൈകാര്യം ചെയ്തോളൂ. നമ്മുടെ ശരീരത്തിന്റെ കാര്യമാണ്, അതിനകത്ത് റിസ്ക് എടുക്കരുത്, അല്ലെങ്കിൽ അതിനകത്ത് അലംഭാവം വിചാരിക്കരുത് കേട്ടോ. കാരണം ആ ഒരു അലംഭാവം ഒരുപക്ഷെ നമുക്ക് ഭാവിയിൽ വലിയൊരു കുറ്റബോധത്തിന് കാരണമായി മാറിയേക്കാം. അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും തന്നെ നമ്പർ സേവ് ചെയ്ത് വെക്കുക. 0508609611 ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ആൻഡ് മാത്രമല്ല, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇത് ഒക്ടോബർ മാസമായതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസിന്റെ ഒക്കെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ചെക്കപ്പുകൾ, അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഓഫർ പ്രൈസുകളിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് മേക്ക് എ കോൾ 0508609611. ഡെഡിക്കേറ്റഡ് ഏജന്റ് ഒരാൾ ഈ കോളിന്റെ മറുതലക്കൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരിക്കും.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. എം വി ആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, എ ഷോർട്ട് ഫ്യൂച്ചർ. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: feeling.
1: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
2: ഇങ്ങനെ കരയിലാണോ? അണ്ണന്റെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് റെസിഡൻസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
3: ഏറ്റവും
4: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
5: You are listening to Home 92.2 FM. Home is a feeling.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതായത് നമുക്ക് എല്ലാവർക്കുമുള്ള വലിയൊരു ആശങ്കയും വലിയൊരു ആവലാതിയുമാണ് മരണത്തിന് ശേഷം എന്താണ് നമുക്ക് സംഭവിക്കുന്നത്, നമ്മുടെ ശരീരത്തെ വിട്ട് ആത്മാവ് മാറുന്നുണ്ടോ, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ടോ, നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ടോ, ലോകത്തിന് പുറത്ത് മറ്റൊരു ലോകത്തിലേക്കാണോ നമ്മൾ സഞ്ചരിക്കുന്നത്, അതിന് പലതരത്തിലുള്ള ക്ലാരിഫിക്കേഷൻസും പലതരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് പലതരത്തിലുള്ള നമ്മുടെ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ സയൻസ് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നറിയാനായിട്ടുള്ള ഒരു കൗതുകം എല്ലായ്പ്പോഴും മനുഷ്യർക്കുണ്ട്. ആൻഡ് അതിനെ കുറിച്ചിട്ട് സയൻസും വലിയ രീതിയിൽ പഠനങ്ങൾ നടത്താറുമുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ഇതുവരെയും സയൻസിന് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കൗതുകമുള്ള കാര്യം കേട്ടോ. അപ്പോ ഈ അടുത്തിടയ്ക്ക് ഒരു ജേണലിൽ ഞാൻ വായിച്ചതാണ്, അതായത് നിയർ ഡെത്ത് എക്സ്പീരിയൻസുകൾ ഒരു പരിധിവരെ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻസ് കൊടുക്കാറുണ്ട് അത്രേ. അപ്പോൾ ഈ അടുത്ത് 8 മിനിറ്റ് മരിച്ച ഒരു സ്ത്രീ, അവർ മീൻസ് അവർ അബോധാവസ്ഥയിലേക്ക് പോയി, അവരുടെ ക്ലിനിക്കൽ ഡെത്ത് റെക്കോർഡ് ചെയ്യപ്പെടുകയും പക്ഷേ അവർ എന്തോ അത്ഭുതം പോലെ അവർ മരണത്തിൽ നിന്നും തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ശരിക്കും മരണത്തിന് ശേഷമുള്ള ഒരു ഭയാനക സത്യം എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമേരിക്കയിലെ കൊളറാഡോ സ്വദേശിനിയായിട്ടുള്ള ബ്രിയാന ലഫേർട്ടി എന്ന് പറയുന്ന ഒരു 33 വയസ്സുകാരിയാണ്. മയോക്ലോണസ് ഡിസ്റ്റോണിയ എന്ന അപൂർവ നാഡി രോഗം ബാധിച്ച് ഒരു ദിവസം അവരുടെ ഹൃദയമിടിപ്പ് പൂർണ്ണമായിട്ടും നിലച്ചു പോകുന്നൊരു സാഹചര്യം വന്നു. ശരീരം തണുത്തു ഉറക്കുകയും ചെയ്തു. ഡോക്ടർ ക്ലിനിക്കലി മരണവും സ്ഥിരീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 8 മിനിറ്റോളം ജീവനറ്റ നിലയിൽ കിടന്നെങ്കിലും അവരുടെ ബോധമനസ്സ് നശിച്ചിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. തന്റെ സ്വന്തം ജീവനറ്റ ശരീരത്തിന് മുകളിലായിട്ട് ഒരു ഒരു ഒരു ലൈക്ക് എ ഗോസ്ലി എഫക്ട്, ഒരു പ്രേതത്തെ പോലെ ആത്മാവ് ഉയർന്നു പറക്കുന്നത് താൻ നേരിട്ട് കണ്ടുവെന്നും അതിനെ തുടർന്ന് സമയവും സ്ഥലവും ഇല്ലാത്ത, സമയത്തിന് റെലവൻ്റ് ഇല്ലാത്ത ഒരിടം, അൾട്ടിമേറ്റ് റിയാലിറ്റി ടൈം ആണെന്നാണല്ലോ നമ്മൾ പലപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത്. അതായത് ഒരു റെലമിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. സമയമില്ല, സ്ഥലമില്ല, ഭയം നിറഞ്ഞ മറ്റൊരു ഇരുണ്ട തലത്തിലേക്ക് ശരീരം പ്രവേശിക്കുന്ന പോലൊരു ഫീലിംഗ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത്രേ. 8 മിനിറ്റിന് ശേഷം അത്ഭുതകരമായിട്ട് അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയതായിട്ടും അവർ പറയുന്നു. മരണം ഒരു അവസാനമല്ല, മറിച്ച് നമ്മൾ ഇതുവരെ കാണാത്ത മറ്റൊരു ലോകത്തേക്കുള്ള വാതിലാണെന്നാണ് ബ്രിയാന ഇതിനുശേഷം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ആർട്ടിക്കിളിൽ തന്നെ. ശരിക്കും അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്, ഒരു ഒരു സ്റ്റേറ്റിലേക്ക് ഉള്ള ഒരു ജേണി പോലെയാണ് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ ഈ ഒരു ടൈം, നമ്മൾ എല്ലാത്തിനും കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈം വെച്ചിട്ടാണല്ലോ, ഒരു വർഷം എന്ന് വെച്ചാൽ 365 ദിവസം, അതിൽ 12 മാസങ്ങൾ, 30 ദിവസങ്ങൾ ചേരുന്ന ഒരു ഓരോ ചേർന്നവയാണ് ഓരോ മാസങ്ങളും. ആൻഡ് ഓരോ ദിവസവും 24 മണിക്കൂർ, ആൻഡ് ഓരോ മണിക്കൂറും 60 മിനിറ്റ്, ഓരോ മിനിറ്റിനും 60 സെക്കൻഡ്, അങ്ങനെ എല്ലാം സമയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ സമയത്തിന് യാതൊരു റെലവൻസും ഇല്ലാത്ത, അതായത് 5 മിനിറ്റും 5 വർഷവും ഒരേപോലെ അനുഭവപ്പെടുന്ന ഒരു ഇടം എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വാട്ട് എവർ, ഇതെല്ലാം കോൺസ്പിറസീസ് ആണ്. പക്ഷേ നമുക്കിപ്പോഴും നമ്മുടെ ശാസ്ത്രം എത്ര കണ്ട് പുരോഗമിച്ചു കഴിഞ്ഞാലും നമുക്കിപ്പോഴും കണ്ടെത്താൻ സാധിക്കാത്ത ഒരു ഒരു അത്ഭുതം തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രക്രിയ. പലതരത്തിലുള്ള നിയർ ഡെത്ത് എക്സ്പീരിയൻസുകളും കോൺസ്പിറസി തിയറീസും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു ഒരു സാധുത എത്രത്തോളം ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: SIR കേന്ദ്രത്തിന് സുപ്രീം കോടതി നോട്ടീസ്. സുപ്രീംകോടതിയിൽ കേന്ദ്രത്തിന്റെ മാപ്പപേക്ഷ. മതം മാറിയാൽ സംവരണം ലഭിക്കില്ലെന്ന് സുപ്രീംകോടതി. പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും കനത്ത തിരിച്ചടി. അപ്പീൽ അനുമതി തള്ളി ഹൈക്കോടതി. CMRൽ സർക്കാർ നടപടിയിൽ മാത്യു കുഴൽനാടന് അതൃപ്തി. കുഴൽനാടനെ തള്ളി രമേശ് ചെന്നിത്തല. കിഫ്ബിയിൽ സമഗ്ര പൊളിച്ചെഴുത്ത്. കിഫ്ബി നിർത്തലാക്കുന്നത് കനത്ത പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് തോമസ് ഐസക്. അനധികൃത സ്വത്ത് സമ്പാദന കേസ്. ടോമിൻ തച്ചിങ്കരയുടെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ത്യ മുന്നണി നൽകിയ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. ഫോം 6 ബന്ധപ്പെട്ട ഹർജികളിലും നോട്ടീസ്. ജന്തർമന്തർ പ്രതിഷേധ ഇടമല്ലാതാക്കിയ തീരുമാനത്തിനെതിരായ ഹർജികളിൽ കേന്ദ്ര സർക്കാരിനും നോട്ടീസ് നൽകി. ഇന്ത്യ സഖ്യത്തിന്റെ സുപ്രീംകോടതിയിലേക്കുള്ള മാർച്ചിൽ ചീഫ് ജസ്റ്റിസിന് അതൃപ്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് നോട്ടീസ് അയച്ചു. സുപ്രീംകോടതി പരിസരത്തെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ നിർദ്ദേശം. SIR ചോദ്യം ചെയ്തുള്ള ഹർജികൾക്കൊപ്പമായിരിക്കും എല്ലാ ഹർജികളും പരിഗണിക്കുക. ഡൽഹിയിൽ ഇന്റർനെറ്റ് റദ്ദാക്കിയ നടപടിയിൽ സുപ്രീംകോടതിയിൽ നിരുപാധികം മാപ്പപേക്ഷിച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനാണ് മാപ്പപേക്ഷ നൽകിയത്. കോടതി അലക്ഷ്യ നടപടികൾ കേന്ദ്ര സർക്കാരിനെതിരെയും ഡൽഹി പോലീസിനെതിരെയും ആരംഭിച്ചിരുന്നു. ഇത് പരിഗണിക്കാനിരിക്കെയാണ് മാപ്പപേക്ഷയുമായി കേന്ദ്രം സുപ്രീംകോടതിയിൽ എത്തുന്നത്. CJP സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും ഡൽഹിയിൽ ഏർപ്പെടുത്തിയിരുന്നത്. ട്രെയിനുകൾ റദ്ദാക്കുകയും മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുകയും ചെയ്യുന്ന നടപടികളിലേക്ക് കേന്ദ്രം കടന്നിരുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നും ജനങ്ങൾക്ക് സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നും കോടതി പറഞ്ഞു. ചീഫ് ജസ്റ്റിസിനെതിരായ വിവാദ എക്സ്പോസ്റ്റിന്റെ പേരിൽ KPCC സുപ്രീംകോടതി നോട്ടീസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി സുപ്രീംകോടതിയിലേക്കുള്ള ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ചിനിടെയായിരുന്നു വിവാദ എക്സ്പോസ്റ്റ്. കോൺഗ്രസ് കേരള ഘടകത്തിന്റെ ഔദ്യോഗിക എക്സ്പേജിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് ഇന്ത്യ സഖ്യ നേതാക്കളെ കാണാൻ നിയമപ്രശ്നമുള്ളതിനാൽ സാധിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചതിലുള്ള രോഷമായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത്. സൂര്യകാന്ത് രാജിവെക്കു, പകരം ആളെ ഞങ്ങൾ കണ്ടെത്താം എന്നതടക്കമുള്ള കുറിപ്പ് വിവാദമായതോടെ ഉടനടി പിൻവലിച്ചിരുന്നു. സംഭവത്തിൽ ഉത്തരവാദിയായ വ്യക്തിയെ ചുമതലയിൽ നിന്ന് നീക്കിയതായി പിന്നീട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. KPCC നേതൃത്വത്തിന്റെ അറിവോ സമ്മതമോ കൂടിയാലോചനയോ ഇല്ലാതെയാണ് പോസ്റ്റ് പ്രസിദ്ധീകരിച്ചതെന്നും സംഭവത്തിൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പോസ്റ്റ് വന്നതെന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. എന്നാൽ വിഷയം ചൂണ്ടിക്കാട്ടി ഹർജി എത്തിയതോടെയാണ് സുപ്രീംകോടതി ഇപ്പോൾ KPCC നോട്ടീസ് അയച്ചിരിക്കുന്നത്. ബോളിവുഡ് താരം ഇമ്രാൻഖാനോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ട മുംബൈ പോലീസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഈ മാസം 10 നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്നാണ് ഇത്. ഈ മാസം 28 ഇന്ത്യ വിടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ പൌരനല്ലാത്ത ഒരാൾ രാഷ്ട്രീയ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ഫോറിനേഴ്സ് ആക്ട് അഥവാ ഇമിഗ്രേഷൻ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് നടപടി. US പൌരത്വമുള്ള ഇമ്രാൻഖാനെ ഉടൻ നാടുകടത്തണമെന്ന് BJP നേതാവ് കിരിത് സോമയ്യ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഡൽഹിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രതിഷേധത്തിനിടെ മലയാളി വിദ്യാർത്ഥിനി ആതിര വിജയനെ ക്രൂരമായി മർദ്ദിച്ചതിൽ കേരളത്തിൽ കേസെടുത്ത് പോലീസ്. ഡൽഹി പോലീസിന്റെ ക്രൂരതയ്ക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്ന് മർദ്ദനമേറ്റ മലയാളി വിദ്യാർത്ഥി ആതിര വിജയൻ. തന്നെ മർദ്ദിച്ചവർക്കെതിരെ അന്വേഷണം നടത്താതെ കേസെടുക്കാൻ കഴിയില്ലെന്നാണ് ഡൽഹി പോലീസിന്റെ നിലപാട്. പോലീസ് മർദ്ദനത്തിലേറ്റ ശാരീരിക അവശതകൾ മാറിയിട്ടില്ലെന്നും ആതിര. ഹിന്ദുമതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത വ്യക്തിക്ക് മതം മാറിയെന്ന കാരണത്താൽ മാത്രം പിന്നാക്ക വിഭാഗക്കാർക്കുള്ള സംവരണ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകില്ലെന്ന് സുപ്രീംകോടതി. തമിഴ്നാട് സർക്കാരും സ്വകാര്യ വ്യക്തിയും നൽകിയ ഹർജികൾ തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. മുൻപ് മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി സുപ്രീംകോടതി പൂർണ്ണമായും ശരിവച്ചു. CMRൽ എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് തിരിച്ചടി. വിജിലൻസ് FIR ഇടാനായി ഉത്തരവിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ പിണറായി വിജയന് അപ്പീൽ ഫയൽ ചെയ്യാൻ ഹൈക്കോടതി അനുമതി നൽകിയില്ല. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരുടെ അവകാശത്തെ ബാധിക്കില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. വീണാട്ടിയുടെയും PA മുഹമ്മദ് റിയാസിന്റെയും അപേക്ഷകളും കോടതി തള്ളിയിട്ടുണ്ട്. വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തതിനെതിരെ നിയമപരമായ മറ്റു മാർഗ്ഗങ്ങൾ തേടുന്നതിനുള്ള അപേക്ഷകരുടെ അവകാശത്തെ സിംഗിൾ ബെഞ്ച് വിധി ബാധിച്ചിട്ടില്ലെന്ന് കോടതി വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ അപ്പീൽ നൽകുന്നതിനുള്ള അനുമതി തേടിക്കൊണ്ടുള്ള എല്ലാ അപേക്ഷകളും തള്ളിക്കളയുന്നുവെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. തങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ലെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമപരമല്ല എന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. സർക്കാരും ഹർജിക്കാർക്ക് അനുകൂലമായ നിലപാട് അറിയിച്ചു. എന്നാൽ അപ്പീലിന് അനുമതി നൽകരുതെന്നായിരുന്നു ഇഡി നിലപാട്. ഇത് പരിഗണിച്ചാണ് കോടതി തള്ളിയത്. വീണ്ടും അപ്പീൽ നൽകാനൊരുങ്ങി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പിണറായി അടക്കമുള്ളവർ നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടെ സുപ്രീംകോടതിയെ സമീപിക്കാൻ നീക്കം. അഴിമതിയിൽ തെളിവുണ്ടെങ്കിൽ പ്രാഥമിക അന്വേഷണം വേണ്ടെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. FIR രജിസ്റ്റർ ചെയ്യാൻ അഴിമതിക്കേസിൽ പ്രതിയായ ഒരാളെ കേൾക്കേണ്ടതില്ലെന്നും കോടതി വിധിച്ചിരുന്നു. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്യു കുഴൽനാടൻ MLA. പിണറായി വിജയൻ വിചാരണ നേരിടുക എന്നതാണ് ഏറ്റവും അഭികാമ്യം. മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷണത്തെ എന്തിനാണ് ഭയക്കുന്നതെന്ന് കുഴൽനാടന്റെ ചോദ്യം. പിണറായി വിജയന് അനുകൂലമായ ഹൈക്കോടതിയിലെ സർക്കാർ നിലപാട് തള്ളി മാത്യു കുഴൽനാടൻ. കോടതിയിലെ സർക്കാർ നിലപാട് തെറ്റെന്ന് തെളിഞ്ഞു. എന്തുകൊണ്ട് AG അങ്ങനെയൊരു നിലപാടെടുത്തുവെന്ന് വ്യക്തമല്ല. ബന്ധപ്പെട്ടവർ ഇക്കാര്യം പാർട്ടി വേദിയിൽ വിശദീകരിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്ന് കുഴൽനാടൻ. CMR എക്സാലോജി കേസിൽ സർക്കാരിന് ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സർക്കാരിനറിയാം. രാഷ്ട്രീയ വിരോധം തീർക്കുന്നത് സർക്കാരിന്റെ ലക്ഷ്യമല്ലെന്നും മാത്യു കുഴൽനാടന്റെ വിമർശനത്തിന് ചെന്നിത്തലയുടെ മറുപടി. സർക്കാരിന് ഒരു തരത്തിലും ഇക്കാര്യത്തിൽ തെറ്റ് സംഭവിച്ചിട്ടില്ല. പ്രാഥമിക അന്വേഷണം നടത്തി തീരുമാനിക്കേണ്ട കാര്യം തന്നെയാണിതെന്നും രമേശ് ചെന്നിത്തല. പിണറായിക്കെതിരെ നടപടിയെടുക്കാനാകാത്ത അവസ്ഥയാണ് കോൺഗ്രസിനെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. VD സതീശൻ സർക്കാർ നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല. കഴിഞ്ഞ 35 ദിവസം നടന്ന കാര്യങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. FIR ഇട്ട ശേഷവും പിണറായിയെ സഹായിക്കാനാണ് സതീശൻ ശ്രമിച്ചത്. പിണറായി അല്ലാതെ കൊള്ളാവുന്ന ആരും CPMൽ ഇല്ലേ എന്നും ഷോൺ ജോർജിന്റെ ചോദ്യം. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുടെ കള്ളക്കളി കോടതി പൊളിച്ചുവെന്ന് V. മുരളീധരൻ MLA. അന്വേഷണത്തിന് മടിച്ചു നിൽക്കുകയാണോ സർക്കാർ? പ്രതികൾക്കൊപ്പമാണോ സർക്കാർ നിൽക്കുന്നത്? ED കൃത്യമായ രേഖകളും തെളിവുകളും കൊടുത്തു. ആഭ്യന്തരമന്ത്രിയിൽ എന്ത് വിശ്വാസ്യതയാണ് ജനങ്ങൾക്കുണ്ടാവുകയെന്നും V. മുരളീധരന്റെ ചോദ്യം. രമേശ് ചെന്നിത്തലയ്ക്ക് പദവിയിൽ തുടരാൻ എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ? പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തുടരുന്നത് പ്രതിപക്ഷത്തിന് തന്നെ അപമാനം. പദവിയൊഴിഞ്ഞ് മറ്റാർക്കെങ്കിലും കൈമാറണം. സഭാതലത്തിൽ BJP സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ലെന്ന കാര്യം സ്പീക്കറെ അറിയിച്ചിട്ടുണ്ടെന്നും V. മുരളീധരൻ. കിഫ്ബിയിൽ സമഗ്ര പൊളിച്ചെഴുത്ത് നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു. കിഫ്ബി ഈ രീതിയിൽ തുടരേണ്ടതില്ലെന്നാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. കിഫ്ബി സർക്കാരിന് വൻ ബാധ്യതയെന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കിഫ്ബി ഭൂമി ഏറ്റെടുക്കലിൽ ഗുരുതര ക്രമക്കേടുണ്ടെന്നും കണ്ണൂരിൽ ഭൂമി വിലയുടെ 5 ഇരട്ടി നൽകി 3829 ഏക്കർ 9572 കോടിക്ക് ഏറ്റെടുത്തതിൽ സമഗ്ര അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. കടമെടുപ്പ് അവസാനിപ്പിക്കാനും തുടരുന്ന പദ്ധതികളിൽ സമഗ്ര പരിശോധനയ്ക്കും റിപ്പോർട്ടിൽ ശുപാർശ നൽകി. കിഫ്ബി നിർത്തലാക്കുന്നത് കേരളത്തിന് വലിയ ആഘാതമെന്ന് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ബജറ്റിലെ പണം കൊണ്ടുമാത്രം പശ്ചാത്തല വികസന പദ്ധതികൾ നടപ്പാകില്ല. സംസ്ഥാന സർക്കാരിന്റെ പ്രൊജക്ടുകൾ പ്രതിസന്ധിയിലാകും. പ്രഖ്യാപിച്ചതിൽ പകുതി പദ്ധതികളെ ഇനി കേരളത്തിൽ നടപ്പിലാകൂ എന്നും തോമസ് ഐസക്. കിഫ്ബിയുടെ ക്രെഡിബിലിറ്റി സർക്കാർ തകർത്തു. വായ്പയെടുക്കുന്നതിലെ സാങ്കേതിക പരിമിതി മറികടക്കാനാണ് കിഫ്ബി രൂപീകരിച്ചത്. കിഫ്ബിയുടെ 30,000 കോടി ക്യാഷായും ഡെപ്പോസിറ്റായും ഉണ്ട്. അതാണ് VD സതീശൻ ലക്ഷ്യമിടുന്നത്. കിഫ്ബി പദ്ധതികളിൽ അഴിമതിയുണ്ടെങ്കിൽ ഏതന്വേഷണവും നടക്കട്ടെ എന്ന് തോമസ് ഐസക്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്ക് ആശ്വാസം. ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. സെപ്റ്റംബർ 18 മുതൽ ടോമിൻ ജെ തച്ചങ്കരി ജയിലിലാണ്. കോട്ടയം വിജിലൻസ് കോടതിയാണ് ശിക്ഷിച്ചിരുന്നത്. ലഹരിക്കെതിരായ തൂഫാൻ പദ്ധതിക്കെതിരെ വിമർശനവുമായി BJP നേതാവും മുൻ DGPയുമായ ആർ ശ്രീലേഖ. തൂഫാൻ പരമ തട്ടിപ്പെന്ന് പോലീസുകാരിയായിരുന്ന തനിക്കറിയാമെന്ന് ശ്രീലേഖ. എന്നാൽ ശ്രീലേഖയുടെ പരാമർശത്തിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്ത്. ശ്രീലേഖയ്ക്ക് ഇതെന്തു പറ്റിയെന്നും രാഷ്ട്രീയ പരാമർശമാണ് അവർ നടത്തിയതെന്നും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തൂഫാൻ നടപടികളെ പിന്തുണയ്ക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധിക്കെതിരായ വിവാദ പ്രസംഗത്തിൽ BJP നേതാവും കൌൺസിലറുമായ ആർ ശ്രീലേഖയ്ക്കെതിരെ തിരുവനന്തപുരം പോലീസ് കമ്മീഷണർക്ക് പരാതി. UDF നേതാവും കൌൺസിലറുമായ KS ശബരിനാഥനാണ് പരാതി നൽകിയത്. മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നാരോപിച്ചാണ് കേസ്. രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ശ്രീലേഖ അധിക്ഷേപിച്ചെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹിന്ദുവിശ്വാസത്തിന്റെ ഭാഗമായ താണ്ഡവ നൃത്തത്തെ മയക്കുമരുന്ന് ഉള്ളിൽ ചെല്ലുമ്പോഴുണ്ടാകുന്ന വെപ്രാളമായി ചിത്രീകരിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. രാഹുലിനെതിരെ ശ്രീലേഖ നടത്തിയ അധിക്ഷേപം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശ്രീലേഖയ്ക്കെതിരായ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതിയിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. BJP വൈസ് പ്രസിഡന്റ് ആർ ശ്രീലേഖയുടെ വിവാദ പരാമർശത്തിൽ ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിക്കാത്ത V. മുരളീധരൻ MLA. BJP വലിയൊരു പാർട്ടിയാണ്. ഓരോരുത്തരും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയും. അതെല്ലാം പാർട്ടിയുടെ ഔദ്യോഗിക പ്രതികരണമല്ലെന്ന് V. മുരളീധരൻ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിയമസഭയിൽ. പദ്ധതിയിൽ നിന്ന് പിന്മാറുമോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനാണ് നിയമസഭയിൽ മറുപടി. ഉപസമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ആയിരിക്കും തുടർ നടപടിയെന്നും മന്ത്രി. പദ്ധതി അറബിക്കടലിൽ എറിയാൻ ആർജവമുണ്ടെന്ന് പറഞ്ഞ യു ഡി എഫ് നേതാക്കൾ ഈ സഭയിലുണ്ടെന്ന് സി പി എം നേതാവ് കെ എൻ ബാലഗോപാൽ. പി എം ശ്രീ നടപ്പാക്കാത്തതുകൊണ്ട് കേന്ദ്രവിഹിതം തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. 1607 കോടി രൂപയാണ് ഇങ്ങനെ തടഞ്ഞുവച്ചതെന്നും മന്ത്രി. അരംകോ കമ്പനിയുടെ ആസ്ഥാനത്തിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ സൌദി അറേബ്യയ്ക്കെതിരെ ആക്രമണം ശക്തമായി തുടരുമെന്ന് ഹൂതി വിമതരുടെ മുന്നറിയിപ്പ്. സൌദിയിലെ വിമാനത്താവളങ്ങൾക്കും എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണം ശക്തമാക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഹോർമൂസ് കടലിടുക്കിനടുത്ത് രണ്ട് ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഒരു ചരക്ക് കപ്പൽ മുങ്ങി. ആക്രമണം നേരിട്ട രണ്ടാമത് ചരക്ക് കപ്പലും മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിച്ച യു എ നേതാക്കൾ. യു എ പ്രസിഡന്റ് ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ സൌദി ഭരണാധികാരി സൽമാൻ രാജാവിന് അനുശോചന സന്ദേശം അയച്ചു. ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരുക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. സൈബർ ആക്രമണങ്ങളും ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കലും നടത്തിയ 4 സംഘങ്ങളെ പിടികൂടി ഷാർജ പോലീസ്. ഡിജിറ്റൽ സാങ്കേതികവിദ്യയും ക്രിപ്റ്റോ ഇടപാടുകളും ഉപയോഗിച്ചുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരായ നടപടിയുടെ ഭാഗമായാണ് നീക്കം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: കാര്യം നമ്മൾ ചില കാര്യങ്ങളിൽ എയർ ഇന്ത്യയെ വിമർശിക്കും, കുറ്റം പറയും, പരാതികൾ പറയും എന്നുണ്ടെങ്കിലും എയർ ഇന്ത്യ നമ്മുടെ സ്വന്തമല്ലേ? എയർ ഇന്ത്യ നമ്മുടെ സ്വന്തമല്ലേ? അതെ, തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം എയർ ഇന്ത്യയുടെ ഒരു ബർത്ത്ഡേ വിഷ് അറിയിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത് കേട്ടോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്, ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. തീർച്ചയായിട്ടും ഓരോ ഇന്ത്യക്കാരെയും സംബന്ധിച്ചിടത്തോളം ആകാശയാത്രകളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലേക്ക് ഓടി എത്തുന്ന പേര് അത് എയർ ഇന്ത്യയുടെ പേര് തന്നെയായിരിക്കും. പക്ഷേ എയർ ഇന്ത്യയുടെ 94 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇന്ത്യൻ വ്യോമയാനത്തിന്റെ ചിറകുകൾ സമ്മാനിച്ച 94 വർഷങ്ങളാണ് എയർ ഇന്ത്യയുടെ ബർത്ത്ഡേ ദിവസമാണ് ഇന്ന് കേട്ടോ. 1932 JRD ഡാറ്റ കറാച്ചിയിൽ നിന്നും ബോംബെയിലേക്ക് തപാൽ എത്തിച്ചുകൊണ്ടുള്ള വിമാനയാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. ആ വിമാനയാത്രയിലൂടെയാണ് ടാറ്റ എയർലൈൻസിന് തുടക്കമായിട്ടുണ്ടായിരുന്നത്. 1946 എയർ ഇന്ത്യ എന്നുള്ള പേരിലേക്ക് ആ ഒരു കമ്പനി മാറുകയായിരുന്നു. 1953 നാഷണലൈസ് ചെയ്യപ്പെട്ടു. 2022 വീണ്ടും ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. 94 വർഷത്തെ ഈ ഒരു ചരിത്രയാത്ര ഇന്ത്യൻ എയർലൈൻസിന്റെ ചരിത്രത്തിൽ, പ്രത്യേകിച്ചും ഇന്ത്യൻ എയർലൈൻസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നല്ലോ, അതല്ല, ഇന്ത്യൻ വ്യോമയാനത്തിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എയർ ഇന്ത്യയുടെ ഒരു പാരമ്പര്യത്തിന്റെയും ആൻഡ് ഭാവിയിലേക്കുള്ള വളർച്ചാ സാധ്യതകളൊക്കെ അടയാളപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷേ കൃത്യമായി വിനിയോഗിച്ചു കഴിഞ്ഞാൽ, കാരണം ഇത്രയധികം എയർ പാസഞ്ചേഴ്സ് ഉള്ള ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഏറ്റവും മികച്ച ഒരു എയർലൈൻ സൃഷ്ടിച്ചെടുക്കുന്നതിലൂടെ. ഇപ്പോൾ അതിനുള്ള ഉദാഹരണങ്ങൾ, പ്രത്യേകിച്ചും ദുബായ് എന്ന നഗരത്തിന്റെ വളർച്ചയ്ക്ക് പോലും മുതൽക്കൂട്ടായി മാറുന്ന എയർലൈനുകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എമിറേറ്റ്സ് ആൻഡ് എത്തിഹാദിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസ് അത് ദുബായ് എന്ന നഗരത്തിന്റെ പോലും ഡെവലപ്മെന്റിലേക്ക് അത്രമാത്രം കോംപ്ലിമെന്റ് ചെയ്തു. അതുപോലെ എയർ ഇന്ത്യക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. കൃത്യമായ സമയനിഷ്ഠ പാലിക്കുക, കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കുക, കൃത്യമായിട്ടുള്ള ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും, ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ നിലനിൽക്കുന്ന എയർലൈൻ എന്ന നിലയിലുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനിയും എയർ ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനനുസരിച്ച് അതിന്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഇന്ത്യൻ വ്യോമയാനത്ത് മാത്രമല്ല, ആകത്തുകയിൽ നമ്മുടെയൊക്കെ നാട്ടിലേക്ക് അധികം ടൂറിസ്റ്റുകൾ എത്തുന്നതിന് പോലും ഒരുപക്ഷെ വലിയ കാരണമായി മാറിയേക്കാം. സോ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ എയർ ഇന്ത്യ. ബീങ് എ പ്രവാസി, തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത പേര് തന്നെയാണ് എയർ ഇന്ത്യയുടേത്. പിന്നെ നമ്മുടെ സ്വന്തം എന്ന് കരുതുമ്പോഴേ നമുക്ക് കുറച്ചധികം കുറ്റങ്ങളൊക്കെ പറയാൻ വേണ്ടി പറ്റും അല്ലേ. നാട്ടുകാരെ പെട്ട് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഏറ്റവും അധികം നമ്മൾ കുറ്റം പറയുന്നതും അല്ലെങ്കിൽ ഉപദേശിക്കുന്നതൊക്കെ സ്വന്തം വീട്ടുകാരെ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെയുള്ള ഉപദേശങ്ങളായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി കേട്ടോ ഞങ്ങൾ പറയുന്ന ചെറിയ ചെറിയ പരാതികളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എന്തായാലും ഈ വരുന്ന വർഷങ്ങൾ ഏറ്റവും മികച്ച വർഷങ്ങളാക്കി മാറട്ടെ എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്ന് ഒരു പ്രവാസി എന്ന നിലയിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിനനുസരിച്ച് റേറ്റിലും നാട്ടിലേക്കുള്ള യാത്രകളിലും തിരിച്ചിങ്ങോട്ടുള്ള യാത്രകളിലും ഒക്കെ പ്രവാസികൾക്ക് ആശ്വാസകരമായിട്ടുള്ള റേറ്റ് ബെനിഫിറ്റ്സും ഒക്കെ ഉണ്ടാകും എന്ന് ഞാനിങ്ങനെ എന്താ പറയുന്നത്, മരപ്പണിക്കാരന്റെ സ്വപ്നം പോലെ സ്വപ്നം കാണുകയാണ്. സംഭവിച്ചാൽ നന്നായിരുന്നു അല്ലേ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആർ. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: ഞാൻ കുറച്ച് മുന്നേ എയർ ഇന്ത്യയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം അങ്ങനല്ലേ ഒരു ഫ്രേസ് ഉള്ളത്, ഞാൻ പറഞ്ഞപ്പോ തിരിഞ്ഞു എന്ന് തോന്നു കേട്ടോ. മരപ്പണിക്കാരന്റെ സ്വപ്നമെന്നോ മറ്റോ ആയിപ്പോയി ഞാൻ പറഞ്ഞത്. അല്ല, മരപ്പണിക്കാരനും സ്വപ്നങ്ങൾ കാണാമല്ലോ, അതിനാരും കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. ഓട്ടോറിറ്റീസ്, മറ്റേ ഞാൻ ഉദ്ദേശിച്ച കഥ എന്തുവാ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് മറ്റേ കുടത്തിൽ വെച്ചിരുന്ന അരിപ്പൊടി തട്ടിപ്പൊട്ടിച്ച ഒരു പഴയ കഥയുണ്ടല്ലോ, ആ സംഭവം ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അത് മരപ്പണിക്കാരന്റെ സ്വപ്നമായി പോയി കേട്ടോ. ആ, ഇങ്ങനത്തെ വലിയ വലിയ അബദ്ധങ്ങൾ ഏത് പോലീസുകാരനും പറ്റിപ്പോവാം. അല്ല, ചെറിയ ചെറിയ അബദ്ധങ്ങൾ ഏത് പോലീസുകാരനും പറ്റിപ്പോവാം. ഇന്നിപ്പോ ലോകം എക്ലെയിം ചെയ്യപ്പെടുന്ന വലിയ ബ്രാൻഡുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ പോലും അവർക്ക് പോലും ഇത്തരത്തിൽ ഫ്ലോപ്പായ പല സംഭവങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. വലിയ ബ്രാൻഡുകൾക്ക് ഫ്ലോപ്പായി പോയ എത്രയോ ഉൽപ്പന്നങ്ങൾ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായിട്ട് അംഗീകരിക്കപ്പെടുന്ന ആമസോൺ, ആമസോണിനെ സംബന്ധിച്ചിടത്തോളം 2014 അവര് ആപ്പിൾ സാംസങ്ങിനോടൊക്കെ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും അറിയാവോ, ഇന്ന് ആമസോണിന്റെ ഒരു മൊബൈൽ ഫോൺ നമുക്ക് എവിടെയെങ്കിലും കാണാൻ വേണ്ടി പറ്റുമോ? ആമസോണിൽ നിന്നും ഫോൺ വാങ്ങാൻ വേണ്ടി പറ്റും. പക്ഷെ ആമസോൺ എന്ന ബ്രാൻഡിൽ ഒരു ഫോൺ ഉള്ളത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഇത് അവരുടെ ഫ്ലോപ്പായി പോയൊരു സംഗതിയാണ്. പ്രതീക്ഷിച്ച ഉൽപ്പന്നം ലഭിക്കാതെ വന്നപ്പോഴത്തേക്ക് 2014 തുടങ്ങിയ കമ്പനി 2015 തന്നെ ആമസോണിന്റെ ആമസോൺ ഫയർ ഫോൺ എന്നായിരുന്നു അതിന് പേരിട്ടിട്ടുണ്ടായിരുന്നു. പൂട്ടിക്കെട്ടി, വേറെ നിവൃത്തിയില്ലാതെ. ഗൂഗിളിന്റെ ഗ്ലാസ്, ഇപ്പൊ മെറ്റയുടെ ഗ്ലാസ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, ഗൂഗിളിന്റെ ഗ്ലാസ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഭയങ്കര വലിയ ഹൈപ്പിൽ 2013 ഗൂഗിൾ ആക്ച്വലി ഈ സ്മാർട്ട് ഗ്ലാസ്സുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ വിലയായിരുന്നു, ആൻഡ് സ്വീകാര്യതകളെ കുറിച്ചിട്ടുള്ള കുറേയധികം ആശങ്കകളൊക്കെ ഉള്ളത് കൊണ്ട് 2015 തന്നെ അതിന്റെ വിൽപ്പന അവസാനിച്ച് ആ പ്രസ്ഥാനം ഒരു പൂട്ടിക്കെട്ടി. മക്ഡൊണാൾഡ്സിന്റെ ആർക്ക് ഡീലക്സ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. 96 മുതൽ കസ്റ്റമേഴ്സിന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് മക്ഡൊണാൾഡ്സ് ഒരു പ്രീമിയം ബർഗർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. വലിയ പരസ്യങ്ങളൊക്കെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ പ്രതീക്ഷിച്ച വിൽപ്പന ലഭിക്കാതെ അവരും ആ ഒരു കാറ്റഗറി അവർ ക്ലോസ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം മൈക്രോസോഫ്റ്റിനും ഐപോഡിനോട്, ആപ്പിളിന്റെ ഐപാഡ് അല്ല ഐപോഡ്, പാട്ട് കേൾക്കുന്ന പഴയ സംഗതി, അതിനോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് ഒരു മ്യൂസിക് പ്ലെയർ ഇറക്കിയിട്ടുണ്ടായിരുന്നു, മൈക്രോസോഫ്റ്റ് സൂൺ എന്ന പേരിൽ. പൊട്ടിപ്പാളീസായിപ്പോയി. 2006 തുടങ്ങി 2011 തന്നെ 4 കൊണ്ട് അവർക്ക് മനസ്സിലായി സംഗതി ഓടത്തില്ലെന്ന്, അങ്ങനെ പൂട്ടിക്കെട്ടേണ്ടി വന്നു. അപ്പോൾ വലിയ വലിയ പ്രസ്ഥാനങ്ങൾക്ക് പോലും അല്ലെങ്കിൽ വലിയ ബ്രാൻഡുകൾക്ക് പോലും ഇത്തരത്തിൽ അവരുടെ ചില പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടുള്ള അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്. ഫ്ലോപ്പായിട്ടുള്ള പ്രൊഡക്ട്സ് ഇറക്കേണ്ടി വന്നിട്ടുണ്ട്, അത് പിൻവലിച്ച് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ പിഴവുകളിലോ അല്ലെങ്കിൽ വന്നു പോകുന്ന ചെറിയ തെറ്റുകളിലോ അല്ലെങ്കിൽ അതിലൊന്നും നമ്മുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോയതിൻ്റെ പേരിലോ ഒന്നും അധികം വ്യാകുലപ്പെടരുത്. നമുക്ക് തീർച്ചയായിട്ടും വലിയ വലിയ അവസരങ്ങളുണ്ട്. ആ തെറ്റിനെ തിരുത്തിയിട്ട് മുൻപോട്ട് കുതിക്കാനുള്ള ശ്രമം എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. നേരത്തെ ഞാൻ സംസാരിച്ചു വന്നപ്പോൾ എനിക്ക് തെറ്റ് പറ്റിപ്പോയതുപോലെ, അത്രേ ഉള്ളൂ. അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: You are listening to Home 92.2 FM. Home is a feeling.
3: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
4: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
3: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജെയിൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC-യിൽ റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
5: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്,
7: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടാ.
8: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

റൈറ്റ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഷോ ഞാനല്പം നേരത്തെ വൈൻഡപ്പിയാണ്. വേറൊന്നുമല്ല കാര്യം, ജയിലർ കാണാൻ വേണ്ടി പോകണം. ജയിലർ ടു നമ്മുടെ സ്ക്രീനിംഗ് ഉണ്ട് ഇന്നത്തെ ദിവസം. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഞാനല്പം നേരത്തെ പോവുകയാണ്. കുറേയധികം ആളുകൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരിക്കാം, കുറച്ച് പേര് ഇപ്പോഴും റോഡിൽ തന്നെ ആയിരിക്കാം. കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും വീട്ടിലെത്തിച്ചേരട്ടെ. അപ്പോൾ എന്തായാലും പോകുന്നതിന് മുൻപ് ഒരു മൂവി അപ്ഡേറ്റ് തരാനുള്ളത്, മലയാളത്തിൽ ജോജു ജോർജ് എന്ന് പറയുന്ന ഒരു താരത്തെ നമുക്ക് സമ്മാനിച്ച സിനിമയായിരുന്നു ജോസഫ് അല്ലേ. ജോസഫ് വരെയും ജോജു ജോർജ് ഇങ്ങനെ പുള്ളിപ്പുലികളും ആറ്റുംകുട്ടിയും രാജാതിരാജ ഇതിലൊക്കെ കോമഡിയൊക്കെ ചെയ്ത് നടന്നൊരു ജോജുവിനെ നമുക്കറിയാലോ. ആ ഒരു കോമഡി ട്രാക്കിൽ അദ്ദേഹം പെട്ടുപോകുന്നെന്ന് തോന്നിയൊരു മൊമെന്റിലാണ് അദ്ദേഹം ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം എം പത്മകുമാറിന്റെ സംവിധാനത്തിൽ, എം പത്മകുമാറിന്റെ വലിയൊരു തിരിച്ചുവരവായിരുന്നു ജോസഫ് എന്ന് പറയുന്ന സിനിമ. ഷാഹി കബീറിന്റെ രചനയിൽ നമ്മൾ അതുവരെയും കണ്ട് ശീലിച്ച പോലീസ് സിനിമകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോലീസ് കഥാപാത്രമായിട്ട് റോ ആൻഡ് റഫായിട്ടുള്ള ഒരു ജോജു ജോർജിനെ നമുക്ക് കിട്ടുന്നത്. ഞാൻ ആക്ച്വലി വിചാരിച്ചു ഇങ്ങനെ പല നടന്മാരും ഇത്തരത്തിൽ ശ്രമങ്ങൾ നടത്താറുണ്ട് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട്, ഇതുപോലെ പാളിപ്പോകാനുള്ളൊരു ശ്രമമായിരിക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അതായത് ഈ സിനിമയുടെ ഫസ്റ്റ് പോസ്റ്റർ കാണുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കൊല്ലത്തെ എസ് എം കോളേജിന്റെ ഓപ്പോസിറ്റ് ഒരു റെയിൽവേ ട്രാക്കുണ്ട്. അതായത് കൊല്ലം ട്രിവാൻഡ്രം വർക്കല സൈഡിലേക്കൊക്കെ പോകുന്ന ട്രെയിൻ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ കുറേയധികം സ്പേസ് ഉണ്ട് ഈ വലിയ ബാനറുകളും ഫ്ലെക്സുകളും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അവിടെ വലിയൊരു ഫ്ലെക്സ് ജോസഫിന്റെ ഒരു ചുവന്ന ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് ജോജു ജോർജ് ആണ്. ആദ്യം തിരിച്ചറിയാൻ പറ്റില്ല ജോജു ആണെന്നുള്ളത് കേട്ടോ. പിന്നെ പേര് എനിക്ക് ഞാൻ വിചാരിച്ചു അപ്പം കുറേ ഇങ്ങനെ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ സിനിമകൾ വരുമല്ലോ, അതുപോലെ വന്നു പോകുന്നൊരു സിനിമ മാത്രമായിരിക്കുന്നു. പക്ഷേ സിനിമ റിലീസായി, പ്രേക്ഷകർ ഏറ്റെടുത്തു, വലിയ വിജയമായി മാറി, അതൊരു വലിയ ആഘോഷമായി മാറി. ആ ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ട് മലയാളികൾക്കൊരു സൂപ്പർ സ്റ്റാറിനെ തന്നെ ലഭിച്ചു, കിൻഡിൽ ലീഡിയിക്കുന്ന ജോജു ജോർജ്. അതിനുശേഷം ജോജുവിന്റെ കരിയർ എങ്ങനെ പോയെന്നുള്ളത് നമ്മൾ പറയേണ്ട കാര്യമില്ല, കാരണം അദ്ദേഹം ഇങ്ങനെ കുത്തനെ കുത്തനെ ഉയരങ്ങളിലേക്ക് പോയിരുന്നു. പൊറിഞ്ചുമറിയും ജോസഫ് സംഭവിക്കുന്നു, പൊറിഞ്ചുമറിയും ജോസഫ്, പൊറിഞ്ചുമറിയും ജോസ്, അപ്പോൾ അത് സംഭവിക്കുന്നു. പിന്നെയും എത്രയോ വലിയ സിനിമകൾ തമിഴിൽ പോകുന്നു, തഗ് ലൈഫിൽ അഭിനയിക്കുന്നു, റെട്രോയിൽ അഭിനയിക്കുന്നു, അങ്ങനെ ജഗമേ തന്ത്രം വരുന്നു. അങ്ങനെ ഒരു വലിയ സ്റ്റാറായിട്ട് ജോജു മാറി. അപ്പോൾ അതിന് കാരണമായിട്ടുള്ള ജോസഫിൻ്റെ ഒരു ഹിന്ദി റീമേക്ക് ഒരുങ്ങുന്നുണ്ട് കേട്ടോ. സൂര്യ എന്നാണ് പടത്തിൻ്റെ പേര്. സണ്ണി ഡിയോൾ, സണ്ണി ഡിയോൾ കുറേ നാളത്തെ അദ്ദേഹത്തിൻ്റെ ബാഡ് ടൈംസിന് ശേഷം അദ്ദേഹത്തിന് ഒരു കംബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗദർ ടൂയിലൂടെ. അപ്പോൾ സണ്ണി ഡിയോളാണ് ഈ ഒരു റോള് ജോജു ജോർജിൻ്റെ റോള് റിപ്രൈസ് ചെയ്യുന്നത്. ആൻഡ് ഷാഹി കബീറിൻ്റെ തന്നെ തിരക്കഥയാണ്, എം പത്മകുമാർ തന്നെയാണ് ഡയറക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ജോജു ചെയ്ത് വിജയിപ്പിച്ച ആ ഒരു വേഷം എത്രമാത്രം ഇൻറ്റൻസ് ആയിട്ട് സണ്ണി ഡിയോളിന് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത്. ഇതിൻ്റെ തമിഴ് വേർഷൻ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് തമിഴിൽ കേട്ടോ. തമിഴിലെ ആ നടൻ്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ ശിക്കാരി ശംഭു എന്ന് പറഞ്ഞ കുഞ്ചാക്കോ ബോബൻ്റെ സിനിമയിലെ ആ സർക്കസുകാരനായിട്ട് ശിവദേവ് അച്ഛൻ്റെ റോൾ ചെയ്യുന്ന പുള്ളിക്കാരനുണ്ടല്ലോ, മധുരരാജയിലൊക്കെ ഉണ്ട്, മമ്മൂക്കാൻ്റെ അടി വാങ്ങിക്കുന്ന ഒരു പോലീസുകാരനൊക്കെ ആയിട്ട്. പുള്ളി ആക്ച്വലി തമിഴിലെ ഒരു നല്ല രസമുള്ള നടനാണ്, ഭയങ്കര രസത്തിൽ അഭിനയിക്കുന്ന പുള്ളിയാണ്. പുള്ളി ഇതിൻ്റെ റീമേക്ക് ഓൾറെഡി തമിഴിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പക്ഷേ വലിയൊരു വിജയമൊന്നും ആയില്ല. അപ്പോൾ ഹിന്ദി എങ്ങനെയാവും എന്നുള്ളത് കണ്ടറിയാം. ഇനി എന്തായാലും എനിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. ജയിലർ കണ്ടിട്ട് നാളെ വന്നിട്ട് അഭിപ്രായം പറയാം. നിങ്ങളും പെട്ടെന്ന് പോയി പടം കാണണം. സ്പോയിലേഴ്സ്, സോഷ്യൽ മീഡിയ നിറച്ചും സ്പോയിലേഴ്സ് ആണ്. തുറക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇവന്മാരൊക്കെ എവിടുന്നോണ്ടാണ് ഈ സാധനങ്ങളെല്ലാം കൂടെ ഷൂട്ട് ചെയ്തിരുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടുന്നില്ല. അതിനകത്തെ രജനീ കാന്തിൻ്റെ ഇൻട്രോ, മോഹൻലാലിൻ്റെ ഇൻട്രോ, ശിവരാജ് കുമാറിൻ്റെ ഇൻട്രോ, ക്ലൈമാക്സ് സീന്, പിന്നെ അതിനകത്തുള്ള പാനൻറ്റിൻ ഗസ്റ്റ് റോൾ, ഇതെല്ലാം അവർ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആക്കിയിട്ടുണ്ട്. വലിയൊരു ത്രെട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും അത് കണ്ട്, സ്പോയിലേഴ്സൊക്കെ കണ്ട് വെറുതെ ക്ലാഷ് ആകുന്നതിന് മുൻപേ എക്സ്പീരിയൻസ് ഇറ്റ് ഓൺ തിയേറ്റേഴ്സ്. ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഓൺ തിയേറ്റേഴ്സ്. അപ്പോൾ ഞാൻ പോയി കണ്ടിട്ട് നാളെ വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: SIR, കേന്ദ്രത്തിന് സുപ്രീംകോടതി നോട്ടീസ്. സുപ്രീംകോടതിയിൽ കേന്ദ്രത്തിന്റെ മാപ്പപേക്ഷ. മതം മാറിയാൽ സംവരണം ലഭിക്കില്ലെന്ന് സുപ്രീംകോടതി. പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും കനത്ത തിരിച്ചടി. അപ്പീൽ അനുമതി തള്ളി ഹൈക്കോടതി. CMRൽ സർക്കാർ നടപടിയിൽ മാത്യു കുഴൽനാടന് അതൃപ്തി. കുഴൽനാടനെ തള്ളി രമേശ് ചെന്നിത്തല. കിഫ്ബിയിൽ സമഗ്ര പൊളിച്ചെഴുത്ത്. കിഫ്ബി നിർത്തലാക്കുന്നത് കനത്ത പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് തോമസ് ഐസക്. അനധികൃത സ്വത്ത് സമ്പാദന കേസ്. ടോമിൻ തച്ചങ്കരിയുടെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ത്യ മുന്നണി നൽകിയ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. ഫോം 6 ബന്ധപ്പെട്ട ഹർജികളിലും നോട്ടീസ്. ജന്തർ മന്തർ പ്രതിഷേധ ഇടമല്ലാതാക്കിയ തീരുമാനത്തിനെതിരായ ഹർജികളിൽ കേന്ദ്ര സർക്കാരിനും നോട്ടീസ് നൽകി. ഇന്ത്യ സഖ്യത്തിന്റെ സുപ്രീംകോടതിയിലേക്കുള്ള മാർച്ചിൽ ചീഫ് ജസ്റ്റിസിന് അതൃപ്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് നോട്ടീസ് അയച്ചു. സുപ്രീംകോടതി പരിസരത്തെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ നിർദ്ദേശം. SIR ചോദ്യം ചെയ്തുള്ള ഹർജികൾക്കൊപ്പമായിരിക്കും എല്ലാ ഹർജികളും പരിഗണിക്കുക. ഡൽഹിയിൽ ഇന്റർനെറ്റ് റദ്ദാക്കിയ നടപടിയിൽ സുപ്രീംകോടതിയിൽ നിരുപാധികം മാപ്പപേക്ഷിച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനാണ് മാപ്പപേക്ഷ നൽകിയത്. കോടതി അലക്ഷ്യ നടപടികൾ കേന്ദ്ര സർക്കാരിനെതിരെയും ഡൽഹി പോലീസിനെതിരെയും ആരംഭിച്ചിരുന്നു. ഇത് പരിഗണിക്കാനിരിക്കെയാണ് മാപ്പപേക്ഷയുമായി കേന്ദ്രം സുപ്രീംകോടതിയിൽ എത്തുന്നത്. CJP സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും ഡൽഹിയിൽ ഏർപ്പെടുത്തിയിരുന്നത്. ട്രെയിനുകൾ റദ്ദാക്കുകയും മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുകയും ചെയ്യുന്ന നടപടികളിലേക്ക് കേന്ദ്രം കടന്നിരുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നും ജനങ്ങൾക്ക് സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നും കോടതി പറഞ്ഞു. ചീഫ് ജസ്റ്റിസിനെതിരായ വിവാദ എക്സ് പോസ്റ്റിന്റെ പേരിൽ KPCC സുപ്രീംകോടതി നോട്ടീസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി സുപ്രീംകോടതിയിലേക്കുള്ള ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ചിനിടെയായിരുന്നു വിവാദ എക്സ് പോസ്റ്റ്. കോൺഗ്രസ് കേരള ഘടകത്തിന്റെ ഔദ്യോഗിക എക്സ് പേജിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് ഇന്ത്യ സഖ്യ നേതാക്കളെ കാണാൻ നിയമപ്രശ്നമുള്ളതിനാൽ സാധിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചതിലുള്ള രോഷമായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത്. സൂര്യകാന്ത് രാജിവെക്കൂ, പകരം ആളെ ഞങ്ങൾ കണ്ടെത്താം എന്നതടക്കമുള്ള കുറിപ്പ് വിവാദമായതോടെ ഉടനടി പിൻവലിച്ചിരുന്നു. സംഭവത്തിൽ ഉത്തരവാദിയായ വ്യക്തിയെ ചുമതലയിൽ നിന്ന് നീക്കിയതായി പിന്നീട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. KPCC നേതൃത്വത്തിന്റെ അറിവോ സമ്മതമോ കൂടിയാലോചനയോ ഇല്ലാതെയാണ് പോസ്റ്റ് പ്രസിദ്ധീകരിച്ചതെന്നും സംഭവത്തിൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പോസ്റ്റ് വന്നതെന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. എന്നാൽ വിഷയം ചൂണ്ടിക്കാട്ടി ഹർജി എത്തിയതോടെയാണ് സുപ്രീംകോടതി ഇപ്പോൾ KPCC നോട്ടീസ് അയച്ചിരിക്കുന്നത്. ബോളിവുഡ് താരം ഇമ്രാൻഖാനോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ട മുംബൈ പോലീസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഈ മാസം 10 നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്നാണ് ഇത്. ഈ മാസം 28 ഇന്ത്യ വിടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ പൌരനല്ലാത്ത ഒരാൾ രാഷ്ട്രീയ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ഫോറിനേഴ്സ് ആക്ട് അഥവാ ഇമിഗ്രേഷൻ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് നടപടി. US പൌരത്വമുള്ള ഇമ്രാൻഖാനെ ഉടൻ നാടുകടത്തണമെന്ന് BJP നേതാവ് കിരിത് സോമയ്യ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഡൽഹിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രതിഷേധത്തിനിടെ മലയാളി വിദ്യാർത്ഥിനി ആതിര വിജയനെ ക്രൂരമായി മർദ്ദിച്ചതിൽ കേരളത്തിൽ കേസെടുത്ത് പോലീസ്. ഡൽഹി പോലീസിന്റെ ക്രൂരതയ്ക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്ന് മർദ്ദനമേറ്റ മലയാളി വിദ്യാർത്ഥി ആതിര വിജയൻ. തന്നെ മർദ്ദിച്ചവർക്കെതിരെ അന്വേഷണം നടത്താതെ കേസെടുക്കാൻ കഴിയില്ലെന്നാണ് ഡൽഹി പോലീസിന്റെ നിലപാട്. പോലീസ് മർദ്ദനത്തിലേറ്റ ശാരീരിക അവശതകൾ മാറിയിട്ടില്ലെന്നും ആതിര. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത വ്യക്തിക്ക് മതം മാറിയെന്ന കാരണത്താൽ മാത്രം പിന്നാക്ക വിഭാഗക്കാർക്കുള്ള സംവരണ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകില്ലെന്ന് സുപ്രീംകോടതി. തമിഴ്നാട് സർക്കാരും സ്വകാര്യ വ്യക്തിയും നൽകിയ ഹർജികൾ തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. മുൻപ് മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി സുപ്രീംകോടതി പൂർണ്ണമായും ശരിവച്ചു. CMRൽ എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് തിരിച്ചടി. വിജിലൻസ് FIR ഇടാനായി ഉത്തരവിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ പിണറായി വിജയന് അപ്പീൽ ഫയൽ ചെയ്യാൻ ഹൈക്കോടതി അനുമതി നൽകിയില്ല. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരുടെ അവകാശത്തെ ബാധിക്കില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. വീണാട്ടിയുടെയും PA മുഹമ്മദ് റിയാസിന്റെയും അപേക്ഷകളും കോടതി തള്ളിയിട്ടുണ്ട്. വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തതിനെതിരെ നിയമപരമായ മറ്റ് മാർഗ്ഗങ്ങൾ തേടുന്നതിനുള്ള അപേക്ഷകരുടെ അവകാശത്തെ സിംഗിൾ ബെഞ്ച് വിധി ബാധിച്ചിട്ടില്ലെന്ന് കോടതി വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ അപ്പീൽ നൽകുന്നതിനുള്ള അനുമതി തേടിക്കൊണ്ടുള്ള എല്ലാ അപേക്ഷകളും തള്ളിക്കളയുന്നുവെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. തങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ലെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമപരമല്ല എന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. സർക്കാരും ഹർജിക്കാർക്ക് അനുകൂലമായ നിലപാട് അറിയിച്ചു. എന്നാൽ അപ്പീലിന് അനുമതി നൽകരുതെന്നായിരുന്നു ഇഡി നിലപാട്. ഇത് പരിഗണിച്ചാണ് കോടതി തള്ളിയത്. വീണ്ടും അപ്പീൽ നൽകാനൊരുങ്ങി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പിണറായി അടക്കമുള്ളവർ നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടെ സുപ്രീംകോടതിയെ സമീപിക്കാൻ നീക്കം. അഴിമതിയിൽ തെളിവുണ്ടെങ്കിൽ പ്രാഥമിക അന്വേഷണം വേണ്ടെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. FIR രജിസ്റ്റർ ചെയ്യാൻ അഴിമതിക്കേസിൽ പ്രതിയായ ഒരാളെ കേൾക്കേണ്ടതില്ലെന്നും കോടതി വിധിച്ചിരുന്നു. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്യു കുഴൽനാടൻ MLA. പിണറായി വിജയൻ വിചാരണ നേരിടുക എന്നതാണ് ഏറ്റവും അഭികാമ്യം. മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷണത്തെ എന്തിനാണ് ഭയക്കുന്നതെന്ന് കുഴൽനാടന്റെ ചോദ്യം. പിണറായി വിജയന് അനുകൂലമായ ഹൈക്കോടതിയിലെ സർക്കാർ നിലപാട് തള്ളി മാത്യു കുഴൽനാടൻ. കോടതിയിലെ സർക്കാർ നിലപാട് തെറ്റെന്ന് തെളിഞ്ഞു. എന്തുകൊണ്ട് AG അങ്ങനെയൊരു നിലപാടെടുത്തുവെന്ന് വ്യക്തമല്ല. ബന്ധപ്പെട്ടവർ ഇക്കാര്യം പാർട്ടി വേദിയിൽ വിശദീകരിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്ന് കുഴൽനാടൻ. CMRL എക്സാലോജി കേസിൽ സർക്കാരിന് ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സർക്കാരിനറിയാം. രാഷ്ട്രീയ വിരോധം തീർക്കുന്നത് സർക്കാരിന്റെ ലക്ഷ്യമല്ലെന്നും മാത്യു കുഴൽനാടന്റെ വിമർശനത്തിന് ചെന്നിത്തലയുടെ മറുപടി. സർക്കാരിന് ഒരു തരത്തിലും ഇക്കാര്യത്തിൽ തെറ്റ് സംഭവിച്ചിട്ടില്ല. പ്രാഥമിക അന്വേഷണം നടത്തി തീരുമാനിക്കേണ്ട കാര്യം തന്നെയാണിതെന്നും രമേശ് ചെന്നിത്തല. പിണറായിക്കെതിരെ നടപടിയെടുക്കാനാകാത്ത അവസ്ഥയാണ് കോൺഗ്രസിനെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. VD സതീശൻ സർക്കാർ നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല. കഴിഞ്ഞ 35 ദിവസം നടന്ന കാര്യങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. FIR ഇട്ട ശേഷവും പിണറായിയെ സഹായിക്കാനാണ് സതീശൻ ശ്രമിച്ചത്. പിണറായി അല്ലാതെ കൊള്ളാവുന്ന ആരും സിപിഎമ്മിൽ ഇല്ലേയെന്നും ഷോൺ ജോർജിന്റെ ചോദ്യം. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുടെ കള്ളക്കളി കോടതി പൊളിച്ചുവെന്ന് V. മുരളീധരൻ MLA. അന്വേഷണത്തിന് മടിച്ചു നിൽക്കുകയാണോ സർക്കാർ? പ്രതികൾക്കൊപ്പമാണോ സർക്കാർ നിൽക്കുന്നത്? ED കൃത്യമായ രേഖകളും തെളിവുകളും കൊടുത്തു. ആഭ്യന്തരമന്ത്രിയിൽ എന്ത് വിശ്വാസ്യതയാണ് ജനങ്ങൾക്കുണ്ടാവുകയെന്നും V. മുരളീധരന്റെ ചോദ്യം. രമേശ് ചെന്നിത്തലയ്ക്ക് പദവിയിൽ തുടരാൻ എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ? പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തുടരുന്നത് പ്രതിപക്ഷത്തിന് തന്നെ അപമാനം. പദവിയൊഴിഞ്ഞ് മറ്റാർക്കെങ്കിലും കൈമാറണം. സഭാതലത്തിൽ BJP സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ലെന്ന കാര്യം സ്പീക്കറെ അറിയിച്ചിട്ടുണ്ടെന്നും V. മുരളീധരൻ. കിഫ്ബിയിൽ സമഗ്ര പൊളിച്ചെഴുത്ത് നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു. കിഫ്ബി ഈ രീതിയിൽ തുടരേണ്ടതില്ലെന്നാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. കിഫ്ബി സർക്കാരിന് വൻ ബാധ്യതയെന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കിഫ്ബി ഭൂമി ഏറ്റെടുക്കലിൽ ഗുരുതര ക്രമക്കേടുണ്ടെന്നും കണ്ണൂരിൽ ഭൂമി വിലയുടെ 5 ഇരട്ടി നൽകി 3829 ഏക്കർ 9572 കോടി ഏറ്റെടുത്തതിൽ സമഗ്ര അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. കടമെടുപ്പ് അവസാനിപ്പിക്കാനും തുടരുന്ന പദ്ധതികളിൽ സമഗ്ര പരിശോധനയ്ക്കും റിപ്പോർട്ടിൽ ശുപാർശ നൽകി. കിഫ്ബി നിർത്തലാക്കുന്നത് കേരളത്തിന് വലിയ ആഘാതമെന്ന് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ബജറ്റിലെ പണം കൊണ്ടുമാത്രം പശ്ചാത്തല വികസന പദ്ധതികൾ നടപ്പാകില്ല. സംസ്ഥാന സർക്കാരിന്റെ പ്രൊജക്ടുകൾ പ്രതിസന്ധിയിലാകും. പ്രഖ്യാപിച്ചതിൽ പകുതി പദ്ധതികളെ ഇനി കേരളത്തിൽ നടപ്പിലാകൂ എന്നും തോമസ് ഐസക്. കിഫ്ബിയുടെ ക്രെഡിബിലിറ്റി സർക്കാർ തകർത്തു. വായ്പയെടുക്കുന്നതിലെ സാങ്കേതിക പരിമിതി മറികടക്കാനാണ് കിഫ്ബി രൂപീകരിച്ചത്. കിഫ്ബിയുടെ 30,000 കോടി ക്യാഷായും ഡെപ്പോസിറ്റായും ഉണ്ട്. അതാണ് VD സതീശൻ ലക്ഷ്യമിടുന്നത്. കിഫ്ബി പദ്ധതികളിൽ അഴിമതിയുണ്ടെങ്കിൽ ഏതന്വേഷണവും നടക്കട്ടെ എന്ന് തോമസ് ഐസക്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്ക് ആശ്വാസം. ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. സെപ്റ്റംബർ 18 മുതൽ ടോമിൻ ജെ തച്ചങ്കരി ജയിലിലാണ്. കോട്ടയം വിജിലൻസ് കോടതിയാണ് ശിക്ഷിച്ചിരുന്നത്. ലഹരിക്കെതിരായ തൂഫാൻ പദ്ധതിക്കെതിരെ വിമർശനവുമായി BJP നേതാവും മുൻ DGPയുമായ ആർ ശ്രീലേഖ. തൂഫാൻ പരമ തട്ടിപ്പെന്ന് പോലീസുകാരിയായിരുന്ന തനിക്കറിയാമെന്ന് ശ്രീലേഖ. എന്നാൽ ശ്രീലേഖയുടെ പരാമർശത്തിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്ത്. ശ്രീലേഖയ്ക്ക് ഇതെന്തു പറ്റിയെന്നും രാഷ്ട്രീയ പരാമർശമാണ് അവർ നടത്തിയതെന്നും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തൂഫാൻ നടപടികളെ പിന്തുണയ്ക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല. രാഹുൽഗാന്ധിക്കെതിരായ വിവാദ പ്രസംഗത്തിൽ BJP നേതാവും കൌൺസിലറുമായ ആർ ശ്രീലേഖയ്ക്കെതിരെ തിരുവനന്തപുരം പോലീസ് കമ്മീഷണർക്ക് പരാതി. UDF നേതാവും കൌൺസിലറുമായ KS ശബരിനാഥനാണ് പരാതി നൽകിയത്. മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നാരോപിച്ചാണ് കേസ്. രാഹുൽഗാന്ധിയെ വ്യക്തിപരമായി ശ്രീലേഖ അധിക്ഷേപിച്ചെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹിന്ദുവിശ്വാസത്തിന്റെ ഭാഗമായ താണ്ഡവ നൃത്തത്തെ മയക്കുമരുന്ന് ഉള്ളിൽ ചെല്ലുമ്പോഴുണ്ടാകുന്ന വെപ്രാളമായി ചിത്രീകരിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. രാഹുലിനെതിരെ ശ്രീലേഖ നടത്തിയ അധിക്ഷേപം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശ്രീലേഖയ്ക്കെതിരായ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതിയിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. BJP വൈസ് പ്രസിഡന്റ് ആർ ശ്രീലേഖയുടെ വിവാദ പരാമർശത്തിൽ ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിക്കാത്ത V. മുരളീധരൻ MLA. BJP വലിയൊരു പാർട്ടിയാണ്. ഓരോരുത്തരും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയും. അതെല്ലാം പാർട്ടിയുടെ ഔദ്യോഗിക പ്രതികരണമല്ലെന്ന് V. മുരളീധരൻ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിയമസഭയിൽ. പദ്ധതിയിൽ നിന്ന് പിന്മാറുമോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനാണ് നിയമസഭയിൽ മറുപടി. ഉപസമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ആയിരിക്കും തുടർ നടപടിയെന്നും മന്ത്രി. പദ്ധതി അറബിക്കടലിൽ എറിയാൻ ആർജവമുണ്ടെന്ന് പറഞ്ഞ യു ഡി എഫ് നേതാക്കൾ ഈ സഭയിലുണ്ടെന്ന് സി പി എം നേതാവ് കെ എൻ ബാലഗോപാൽ. പി എം ശ്രീ നടപ്പാക്കാത്തതുകൊണ്ട് കേന്ദ്രവിഹിതം തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. 1607 കോടി രൂപയാണ് ഇങ്ങനെ തടഞ്ഞുവച്ചതെന്നും മന്ത്രി. അരംകോ കമ്പനിയുടെ ആസ്ഥാനത്തിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ സൌദി അറേബ്യയ്ക്കെതിരെ ആക്രമണം ശക്തമായി തുടരുമെന്ന് ഹൂതി വിമതരുടെ മുന്നറിയിപ്പ്. സൌദിയിലെ വിമാനത്താവളങ്ങൾക്കും എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണം ശക്തമാക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്കിനടുത്ത് 2 ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഒരു ചരക്ക് കപ്പൽ മുങ്ങി. ആക്രമണം നേരിട്ട 2 ചരക്ക് കപ്പലും മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിച്ച യു എ നേതാക്കൾ. യു എ പ്രസിഡന്റ് ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ സൌദി ഭരണാധികാരി സൽമാൻ രാജാവിന് അനുശോചന സന്ദേശം അയച്ചു. ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരുക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. സൈബർ ആക്രമണങ്ങളും ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കലും നടത്തിയ 4 സംഘങ്ങളെ പിടികൂടി ഷാർജ പോലീസ്. ഡിജിറ്റൽ സാങ്കേതികവിദ്യയും ക്രിപ്റ്റോ ഇടപാടുകളും ഉപയോഗിച്ചുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരായ നടപടിയുടെ ഭാഗമായാണ് നീക്കം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: സാലറി വരുന്നേ പോന്നു അറിയുന്നേയില്ല. ചെറുതായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ.
3: നമുക്ക് കുറച്ച് ഗോൾഡ് വാങ്ങി വെച്ചാലോ?
2: ഗോൾഡോ? അത്ര വലിയ എമൗണ്ട് ഒന്നും അല്ല, ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും തുടങ്ങുന്ന കാര്യം പറഞ്ഞേ.
3: ആ കാര്യത്തിൽ ടെൻഷനേ വേണ്ട. ഗോൾഡ് ഗോൾഡ് പ്ലസ് ആപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഏറ്റവും സുരക്ഷിതമായി വെറും 10 ദിർഹംസ് മുതൽ സ്വർണം വാങ്ങാം. അതെ, ഏറ്റവും ബെസ്റ്റ് ഹോൾസെയിൽ പ്രൈസിൽ ദുബായ്, ഷാർജ, അബുദാബി എന്നിവിടങ്ങളിലുള്ള ഔട്ട്ലെറ്റ്സിൽ നിന്നും ഗോൾഡ് ആയി റെഡീം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഗോൾഡ് ഗോൾഡ് പ്ലസ് ആപ്പിലൂടെ ഗോൾഡ് വാങ്ങുമ്പോൾ യാതൊരുവിധ മേക്കിംഗ് ചാർജോ സർവീസ് ചാർജോ ഇല്ല. ഇനി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പെർച്ചേസ് ചെയ്താലും യാതൊരുവിധ സർവീസ് ചാർജോ മറ്റ് ഹിഡൻ ചാർജസോ ഇല്ല.
2: അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഗോൾഡ് ഗോൾഡ് പ്ലസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ?
3: ഇനി എന്തിനു മടിക്കണം? ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ഗോൾഡ് ഗോൾഡ് പ്ലസ് ആപ്പ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umul Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC അപ്ലൈ.
4: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
5: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
6: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
5: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
7: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
8: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
9: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?
10: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: സാലറി വരുന്ന പോന്ന് അറിയുന്നില്ല. ചെറുതായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ.
2: നമുക്ക് കുറച്ച് ഗോൾഡ് വാങ്ങി വെച്ചാലോ?
1: ഗോൾഡോ? അത്ര വലിയ എമൗണ്ട് ഒന്നും അല്ല, ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും തുടങ്ങുന്ന കാര്യം പറഞ്ഞേ.
2: ആ കാര്യത്തിൽ ടെൻഷനേ വേണ്ട. ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഏറ്റവും സുരക്ഷിതമായി വെറും 10 ദിർഹംസ് മുതൽ സ്വർണം വാങ്ങാം. അതെ, ഏറ്റവും ബെസ്റ്റ് ഹോൾസെയിൽ പ്രൈസിൽ ദുബായ്, ഷാർജ, അബുദാബി എന്നിവിടങ്ങളിലുള്ള ഔട്ട്ലെറ്റ്സിൽ നിന്നും ഗോൾഡ് ആയി റെഡീം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പിലൂടെ ഗോൾഡ് വാങ്ങുമ്പോൾ യാതൊരുവിധ മേക്കിംഗ് ചാർജോ സർവീസ് ചാർജോ ഇല്ല. ഇനി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പെർച്ചേസ് ചെയ്താലും യാതൊരുവിധ സർവീസ് ചാർജോ മറ്റ് ഹിഡൻ ചാർജസോ ഇല്ല.
1: അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ?
2: ഇനി എന്തിനു മടിക്കണം? ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.

0: Morning with Nitya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം is a feeling.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. Yeah.

You're listening to Home 92.2 FM. Home is a feeling.

Home 92.2 FM. Home is a feeling.